നമസ്കാരം പ്രിയമുള്ളവരെ, ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 5:53:12. ഇന്ന് ശകവർഷം 1948, ആശ്വിനം 14, കൊല്ലവർഷം 1202, കന്നിമാസം 20, 2026 ഒക്ടോബർ 6, ചൊവ്വാഴ്ച. 102.3 MHz FM ബാൻഡിൽ കൊച്ചി നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. സുപ്രഭാതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: എന്നോട് പലരും ചോദിക്കാറുണ്ട്, എങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ഞാൻ പറയാറുള്ളത്, കാറ്റുപോലെ ജീവിക്കാനാണ് എന്നാണ്. എന്തുകൊണ്ട് കാറ്റുപോലെ എന്ന് ചോദിച്ചാൽ, കാറ്റ് എവിടെയും തങ്ങി നിൽക്കാതെ ഒഴുകിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുക. കെട്ടിക്കിടക്കുന്നതൊക്കെ കെട്ടുപോകുമെന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എപ്പോഴും നവീകരിക്കപ്പെടുമെന്നും അറിഞ്ഞിട്ടുണ്ട്. ശാരീരികവും മാനസികവും ബുദ്ധിപരവുമായ യാത്രകൾ ബോധത്തിലുണ്ടെങ്കിൽ നാം എപ്പോഴും ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഹൃദ്യമായി ജീവിച്ചവരെയെല്ലാം ശ്രദ്ധിച്ചാലറിയാം അവർ നിരന്തരം യാത്ര ചെയ്തവരായിരുന്നു എന്ന്. ഏതു തരത്തിലുള്ള യാത്രക്കാരായിരുന്നു അവർ? ശരീരം കൊണ്ട് മാത്രമുള്ള യാത്രികരല്ല അവർ. ഒരിടത്തും തങ്ങി നിൽക്കില്ലായിരുന്നു. ഏതെങ്കിലും ആശയത്തിലോ വ്യവസ്ഥയിലോ ചിന്തയിലോ തങ്ങി നിൽക്കില്ലായിരുന്നു. അവർ ജീവിതം കുറച്ചുകൂടി വെളിച്ചമുള്ളതാക്കാൻ സഹായിക്കുന്ന മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നവരാണ്. സ്വയം പരിവർത്തന വിധേയമായവരാണ്. മാറ്റത്തെ ധീരമായി സ്വീകരിച്ച് ഒഴുകിയവരാണ്. അല്ലാതെ മുൻകാലങ്ങളിൽ വന്നുപോയവരെ അങ്ങനെ തന്നെ പിന്തുടരുന്നവരായിരുന്നില്ല. പാരമ്പര്യത്തിൽ നിന്ന് സ്വീകരിക്കേണ്ടതിനെയൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുകയും മാറ്റപ്പെടുത്തേണ്ടതിനെ മാറ്റപ്പെടുത്തുകയും നാളത്തെ യാത്രയ്ക്ക് സ്വീകരിക്കേണ്ടതിനെ തൻ്റെ അവബോധത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്ത് യാത്ര ചെയ്തവരായിരുന്നു അവർ. ഒരു സ്ഥലത്ത് താമസിച്ചു വളരുന്ന

0: ഏതൊരാൾക്കും ആ സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരറിവുണ്ട്. അവിടുത്തെ അറിവും സംസ്കാരവുമായി മാത്രം ബന്ധപ്പെട്ട് കഴിയുന്നവർക്ക് അതാണ് ശരിയായ ശരി. പക്ഷേ ഞാൻ എൻ്റെ ശരീരവുമായി മറ്റൊരു ദേശത്തേക്ക് യാത്ര പോകുമ്പോൾ വേറെ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള മനുഷ്യരെ കാണുമ്പോൾ ആദ്യം ഒരുതരം സംഘർഷമാണ് ഉണ്ടാവുക. കാരണം നമുക്കതിനോട് പെട്ടെന്ന് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ആ ഒരിടത്തെ കൂടി ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഇടത്തിന്, നമ്മുടെ ആകാശത്തിന് വികാസമുണ്ടാകും. സദാ പരിവർത്തനത്തിന് വിധേയരാവേണ്ടവരാണ് നമ്മൾ എന്ന അറിവ് യാത്ര സമ്മാനിക്കാറുണ്ട്. മാത്രമല്ല, എന്റെ ശരി പോലെ അനേക തരത്തിലുള്ള ശരികളുണ്ടെന്നും അതിലൊക്കെ ജീവിതമുണ്ടെന്നും എല്ലാ ശരികളെയും ചേർത്ത് പിടിക്കേണ്ടതുണ്ടെന്നും ഉള്ള അറിവ് നൽകിയിട്ടുള്ളത് സഞ്ചാരമാണ്. പ്രത്യേകിച്ച് ആശയപ്രപഞ്ചത്തിലൂടെയുള്ള സഞ്ചാരം. വിശ്വാസങ്ങളും ചിന്തകളുമൊക്കെ പറയുന്നത് ഹൃദയശുദ്ധിയെക്കുറിച്ചാണ്. ഹൃദയശുദ്ധിയെ സഹായിക്കുന്ന തരത്തിലുള്ള എല്ലാ ചിന്തകളും വിശ്വാസങ്ങളും സ്വീകാര്യമാകുന്നത് നമ്മൾ വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ നിർബന്ധബുദ്ധിയില്ലാതെ യാത്ര ചെയ്യുമ്പോഴാണ്. ഖുർആനും ബൈബിളും ഗീതയും വായിച്ചിട്ടല്ല ഒരാൾ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആകുന്നത്. അത് വിശ്വസിക്കുന്ന കൂട്ടത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ എന്ന വികാരമാണ് അവിടെ മുഖ്യം, അല്ലാതെ അറിവ് സത്യം എന്ന അന്വേഷണമല്ല. മനുഷ്യനൊരു സംഘജീവിയാണ്. നമ്മുടെ സംഘത്തിൻ്റെ ഇത്തിരി വട്ടത്തിനും ചെറിയ വലിയ കൂട്ടത്തിനും പുറത്ത് വ്യത്യസ്തമായ കൂട്ടങ്ങളുണ്ടെന്നും അവർക്കും അവരുടേതായ ശരികളുണ്ടെന്നും മനസ്സിലാക്കി പരസ്പരം സഹകരിക്കാനുള്ള വഴികൾ ആരായുന്നിടത്താണ് നാം മനുഷ്യത്വമുള്ളവരാകുന്നത്. അല്ലാതെ അവരവരുടെ ശരികൾ മൈക്ക് കെട്ടി ഉച്ചത്തിൽ ഘോഷിക്കുമ്പോഴല്ല. അവരവരുടെ ശരി ജീവിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തുവാനുള്ള ത്വരയാണ് മനുഷ്യന്റെ സ്വഭാവത്തിൽ മുന്നിട്ട് നിൽക്കുന്നത്. എന്നാണാവോ നാം മനുഷ്യരിൽ നിന്ന് മനുഷ്യത്വത്തിലേക്ക് യാത്ര ചെയ്ത് വളരുക. എന്റെ ശരിക്കൊപ്പം അപരന്റെ ശരിയും മാനിച്ചു തുടങ്ങുക. അപ്പോഴല്ലേ നാം യഥാർത്ഥ യാത്രികരാകുക.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എവി.
3: ആകാശവാണി FM വാർത്തകൾ.
4: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത് സർവകലാശാലയുടെ 2nd ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ മെഡൽ സമ്മാനിക്കും. റഷ്യയിലെ മോസ്കോയിൽ 8th മോസ്കോ ഫോർമാറ്റ് ചർച്ചകളിൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിന് ഇന്ത്യ പ്രതിബദ്ധത ആവർത്തിച്ചു. ചർച്ചയിൽ അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്ക് ഇന്ത്യ പിന്തുണ പ്രഖ്യാപിച്ചു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ മന്ത്രി M. ലിജു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന നാളെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ സേവാ ജ്യോതി യാത്ര സംഘടിപ്പിക്കും. പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബെയ്ജിംഗിൽ ചൈന ഓപ്പൺ WTA ടൂർണമെന്റിൽ അമേരിക്കൻ താരം കൊക്കോ ഗഫ് പ്രീ ക്വാർട്ടറിലെത്തി. ചൈനീസ് താരം സൺ സിൻറാനെ 7-5, 6-1 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ അറിയിപ്പുകൾ, ഇന്നത്തെ പരിപാടികൾ. 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം, 7:00 മഹിതം മലയാളം, ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം. 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം, പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് MS സജീവൻ. 7:50 ലളിതഗാനം, എന്ത് പഠിക്കണം എന്താകണം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 AHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. തലവേദന, ഡോക്ടർ S ജവഹറുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചില്ലുജാലകം. 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്താം പാട്ട്, രവി ചിത്രപ്പുഴയും സംഘവും അവതരിപ്പിക്കുന്നു. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് പരസ്പരം, തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:50 കിസാൻവാണി. മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തെരഞ്ഞെടുക്കാം. ഹർഷ VSമായി അഭിമുഖം. രാത്രി 8:05 വിടരുന്ന മുട്ടുകൾ, കാക്കനാട് ഭവൻ സാദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 9:30 കഥാപ്രസംഗം, CS സോമശേഖർ അവതരിപ്പിച്ചത് കഥ ശ്രീമദ് ഭഗവത്ഗീത. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെല്ലറിലെ
4: This is Akashvani. The news read by Sarabjit Kaur. By-elections for 5 assembly constituencies in Tamil Nadu, Puducherry and West Bengal and one Lok Sabha seat in Assam will be held today. The 5 assembly seats going to polls are Madurakkam and Dharapuram in Tamil Nadu, Tattachavri in Puducherry and Rejinagar and Nandigram in West Bengal. The lone Lok Sabha seat going to polls is Nagaon in Assam. The counting of votes will be taken up on Friday. BJP has announced the name of 8 candidates for upcoming Rajya Sabha polls for Uttar Pradesh. Party has fielded Dharampal Singh, Radhakant Ojha, Prakash Pal, Vidya Sagar Sonkar, Gopi Krishna Pandey, Priyanka Singh Rawat, Ram Pratap Singh Chauhan and Shruti Gangwar. The names were approved by the BJP Central Election Committee. Today is the last day for filing nominations for the biennial elections. Polling for the Rajya Sabha seats across Uttar Pradesh, Uttarakhand and by-election to a lone seat in West Bengal will be held on 16th of this month. President Draupadi Murmu will be on a 3-day visit to Himachal Pradesh from today. During the visit, President Murmu will attend the convocation ceremony at AIIMS Bilaspur as the chief guest and confer degrees to trainee doctors. The President will also travel to Manali where she will visit the Hidamba Temple and the Atal Tunnel Rohtang tomorrow. Security measures have been stepped up in hotel areas along major roads and in the vicinity of event venues. India and Switzerland have inked 5 agreements following bilateral talks between Prime Minister Narendra Modi and Swiss President Guy Pamelin in New Delhi yesterday. These agreements are on

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കൈലാസേശ്വര പരമേശ്വര ഏറ്റുമാനൂർ വാഴും ശിവശംഭോ. ഈ ഗാനം ആലപിച്ചത് സംഗീത വർമ്മ. ഗാനമെഴുതിയത് ശാന്ത മഹേശ്വരി. സംഗീതം അനിയൻ തോപ്പിൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
0: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രഭാത ഗീതം, എവിടെയാണ് ഉണ്ണി തിരയേണ്ടു ഞാൻ. ഈ ഗാനം ആലപിച്ചത് MG ശ്രീകുമാർ, രചന MR ഗോപിനാഥൻ നായർ, സംഗീതം ജയവിജയ.

രാധികാതിലക് പാടിയ ഗാനം കനകമുരളി കളമുരളി. ഗാനമൊരുക്കിയവർ എസ് രമേശൻ നായർ, വി ദക്ഷിണാമൂർത്തി.

പി ജയചന്ദ്രൻ, എം ജി ശ്രീകുമാർ, സംഗീത വർമ്മ, രാധിക തിലക് എന്നിവർ ആലപിച്ച ഭക്തിഗീതങ്ങളാണ് പ്രഭാതഗീതത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. കാർഷിക വാർത്തകൾ. 18th അക്ഷയശ്രീ അവാർഡിനുള്ള അപേക്ഷ ക്ഷണിച്ചു. സംസ്ഥാനതലത്തിൽ 2,00,000 രൂപയും ജില്ലാതലത്തിൽ 50,000 രൂപ വീതമുള്ള 14 അവാർഡുകളും മട്ടുപാവ് സ്കൂൾ, കോളേജ്, വെറ്ററൻ എന്നീ വിഭാഗങ്ങളിൽ 10,000 രൂപ വീതമുള്ള 33 അവാർഡുകളും ഉണ്ടായിരിക്കും. അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 30th. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 9441 14526, 9447 11 45 26. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 16 വരെ സൂക്ഷ്മ ജലസേചനവും ലാൻഡ്സ്കേപ്പിംഗും എന്ന വിഷയത്തിൽ ത്രിദിന പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഈ മാസം 12 മുൻപായി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഫോൺ നമ്പർ 9400483754. 9400483754. 2026 റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡിങ്ങും സ്പ്രേയിങ്ങും നടത്തിയതിനുള്ള ധനസഹായത്തിന് റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾക്ക് അപേക്ഷിക്കാം. റബ്ബർ ബോർഡ് വെബ്സൈറ്റിലുള്ള സർവീസ് പ്ലസ് പോർട്ടൽ വഴി ഈ മാസം 15 വരെ സംഘങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാം. വിശദവിവരങ്ങൾക്ക് റബ്ബർ ബോർഡിൻ്റെ വെബ്സൈറ്റായ www.rubberboard.gov.in സന്ദർശിക്കുകയോ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസുകൾ, ഫീൽഡ് സ്റ്റേഷനുകൾ വഴിയോ കേന്ദ്ര ഓഫീസിൽ പ്രവർത്തിക്കുന്ന 04812576622 എന്ന കോൾ സെൻറ്റർ നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04812576622. വെബ്സൈറ്റ് www.rubberboard.gov.in. ഞാറ്റടിയിലുള്ള നെൽച്ചെടികൾക്ക് ഇലപ്പനിൻ്റെ ആക്രമണം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. ഇവ നീരൂറ്റി കുടിക്കുന്നത് മൂലം ഇലയുടെ അഗ്രഭാഗം ചുരുണ്ട് സൂചി പോലെയാകുന്നു. ഒരു നുരിയിൽ താഴെയുള്ള ഇലകൾ മഞ്ഞളിച്ചും മൂന്നിൽ കൂടുതൽ ഇലകൾ ചുരുണ്ട് സൂചി പോലെയായിരിക്കുന്നതും കണ്ടാൽ നിയന്ത്രണ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ്. നിയന്ത്രണോപാധികൾ സംബന്ധിച്ച വിശദമായ കുറിപ്പ് കൃഷി ഓഫീസർമാർ നൽകുന്നതായിരിക്കും. ആ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കേണ്ടതാണ്. വൈറ്റില നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ കേരശങ്കര, കേരഗംഗ എന്ന സങ്കരയിനം തെങ്ങിൻ തൈകളും മോഹിത് നഗർ അടയ്ക്കാ തൈകൾ, പച്ചക്കറി വിത്തുകൾ, സൂഡോമോണാസ്, ട്രൈക്കോഡർമ, ബ്യുവേറിയ, വെറ്റിസീലിയം, വാം, സൂക്ഷ്മമൂലക മിശ്രിതങ്ങളായ സമ്പൂർണ്ണ അയർ, കമ്പോസ്റ്റിംഗ് ബാക്ടീരിയ എന്നിവ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 8075220868 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8075220868. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ

0: ക്വിൻ്റലിന് 24,900 രൂപ, കൊപ്ര 15,500, കുരുമുളക് ഗാർബിൾഡ് 72,300 രൂപ, അൺഗാർബിൾഡ് 70,300 രൂപ, റബ്ബർ RSS-4 28,000 രൂപ, RSS-5 27,500 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32:40. പ്രധാന പത്രവാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർൽമെല്ലിനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. കുടിയേറ്റ സഞ്ചാര മേഖലകളിൽ പങ്കാളിത്തം ശക്തമാക്കാനുള്ള കരാറുകളിൽ ഇന്ത്യയും സ്വിറ്റ്സർലൻഡും ഒപ്പിട്ടു. SIR-മായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗണേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന ആവശ്യം തള്ളി സുപ്രീംകോടതി. വൈദ്യശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ സമ്മാനം കാൾ ഡെയ്സറോത്ത്, പീറ്റർ ഹെഗ്മാൻ, ജോർജ് നാഗേൽ എന്നിവർക്ക്. മസ്തിഷ്ക പഠനവുമായി ബന്ധപ്പെട്ട ഒപ്റ്റോജെനറ്റിക്സ് മേഖലയിലെ കണ്ടെത്തലുകൾക്കാണ് പുരസ്കാരം. ഗുജറാത്ത്, ഡൽഹി, തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരെ സുപ്രീംകോടതി ജഡ്ജിമാരായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു. കാർഷിക മേഖലയെ ആധുനികവൽക്കരിച്ച് കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് കൃഷിവകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഹോർട്ടികോർപ്പ് സംയോജിത പാക്ക് ഹൌസ് എറണാകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് 2 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌ എകാന സ്റ്റേഡിയത്തിൽ നടക്കും. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 3ാം ദിനം പിന്നിടുമ്പോൾ 307 പോയിന്റുമായി പാലക്കാട് മുന്നിൽ. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ. പ്രിയമുള്ളവരെ, ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-2426-397, 0484-2426-387 അല്ലെങ്കിൽ 944-6455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484-2426-397, 0484-2426-387 അല്ലെങ്കിൽ 94-46-45-58-88. സമയം ഉച്ചകഴിഞ്ഞ് ഇന്ന് 3 മണി മുതൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിലെ ഇന്നത്തെ കവിത ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വായാടി.

0: ആയാടി ചോദിച്ചാലോ.
1: ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ വായാടി എന്ന കവിതയാണ് കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത്. ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
4: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
3: ഗാനം. പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
8: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
9: ചില്ലുജാലകം. ചില്ലുജാലകം, നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ ചലച്ചിത്ര ഗാനങ്ങളുടെ അകമ്പടിയോടെ.
10: പടർന്നു കയറുന്ന തണുപ്പ് കാലടികളിൽ നനയ്ക്കുന്നു. ഉച്ഛ്വാസത്തിൽ ഉയരുന്ന ചൂട് പുകയായി അന്തരീക്ഷത്തിൽ ലയിക്കുന്നു. ആവേശത്തിൽ നടന്നു പോകുന്ന അയാളെ സൂക്ഷിച്ചു നോക്കൂ, അത് ഞാൻ തന്നെയല്ലേ?
9: ചൊവ്വാഴ്ചകളിൽ രാവിലെ 10:30 ബുധനാഴ്ചകളിൽ രാത്രി 10:30. ചില്ലുജാലകം.

0: നിറമിഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: ഇന്ന് രാവിലെ 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ. തലവേദന, ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ UPS ലെക്ചർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്, ചലച്ചിത്ര ഗാനങ്ങൾ.
2: നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
3: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21.
2: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
4: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
1: രാവിലെ 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ചില്ലുജാലകം. രാവിലെ 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ശാസ്താം പാട്ട്. രവി ചിത്രപ്പുഴയും സംഘവും അവതരിപ്പിക്കുന്നു. 1:00 ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. പ്രിയമുള്ളവരെ, ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.
5: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2322105142.

ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് 7 തുടക്കം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ ഡോക്ടർമാർക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. തുടർന്ന് മണാലിയിലേക്ക് പോകുന്ന രാഷ്ട്രപതി നാളെ ഹിഡിംബ ക്ഷേത്രവും അടൽ ടണൽ റോഹ്താങ്ങും സന്ദർശിക്കും. മറ്റന്നാൾ ഡൽഹിക്ക് മടങ്ങും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2 ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്ക് ഉപരാഷ്ട്രപതി ശങ്കർദയാൽ ശർമ്മ മെഡൽ സമ്മാനിക്കും. 240 വിദ്യാർത്ഥികൾക്ക് PhD ബിരുദങ്ങളും 60 വിദ്യാർത്ഥികൾക്ക് സ്വർണ മെഡലുകളും സമ്മാനിക്കും. രാജ്യത്തെ ആദ്യ തദ്ദേശീയ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് FSS-1 രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് ഇന്ന് നീറ്റിലിറക്കും. ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 നിർമ്മാണത്തിനും അദ്ദേഹം തുടക്കമിടും. കൂടാതെ നവീകരിച്ച സ്ലിപ്പ് വേ 4 300 ടൺ ഗോലിയാത്ത് ക്രെയിനും അദ്ദേഹം നാടിന് സമർപ്പിക്കും. സ്ലിപ്പ് വേ 4 445,000 ടൺ വരെ വരുന്ന കപ്പലുകൾ നിർമ്മിക്കാൻ വിശാഖപട്ടണം കപ്പൽശാലയെ പ്രാപ്തമാക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ

0: ഒരു ലോക്സഭാ സീറ്റിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തും. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റജീനഗർ, നന്ദിഗ്രാം എന്നിവയാണ് നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ആണ് വോട്ടെടുപ്പ് നടത്തുന്ന ഏക ലോക്സഭാ മണ്ഡലം. വോട്ടെണ്ണൽ വെള്ളിയാഴ്ചയാണ്. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖേന വാങ്ങുന്ന മരുന്നുകളുടെ ഗുണനിലവാരം പൂർണ്ണമായും ഉറപ്പാക്കാൻ ഡ്രഗ്സ് കൺട്രോളർ വിഭാഗത്തെ ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചതായും മുരളീധരൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുപ്രവർത്തനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്ന പ്രവർത്തനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതിന്റെ ഭാഗമായി ആകാശവാണി ഇന്ന് തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചാണ്. തുറമുഖത്തെക്കുറിച്ച് സ്മിതി എം പള്ളുരുതി.
1: പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. കൊളംബോ, ദുബായിലെ ജബലലി, സിംഗപ്പൂർ തുടങ്ങിയ വിദേശ തുറമുഖങ്ങൾ നിലവിൽ കൈകാര്യം ചെയ്യുന്ന ചരക്ക് നീക്കത്തിന്റെ ഒരു ഭാഗമെങ്കിലും വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കവേ നിലമേൽ എക്സ്പോർട്ട് CEO ശ്രീ സുരേഷ് മേത്തി ചൂണ്ടിക്കാട്ടിയത്. കേരളത്തിന്റെ സാമ്പത്തിക പരിവർത്തനത്തിനും ഇന്ത്യയുടെ വളർച്ചയ്ക്കും വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ ശക്തമായ ഉത്തേജകമായി മാറുമെന്നും ശ്രീ സുരേഷ് മേത്തി വ്യക്തമാക്കി. വർദ്ധിച്ചുവരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ. വ്യാപാരം, തൊഴിൽ, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് പുതിയ ഉണർവ് നൽകുന്ന വിഴിഞ്ഞം തുറമുഖം 2047-ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള രാജ്യത്തിന്റെ യാത്രയിൽ നിർണായക പങ്കാളിയാവുകയാണ്.
0: ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ മന്ത്രി M.Liju ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
2: സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കും. സംസ്ഥാന എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടപ്പാക്കുന്ന 100-ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായ മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചാണ് 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി തെരഞ്ഞെടുത്തത്. വിദ്യാഭ്യാസത്തെയും ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപയോഗവും വിതരണവും തടയുകയും ലഹരി ഉപയോഗത്തിൽ അകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൌൺസലിംഗ്, ചികിത്സ എന്നിവ ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചടങ്ങിന്റെ ഭാഗമായി ദേശീയ വോളിബോൾ താരവും ഡ്രഗ് ഫ്രീ ക്യാമ്പസ് മാർവാനിയോസ് കോളേജ് ബ്രാൻഡ് അംബാസഡറുമായ ഷോൺ ടി ജോൺ ലഹരിവിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥികൾക്ക് ചൊല്ലിക്കൊടുക്കും.
0: സംസ്ഥാനത്ത് 14 KSRTC ബസ് ടെർമിനലുകളിൽ സ്ഥാപിക്കുന്ന സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം ഇന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. തമ്പാനൂർ KSRTC ബസ് ടെർമിനലാണ് ചടങ്ങ്. വിദ്യാഭ്യാസത്തിന്റെ ആത്മാവ് പാഠപുസ്തകങ്ങളിലെ വിവരങ്ങളിൽ മാത്രമല്ലെന്നും നാടിന്റെ പ്രതീക്ഷക്കൊത്തുയരാൻ വിദ്യാർത്ഥികൾക്കാവണമെന്നും മന്ത്രി K.M. Shaji പറഞ്ഞു. കാസർകോട് കാറടുക്ക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നൂറ്റി 150 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കാസർകോട് കേന്ദ്ര സർവകലാശാലയിൽ ദ്വിദിന ദേശീയ സെമിനാറിന് ഇന്ന് തുടക്കമാകും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി P.Jagannivasan.
3: സാഹിത്യ അക്കാദമി, അഖില ഭാരതീയ സാഹിത്യ പരിഷത്ത് എന്നിവയുടെ സഹകരണത്തോടെ ഇന്ന് നാളെയുമായി നടക്കുന്ന സെമിനാറിൽ വന്ദേ മാതരത്തിന്റെ സാഹിത്യ, സാംസ്കാരിക, ഭൌതിക തലങ്ങളും ചരിത്രത്തിലെ സ്ഥാനവും ചർച്ച ചെയ്യും. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഴുത്തുകാരും അക്കാദമിക് വിദഗ്ധരും ഗവേഷകരും സെമിനാറിൽ പങ്കെടുക്കും. ഇന്ന് രാവിലെ 10 ലൈബ്രറി സെമിനാർ ഹാളിൽ പ്രമുഖ എഴുത്തുകാരൻ മാലൻ V. Narayanan ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു P. Algur വിശിഷ്ട അതിഥിയാകും. സാഹിത്യ അക്കാദമി ഡെപ്യൂട്ടി സെക്രട്ടറി നവീൻ കുമാർ, കേന്ദ്ര സർവകലാശാല ഡീൻ അക്കാദമിക് പ്രൊഫസർ ജോസഫ് കോയിപ്പള്ളി, ഡോക്ടർ താരു S. Pawar എന്നിവർ സംബന്ധിക്കും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ മുഖ്യാതിഥിയാവും. സാഹിത്യ അക്കാദമി മലയാളം അഡ്വൈസറി ബോർഡ് കൺവീനർ K.P. Ramanunni സമാപന സന്ദേശം നൽകും.
0: സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. എറണാകുളം

ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലക്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-ന് ആദ്യ മത്സരം. 5 മത്സര പരമ്പരയിലെ അടുത്ത മത്സരങ്ങൾ ഈ മാസം 9, 11, 14, 17 തീയതികളിൽ റാഞ്ചി, ഇൻഡോർ, ഹൈദരാബാദ്, ബംഗളൂരു എന്നിവിടങ്ങളിലാണ്.

0: കേരളം ഹരിയാനയെ 10 വിക്കറ്റിന് തോൽപ്പിച്ചു. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർ ഉൾപ്പെടെ തീവ്ര ഭിന്നശേഷിക്കാർക്ക് ജോലി നിഷേധിക്കുന്ന ഗവൺമെന്റ് നീക്കം ഉപേക്ഷിക്കണമെന്ന് KFB വനിതാ ഫോറം സംസ്ഥാന സമ്മേളനം ആവശ്യപ്പെട്ടു. തൃശൂർ സെന്റ് തോമസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ രാജൻ ജെ പല്ലൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൊതുപ്രവർത്തനത്തിൽ പൂർത്തിയാക്കുന്ന നാളെ BJP കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. 12 മണ്ഡലം പ്രസിഡന്റുമാരുടെ നേതൃത്വത്തിൽ ബൈക്ക് റാലി രാവിലെ ആരംഭിക്കും. പൊതുസമ്മേളനം ദേശീയ സമിതി അംഗം AP അബ്ദുള്ളക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുമെന്ന് കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ്കുമാർ അറിയിച്ചു. സേവാസങ്കല്പ അഭിയാന്റെ ഭാഗമായി BJP കോഴിക്കോട് സിറ്റി ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നാളെ സേവാജ്യോതി യാത്ര സംഘടിപ്പിക്കും. രാവിലെ സരോവരത്തു നിന്ന് ആരംഭിക്കുന്ന യാത്ര സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സമാപിക്കും. സമാപന സമ്മേളനം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യും. മ്യൂസിയം മൃഗശാല വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ ആർട്ട് ഗാലറി ആൻഡ് കൃഷ്ണമേനോൻ മ്യൂസിയം സജ്ജീകരണ പ്രവർത്തനങ്ങൾ മന്ത്രി OJ ജനീഷ് രാവിലെ ഉദ്ഘാടനം ചെയ്യും. കെ ജയന്ത് MLA അധ്യക്ഷനാകുന്ന ചടങ്ങിൽ MK രാഘവൻ MP, കോർപ്പറേഷൻ മേയർ O സദാശിവൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലിമോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും. ലക്ഷദ്വീപ് ജില്ലാ കലക്ടർ ശിവം ചന്ദ്ര ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ കവരത്തി ദ്വീപിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. മുൻ NYC അധ്യക്ഷൻ സയ്യിദ് ഹാമിദ് ചെറിയകോയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അതേസമയം കുടുംബത്തിന്റെ ഉടമസ്ഥതയിലെ സ്വകാര്യ ഭൂമിയിൽ ഉദ്യോഗസ്ഥ സംഘം നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രതിഷേധം നടത്തിയതെന്ന് ചെറിയകോയ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഗവൺമെന്റ് ആശുപത്രികളിലെ മരുന്നുകളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നടപടി സ്വീകരിച്ചതായി മന്ത്രി കെ മുരളീധരൻ. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി ഇന്ന് പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ്ഇൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് വൈകിട്ട് 7 തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: .3 MHz ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 15 സെക്കൻഡ്.

പ്രശാന്തമായ പ്രഭാതത്തിന്റെ കുളിർമ പ്രതീക്ഷയുടെ പകലാരവത്തിലേക്ക് കാഴ്ചകൾ മിന്നിമറയുന്നു. നല്ല വർത്തമാനങ്ങൾ കേൾക്കാൻ, നല്ലത് പറയാൻ, ചിന്തയെ സ്ഫുടം ചെയ്യാം. അറിവിനെ ഹൃദയത്തിലേറ്റി പാട്ടിന്റെ ഈണവുമായി പ്രയാണം ചെയ്യാം. വിജ്ഞാനവും വിനോദവും ഇഴചേരുന്നു ഒളിമങ്ങാതെ. പ്രിയരെ, ഇന്നത്തെ എഫ് എൻ ഡയറിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ഷാജി യോഹന്നാൻ.

0: ചിന്താശകലം. കയ്യിലൊതുങ്ങുന്ന അത്ഭുത ലോകമാണ് പുസ്തകം. കയ്യിലൊതുങ്ങുന്ന അത്ഭുത ലോകമാണ് പുസ്തകം. അമേരിക്കൻ നോവലിസ്റ്റ് സ്റ്റീഫൻ കിങ്ങിൻ്റെ വാക്കുകൾ. എഫ് എം ഡയറിയിൽ ഇന്നത്തെ ചോദ്യം ഇതാണ്: രാമായണത്തെ അധികരിച്ച് കൊട്ടാരക്കര തമ്പുരേൻ്റെതായി 8 ആട്ടക്കഥയാണുള്ളത്. പ്രത്യേകമായി ശ്രീരാമ പട്ടാഭിഷേകം എന്ന കഥ അദ്ദേഹം രചിച്ചിട്ടില്ല. ആരെഴുതിയ ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇന്ന് അവതരിപ്പിച്ചു വരുന്നത്? ചോദ്യം ആവർത്തിക്കാം: രാമായണത്തെ അധികരിച്ച് കൊട്ടാരക്കര തമ്പുരേൻ്റെതായി 8 ആട്ടക്കഥയാണുള്ളത്. പ്രത്യേകമായി ശ്രീരാമ പട്ടാഭിഷേകം എന്ന കഥ അദ്ദേഹം രചിച്ചിട്ടില്ല. ആരെഴുതിയ ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇന്ന് അവതരിപ്പിച്ചു വരുന്നത്? ഉത്തരം ഓർത്തുവയ്ക്കുക. എഫ് എം ഡയറി അവസാനിക്കുന്നതിന് മുൻപ് 8:30 തൊട്ടു മുൻപ് പറയാം.
1: ഡിസ്കൗണ്ട് ഒപ്പം മറ്റ് കിഡ്ലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.

0: സേവന വാർത്തകൾ. മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരള അടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1 മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9447110645 എന്ന നമ്പറിൽ വിളിക്കുക. 9447110645. കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തിൽ ഒഴിവു വരുന്ന സീറ്റുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ രജിസ്ട്രേഷന്റെ സമയപരിധി ഈ മാസം 15 വരെ നീട്ടി. വിശദവിവരങ്ങൾ നവോദയ .nic.in വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 6282-05-9741 6282-05-9741. ആലപ്പുഴ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന വിദഗ്ധ പാനലിൽ ഒഴിവുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാം. യോഗ്യതകൾ: MSc സൈക്കോളജിയും കുട്ടികളുടെ മേഖലയിൽ 5 പ്രവൃത്തി പരിചയവും. ഈ മാസം 9 വൈകിട്ട് 3 മുൻപായി വിശദമായ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, ഫോൺ നമ്പർ എന്നിവ സഹിതം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, ലാറ്റിൻ ചർച്ച് കോംപ്ലക്സ്, കോൺവെന്റ് സ്ക്വയർ, ആലപ്പുഴ 6880001 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. വിലാസം ഒരിക്കൽ കൂടി പറയാം: ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, ലാറ്റിൻ ചർച്ച് കോംപ്ലക്സ്, കോൺവെന്റ് സ്ക്വയർ, ആലപ്പുഴ 6880001. ഫോൺ നമ്പർ 7736-27-75-81 7736-27-75-81. ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് 30 സെക്കൻഡ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി.
2: ഭരണ നിർവഹണം ജനങ്ങളുടെ ഭാഷയിലാകണം. എന്നാൽ മാത്രമേ ജനാധിപത്യം സാർത്ഥകമാകൂ. ഐക്യ കേരള പിറവിക്ക് ശേഷം EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ആദ്യ സർക്കാർ തന്നെ ഭരണം മലയാളത്തിലാക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. ഇന്ന് മലയാളം ഔദ്യോഗിക ഭാഷയായി പ്രയോഗിക്കപ്പെടാനുള്ള കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സാഹിത്യ ശാഖയിൽ എന്ന പോലെ ഔദ്യോഗിക ഭാഷയിൽ പദങ്ങളുടെ ഉപയോഗത്തിൽ സ്വാതന്ത്ര്യമെടുക്കാൻ കഴിയില്ല. ഭരണഭാഷ എന്ന പുസ്തകത്തിൽ ഇതിനുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആക്ട്, റൂൾ, ഓർഡർ എന്നിവയ്ക്കൊക്കെ നിയമപരമായ അർത്ഥവും ഭരണഘടനാപരമായ സവിശേഷ നിർവചനവും നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ നിയമം എന്ന വാക്ക് ഈ 3 തർജ്ജമയായി നൽകാം. പക്ഷേ ഔദ്യോഗിക ഭാഷയിൽ ആക്ടിന് നിയമമെന്നും റൂളിന് ചട്ടമെന്നും ഓർഡറിന് ഉത്തരവെന്നും മാത്രമേ പ്രയോഗിക്കാവൂ. ഇത്തരത്തിലുള്ള മാനകീകരണം ഔദ്യോഗിക ഭാഷയിൽ ഒഴിവാക്കാനാകുകയില്ല. അന്യഭാഷാ പദങ്ങൾക്ക് ഭരണഭാഷയിൽ ചിലപ്പോഴൊക്കെ തൽഭവങ്ങൾ ഉണ്ടാക്കി എടുക്കാറുണ്ട്. ക്രീമി ലെയർ എന്ന ഇംഗ്ലീഷ് പദത്തിന് പകരം ചില മലയാള പത്രങ്ങൾ വെണ്ണപ്പാളി എന്ന പദാനുപദ തർജ്ജമ നൽകിയെങ്കിലും അത് ഉചിതമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കപ്പെട്ടു. മറ്റു ചില പത്രങ്ങൾ നൽകിയ മേൽത്തട്ട എന്ന പ്രയോഗമാണ് ഇന്ന് സാർവത്രികമായിരിക്കുന്നത്. സെക്കൻഡർ എന്നതിന് പിന്താങ്ങുന്നവനെന്നും ബാക്ക് പേപ്പർ എന്നതിന് മുൻരേഖ എന്നും മനോഹരമായ തർജ്ജമകൾ മലയാളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കവറിംഗ് ലെറ്റർ മലയാളത്തിൽ ആമുഖ കത്താകുന്നത് കൃത്യമായി ആശയത്തെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. കൗണ്ടർ സിഗ്നേച്ചർ മേലൊപ്പ് എന്ന് തർജ്ജമ ചെയ്തതും തികച്ചും ഉചിതമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ മേൽക്കോയ്മയിൽ നിന്ന് പുറത്തു കിടന്ന് ഭരണഭാഷ മലയാളത്തിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ നമ്മൾ ബഹുദൂരം മുന്നിൽ

0: ിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഭരണ നിർവഹണത്തിനും മലയാളം സുസജ്ജമായി കഴിഞ്ഞു എന്നർത്ഥം.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
1: എഫ് എം ഡയറിയിൽ ഇനി നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്കമുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വയോജനോത്സവം. വടക്കൻ പറവൂർ വെളുത്താട്ട് വടക്കൻ ചുവ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം. KCB അറിയിപ്പ്. ചേരാനല്ലൂർ സെക്ഷന്റെ പരിധിയിൽ സാക്സ് കോച്ച്, ഡിവൈൻ നഗർ, വിന്നേഴ്സ് റോഡ്, ചിറ്റൂർ ചർച്ച്, സാഗരിക ക്ലബ്, ഒഡോണൽ, ചിറ്റൂർ ടെമ്പിൾ എന്നിവിടങ്ങളിൽ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. സേവന വാർത്തകൾ തുടരുന്നു. കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.keralacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.hckrecruitment.keralacourts.in. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 04842562235, 04842562235. കോഴിക്കോട് സർവകലാശാലയുടെ ഡിസ്റ്റൻസ് ഓൺലൈൻ ഡിഗ്രി PG കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഇന്നാണ് അവസാന തീയതി. പിഴയടച്ച് ഈ മാസം 12 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.cdoe.uoc.ac.in സന്ദർശിക്കുക. www.cdoe.uoc.ac.in. ഫോൺ നമ്പർ 04942407356, 04942407356. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചു. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. www.sskkr.nic.in. .3 MHz-ൽ കൊച്ചി FM-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 7:07.
0: ഈ ഗാനം ഇന്നത്തെ ഗാനം. രഞ്ജിത് ബാലകൃഷ്ണൻ കഥാതിരകഥാ സംഭാഷണം സംവിധാനം നിർവഹിച്ച് 2005 പുറത്തിറങ്ങിയ ചിത്രമാണ് ചന്ദ്രോത്സവം. മോഹൻലാൽ, രഞ്ജിത്, കൊച്ചിൻ ഹനീഫ, ഒടുവിലുണ്ണികൃഷ്ണൻ, ഖുഷ്ബു, മീന തുടങ്ങിയ താരങ്ങൾ അഭിനയിച്ച ഈ ചിത്രത്തിലെ ഈ ഗാനം ഇന്നത്തെ ഗാനം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസ്.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ആവർത്തിക്കാം. 0484-24-26-397 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88. ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ. സമയം ഇന്നുച്ച കഴിഞ്ഞ് 3 മണി മുതൽ.

0: ആരോഗ്യക്കുറിപ്പുകൾ.
1: യുട്രൈൻ ഫൈബ്രോയിഡ്സ് അല്ലെങ്കിൽ ഗർഭാശയ മുഴകൾ, ഇത് വരാനുള്ള കാരണങ്ങൾ അങ്ങനെ പ്രത്യേകിച്ചില്ല. ഒരു പക്ഷേ നമുക്ക് ലേഡീസ് ഇപ്പോൾ എല്ലാം ഗർഭധാരണ ഒത്തിരി ഡിലേ ചെയ്യുന്നതുകൊണ്ട് ഒരു കാരണം ആകാം. പിന്നെ ഉള്ളത് ഒബീസിറ്റി അല്ലെങ്കിൽ അമിത വണ്ണം, അതൊരു കാരണമാകാം. ലാക്ക് ഓഫ് എക്സസൈസ്, ഇതൊക്കെ കാരണങ്ങളാകാം. ഓൾമോസ്റ്റ് 25% പേഷ്യൻസിലും ഒരു പ്രാവശ്യം ഫൈബ്രോയിഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, വളരെ മൈക്രോസ്കോപ്പിക് അല്ലെങ്കിൽ ചെറുതായിട്ടിരിക്കുന്ന ഫൈബ്രോയിഡ്സ് ഒരു 4-5 വർഷം കൊണ്ട് അത് വലുതായി വീണ്ടും ഒരു സർജറി ആവശ്യത്തിലേക്ക് പോകാം. മെനോപോസ് ആവുമ്പോഴാണ് സാധാരണ രീതിയിൽ ഫൈബ്രോയിഡ്സ് ഷ്രിങ്ക് ചെയ്ത് ചുരുങ്ങി പോകുന്നത്. ബട്ട് ഗർഭധാരണ സമയത്ത്, പ്രഗ്നൻസിയുടെ ടൈമിൽ ഫൈബ്രോയിഡ്സ് ക്യാൻ കോസ് ലിറ്റിൽ പ്രോബ്ലംസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് മിസ്കാരേജ് ഉണ്ടാക്കാം, ചിലർക്ക് ഒരു നേരത്തെ പ്രസവം ഉണ്ടാക്കാം. ഇത് ക്യാവിറ്റിക്കകത്തോട്ടിരിക്കുന്ന ഫൈബ്രോയിഡ്സ് ആണ് കൂടുതലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ വയറുവേദന, പ്രഗ്നൻസിയുടെ ടൈമിൽ വയറുവേദന ഉണ്ടാവുക, പല പ്രാവശ്യം പേഷ്യൻസ് ഇതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആവേണ്ടി വരിക, നേരത്തെ പ്രസവം, പ്രീ ടേം ലേബർ, സബ്മ്യൂക്കോസൽ ഫൈബ്രോയിഡ്സിനാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. പക്ഷെ അല്ലാത്ത ഫൈബ്രോയിഡ്സും പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ്

0: പ്രഗ്നൻസി ഇപ്പം നമ്മുടെ യൂട്രസിന്റെ താഴത്തെ ലോവർ സെഗ്മെന്റിൽ ഉള്ള ഫൈബ്രോയിഡ്സ് ചിലപ്പം നമുക്ക് സുഖപ്രസവത്തിനൊരു തടസ്സമായി മാറാം, ചിലപ്പോൾ സിസേറിയൻ ആവശ്യം വരാം. അതുപോലെ തന്നെ സിസേറിയന്റെ സമയത്ത് ചിലപ്പം അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാവാം, ചിലപ്പോൾ മുഴ എടുക്കേണ്ട ഒരു ആവശ്യം വന്നെന്നിരിക്കാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. ഡയഗ്നോസ് ചെയ്യുന്നത് അൾട്രാസൗണ്ട് അല്ലെങ്കിൽ MRI. അൾട്രാസൗണ്ട് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബട്ട് ചിലപ്പോൾ ഈ മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ്സ് ഉള്ളപ്പോൾ എക്സാക്ട് ലൊക്കേഷൻ, അതിന്റെ എക്സാക്ട് സൈസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമ്മൾ MRI, പർട്ടിക്കുലർലി നമുക്ക് അത് ഫൈബ്രോയിഡ് റിമൂവലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ, നമുക്ക് എസ്പെഷ്യലി ഇൻഫെർട്ടിലിറ്റി ഒക്കെ ഉള്ളവർക്ക് ഫൈബ്രോയിഡ് റിമൂവലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ MRI കൂടെ വേണ്ടി വരാറുണ്ട്. പെൽവിക് എക്സാമിനേഷനിൽ യൂട്രസിന്റെ സൈസ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. ബട്ട് എത്ര ഫൈബ്രോയിഡെന്നോ അല്ലെങ്കിൽ എവിടെ ഇരിക്കുന്ന ഫൈബ്രോയിഡെന്നോ നമുക്ക് ഒരു പെൽവിക് എക്സാമിനേഷനിൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വരില്ല. ഫൈബ്രോയിഡ്സിനൊരു കാരണമായിട്ട് ഹെറിഡിറ്ററി ഒരു ഫാക്ടറുണ്ട്. അമ്മമാർക്കുണ്ടെങ്കിൽ ചില പെൺകുട്ടികൾക്ക് സാധ്യതകൾ കൂടുതലാണ്. പ്രധാനമായിട്ട് ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ, ലേഡീസ് എല്ലാം നമ്മൾ പ്രഗ്നൻസി എല്ലാം 30s-ലേക്കും 40s-ലേക്കും ഒക്കെ കൊണ്ടുപോവുകയാണ്. ഫസ്റ്റ് പ്രഗ്നൻസീസ് യൂഷ്വലി ലൈക്ക് ഇപ്പൊ എല്ലാവർക്കും ഒരു 30 കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസീസ് ആണ് കണ്ടുവരുന്നത്. ഒരു പക്ഷെ ആ സമയം കൊണ്ട് യൂട്രസിൽ ഈ മുഴ വളരാനുള്ള നമ്മൾ സമയം, അത് കാരണം ഫൈബ്രോയിഡ്സ് കാണുന്നു.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ സനം ബഷീർ.

0: സേവന വാർത്ത. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് യോഗ്യരായ ITI വൊക്കേഷണൽ വിദ്യാർത്ഥികളിൽ നിന്ന് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് നടത്തുന്നതിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ എന്നിങ്ങനെ വിവിധ ട്രേഡുകളിലായി ആകെ 205 ഒഴിവുകളാണുള്ളത്. വിശദവിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.cochinshipyard.in. ഓൺലൈൻ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി 8 FM ഡയറി ആദ്യ ഭാഗം തുടരുകയാണ്.
1: ദീപസ്തംഭം മഹാശ്ചര്യം.
2: തങ്ങമേ,
3: എന്നാ വർക്കിച്ചായ?
2: ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്.
3: പറ. എന്നാ പറ്റി?
2: എനിക്ക് ഭയങ്കര മറവി.
3: ഇത് അടവ് വല്ലതും ആണോ വർക്കിച്ചായ?
2: കാര്യമായിട്ട് പറയുമ്പോൾ കളിയാക്കുന്നു.
3: ശരിക്കും നിങ്ങൾക്ക് മറവിയുണ്ടോ?
2: ഉണ്ട്. ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല.
3: എനിക്ക് ഈ പറ്റുകാശ് തരാനുണ്ട് എന്നുള്ളത് ഓർമ്മയുണ്ടോ?
2: ഞാൻ പറ്റുകാശ് തരാനുണ്ടോ?
3: ആ ദേവടക്കണു, ഉണ്ടോ? ഉണ്ടേ.
2: അയ്യോ, ഓർമ്മിപ്പിക്കണേ. എത്രയാന്നുള്ളത് വേണേ എഴുതി വെച്ചോ, ഞാൻ ഒപ്പിട്ടങ്ങ് തന്നേക്കാം.
3: ഷോ, അപ്പൊ ശരിക്കും മറവിയാണല്ലേ.
2: എന്നാ പറയാനാന്നേ പറ്റിപ്പോയി.
3: ജനറൽ നോളജ് ചോദിക്കട്ടെ ഞാൻ, ചിപ്പിക്കുള്ളിൽ മുത്തുണ്ടെന്നറിയാവോ?
2: ചിപ്പിക്കുള്ളിൽ മുത്തുണ്ടോ? മറന്നു മറന്നു മറന്നു മറന്നു.
3: ഈ കടലിലെ ഒരു വിലയേറിയ രത്നമാണ് ചിപ്പിക്കുള്ളിലുള്ള മുത്ത്. അതറിയാവോ വർഗീസായന്?
2: മനസ്സിലായി മനസ്സിലായി. ഇതെങ്ങനെ ചിപ്പിയുടെ ഉള്ളിൽ വരുന്നു?
3: കടലിലുള്ളിലെ ഒരു ജീവിയുടെ ശരീരത്തിലാണ് ഇത് രൂപപ്പെടുന്നത്.
2: ഓ, അപ്പോ ഇത് ചിപ്പിക്കുള്ളിൽ വന്നാണ് മുത്തായിട്ട് മാറുന്നത് അല്ലേ?
3: കറക്റ്റ് അല്ല വർക്കിച്ചായ? ഇതെങ്ങനെ അറിഞ്ഞു ഈ മറവിയുണ്ടെന്ന്?
2: നമ്മുടെ തോമാച്ചായന്റെ മോളുടെ കല്യാണമില്ലായിരുന്നു.
3: ഏത് തോമച്ചന്റെ?
2: കുന്നംപുറത്തെ. ആ കല്യാണത്തിന് പോയപ്പോ ഞാൻ സദ്യ കഴിക്കാതെ തിരിച്ചുപോയി.
3: ഷോ, കടുത്ത മറവിയാണല്ലോ അത്.
2: ആ, അവിടുന്ന് നേരെ ചായ കുടിക്കാൻ ഹോട്ടലിൽ പോയി.
3: എന്നിട്ട്
2: അവിടുന്ന് ഇറങ്ങിയപ്പോ കൊട എടുക്കാൻ മറന്നു.
3: ഷോ, കഷ്ടം.
2: എന്നിട്ട് ഞാൻ നേരെ പോയത് ബാങ്കിലോട്ട്. നമ്മുടെ ജയലക്ഷ്മി ഉണ്ടല്ലോ.
3: ഏത് ജയലക്ഷ്മി?
2: എന്താ ആരാ
3: ജയലക്ഷ്മി? ആരാന്ന്?
2: ഏത് ജയലക്ഷ്മി? എവിടെ ജയലക്ഷ്മി?
3: നിങ്ങളല്ലേ പറഞ്ഞേ ഹോട്ടലിൽ ചായ കുടിച്ചു കഴിഞ്ഞ് ബാങ്കിലെ ജയലക്ഷ്മിയെ കാണാൻ പോയെന്ന്.
2: ബാങ്കിലോട്ട്? ഞാനോ? ഏത് ഹോട്ടലിൽ?
3: ചേടാ, കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ടല്ലേ നിങ്ങൾ പോയേ?
2: കല്യാണം? ആരുടെ കല്യാണം?
3: കുന്നംപുറത്തെ തോമാച്ചന്റെ മോളുടെ കല്യാണം.
2: തോമാച്ചന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു? ദുഷ്ടൻ, എന്നെ വിളിച്ചില്ല.
1: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

0: എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴി ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. www.eemployment.kerala.gov.in ഫോൺ നമ്പർ 0468272622, 0468272622. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ പുതുക്കേണ്ട മാസം 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ളവർ. എറണാകുളം ഭിന്നശേഷിക്കാർക്കായുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളിതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടിച്ചേർക്കാത്തതുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. പ്രിയമുള്ളവരെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ വിവിധ പരിപാടികളുമായി FM ഡയറിയുടെ രണ്ടാം ഭാഗം ആരംഭിക്കും. ഇത് ആകാശവാണി കൊച്ചി FM 102.3. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപതി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിൽ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. നാളെ റോസ്താംഗിലുള്ള അടൽ ടണൽ രാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത സർവകലാശാലയുടെ 2ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പങ്കെടുക്കും. മികച്ച അക്കാദമിക് പ്രകടനം കാഴ്ചവെച്ച 3 വിദ്യാർത്ഥികൾക്കുള്ള ശങ്കർദയാൽ ശർമ്മ പുരസ്കാരങ്ങൾ ഉപരാഷ്ട്രപതി വിതരണം ചെയ്യും. 240 ഗവേഷണ വിദ്യാർത്ഥികൾക്ക് PhD ബിരുദവും സമ്മാനിക്കും. 2024-25-26 അക്കാദമിക് വർഷങ്ങളിൽ മികച്ച വിജയം കൈവരിച്ച 60 വിദ്യാർത്ഥികൾക്ക് സ്വർണമെഡലുകളും ഉപരാഷ്ട്രപതി സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്വിസ് പ്രസിഡന്റ് ഗൈ പാമേലിനും തമ്മിൽ ന്യൂഡൽഹിയിൽ നടത്തിയ ഉഭയകക്ഷി ചർച്ചകൾക്ക് പിന്നാലെ ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചു. കുടിയേറ്റം, തൊഴിൽ പങ്കാളിത്തം, ഗതാഗത സാങ്കേതിക വിദ്യകളിലെ സഹകരണം എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ കരാറുകൾ. പ്രതിരോധ രംഗത്തും ആണവോർജ്ജ മേഖലയിലും സഹകരണം ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങളുടെ സ്വിറ്റ്സർലാൻഡിലെ വിപണി സാധ്യത വർദ്ധിപ്പിക്കാൻ ധാരണയായതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഒഡീഷയിലെ കോരാപുട്ടിലുള്ള ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡ് ഡിവിഷൻ നിർമ്മിച്ച എയ്റോ എഞ്ചിന്റെ പുതിയ പതിപ്പ് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ആദ്യത്തെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പും അദ്ദേഹം ഇന്ന് നീറ്റിലിറക്കും. 5ാമത് ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പിന്റെ കീലിന്റെ നിർമ്മാണോദ്ഘാടനവും ശ്രീ സിംഗ് നിർവ്വഹിക്കും. നവീകരിച്ച സ്ലീപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇടപഴകാൻ

0: ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ നടന്ന 5-ാമത് കൌഡില്യ എക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുൻകാലങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഘടനയും സ്വഭാവമുള്ള ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്കാണ് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് വിദേശകാര്യമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: In a way, what we would today call multi-alignment, which is we have partners who each have their interests, each of these relationships is different, they have different challenges, they have different opportunities. There was a time when you issue unique to India. I think more and more countries today face that, which is how do you engage all the important players in the world?
0: അസമിലെ ദിബ്രുഗഡിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് മെഥനോളുമായി പോകുന്ന അന്താരാഷ്ട്ര ചരക്ക് കപ്പൽ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഷിപ്പിംഗ് മേഖലയ്ക്കായി 200 കോടി രൂപ നിക്ഷേപത്തിൽ ബോഗിബിൽ ടെർമിനലിൽ പുതിയൊരു നൈപുണ്യ വികസന കേന്ദ്രം സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യാനന്തരം ആദ്യമായി നടത്തിയ ഈ ചരക്ക് നീക്കം വടക്കുകിഴക്കൻ മേഖലയ്ക്ക് നേരിട്ടുള്ളതും പരിസ്ഥിതി സൌഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഒരു വ്യാപാര ഇടനാഴി പ്രദാനം ചെയ്യുമെന്നും ശ്രീ സോനോവാൾ അഭിപ്രായപ്പെട്ടു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടഞ്ചാവഴി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലും ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെക്കുറിച്ചാണ് ആകാശവാണി പ്രത്യേക പരമ്പരയിൽ ഇന്ന്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന നഗരഗ്രാമ വ്യത്യാസമില്ലാതെ സാധാരണക്കാർ ഉൾപ്പെടെ ഏറെ സഹായകമാവുകയാണ്. സൌജന്യമായി വൈദ്യുതി ലഭ്യമാക്കുന്നതിനായി 2024 ഫെബ്രുവരിയിൽ നടപ്പാക്കിയ പദ്ധതിയാണിത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പുരപ്പുറത്ത് 40% സബ്സിഡിയിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനാകുന്നു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിൽ നിരവധി കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുണ്ട്. ഈ പദ്ധതിയിലൂടെ വൈദ്യുതി ബില്ലിൽ ഗണ്യമായ കുറവ് ലഭിക്കുന്നുവെന്ന് പയ്യന്നൂർ കോളേജ് മലയാള വിഭാഗം അധ്യാപികയും കണ്ണൂർ തളാപ്പ് സ്വദേശിനിയുമായ അനില പറയുന്നു.
4: ഞാൻ വീടെടുത്ത് താമസം തുടങ്ങിയിട്ട് 3 വർഷമായി. സാധാരണയായിട്ട് എനിക്ക് കറണ്ട് ബില്ല് 3000 രൂപയൊക്കെ വരാറുണ്ട്. സോളാർ ഘടിപ്പിച്ചത് മുതൽ 250 രൂപയൊക്കെ വരുന്നുള്ളൂ.
0: 2047 വികസിത രാഷ്ട്രമാക്കാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. 2024 ഡിസംബറിൽ തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2025 മെയ് മാസത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചു. പ്രവർത്തനം ആരംഭിച്ച് ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ നിന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളത്തെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം ഇന്ന്. തിരുവനന്തപുരത്ത് മന്ത്രി MLiju പരിപാടി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 28 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസായി പ്രഖ്യാപിക്കും. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനുശേഷം വിജയം ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ നീന്തൽ മത്സരങ്ങൾക്കിടെ തൃശൂർ അക്വാട്ടിക്സ് കോംപ്ലക്സിൽ താൽക്കാലികമായി നിർമ്മിച്ച പന്തൽ കാറ്റിൽ തകർന്നു വീണ സംഭവത്തിൽ കായിക വകുപ്പ് അന്വേഷണം നടത്തുമെന്ന് മന്ത്രി OJ ജനീഷ്. സംഭവം നടന്ന അടുത്ത ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിക്ക് നൽകിയതായും മന്ത്രി പറഞ്ഞു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. നിരവധി ജീവനക്കാർക്ക് പരിക്കേറ്റു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സമൂഹമാധ്യമ സന്ദേശത്തിൽ വ്യക്തമാക്കി. പരിക്കേറ്റ 1 ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. റഷ്യയിൽ നടന്ന 8-ാമത് മോസ്കോ ഫോർമാറ്റ് ചർച്ചകളിൽ അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനും പരമാധികാരം, ഐക്യം, പ്രാദേശിക അഖണ്ഡത എന്നിവയ്ക്കും പിന്തുണ പ്രഖ്യാപിച്ചു.

0: ഇന്ത്യ. റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ, ജോയിന്റ് സെക്രട്ടറി എം സുരേഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകിയ ഇന്ത്യൻ സംഘമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. റഷ്യ, ഇറാൻ, കസാഖിസ്ഥാൻ, ചൈന, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, തജിക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികളും ചർച്ചയിൽ പങ്കെടുത്തു. ടെൽ അവീവിലേക്കുള്ള ഫ്ളൈ ദുബായ് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചതിനെ തുടർന്ന് യാത്രക്കാരെ അവിടേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തിയായതായി യു എ ഇ ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി. ഒക്ടോബർ 2 മുതൽ 5 വരെയുള്ള കാലയളവിൽ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിലേക്ക് 37 വിമാനങ്ങൾ സർവീസ് നടത്തുകയും 7479 യാത്രക്കാരെ എത്തിക്കുകയും ചെയ്തതായി GCAA വ്യക്തമാക്കി. നിർത്തിവച്ച ഫ്ളൈ ദുബായ് സർവീസുകൾക്ക് പകരമായി ഇത്തിഹാദ് എയർവേസിനൊപ്പം ഇസ്രയേലി വിമാന കമ്പനികൾക്കും ദുബായിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള അനുമതി യു എ ഇ അധികൃതർ നൽകിയിരുന്നു. യമനിൽ സാദ, അൽജൌസ്, തായിസ്, പടിഞ്ഞാറൻ തീരം എന്നിവിടങ്ങളിലായി ഹൂതി കേന്ദ്രങ്ങൾക്കെതിരെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതായി യമൻ പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൌൺസിൽ പ്രസിഡന്റ് റഷാദ് അൽ അലിമി. ഓപ്പറേഷൻ ഡോൺ ഓഫ് യമൻ എന്ന പേരിട്ട ആക്രമണം ഹൂതികളുടെ കൈവശമുള്ള ബാക്കി പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനും യമൻ മുഴുവൻ സർക്കാരിന്റെ അധികാരം വ്യാപിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ളതാണെന്ന് അൽ അലിമി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുക്കും. വിവിധ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ഇന്ത്യയും സ്വിറ്റ്സർലാൻഡും 5 കരാറുകളിൽ ഒപ്പുവച്ചു. പ്രതിരോധ ആണവോർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കാൻ ധാരണ. ഒഡീഷയിലെ HAL നിർമ്മിച്ച അത്യാധുനിക എയ്റോ എഞ്ചിൻ ഇന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് രാജ്യത്തിന് സമർപ്പിക്കും. അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ പ്രധാന രാജ്യങ്ങളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 35 മിനിറ്റ് 18 സെക്കൻഡ്.

0: സമകാലികം.
1: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എം എസ് സജീവൻ തയ്യാറാക്കിയ അവലോകനം. ക്രിക്കറ്റിലും ഹോക്കിയിലും സുവർണ നേട്ടത്തിന്റെ മികവോടെ ഏഷ്യൻ ഗെയിംസ് 20-ാം പതിപ്പിൽ 4 സ്ഥാനത്തിന്റെ മധുരത്തിളക്കവുമായി ഇന്ത്യ. 21 സ്വർണം, 27 വെള്ളി, 37 വെങ്കലം എന്നിവ ഉൾപ്പെടെ 85 മെഡലുകളാണ് ഇന്ത്യ ജപ്പാനിലെ നഗോയയിൽ നേടിയത്.
2: ആകെ 341 മെഡലുകൾ നേടിയ ചൈനയാണ് ഏഷ്യൻ ഗെയിംസ് ജേതാക്കൾ. 169 സ്വർണം, 89 വെള്ളി, 83 വെങ്കലം എന്നിവയാണ് ചൈനയുടെ നേട്ടം. 269 മെഡലുമായി ആതിഥേയരായ ജപ്പാൻ 2-ാം സ്ഥാനം നേടി. 83 സ്വർണം, 95 വെള്ളി, 91 വെങ്കലം എന്നിവ ജപ്പാൻ കരസ്ഥമാക്കി. 150 മെഡലുമായി ദക്ഷിണകൊറിയ 3-ാം സ്ഥാനം നേടി. 39 സ്വർണം, 43 വെള്ളി, 68 വെങ്കലം എന്നിവയാണ് ദക്ഷിണകൊറിയയുടെ നേട്ടം. ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ, തായ്ലാന്റ്, കസാഖിസ്ഥാൻ, ഹോങ്കോങ്, ബഹ്റിൻ എന്നിവയാണ് ഇന്ത്യക്ക് പിന്നിൽ ആദ്യത്തെ പത്തിലുള്ളത്.
1: കഴിഞ്ഞ ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിലെ 4-ാം സ്ഥാനം ഇന്ത്യ നിലനിർത്തിയെങ്കിലും മെഡൽ നേട്ടത്തിൽ പിന്നോക്കം പോയി. കഴിഞ്ഞ തവണ 106 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ഖത്തറിലെ ദോഹയിൽ 2030 കാണാമെന്ന് പ്രഖ്യാപിച്ചാണ് ഏഷ്യൻ ഗെയിംസ് കൊടിയിറങ്ങിയത്. ഏഷ്യയിലെ 45 രാജ്യങ്ങളിലെ താരങ്ങളാണ് മത്സരിച്ചത്. പുരുഷ ക്രിക്കറ്റിന്റെ ഫൈനലിൽ പാകിസ്ഥാനെ 19 റൺസിന് തുരത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 211 റൺസാണ് കുറിച്ചത്. രണ്ടാമത് ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസിന് ഇന്ത്യ ഒതുക്കി. 96 റൺസെടുത്ത ഹസൻ നവാസും 29 എടുത്ത സെയിം അയ്യൂബും പൊരുതിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ ആയില്ല. ഇന്ത്യക്ക് വേണ്ടി ശിവൻ ദുബൈയും അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6

0: വിക്കറ്റ് നഷ്ടത്തിലാണ് 211 റൺസ് എടുത്തത്. അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും അർദ്ധ സെഞ്ചുറികളുടെ മികവിലാണ് ഇന്ത്യ കൂറ്റൻ സ്കോർ കൈവരിച്ചത്. അഭിഷേക് 61 തിലക് 51 റണ്ണുകളാണ് നേടിയത്. ശിവൻ ദുബൈ 27 റണ്ണും ശ്രേയസ് അയ്യർ 21 റണ്ണും ഇഷാൻ കിഷൻ 20 റണ്ണും എടുത്തു. പാകിസ്ഥാന് വേണ്ടി അഹമ്മദ് ഡാനിയലും അരാഫത്ത് മിൻഹാസും 2 വിക്കറ്റ് വീതമെടുത്തു. സയിം അയ്യൂബും അബ്രാർ അഹമ്മദും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. വിജയിച്ച ക്രിക്കറ്റ് ടീമിലെ അംഗമായ സഞ്ജു സാംസണിലൂടെ കേരളത്തിന് ഏക സ്വർണ്ണ മെഡൽ നേടാനായി. രാജ്യത്തിനായി ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്ന് സഞ്ജു പറഞ്ഞു.
1: പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 1-5 5 ഗോളിന് തകർത്താണ് ഇന്ത്യ സ്വർണം നേടിയത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് 2 ഗോളുകൾ നേടി മുന്നിൽ നിന്നാണ് ഇന്ത്യയെ വിജയിപ്പിച്ചത്. ജുഗ്രാജ് സിംഗ്, ഹാർദിക് സിംഗ്, ഷിനാല ലാക്ര എന്നിവർ ഓരോ ഗോളുകളും നേടി. ഏഷ്യൻ ജയത്തോടെ 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലേക്കുള്ള നേരിട്ടുള്ള യോഗ്യതയും ഇന്ത്യ ഉറപ്പാക്കി. ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം കിരീടം നിലനിർത്തുന്നത്. പുരുഷ ഹോക്കിയിൽ ഇന്ത്യയുടെ 5-ാമത്തെ സ്വർണ്ണ മെഡലാണിത്. 7 കളികളിലും വിജയം നേടിയ ഇന്ത്യ 58 ഗോളുകളാണ് ആകെ നേടിയത്. 12 ഗോളുകൾ നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് മുന്നിൽ. വനിതാ ഹോക്കിയിലും ഇന്ത്യ സ്വർണം കൊയ്തു. ആവേശകരമായ ഫൈനലിൽ ചൈനയെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കിയാണ് ഇന്ത്യൻ വനിതകൾ സ്വർണം സ്വന്തമാക്കിയത്. 44 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ വനിതാ ഹോക്കിയിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടുന്നത്. മുമ്പ് 1982 ഇന്ത്യ സ്വർണം നേടിയിരുന്നു.
0: മത്സരത്തിന്റെ തുടക്കത്തിലെ ചൈന ആക്രമണം ആരംഭിച്ചെങ്കിലും 10-ാം മിനിറ്റിൽ മികച്ച ടോമഹോക്ക് ഷോട്ടിലൂടെ ലാൽ റംസിയാമിയാണ് ഇന്ത്യയുടെ വിജയഗോൾ നേടിയത്. പിന്നീട് ചൈനയുടെ ആക്രമണങ്ങളെ ഇന്ത്യൻ പ്രതിരോധ നിര മികച്ച രീതിയിൽ ചെറുത്തു. ഗോൾ കീപ്പർ സവിത പുനിയ ചൈനയുടെ പെനാൽറ്റി സ്ട്രോക്ക് രക്ഷപ്പെടുത്തിയതും ഇന്ത്യക്ക് നിർണായകമായി. തുടക്കത്തിൽ തന്നെ 2 പെനാൽറ്റി കോർണറുകൾ ലഭിച്ചെങ്കിലും ഇന്ത്യൻ പ്രതിരോധം അവയെ ചെറുത്തു. 3-ാം ക്വാർട്ടറിലും ചൈന തുടർച്ചയായി ആക്രമിച്ചെങ്കിലും ഇന്ത്യൻ പ്രതിരോധം വഴങ്ങിയില്ല. 4-ാം ക്വാർട്ടറിലും ചൈനയെ സമർത്ഥമായി ഇന്ത്യ തടഞ്ഞു. 4-ാം വിസിൽ മുഴുങ്ങിയതോടെ ഇന്ത്യ വിജയം സ്വന്തമാക്കി. 44 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടിയത്.
1: ഗുസ്തിയിൽ ഇന്ത്യയുടെ അന്തിം പങ്കൽ വെള്ളി കരസ്ഥമാക്കി. ഫൈനലിൽ ജപ്പാന്റെ മോയേക്ക് യോക്കയോടാണ് അന്തിം വഴങ്ങിയത്. 1-9 പരാജയം. മറ്റൊരു മത്സരത്തിൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ ദീപക് പൂനിയ വെങ്കലം കരസ്ഥമാക്കി. 97 കിലോ പുരുഷ വ്യക്തിഗത ഇനത്തിലാണ് ദീപക് പൂനിയ വെങ്കലം നേടിയത്. മംഗോളിയൻ താരം ഗൻഗു യാങ് ഗൻബാട്ടറിനെയാണ് ദീപക് തോൽപ്പിച്ചത്. 1-2 നേടിയാണ് ദീപക് വിജയിച്ചത്. ആർച്ചറിയിൽ ഇന്ത്യയുടെ നീരജ് ചൌഹാൻ വെങ്കലം നേടി. പുരുഷന്മാരുടെ റീകർവ് വ്യക്തിഗത ഇനത്തിലാണ് നീരജ് ചൌഹാന്റെ നേട്ടം. വെങ്കല മെഡൽ മത്സരത്തിൽ ഇന്ത്യയുടെ തന്നെ ധീരജ് ബൊമ്മാ ബേദവരെയാണ് നീരജ് തോൽപ്പിച്ചത്. 64 നീരജ് വിജയിച്ചത്.
0: ഗോൾഫിൽ പ്രണവി ശരത്തിന് സ്വർണം. വനിതകളുടെ വ്യക്തികളുടെ വിഭാഗത്തിലാണ് പ്രണവി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ 24 വർഷത്തിന് ശേഷം ഗോൾഫിൽ സ്വർണം നേടുന്ന ഇന്ത്യൻ താരമാണ് പ്രണവി. വനിതകളുടെ ടീമിനത്തിൽ ഇന്ത്യ വെള്ളിയും നേടി. ലോങ് ജമ്പിൽ മലയാളിയായ ആൻസി സോജൻ വെള്ളി മെഡൽ നേടി. 6.88 മീറ്റർ എന്ന ദേശീയ റെക്കോർഡിന്റെ ഉടമയായ ആൻസി നേരിയ വ്യത്യാസത്തിലാണ് 2-ാം സ്ഥാനത്തേക്ക് പോയത്. അമ്പെയ്ത്തിലും ഇന്ത്യക്ക് സ്വർണം കരസ്ഥമാക്കി. വനിതകളുടെ റിക്കവ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ കുങ്കും അനിൽ മോഹത് സ്വർണം നേടി. കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് 17-കാരിയായ കുങ്കും നേട്ടം സ്വന്തമാക്കിയത്. ആദ്യമായി പങ്കെടുത്ത ഏഷ്യൻ ഗെയിംസിൽ 2 സ്വർണം 1 വെള്ളി എന്നിവ നേടി താരം വിസ്മയകരമായ പ്രകടനം കാഴ്ചവെച്ചു. മഹാരാഷ്ട്ര സ്വദേശിനിയാണ് കുങ്കും.
1: വെള്ളിയാഴ്ച മാത്രം ഇന്ത്യ 6 സ്വർണ്ണ മെഡലുകളാണ് ഗെയിംസിൽ വാരിക്കൂട്ടിയത്. അമ്പെയ്ത്തിലെ സ്വർണ്ണ നേട്ടത്തിന് പിന്നാലെ ബോക്സിംഗിലും ഇന്ത്യൻ താരങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ബോക്സിംഗിൽ മാത്രം 3 സ്വർണമാണ് സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസ് മെഡൽ തിളക്കത്തിൽ ഇക്കുറി കേരളം പ്രതീക്ഷിച്ച നേട്ടം കൈവരിച്ചില്ല. ക്രിക്കറ്റിലൂടെ സഞ്ജു സാംസൺ മാത്രമാണ് സ്വർണം നേടിയത്. 28 മലയാളികൾ ഏഷ്യൻ ഗെയിംസിൽ പൊരുതിയെങ്കിലും 9 മെഡൽ മാത്രമാണ് ലഭിച്ചത്. ഷൂട്ടിംഗിൽ വിദർശ കെ വിനോദ്, ലോങ് ജമ്പിൽ എം ശ്രീശങ്കർ, ആൻസി സോജൻ, സെയിലിംഗിൽ മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബിൾ, ബാഡ്മിന്റണിൽ എച്ച് എസ് പ്രണോയ്, എം ആർ അർജുൻ എന്നിവരാണ് മെഡൽ ജേതാക്കൾ. വിദർശ 2 വെള്ളി നേടി. മനു 1 വെള്ളിയും 1 വെങ്കലവും നേടി.
0: കൊൽക്കത്തയെ ആവേശത്തിലാക്കിയ ബ്രസീലിനെതിരായ സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യക്ക് 4 ഗോളുകളുടെ തോൽവി. ഏകപക്ഷീയമായ 4 ഗോളുകൾക്കാണ് ബ്രസീലിന്റെ ആധികാരിക വിജയം. ഫിഫ റാങ്കിംഗിൽ മുമ്പിലുള്ള ബ്രസീലിനെതിരെ ആദ്യ പകുതിയിൽ മികച്ച പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്കായെങ്കിലും മുൻനിര താരങ്ങളുടെ ഗോളടി മികവിന് മുന്നിൽ ഇന്ത്യൻ പ്രതിരോധം കീഴടങ്ങി. സാമുവൽ ലിനോ 2 ഗോളുകളും എസ്തേവായോ പെട്ര എന്നിവർ ഓരോ ഗോളുകളും നേടി. വമ്പൻ താരങ്ങൾ അണിനിരന്ന ബ്രസീലിനോട് പൊരുതുക ഇന്ത്യക്ക് എളുപ്പമായിരുന്നില്ല. ബ്രസീലിന്റെ ക്ലാസിക്കൽ പോരാട്ട ശൈലിയെ പ്രതിരോധിക്കാനും ഗോൾ വീഴ്ച 4-ൽ ഒതുക്കാനും കഴിഞ്ഞത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നേട്ടവുമാണ്. ഇന്ത്യയുടെ ദൌർബല്യം മുതലാക്കാനും ഗോൾ കീപ്പറുടെ കൈപ്പിഴകൾ ഫലപ്രദമായി ഗോൾ വീഴ്ത്താൻ ഉപയോഗിക്കാനും ബ്രസീലിന് കഴിഞ്ഞു. 28-ാം മിനിറ്റിൽ എസ്തേവാവോ വില്ലെയിൻ ആണ് ബ്രസീലിനായി ആദ്യ ഗോൾ നേടിയത്. രണ്ടാം പകുതിയിൽ പ്രമുഖരെ പിൻവലിച്ച് ബ്രസീൽ പുതിയ താരങ്ങളെ കളത്തിലിറക്കി. പകരക്കാരനായ സാമുവൽ ലിനോ 58-ാം മിനിറ്റിലും ഇഞ്ചുറി ടൈമിലുമായി രണ്ട് ഗോളുകൾ നേടി ബ്രസീലിന്റെ വിജയം പൂർത്തിയാക്കി. റയാൽ വില്യംസും മൻവീർ സിംഗും ഇന്ത്യൻ നിരയിൽ ചില മികച്ച ഗോൾ ശ്രമം

0: നടത്തിയെങ്കിലും ബ്രസീലിയൻ ഗോൾ മുഖം തുറക്കാൻ അവർക്കായില്ല. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ബ്രസീൽ വിജയം സ്വന്തമാക്കി.
1: യുഎഫ നാഷൻസ് ലീഗ് ഫുട്ബോളിൽ ബെലാറസിന് മിന്നും ജയം. ശനിയാഴ്ച നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ സാൻ മറൈനോയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് തകർത്തു. ബെലാറസിന് വേണ്ടി അട്ടെം കോൺട്സോവായ് 2 ഗോളുകൾ നേടി. അട്ടെം ഷുമാൻസ്കിയും മാക്സ് എബോഗും ഓരോ ഗോൾ വീതം സ്കോർ ചെയ്തു. മറ്റൊരു മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ജയം നേടി. ശനിയാഴ്ച നടന്ന ഗ്രൂപ്പ് സി മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ലെമൈൻ യമാലും റോഡ്രിയും മൈക്കൽ മെറീനോയുമാണ് സ്പെയിനിനു വേണ്ടി ഗോളുകൾ നേടിയത്. ജിരി സ്ലാമയാണ് ചെക്ക് റിപ്പബ്ലിക്കിനു വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്.
0: ലുസേനിൽ നടന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് ഇയിൽ സ്ലൊവേനിയ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ഡാൻ എൻഡോയുടെ ഗോളും സ്ലൊവേനിയൻ താരം എറിക് ജാൻസയുടെ ഓൺ ഗോളുമാണ് സ്വിറ്റ്സർലൻഡിന് വിജയം നൽകിയത്. സാൻ വിപോട്ട്നിക്കാണ് സ്ലൊവേനിയയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. റിജേക്കയിലെ യുവാഫ ഗ്രൂപ്പ് സി മത്സരത്തിൽ എതിരില്ലാത്ത 7 ഗോളുകൾക്ക് ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ തോൽപ്പിച്ചു. ഇംഗ്ലണ്ടിനു വേണ്ടി ഹാരി കെയ്നും ബുഖായോ സാഖയും 2 ഗോളുകൾ വീതം നേടി. ജൂഡ് ബെല്ലിംഗ്ഹാം, അന്തോണി ഗോൾഡൻ, മോർഗൻ റോജേഴ്സ് എന്നിവരാണ് മറ്റ് ഗോൾ സ്കോറർമാർ.
1: ചണ്ഡിഗഡിലെ ഇന്ത്യക്കെതിരായ 3-ആം ഏകദിന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് 5 വിക്കറ്റിന്റെ വിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 352 റൺസിന്റെ വിജയലക്ഷ്യമാണ് വെസ്റ്റ് ഇൻഡീസിന് മുന്നിൽ വെച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് 48.2 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ തകർപ്പൻ പ്രകടനമാണ് വിൻഡീസിന് ജയമൊരുക്കിയത്. പുറത്താകാതെ നിന്ന ഷായ് ഹോപ്പ് 143 പന്തുകളിൽ നിന്ന് 162 റൺസ് വാരിക്കൂട്ടി. അമീർ ജഗ്ഗു അർദ്ധ സെഞ്ചുറിയും കീമപോൾ 44 റൺസും നേടി. ഇന്ത്യൻ നിരയിൽ കെ എൽ രാഹുൽ പുറത്താകാതെ നേടിയ 129 റണ്ണിന്റെ കരുത്തിലാണ് മികച്ച സ്കോർ പടുത്തുയർത്തിയത്. വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ കരുത്തിനു മുമ്പിൽ ഇന്ത്യൻ ബൌളിംഗ് നിരയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല.
0: 2020 ക്രിക്കറ്റിൽ പുതിയ ചരിത്രം എഴുതി ദക്ഷിണാഫ്രിക്കൻ യുവതാരം ലുവാൻ ഡിപ്രിട്ടോറിയസ്. സി എസ് എ T20 ചലഞ്ചിൽ 79 പന്തിൽ പുറത്താകാതെ 188 റൺസ് നേടിയാണ് T20യിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് താരം സ്വന്തം പേരിലാക്കിയത്. കേപ് ടൌണിൽ നടന്ന ടൈറ്റൻസും നൈറ്റ്സും തമ്മിലുള്ള മത്സരത്തിലായിരുന്നു പ്രിട്ടോറിയസിന്റെ റെക്കോർഡ് പ്രകടനം. പ്രിട്ടോറിയസ് 79 പന്തിൽ 15 ഫോറും 13 സിക്സും ഉൾപ്പെടെ 188 റൺസുമായി പുറത്താകാതെ നിന്നു. ഇതോടെ T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും താരത്തിന്റെ പേരിലായി.
1: 2013 IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി കളിക്കുമ്പോൾ പൂനെ വാരിയേഴ്സിനെതിരെ ക്രിസ് ഗെയിൽ നേടിയ 175 റൺസിന്റെ റെക്കോർഡാണ് പ്രിട്ടോറിയസ് മറികടന്നത്. ഗെയിൽ അന്ന് 66 പന്തിൽ പുറത്താകാതെ 175 റൺസാണ് നേടിയത്. IPL ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് ഇപ്പോഴും ഗെയിലിന്റെ പേരിലാണ്. ലെഗ് സ്പിന്നർ യുസേന്ദ്ര ചഹാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 17 വർഷത്തെ റെഡ് ബോൾ കരിയറിനാണ് 35-കാരനായ താരം വെള്ളിയാഴ്ച വിരാമമിട്ടത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തുടർന്നും കളിക്കുമെന്ന് ചഹാൽ വ്യക്തമാക്കി. ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കണമെന്ന സ്വപ്നം സഫലമാകാതെ പോയേക്കാം. കരിയറിൽ ടെസ്റ്റ് ക്യാപ് സ്വന്തമാക്കുക എന്നത് തന്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നും താരം വ്യക്തമാക്കി. ഇന്ത്യയ്ക്കായി 72 ഏകദിനങ്ങളും 80 T20 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പോലും ചഹാലിന് അവസരം ലഭിച്ചിട്ടില്ല. 2023 ഓഗസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് താരം അവസാനമായി ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ചത്. 2024 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയെങ്കിലും ഒരു മത്സരത്തിലും കളിക്കാൻ അവസരം ലഭിച്ചില്ല.
0: 2 ദിനങ്ങളിലായി തൃശൂരിൽ നടന്ന സ്കൂൾ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ല ഓവറോൾ ജേതാക്കളായി. ആകെ 17 ഇനങ്ങളും പൂർത്തിയായപ്പോൾ 4 സ്വർണം, 5 വെള്ളി, 3 വെങ്കലം എന്നിവ നേടി 38 പോയിന്റുമായാണ് ആലപ്പുഴ 1-ാം സ്ഥാനം നേടിയത്. 4 വീതം സ്വർണം വെള്ളി മെഡലുകൾ നേടി 32 പോയിന്റോടെ തിരുവനന്തപുരമാണ് റണ്ണേഴ്സ് അപ്പ്. 2 വീതം സ്വർണം വെള്ളി മെഡലുകളും 3 വെങ്കലവും നേടി 19 പോയിന്റോടെ കോഴിക്കോട് 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് തുടക്കം കുറിച്ച മത്സരങ്ങൾക്ക് തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളും വേദിയാണ്.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ MS സജീവൻ തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം MV ശശികുമാർ, സീന യഹിയ.
4: സമകാലികം.
5: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി. 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
6: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി വിലയിൽ സ്വന്തമാക്കാം. സിറ്റി സിൽക്സിലേക്ക് വരൂ.
7: കന്നിപ്പൂ പാടത്ത് ഞാറ് നടുമ്പോഴ് കിന്നാരം ചൊല്ലുവാൻ വന്നവനെ. ഇനിയൊരു ലളിതഗാനമാണ്, മഞ്ജുമേനോൻ പാടിയത്. ഗാനരചന കെടാമംഗലം MD രവീന്ദ്രൻ. സംഗീതം അരൂർ PK മനോഹരൻ.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആംബിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: സേവന വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലെ ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, മേൽവിലാസം, ജനന തീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമായുള്ള അപേക്ഷ ഈ മാസം 9 മുൻപ് ജില്ലാ കളക്ട്രേറ്റിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0477225176 0477225676. സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന OEC/ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻസ് പോർട്ടൽ മുഖേന പ്രീ മെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻസ് മുഖേന ഡാറ്റ എൻട്രി ഈ മാസം 20 പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484298311 0484298311 0484298311

0: പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. 0482-2-3-2-2-5 ഈ നമ്പറിൽ വിളിക്കുക, വിശദാംശങ്ങൾ അറിയാം. 0482-2-3-2-2-5 കട്ടപ്പന ഗവൺമെന്റ് ITI ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് ഈഴവ, ബില്ലവ, തീയ വിഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തും. നാളെ രാവിലെ 10:30 കട്ടപ്പന ഗവൺമെന്റ് ITI അഭിമുഖം നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസറിൽ താഴെയല്ലാത്ത റവന്യൂ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡും അവയുടെ പകർപ്പുകളുമായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 0486-8-2-7-2-2-1-6 0486-8-2-7-2-2-1-6
1: എന്ത് പഠിക്കണം, എന്താകണം?
2: കരിയർ ഗൈഡൻസ്.

0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
1: ഹലോ,
2: മേഘയാണ്, എറണാകുളത്ത് നിന്നാണ്.
1: പോസ്റ്റ്
2: ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിനെ
1: കുറിച്ച്. എന്ത് പഠിച്ചു? ഡിഗ്രി
2: എക്കണോമിക്സ്
1: ചെയ്യേണ്ടത്. NHMINT എന്ന് പറഞ്ഞ ഒരു അസോസിയേഷൻ, നാഷണൽ അസോസിയേഷൻ ഫോർ ഹോട്ടൽ മാനേജ്മെന്റ് പറഞ്ഞ ഒരു അസോസിയേഷൻ ഉണ്ട്. അതിന്റെ സൈറ്റിൽ പോവാ. അവര് ഡിക്ലെയർ ചെയ്ത് അവര് ഡിഗ്രിക്ക് വേണ്ടി ഒരു ജോയിന്റ് എൻട്രൻസ് എക്സാം നടത്തേണ്ടി വരും. അവരുടെ സൈറ്റിൽ തന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് സെലക്ടഡ് ആയിട്ടുള്ള ഏകദേശം ഒരു 10-63 ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോട്ടൽസ് നടത്തുന്നുണ്ട്. അവിടെ കിട്ടിയ പോയിക്കോ, പാസ്സായാൽ അതായത് 2 ലക്ഷം രൂപയുടെ ശമ്പളം കിട്ടും. അല്ലാണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ നമ്മൾ വേറെ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടില്ല. ചെയ്ത് ആ ഹോട്ടലിൽ തന്നെ പഠിച്ച് അവർ തന്നെ ജോലി തരണം. നല്ല ഡിസിഷനാണ്. ഇവരുടെ എൻട്രൻസ് എഴുതി അവിടെ പഠിക്കണം കേട്ടോ.
2: താങ്ക് യു.

0: 102.3 MHz കൊച്ചി എഫ് എമ്മിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഡയറി. ഇപ്പോൾ സമയം 8 മണി.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ബിലാസ്പൂരിലെ എയിംസ് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന രാഷ്ട്രപതി പരിശീലനം പൂർത്തിയാക്കിയ യുവ ഡോക്ടർമാർക്ക് ബിരുദങ്ങൾ സമ്മാനിക്കും. G20 വ്യാപാര മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ US ൽ എത്തിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ US വ്യവസായ പ്രമുഖരുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിലെ നിക്ഷേപങ്ങളും പങ്കാളിത്തവും കൂടുതൽ ശക്തിപ്പെടുത്തുന്ന സാധ്യതകൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ സീറ്റിലേക്കും ഇന്ന് ഉപതെരഞ്ഞെടുപ്പ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ചികിത്സാരംഗം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടിക് സർജറി ഉൾപ്പെടെ സംവിധാനങ്ങൾ കൂടുതൽ കേന്ദ്രങ്ങളിൽ ആരംഭിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാനത്തെ ആദ്യ സമഗ്ര തൃതീയതല ഹീമോഫീലിയ ചികിത്സാ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലാ പട്ടയമേള മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 289 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിരക്കായൽ പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1,62,51,235 രൂപ അനുവദിക്കാൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർക്ക് അനുമതി. മുഖ്യമന്ത്രി VD സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചത്. സെൻസസ് 2027 ഒന്നാംഘട്ടം വിജയകരമായി പൂർത്തിയാക്കാൻ നേതൃത്വം നൽകിയ കണ്ണൂർ ജില്ലയിലെ സെൻസസ് ഉദ്യോഗസ്ഥരെ ജില്ലാ കളക്ടർ P വിഷ്ണുരാജ് അനുമോദിച്ചു. ഉദ്യോഗസ്ഥരുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാലാണ് ഒന്നാംഘട്ട സെൻസസ് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചതെന്ന് കളക്ടർ പറഞ്ഞു. സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് കൊല്ലത്ത് സമാപിക്കും. 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാട് ഒന്നാം സ്ഥാനത്തും 305 പോയിന്റുമായി മലപ്പുറം 2 സ്ഥാനത്തുമാണ്.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: CV രാമൻ എന്ന ശാസ്ത്രപ്രതിഭ ഏഷ്യ വൻകരയ്ക്ക് ആദ്യമായി ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിത്തന്ന സർ ചന്ദ്രശേഖര വെങ്കടരാമൻ എന്ന ഇന്ത്യയുടെ പ്രിയപുത്രനായ CV രാമൻ 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത് തിരുവണക്കാവൽ എന്ന സ്ഥലത്ത് ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളിന്റെയും പുത്രനായാണ് ജനിച്ചത്. പഠനത്തിൽ സമർത്ഥനായിരുന്ന CV രാമൻ പ്രസിദ്ധമായ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷം 18 വയസ്സിൽ കൽക്കത്തയിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായി ജോലിയിൽ പ്രവേശിച്ചു. അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച ജോലിയായി മറ്റുള്ളവർ അതിനെ കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ശാസ്ത്രലോകത്ത് തന്നെയായിരുന്നു. ജോലി സമയത്തിന് ശേഷമുള്ള സായന്തനങ്ങളും

0: രാത്രികളും ഇന്ത്യൻ അസോസിയേഷൻ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി മാറ്റിവെച്ചു. 1917 കൊൽക്കത്ത സർവകലാശാലയിൽ ഭൗതികശാസ്ത്രത്തിൽ പ്രൊഫസറായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. 1921 ഓക്സ്ഫോർഡിൽ നടന്ന യൂണിവേഴ്സിറ്റി കോൺഗ്രസിൽ സംബന്ധിക്കാനായുള്ള മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള യാത്രയാണ് അദ്ദേഹത്തിനും ഭാരതത്തിനും ശാസ്ത്ര നോബേൽ നേടിത്തന്ന നിർണായക കണ്ടുപിടുത്തത്തിന് നിദാനമായത്. ആകാശത്തിൻ്റെ പ്രതിഫലനത്താലാണ് കടലിന് നീലനിറം എന്ന പരക്കെയുള്ള വിശ്വാസം അദ്ദേഹത്തിന് സ്വീകാര്യമായി തോന്നിയില്ല. കൽക്കത്തയിലെത്തിയ അദ്ദേഹം സഹപ്രവർത്തകനായ KS കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടൽ ജലത്തിലെ തന്മാത്രകൾ പ്രകാശത്തെ പ്രകീർണനം അഥവാ സ്കാറ്ററിംഗ് ചെയ്യുന്നതാണ് ഇതിന് കാരണമെന്ന് ദീർഘതാളത്തെ പരിശ്രമത്താൽ കണ്ടുപിടിച്ചത്. ഇതാണ് രാമൻ പ്രഭാവം എന്ന പ്രതിഭാസത്തിലേക്ക് നയിച്ചത്. ചില പദാർത്ഥങ്ങളിലൂടെ എക്സ് കിരണങ്ങൾ അഥവാ എക്സ്റേസ് കടന്നു പോകുമ്പോൾ അവ ചിതറുന്നുവെന്നും അപ്പോൾ അവയ്ക്ക് തരംഗ ദൈർഘ്യ വർധനവുണ്ടാകുന്നുവെന്നും ക്രോംപ്ടൺ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതാണ് ക്രോംപ്ടൺ പ്രഭാവത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഇതിനു മുൻപ് CV രാമൻ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. 1928 പ്രകാശം പ്രകീർണനം ചെയ്യുമ്പോൾ തരംഗ ദൈർഘ്യം വ്യത്യാസപ്പെടുന്നുവെന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത്. തന്മാത്രകളുടെ ഘടനയെക്കുറിച്ചുള്ള പഠനത്തിന് പുതിയ മാനം കണ്ടുപിടിക്കപ്പെടുകയും ചെയ്ത ഈ രാമൻ പ്രഭാവമാണ് 1930 നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. ബ്രിട്ടീഷ് ഭരണമായതിനാൽ ഭാരതം നേട്ടം കൊയ്യുമ്പോൾ ബ്രിട്ടീഷ് പതാക ഉയരുന്നതിൽ അദ്ദേഹത്തിന് ദുഃഖം അനുഭവപ്പെട്ടതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹത്തിൻ്റെ ആഴത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. കുട്ടികളോട് സംവദിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന CV രാമൻ ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞനെന്നും വിലയേറിയ ഉപകരണങ്ങളെക്കാൾ ചിന്തിക്കുന്ന മനസ്സുകളാണ് വലിയ ശാസ്ത്ര നേട്ടങ്ങളുടെ ഉത്ഭവസ്ഥാനമെന്നും പ്രസ്താവിച്ചിരുന്നു. 1933 അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഡയറക്ടറായി. പോളണ്ടിലെ പ്രശസ്തമായ ശാസ്ത്ര സ്ഥാപനത്തിൻ്റെ മേധാവിയാകുവാനുള്ള ക്ഷണം വിനയാന്യുതനായി നിഷേധിച്ചുകൊണ്ട് ഭാരതം കേന്ദ്രമാക്കി പ്രവർത്തിച്ച അദ്ദേഹം 1948 രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഗവേഷണ സ്ഥാപനം ബാംഗ്ലൂരിൽ സ്ഥാപിച്ചു. തൻ്റെ ചിരകാല സ്വപ്നമായിട്ടാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ധാരാളം ബഹുമതികളോടൊപ്പം ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി 1954 അദ്ദേഹത്തെ ആദരിച്ചു എന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ശാസ്ത്രം പഠിക്കുവാൻ ലബോറട്ടറി ആവശ്യമില്ല, കണ്ണു തുറന്ന് പ്രകൃതിയെ നോക്കൂ, അതാണ് ഏറ്റവും വലിയ ലബോറട്ടറി എന്ന് ചിന്തിച്ച ഈ ശാസ്ത്രപ്രതിഭ 1970 നവംബർ 21 ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും രാമൻ പ്രഭാവം കണ്ടെത്തിയ February 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിച്ചുകൊണ്ട് നാം ഈ മഹാശാസ്ത്രജ്ഞനെ പുതു തലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി
2: FM ഡയറി തുടരുന്നു.
3: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാരീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, സ്ട്രീറ്റ് ബി, പനമ്പിള്ളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
3: തലവേദനയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ. ഇതേക്കുറിച്ച് AIHMS ന്യൂറോ ക്ലിനിക്കിലെ ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം.
4: വളരെ സാധാരണയായിട്ട് കാണുന്ന ഒരു അസുഖമാണ് തലവേദന. രോഗലക്ഷണമാണെന്ന് നമുക്ക് പറയാം. തലവേദന വരാത്ത ആൾക്കാരും വളരെ കുറവായിരിക്കും. എപ്പോഴെങ്കിലും ഏതെങ്കിലും പ്രായത്തിലുമൊക്കെ തലവേദന ഉണ്ടാകും.
5: തീർച്ചയായിട്ടും
4: സാധാരണ കുട്ടികളിൽ വളരെ കുറവാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കൗമാരമൊക്കെ കഴിയുമ്പോൾ ആണ് ടീൻസിലാണ് തലവേദന വരുന്നത്. അപ്പോൾ തലവേദന പല കാരണങ്ങൾ കൊണ്ട് വരാം. ചിലത് നമ്മൾക്ക് താൽക്കാലികമായിട്ട് വരുന്ന തലവേദനയാവാം, ചിലത് പക്ഷേ കുറേ നാളുകൾ കൊണ്ട് വരുന്നതുണ്ടാവും. പിന്നെ മൈഗ്രെയിൻ പോലുള്ള തലവേദനകൾ, അത് കുറെ കാലം നീണ്ടു നിൽക്കുന്നതായിട്ടും ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് തലവേദനയും ഹോമിയോപ്പതിയുടെ ചികിത്സ എന്നുള്ള കാര്യത്തെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ പങ്കുവെക്കാം.
5: ആദ്യം തലവേദനയെ കുറിച്ച് സംസാരിക്കും മുമ്പ് തലയിനെ കുറിച്ച് സംസാരിക്കാം. തലയിൻ പറയുമ്പോൾ നമ്മൾ തലസ്ഥാനം, ബ്രെയിൻ. ബ്രെയിൻ പറയുമ്പോൾ നമ്മൾ ഒരു കോണിന്റെ മുകളിൽ

0: ഐസ് മൂന്ന് ക്യൂബ് ഐസ് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതന്നെ നമ്മുടെ തലയിലുള്ള ബ്രെയിൻ്റെ ആ കോൺ പറയുന്നത് ബ്രെയിൻ സ്റ്റം, അതിൻ്റെ മുകളിൽ വന്നിട്ട് സെറിബെള്ളം സെറിബറം, ഇതന്നെ ഒരു ഔട്ടർ ലെയറായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അതിൻ്റെ താഴെ കുറേ ഉണ്ട്, ഹൈപ്പോ തലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, കുറേ എണ്ണം ബ്രെയിൻ്റെ തലാമസ് അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ഇതിനകത്ത് നിന്ന് ഇതിൽ എവിടെയെങ്കിലും ഒരു ഫോൾട്ട് ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും തലവേദന വരാൻ സാധ്യതയുണ്ട്. തലവേദന മാത്രമല്ല കുറേ ഡിസീസ് ഉണ്ട്. നമ്മുടെ ഇന്ന് ആ തലവേദനയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ തലവേദന പറയുമ്പോൾ കറക്റ്റായിട്ട് പറയണമെങ്കിൽ ഒരു നാല് വെറൈറ്റി ഉണ്ട്. ഒന്ന് ഗ്യാസ്ട്രിക് ഇടേക്ക് എന്ന് പറയും, ഇനിയൊന്ന് സൈനസ് ഇടേക്ക്, ഇനിയൊന്ന് ബ്ലഡ് പ്രഷർ ഇടേക്ക്, ഇനിയൊന്ന് സ്ട്രെസ് റിലേറ്റഡ് ഇടേക്ക്. ഈ ഗ്യാസ്ട്രിക് ഇടേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ലേറ്റായിട്ട് കഴിക്കുന്നതും അല്ല ഇത് ഓയിലി ഫുഡ് ഓവറായിട്ട് കഴിക്കുന്നത്, പിന്നീട് പിസ്സ ബർഗറൊക്കെ അങ്ങനെ ആ രീതിയിലൊക്കെ കഴിച്ചിട്ട് ചില ആൾക്കാരിനൊക്കെ ഗ്യാസ്ട്രിക് ഇടേക്ക് വരും, പിന്നീട് ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നത്. ഈ സൈനസ് ഇടേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മുഖത്തും ആ ഭാഗം കംപ്ലീറ്റ് ഫ്രണ്ടൽ പോർഷൻ പറയും, ആ സൈഡ് കംപ്ലീറ്റ് വരും ഈ സൈനസ് ഇടേക്ക് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് തന്നെ സാധാരണയായിട്ട് നമ്മൾ ഐസ് വാട്ടർ, ഐസ്ക്രീം അല്ലെങ്കിൽ കോൾഡ് അറ്റ്മോസ്ഫിയറിൽ എന്തെങ്കിലും എതിർകൊള്ളുമ്പോൾ ഇങ്ങനെയൊക്കെ വരും. ഈ സൈനസ് ഇടേക്ക് ഇനിയൊരു ഇത് എന്താണെന്ന് പറഞ്ഞാൽ കൂടെ തുമ്മലൊക്കെ കൂടുതലായിട്ട് വരും, ഇല്ലെങ്കിൽ ഈ നോസ് അബ്സ്ട്രക്ഷൻ, മൂക്കടപ്പ് ഉണ്ടാവും, ഇതൊക്കെ ഈ സൈനസ് ഇടേക്കിൽ ഉണ്ടാവും. പിന്നീട് ഇനിയൊന്ന് എല്ലാവർക്കും അറിയുന്നത് ബ്ലഡ് പ്രഷർ കാരണം, അത് സ്ട്രെസ് എല്ലാം ബ്ലഡ് പ്രഷർ സ്ട്രെസ് എല്ലാം റിലേറ്റഡാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഇടേക്ക് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ തലസ്ഥാനം എന്ന് പറയുമ്പോൾ ഒരു നമ്മുടെ ബ്രെയിന്, ഇതിന് ഓരോ ഭാഗത്തിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാപിറ്റലിൽ എന്ത് നടക്കുന്നുണ്ട്, പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ പോലെ തലയിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓരോ വശങ്ങളാണ്. അതെ, അതിലിരുന്നാണ് ഈ ട്രീറ്റ്മെന്റ് വൈസ് നമ്മൾ നോക്കുമ്പോൾ ആ ഓരോ വശത്ത് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും അത് വെച്ചിട്ട് നമ്മൾ കൊടുത്താൽ മതി. ചില ഇതിൽ പോലെ ഒരുമിച്ച് ഹോമിയോപ്പത്തിയിലല്ല മെഡിസിൻ, ആ പേഷ്യന്റിന്റെ സിംപ്റ്റം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആ പേഷ്യന്റിനാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത്. പേഷ്യന്റ് ആക്ച്വലി ആ ഡിസീസിന് മരുന്നില്ല, ആ പേഷ്യന്റ് എന്തുകൊണ്ട് ആ സ്ട്രെസ് വരണം, ആ സ്ട്രെസ്സിന് അവർ എന്ത് ചെയ്യുന്നു, ആ സ്ട്രെസ്സിന് വേണ്ടി അവർക്ക് അവരുടെ റിയാക്ഷൻ എന്താ. ചില ആൾക്കാരനെ ഹെഡ് ഏക്ക് വന്നിട്ട് ആരെങ്കിലും ചീത്ത പറയുമ്പോൾ വരും, ചില ആൾക്കാരനെ ഹെഡ് ഏക്ക് വന്നിട്ട് ഓർക്കല്ലാതപ്പോൾ വരും. ഇത് ഇതിന് മാറി മാറി നമ്മൾ അത് വരുമ്പോൾ വി ക്യാൻ ഗിവ് മെഡിസിൻ. അതെ, ടെൻഷൻ ഈ ഇടയ്ക്ക് ടെൻഷൻ ഇടയ്ക്ക് ആദ്യം പറഞ്ഞ പോലെ ഹെഡ് ഏക്ക് വന്നിട്ട് ഒരു ടീൻസിന് പറഞ്ഞല്ല. ഇപ്പൊ ഈ ഇടയ്ക്ക് ഞങ്ങൾ നോക്കുന്നത് 5 വയസ്, 6 വയസ് പിള്ളേർ ഈ കൂടുതലായിട്ട് ഈ മൊബൈൽ നോക്കിയിട്ട് ഹെഡ് ഏക്ക് വരണം. എല്ലാവർക്കും ഈ ഓക്സിപ്റ്റൽ കാഴ്ച കൊണ്ട് ഈ ഓക്സിപ്റ്റൽ ആ കളർ ഇമേജസ് ഒക്കെ അകത്ത് കൂടുതലായിട്ട് കയറുമ്പോൾ കുറേ പിള്ളേർ അങ്ങനെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഹെഡ് ഏക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ അതിശയമായിരിക്കണം. അത് കുറേ പിള്ളേർ ഈ 5, 6 വയസ്സാകുമ്പോൾ ഈ കണ്ണാടിയൊക്കെ ഇടുമ്പോൾ അത് തന്നെ നമുക്ക് കാണാൻ തന്നെ കഷ്ടമായിരിക്കണം. ആ കണ്ണാടി ഇട്ടിട്ട് അവരൊക്കെ വരുമ്പോൾ അത് ഇപ്പോൾ ഒരു സ്റ്റൈലായി പോയി, അവർക്ക് മനസ്സിലാവണില്ല.
1: അമിതമായിട്ടുള്ള മൊബൈലിനെയും ലാപ്ടോപ്പ് അങ്ങനെയുള്ള,
0: അതെ അതെ അതെ ലാപ്ടോപ്പ്. അതെ, ആദ്യം ഞാൻ ഞങ്ങളുടെ ക്ലിനിക്കിലൊക്കെ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് മൊബൈലും ലാപ്ടോപ്പും കൊച്ചിനും കൊടുക്കരുത്, വീഡിയോ ഗെയിംസ് കളിക്കരുത്, ആ കളർ ഇമേജസ് അകത്ത് പോയാൽ അത്രയും
1: ഒരുപാട് നേരം കളിക്കുകയാണ്.
0: അത് ഒരുപാട് നേരം അവർ അതിൽ തന്നെ ഉണ്ട്. അത് കൊടുത്താൽ അമ്മക്ക് അമ്മക്കളൊക്കെ പാവം, അത് കൊടുത്താൽ തന്നെ മോണ് കഴിക്കുന്നുണ്ട് മോള് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി അത് ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു ഇതായി പോയി. ഇപ്പൊ അത് അങ്ങനെ പുറത്തു വിടില്ല, അതെ അതെ അതെ. ഇപ്പൊ മൊബൈലായി പോയി, അത് മൊബൈൽ കാരണം ഹെഡ് ഏക്ക് വരാൻ തുടങ്ങി. ഇപ്പൊ ആദ്യം വന്നിട്ട് ഹെഡ് ഏക്ക് വരുമ്പോ ആദ്യം അവർക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും, പിന്നീട് വോമിറ്റിംഗ്, ഇങ്ങനൊക്കെ കൊറേ ഇതൊക്കെ അസസറി സിംപ്റ്റംസ് കുറെ ഉണ്ട്.
1: ഡോക്ടർ, അപ്പൊ ഈ തലവേദന നമുക്ക് ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുള്ള പല രീതിയിലുള്ള തലവേദന ഡോക്ടർ പറഞ്ഞു. അപ്പോ തലവേദന നമുക്ക് തിരിച്ചറിയണം, ഏത് എന്ത് തലവേദനയാണ്, അതെങ്ങനെയാണ് നമ്മൾ ഈ ഓരോ തരം തലവേദന തിരിച്ചറിയുന്നത്?
0: തലവേദന ആദ്യം വന്നിട്ട് ഞാൻ പറഞ്ഞ 4 വെറൈറ്റി ഉണ്ട്. പിന്നെ ഗ്യാസ്ട്രിക് ഹെഡേക്ക് ആകുമ്പോൾ
1: എവിടെയാണ് തലവേദന ഉണ്ടാവുക?
0: മോസ്റ്റ്ലി വന്നിട്ട് ഗ്യാസ്ട്രിക് ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ഈ രണ്ട് സൈഡ് ടെമ്പിൾ റീജിയൻ പറയും, രണ്ട് സൈഡ് മുകളിലും വെർട്ടെക്സും ടെമ്പിളും ഈ മുകളിലും സൈഡിലും കൂടിയായിരിക്കും കൂടുതലായിട്ട്. സൈനസ് ഹെഡേക്ക് ഫ്രണ്ടല് പറഞ്ഞ പോലെ ഈ നെറ്റിയില് ബി പിയുടെ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ഈ ത്രോബിങ് അത് ഈ ടെമ്പിൾ റീജിയനിലെ വരും, സൈഡില്. നമ്മൾ കൈവച്ച് നോക്കിയാൽ തന്നെ അറിയാം,
1: നെറ്റിയുടെ
0: സൈഡ് കൈവച്ച് നോക്കിയാൽ തന്നെ അറിയാം ബ്ലഡ് ത്രോബിങ് ഉണ്ടാവും, ബ്ലഡ് പ്രഷർ കൂടുന്ന അവിടെ വെച്ച് തന്നെ അറിയാം. തലവേദന കൂടുതലായിട്ട് വരുന്നത് ഈ മൈഗ്രെയിൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക്. ആ മൈഗ്രെയിൻ കൂടുതലായിട്ട് എല്ലാവർക്കും ഈ ഇടയ്ക്ക് ഇത്ര കഷ്ടപ്പെടുന്നവർ, ഒരു ഇന്റർനാഷണൽ ഇതുണ്ട്, ഈ സൂസൈഡൽ ടെൻഡൻസി ഏറ്റവും കൂടുതൽ വരുന്നത് ഹെൽത്ത് ഇഷ്യൂസിൽ ക്യാൻസറിനെ കാട്ടിലും മൈഗ്രെയിൻ ഹെഡേക്കും സ്റ്റമക്ക് അൾസറിനും അവർ പറയുന്നത്. അത്രയ്ക്ക് ഒരു വേർസ്റ്റ് ഫോം ഓഫ് ഹെഡേക്ക് ഉണ്ട്.
1: നമ്മളിപ്പോ സാധാരണയുള്ള തലവേദന ഡോക്ടർ ഇപ്പൊ പറഞ്ഞത് നമുക്ക് തലയുടെ ഓരോ വശങ്ങളിലും അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുന്നത് പറഞ്ഞു. അപ്പൊ ഈ മൈഗ്രെയിൻ ഹെഡേക്ക് എങ്ങനെയാണ്?
0: മൈഗ്രെയിൻ ഹെഡേക്ക് എനി വൺ പാർട്ട്, ഏതെങ്കിലും ഒരു ഒരു വശത്ത് വരും. വന്നാലേ അത് 2 മണിക്കൂർ തൊട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂർ വരെ അവർക്ക് ഉണ്ടാവും. ആ മൈഗ്രെയിൻ വരുമ്പോൾ അവർക്ക്
1: കുറെ നേരം
0: നീണ്ടു അവർക്ക് അത് എവിടെയെങ്കിലും പോയി തല ഇടിച്ച് കൊള്ളാൻ തന്നെ അവർക്ക് തോന്നും.

0: അത്രയ്ക്ക് ഒരു വസ്റ്റ് വയലന്റ് ആയിട്ടിരിക്കും അവരുടെ
1: വെട്ടിപ്പൊളിക്കുന്ന
0: പോലെ. ചില പേഷ്യൻസ് ഒക്കെ പറയും ചുറ്റി വെച്ച് അടിക്കുന്ന പോലെ ഉണ്ടാവും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇരുമ്പ് റാഡ് കൊണ്ട് അടിക്കുന്ന പോലെ ഉണ്ടാവും. അതെ, എത്ര ബുദ്ധിമുട്ടുണ്ടാവും. എനിക്കറിഞ്ഞ പേഷ്യൻസ് ഒക്കെ തലേന്റെ മുകളിൽ ഒരു കല്ലുപോലെ വെച്ചിട്ട് പെയിൻ കുറയ്ക്കാൻ വേണ്ടി ത്രോബിങ്ങിന്റെ അത്ര ഒരു വയലന്റ് ഹെഡ് ഏക്ക് ആയിരിക്കും മൈഗ്രെയിൻ. പിന്നീട് മൈഗ്രെയിൻ ഹെഡ് ഏക്ക് മോസ്റ്റ്ലി വന്നിട്ട് ഇത് 90% സ്ട്രെസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ എന്തെങ്കിലും ഒരു അവരുടെ എന്തെങ്കിലും പൈസ പോയോ, ഇല്ല എന്റെ ഹസ്ബൻഡ് ടോർച്ചർ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫാമിലി ടോർച്ചർ, മനസ്സിൽ വിഷമം. 90% മൈഗ്രെയിൻ മനസ്സിൽ വിഷമം കാരണം തന്നെ പറഞ്ഞത്. പിന്നീട് അത് അത് കൂടുന്നത് എന്താന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്മെല്ല്, ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം,
1: ചിലർക്ക് അത് ശബ്ദം കേൾക്കാൻ വയ്യ,
0: ശബ്ദം കേൾക്കാൻ വയ്യ,
1: അത്
0: അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എന്തെങ്കിലും ചെറുതായിട്ട് അവർക്ക് ഒരു എമോഷണൽ ഔട്ട്ബേസ്റ്റ് ഉണ്ടെങ്കിലും തലവേദന കൂടും. പിന്നെ അവരെ കൊണ്ട് ഇരിക്കാൻ സാധിക്കില്ല, വോമിറ്റ് എടുക്കണം. ചില ആൾക്കാർ വോമിറ്റ് ഛർദ്ദിച്ചാൽ മാറിക്കോളും, ചില ആൾക്കാരിന് ഛർദ്ദിച്ചാലും മാറില്ല. ഇങ്ങനൊക്കെ ഉണ്ട് മൈഗ്രെയിനിൽ. മൈഗ്രെയിനിൽ കുറേ ഉണ്ട് വെറൈറ്റീസ്.
1: അപ്പം മൈഗ്രെയിനിന്റെ തലവേദന ഇതിന് ഒരു പാരമ്പര്യ
0: ഉണ്ടോ? അതെ അതെ, ജനറ്റിക് ആയിട്ടുണ്ട്. മൈഗ്രെയിൻ്റെ ജനറ്റിക് ആയിട്ട് വരുന്നുണ്ട്. മാക്സിമം എല്ലാ ഡിസീസും എല്ലാം ജനറ്റിക് ജീനിൽ വരുന്നുണ്ട്.
1: അപ്പോ ഈ മൈഗ്രെയിൻ വരുന്നതിന് മുമ്പ് ചിലർക്ക് അതിന്റെ ഒരു ഓറ എന്നൊക്കെ പറയുന്ന,
0: അതെ അതെ,
1: അത് എങ്ങനെയാണ് മൈഗ്രെയിൻ അവർ വരുന്നുണ്ട് സൂചനയായിട്ടുണ്ടാവല്ലോ?
0: മൈഗ്രെയിൻ വന്നിട്ട് രണ്ടെണ്ണം ഉണ്ട്, വിത്തൗട്ട് ആറ വിത്ത് ആറോ പറഞ്ഞിട്ട്. ഇത് ഈ വിത്തൗട്ട് ആറാന്ന് പറയുന്നത് നമുക്ക് അറിയില്ല, പെട്ടെന്ന് അവർക്ക് പെട്ടെന്ന് വരും, പെട്ടെന്ന് കൂടും, പെട്ടെന്ന് അത് കുറയും. വിതൗട്ട് ആറാന്ന് പറയുന്നത് ചില ആൾക്കാരെ പറയും കറക്റ്റ് ആയിട്ട്. ചില പേഷ്യൻസ് എന്ത് പറയും പറഞ്ഞാല്, ഈവൻ വന്നിട്ട് ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോ നാളെ മഴ വന്നാൽ എനിക്ക് മൈഗ്രെയിൻ വരും, ആ രീതിയിൽ അവരുടെ ഇതായിരിക്കും. അതേപോലെ വന്നിട്ട് ഇത് അവർക്ക് തന്നെ അറിയാം, തീർച്ചയായിട്ടും ഒരു രണ്ടു ദിവസം മൈഗ്രെയിൻ വരും, രണ്ടു ദിവസം. എസ്പെഷ്യലി പീരിയഡ്സ് വരുന്ന മുമ്പ് രണ്ടു ദിവസം മുമ്പ് തന്നെ അവർക്ക് തുടങ്ങും, തലവേദന തുടങ്ങും. അങ്ങനെ വന്നിട്ട് ഈ വിത്ത് ആറാന്ന് പറയുന്നത് മൈഗ്രെയിൻ വരുന്ന മുമ്പ് അവർക്ക് എന്തൊക്കെ സിംപ്റ്റം പറഞ്ഞാൽ, ചില ആൾക്കാർ ഗാസ്ട്രൈറ്റിസ് വരും, ചില ആൾക്കാർ ഡയറിയ വരും, വയറ്റുപൊക്കം വയറിളക്കം വരും, ചില ആൾക്കാരുടെ വയറുവേദന, മൂഡ് സ്വിംഗ് ഉണ്ടാവും,
1: ദേഷ്യം
0: എല്ലാം ഉണ്ടാവും ആറാം വരുന്ന മുമ്പ് തന്നെ. അത് അത് വന്നിട്ട് സ്ലോ ആയിട്ട്, ഇത് തന്നെ എല്ലാവർക്കും ഭയങ്കര കഷ്ടമായിരിക്കും ഈ സ്ലോ ആയിട്ട് വന്നിട്ട് സ്ലോ ആയിട്ട് പുറത്തു പോണത്. അത് രണ്ടു ദിവസം മൂന്ന് ദിവസം അങ്ങനെ ഉണ്ടാവും, പിന്നീട് അത് ആ ബുദ്ധിമുട്ടാവും. പിന്നീട് ഒരു മൂന്ന് മാസത്തിന് അത് ഉണ്ടാവില്ല, പിന്നീട് അത് ഉണ്ടാവും, അങ്ങനെ തന്നെ.
1: അപ്പൊ മൈഗ്രെയിനിലെ ഈ ഓറ ഉള്ളതും ഓറ ഇല്ലാത്തതുമായിട്ടുള്ള മൈഗ്രെയിൻ ഉണ്ട്. അതില് പക്ഷേ ഇങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ, അത് നീണ്ടു നിൽക്കുന്ന ഒരു തലവേദനയാണ്.
0: ചിലപ്പോ
1: രണ്ട് മൂന്ന് ദിവസം
0: ഒരിക്കലും, മൂന്ന് ദിവസം ഉണ്ടാവും, ചിലപ്പോ രണ്ട് മാസം ഉണ്ടാവില്ല, അങ്ങനെ ഉണ്ടാവും.
1: അപ്പൊ ഇവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകതകളുണ്ട് അല്ലെ?
0: അതെ അതെ, ഓരോരുത്തർ പ്രത്യേകത ഉണ്ട്,
1: അവർക്ക് ഇഷ്ടവും അനിഷ്ടവും ഒക്കെ ഉണ്ടാവും.
0: അതെ അതെ അതെ, അത് ട്രീറ്റ്മെന്റ് വൈസ് നമ്മൾ നോക്കുമ്പോ അവരുടെ അവർക്ക് എന്ത് ഇഷ്ടം എന്ത് ഇഷ്ടം അല്ലാത്തത്, പിന്നീട് അവരുടെ വന്നിട്ട് എന്ത് പറയണ ഈ മൂൺ ഫേസ്, കറുത്ത വാവ് വെളുത്ത വാവ്, അതില് ചില ആൾക്കാരിന് കൂടും. ഇതിനൊക്കെ ഓരോന്നും ഓരോരോ മെഡിസിൻ ഹോമിയോപ്പതിയിലുണ്ട്, അത് ഒരു നല്ല മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അതിൽ വന്നിട്ട് നമ്മൾ ആ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ പേഷ്യന്റ് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ആ പേഷ്യന്റിന്റെ കേസ് എങ്ങനെയുണ്ട്, അത് വെച്ചിട്ടാണ് കൊടുക്കണ്ടേ. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ ഹോമിയോപ്പത്തിൽ മാത്രം തന്നെ ഈ കറുത്തവാ വെളുത്തവാ ഒക്കെ നോക്കി കൊടുക്കുന്നത്, ബാക്കി വേറെ എന്ത് സിസ്റ്റത്തിൽ എനിക്കുണ്ടോന്ന് അറിയില്ല. ഇപ്പോൾ ഹോമിയോപ്പത്തിൽ മാത്രം തന്നെ ഈ മൂൺ ഫേസ് അഗർവേഷൻ, ഇത് ഈ ആഹാരം കഴിക്കുക, എം ടി സ്റ്റമക്ക് അഗർവേഷൻ, ഈ ഫാസ്റ്റിംഗ്, ചില ആൾക്കാർ ഒന്നും കഴിക്കില്ല, പട്ടിണി കിടക്കുക, അത് ആ സമയത്തൊക്കെ ഹെഡേക്ക് വരുന്നത്, ഇങ്ങനൊക്കെ. പിന്നെ സ്ട്രെസ് റിലേറ്റഡ് എന്നിട്ട് ഹോമിയോപ്പത്തിയിൽ ഒരു നല്ല മെഡിസിൻസ് ഒക്കെ ഉണ്ട്, കുറേ മെഡിസിൻസ് ഒക്കെ ഉണ്ട്.
1: ഈ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള തലവേദന വരുമ്പോൾ, അതായത് മാനസിക പിരിമുറുക്കം കൊണ്ട് വരുന്നത്, അതിന് തലയുടെ വേദന എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും വേദന കൂടുതലും?
0: അത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഹോമിയോപ്പത്തിയിലെ രണ്ട് സൈഡായിട്ട് ഡിഫൈൻ ചെയ്യണം, ഒന്ന് വലത്ത് പക്കം, റൈറ്റ് സൈഡ് ഇടത് വശം. ഈ റൈറ്റ് സൈഡ് പറയുമ്പോൾ അവരുടെ ഫാമിലി, അതായത് ഫ്രണ്ട്സ് ആയിട്ടോ ഇല്ല ഹസ്ബൻഡോ ആയിട്ടോ ഇല്ല വൈഫായിട്ടോ ഔട്ട്സൈഡേഴ്സ് ആയിട്ടോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ വരും. നമ്മുടെ ഇടതുവശത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ഫാമിലി, അച്ഛൻ, അമ്മ, ബ്രദർ, സിസ്റ്റേഴ്സ്, നമ്മുടെ സൺ, ഡോട്ടർ, ഇങ്ങനെ
1: ഇവരുമായിട്ട്
0: ഡയറക്റ്റ് റിലേഷൻസ്. അതെ അതെ, നേരിട്ടുള്ളത്. ഈ സൈഡ് അഫിനിറ്റിയാ ഹോമിയോപ്പത്തിയിൽ കുറച്ചുകൂടി ഇത്. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് രണ്ട് സൈഡിന് വേറെ വേറെ മെഡിസിൻസ് ഒക്കെ ഉണ്ട്, രണ്ട് സൈഡിന് ഉള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. പിന്നീട് ആ രണ്ട് സൈഡിലെ റീസൺ, അതിന്റെ കോസ്,
1: കാരണം,
0: അത് അത് വെച്ച് നമ്മൾ കൊടുത്താൽ മതി.
1: ഇനി ഡോക്ടർ, ഇപ്പൊ നമ്മൾ ഈ തലവേദന ഒരേ പാറ്റേണിൽ ഒരേ രീതിയിൽ പലർക്കും തലവേദന വരാറുണ്ട്. അത് ഇപ്പൊ ചിലപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ ഒരു മാസത്തിൽ ഇന്ന സമയത്ത്, പ്രത്യേകിച്ചും സ്ത്രീകൾക്കാണ് കൂടുതലും അങ്ങനെയുള്ള ഈ ഇപ്പൊ ആർത്തവ ആ സൈക്കിൾ ഉണ്ടാവുന്ന ആ സമയത്ത് തലവേദന വരുന്നത്. അപ്പൊ ഈ തലവേദന നമുക്ക് നേരത്തെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ഒന്നാണ്?
0: അല്ല, അത് ചില സമയത്ത് ചില ആൾക്കാർ പറയുന്നത് രണ്ടു മാസം വരുന്നുണ്ട്, മൂന്ന് മാസം വരണില്ല, പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ആക്ച്വലി അവരുടെ പഴയ ഹിസ്റ്ററി, പാസ്റ്റ് ഹിസ്റ്ററിന്ന് പറയാം, അതെ വെച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുത്താൽ അതെല്ലാം മാറിക്കോളും.
1: പഴയ ചരിത്രം,
0: പറയും ചെറുത് അവരുടെ

0: അതെ അതെ, അവര് തലവേദന വരണ മുമ്പ് അവർ എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ ഹിസ്റ്ററി നമുക്ക് കിട്ടിയാൽ നല്ല ഒരു മെഡിസിൻ ഒക്കെ കൊടുക്കാം.
1: ഇനി പനിയോടൊപ്പം ചിലപ്പോ തലവേദന വരുന്ന ഇതൊക്കെ പറയാറുണ്ട്, അത് വ്യത്യസ്തമായിട്ടുള്ള താൽക്കാലികമാണോ അത്?
0: അത് താൽക്കാലികം തന്നെ, അത് കെട്ടറൽ ഹെഡേക്ക് പറയാം. ഈ തർക്കാളി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ മൂത്രം ഒഴിക്കാൻ താമസിക്കുമ്പോൾ പറഞ്ഞ ഹെഡേക്ക്, അതൊക്കെ താൽക്കാലികം. അതിനൊക്കെ മെഡിസിൻസ് ഒക്കെ ഒന്നും അത്ര ആവശ്യമില്ല, അത് കുറെ നേരം കഴിഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ മാറിക്കോളും. ചില ആൾക്കാരുടെ പീരീഡ്സ് വരുമ്പോൾ മാറും, പീരീഡ്സിന്റെ തലേദിവസം മാത്രം ഉണ്ടാവും, അതിനൊക്കെ മെഡിസിന്റെ ആവശ്യം അത്രയില്ല. ബട്ട് അതിനൊക്കെ ഹോമിയോപ്പത്തിൽ മെഡിസിൻസ് ഉണ്ട്.
1: പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്, ചില സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ചിലർക്ക് അതിൽ ചായ കുടിക്കുന്നതായിട്ടും ബന്ധപ്പെടുത്തും തലവേദന.
0: അതെ അതെ, അതെന്താണെന്ന് പറഞ്ഞാൽ ഈ തല വെറും ചായ മാത്രം കുടിച്ചോണ്ടിരിക്കും, അത് അപ്പൊ ഈ ബൈലും പറയുന്ന ബിലിയസ് ഹെഡേക്ക് പറയും. ആ ബൈലും പറയുന്നത് നമ്മുടെ ലിവറിൽ നിന്ന് കറലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു സാധനം, അത് വന്നിട്ട് ഡൈജഷൻ ഇതിൽ കൂടുമ്പോ ഇങ്ങനെ ഹെഡേക്ക് വരും, അവർ തലവേദന വരും. അത് വന്നിട്ട് ഈ ഫാസ്റ്റിംഗ് ഉള്ള ആൾക്കാർ എല്ലാവരും പട്ടിണി കിടക്കുമ്പോ എല്ലാവർക്കും അത് വരും.
1: അപ്പൊ അവർക്ക് ഇത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറുകയും ചെയ്യും.
0: അത് മാറുകയും ചെയ്യും. അതിന്റെ ഇതൊക്കെ മെഡിസിന്റെ ആവശ്യമില്ല, വരണമില്ല, വെറുതെ മെഡിസിൻ കഴിച്ചിട്ട് ആവശ്യമില്ലാതെ എന്തെങ്കിലും കൊണ്ട്.
1: ഈ മൈഗ്രെയിൻ തലവേദനയുടെ ചികിത്സ എങ്ങനെയാണ് ഹോമിയോപ്പതിയിൽ? ചിലപ്പോ ഒരു വശത്ത് മാത്രമായിരിക്കും, ചിലപ്പോ അത് രണ്ട് ഭാഗത്തേക്കും മാറാനുള്ള
0: സാധ്യത. മൈഗ്രെയിൻ വന്നിട്ട് ഹോമിയോപ്പതിയിൽ കുറെ മെഡിസിൻസ് ഉണ്ട്. അത് നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ മെഡിസിൻ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ്, റൈറ്റ് ടു ലെഫ്റ്റ്, ഇതിങ്ങനെ റൈറ്റിന് സെപ്പറേറ്റ് മെഡിസിൻ ഉണ്ട്, ലെഫ്റ്റിന് സെപ്പറേറ്റ് മെഡിസിൻ ഉണ്ട്, റൈറ്റ്സ് ടു ലെഫ്റ്റിന് വേറെ മെഡിസിൻ ഉണ്ട്. പിന്നെ വാണ്ടറിംഗ് പെയിൻ, പെയിൻ വന്നിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ഇനിയൊരു സ്ഥലത്ത് മാറിക്കൊണ്ടിരിക്കുന്നു, അതിന് മെഡിസിൻ ഉണ്ട്. പിന്നീട് ആ മൊഡാലിറ്റീസ് പറയും, നല്ല ഹാർഡായിട്ട് എന്തെങ്കിലും കെട്ടി കിടക്കണമെന്ന് പറയും, അത് അതിനൊക്കെ മെഡിസിൻ ഉണ്ട്. പിന്നീട് ഇത് എന്തെങ്കിലും കഴിച്ച് അത് കൂടുമ്പോൾ, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിച്ച് കൂടും, വെജിറ്റേറിയൻ കഴിച്ച് കൂടും, ഇല്ലെങ്കിൽ ഈ പൊട്ടാറ്റോ ഇത് അങ്ങനെ ഈ കിഴങ്ങ് ഇതൊക്കെ കഴിച്ചിട്ട് കൂടുമ്പോഴൊക്കെ അതിന് ഓരോന്നും ഓരോ മെഡിസിൻസ് ഉണ്ട്.
1: ചിലർക്ക് ചില ഭക്ഷണം കഴിച്ചാലോ ചില മണം അടിച്ചാലോ,
0: അതെ അതെ, ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ട് പിന്നെയും ആ ഭക്ഷണം കഴിച്ചാലോ പിന്നീട് ആ സ്മെല്ലിന് അടുത്ത് പോയാലോ പിന്നെയും തിരിച്ച് തലവേദന വരാൻ പാടില്ല, മൈഗ്രെയിൻ വരാൻ പാടില്ല, അതന്നെ ഹോമിയോപ്പതിയുടെ ശരിക്കും.
1: അതായത് നേരത്തെ അവർക്ക് ഇപ്പൊ ചിലർക്കുണ്ട് ഇപ്പൊ കടുക് താളിക്കുക,
0: അതെ
1: വരുമ്പോ ചില
0: ആ സ്മെൽ കാണുമ്പോ തന്നെ
1: ചില സെന്റുകളും
0: പർഫ്യൂംസ് ഒക്കെ
1: ഉപയോഗിക്കും.
0: അത് നമ്മുടെ ഓൾഫാക്ഷൻ നമ്മള്
1: മൂക്കിനുള്ള
0: പോയി തലനകത്ത് കയറി തലവേദന മൈഗ്രെയിൻ കൂടുതലായിട്ട് വരുന്നത് ട്രൈജിമിനൽ ന്യൂറോളജി ആണ് പറഞ്ഞിട്ട് ട്രൈജിമിനൽ നെർവ് അഫക്ട് ചെയ്യും. അപ്പൊ ഇത് എന്തെങ്കിലും ഒന്ന് ഒരു സെൻസേഷൻ നമ്മൾ ഈ കാതില് ഇറിറ്റേറ്റ് ചെയ്യും, ഈ കാതിൽ എന്തെങ്കിലും കേൾക്കുന്നത് ഇറിറ്റേറ്റ് ചെയ്യാം, മണക്കണത് ഇറിറ്റേറ്റ് ചെയ്യാം, കണ്ണുകൊണ്ട് കാണുന്നത്. ചില ആൾക്കാരുടെ ബ്രൈറ്റ് ലൈറ്റ് ഇഷ്ടാവില്ല, ആ തലവേദന വരുമ്പോ എല്ലാം അടച്ചിട്ട് കിടക്കും, ഇരുട്ടത്ത് കിടക്കണം. ചില ആൾക്കാർ വെയിലത്തുമ്പോൾ നോക്കാൻ സാധിക്കില്ല, ഫോട്ടോഫോബിയ പറയും. അങ്ങനെ ഓരോരോ ഇതിന് ഹെഡേക്ക് ഇതുണ്ട്, ഓരോരോ തരത്തിൽ ഓരോ അതിന് ഓരോ മെഡിസിൻസ് ഉണ്ട്. ഇപ്പൊ ബാക്കി സിസ്റ്റത്തിന് ഹോമിയോപ്പത്തിന് ഒരു സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞാലോ, ഇപ്പൊ ഈ മുറിയിലെ ഒരു എലി ചത്തുപോയിന്ന് വെച്ചോളൂ, ഭയങ്കര ബാഡ് സ്മെൽ ഉണ്ടാവും. ആ എലിനെ എടുത്ത് പുറത്ത് കളയുന്ന പകരം റൂം സ്പ്രേ അടിച്ചോണ്ടിരുന്നാൽ മാറില്ല. ഹോമിയോപ്പത്തി അത് എന്തുകൊണ്ടാണ് ഈ മണം വരണം പറഞ്ഞിട്ട് അത് ആ എലി എവിടെ ഉണ്ട് അത് എടുത്ത് പുറത്ത് കളയുന്നവർ, അത് തന്നെ ആ റൂട്ട് കോസ്, ആ റൂട്ട് കോസ് എടുത്ത് പ്രധാന കാരണം എന്താ അത് വെച്ചിട്ട് പുറത്ത് കളയുന്നത് ഹോമിയോപ്പത്തിയുടെ മെഡിസിൻ.
1: ഇപ്പൊ ഡോക്ടർ, ഇപ്പൊ മൈഗ്രെയിൻ തലവേദന സാധാരണ പറയുന്ന ഒരു 10-50 വയസ്സൊക്കെ ആകുമ്പോ ചിലപ്പോ തന്നെ പോകുമെന്നും പറയാറുണ്ട്.
0: പിന്നെ അത് അവർ ഏജ് ആയി പോയ പാവം അത്ര അത്ര ദിവസം തന്നെ കഷ്ടപ്പെടുന്ന പാവം. അതുവരെ അത് ഉണ്ട്. ഇപ്പഴത്തെ ഞാൻ പറഞ്ഞാൽ 5 വയസ്സ് തൊട്ട് ആൾക്കാരുണ്ട് കുറെ. അവർ എന്താണ് പറഞ്ഞാൽ അവരുടെ മൈൻഡ്, അവരുടെ മാനസിക പ്രോബ്ലം അവരുടെ കൂടെ വന്നോണ്ടേ ഇരിക്കുമ്പോ ആ തലവേദന കൂടെ വന്നോണ്ടിരിക്കും. അതിന് ഇടയ്ക്ക് ഹോമിയോപ്പത്തി ഒക്കെ കഴിച്ചാൽ, അത് എന്ത് മാനസിക പ്രോബ്ലം ഉണ്ടെങ്കിലും ഹോമിയോപ്പത്തി കഴിച്ചാൽ തലവേദന ഇത് ഉണ്ടാവില്ല അവർക്ക്. അത് നോക്കി ചികിത്സിച്ചാൽ മതി. അത് അത് എവിടെ ഉണ്ട്, അത് ആ കാരണത്തിന്റെ ഇത് എന്തൊക്കെ മാനസികമായിട്ട് അകത്തിരുന്ന് അവര് പേഷ്യന്റ് പുറത്തു പറയണം ആദ്യം. പേഷ്യന്റ് അവരുടെ ഹിസ്റ്ററി പുറത്തു പറയണം. അതെ അതെ, ഏത് സമയത്ത് വേദന വന്ന, എന്തുകൊണ്ടാണ് ആ വേദന വന്നത് തുടങ്ങിയത്, ആര് കാരണം ആ വേദന തുടങ്ങിയത്, ഇതൊക്കെ പേഷ്യന്റ് പുറത്ത് പറഞ്ഞാൽ നമുക്ക് ഈസിയാണ്.
1: അതനുസരിച്ചാണ് മരുന്ന്.
0: അതെ അതെ, അതനുസരിച്ചാണ് മരുന്ന് കൊടുക്കുന്നത്.
1: ഈ ചില ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട്
0: മോസ്റ്റ്ലി ഭക്ഷണം പറയുമ്പോൾ ഈ ഓയിലി ഫുഡാണ് എല്ലാവരും പറയാം. ഓയിലി ഫുഡ്, പിന്നെ ചീത്ത ഫിഷ് കഴിക്കുന്നത്, മീൻ കഴിക്കുന്നതും, പിന്നെ നോൺ വെജിറ്റേറിയൻ, പിന്നീട് ഈ ബേക്കറി ഐറ്റംസ്, കേക്ക്സ് ഇങ്ങനൊക്കെ കഴിക്കുമ്പോൾ വരുന്നുണ്ട്. ഓയിലി ഫുഡ്,
1: ഇൻഫെക്ഷൻ പോലും അതിനകത്ത് എന്തെങ്കിലും
0: അവർ ഈ അജിനോമോട്ടോ അതൊക്കെ എന്തൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഒക്കെ, അത് കിട്ടുമ്പോ തീർച്ചയായിട്ടും.
1: ഇനി തലവേദന നമ്മളിപ്പോ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ ഹോമിയോപ്പതി ചികിത്സ ഡോക്ടർ പറഞ്ഞു, ഇപ്പൊ നമ്മള് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ ആണ്, അതിൽ ഏത് കാരണം കൊണ്ടാണോ തലവേദന വരുന്നത് ആ കാരണത്തെയാണ് ചികിത്സിച്ച്.
0: അതെ അതെ അതെ അതെ അതെ കാരണത്തെ ചികിത്സ, അതെ റൂട്ട് കോസ് ട്രീറ്റ് ചെയ്യുന്നത്.
1: അപ്പൊ അത്

0: പിന്നെ ഇപ്പൊ മൈഗ്രെയിൻ പോലെയുള്ളതൊക്കെ ചികിത്സിച്ച് നമ്മൾ നിയന്ത്രിച്ച് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ആവർത്തിക്കാൻ
1: ഹോമിയോപ്പത്തി കൊണ്ട് തീർക്കുമ്പോൾ 90% തിരിച്ചു വരില്ല. വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് അവർക്ക് ട്രിഗർ ആകാം, അത് ഞാൻ ലേൺ പറയില്ല. ബട്ട് ഹോമിയോപ്പത്തി കൊണ്ട് വരുമ്പോൾ ഒരു ഡിസീസ് ഒരു തലവേദന മാറുമ്പോൾ തീർച്ചയായും മാക്സിമം വരില്ല. ഒരു 10% വരാൻ സാധ്യതയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഫാമിലിയിൽ വേറെ എന്തെങ്കിലും സ്ട്രെസ്, വേറെ എന്തെങ്കിലും അവർ ഒരു പൈസ ആരെങ്കിലും എടുത്തോണ്ട് പോയി, ഇല്ല അവർ എന്തെങ്കിലും ഒരു ഡീപ്പ് സ്ട്രെസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ച് ട്രിഗർ ആകാം,
0: വീണ്ടും
1: വരാം, ഇല്ലെങ്കിലും വരില്ല.
0: അപ്പൊ ഈ മൈഗ്രെയിൻ ഒക്കെ നമുക്ക് അങ്ങനെ വേറെ ഇങ്ങനെ ട്രിഗറിങ് അല്ലെങ്കിൽ പ്രേരക ഘടകങ്ങളൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ
1: ഹോമിയോപ്പത്തിൽ ട്രീറ്റ് ചെയ്യാം.
0: മറ്റ് തലവേദനകൾക്കും അതേപോലെ തന്നെ നമ്മൾ
1: എല്ലാം, ഈ മൈഗ്രെയിൻ മാത്രമല്ല, എല്ലാ രീതിയാണ് തലവേദന. ഹോർമോൺ ചേഞ്ചസ് തലവേദന, ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ ഗ്യാസ്ട്രിക് തലവേദന, സൈനസ് കാരണമുള്ള തലവേദന, എല്ലാത്തിനും ഹോമിയോപ്പത്തിൽ നല്ല ചികിത്സയുണ്ട്.
0: സൈനസ് കാരണമുള്ള കഫക്കെട്ടോ
1: കഫക്കെട്ടൊക്കെ, അതെ കഫക്കെട്ട് ഉണ്ടാവും, അത് നമ്മൾ മെഡിസിൻ കൊടുത്ത് മാറ്റാം.
0: അവിടെയാണ് അണുബാധ ഉണ്ടാകുമ്പോഴാണ്,
1: അതെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും.
0: അപ്പൊ തലവേദന ശരിക്കും പറഞ്ഞാല് വളരെ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും ചില തലവേദനകൾ വളരെ,
1: ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ ചില പേഷ്യൻസ് അവർ സെൽഫ് മെഡിക്കേഷൻ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഒന്ന് സ്വയം മെഡിസിൻ എടുത്തിട്ട് അവർ പെട്ടെന്ന് പോയി ഒരു മെഡിക്കൽ ഷോപ്പിൽ മേടിക്കുന്നതും, പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് അറിഞ്ഞ മെഡിസിൻസും എടുക്കുന്നത്, അത് തന്നെ അവർക്ക് തലവേദന കൂട്ടും. അവർക്ക് അറിയാതെ തന്നെ അത് അകത്ത് പോയിക്കൊണ്ടിരിക്കും.
0: ഡോക്ടറെ കാണിക്കാതെ
1: മരുന്ന് എടുക്കേണ്ടാണ്
0: പറയുന്നത്.
1: അതെ അതെ അതെ, ഏത് സിസ്റ്റം ഉണ്ടെങ്കിലും ഡോക്ടർ കാണിച്ച് എടുക്കുന്നത് നല്ലത്.
0: തലവേദന എന്ന് പറയുന്നത് വളരെ ലളിതമായ ഒരു അസുഖമാണെങ്കിലും ഇപ്പൊ മൈഗ്രെയിൻ പോലെയുള്ള കുറെ നാള് ചികിത്സ വേണ്ട തലവേദനകളും ഉണ്ട് എന്നുള്ളതാണ്.
1: അതെ അതെ അതെ അതെ, തലവേദന ഉണ്ട്. അതും മൈഗ്രെയിനൊക്കെ അവരെ സൂസൈഡൽ ഇത് താട്ടുവരെ കൊണ്ടുപോകുന്നു,
0: ആത്മഹത്യാ പ്രവണത വരെ
1: ഉണ്ടാക്കും. അതെ അതെ അതെ.
0: അപ്പോ തലവേദനയെ കുറിച്ചുള്ള കുറെ വിവരങ്ങളാണ് ഡോക്ടർ പങ്കുവച്ചത്. ഹോമിയോപ്പതി ഇതില് എത്രത്തോളം ഫലപ്രദമാണ് എന്നുള്ള കാര്യം കൂടി ഡോക്ടർ പങ്കുവച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി.
2: തലവേദനയ്ക്ക് ഹോമിയോപ്പതി ചികിത്സ, ഇതേക്കുറിച്ച് AIHMS ന്യൂറോ ക്ലിനിക്കിലെ ഡോക്ടർ എസ് ജവഹറുമായി ഇതുവരെ സംസാരിച്ചത് TP രാജേഷ്.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ലോകോത്തര നിലവാരമുള്ള ഡോക്ടർമാർ, കൃത്യമായ ചികിത്സാ രീതികൾ, ജർമ്മൻ നിർമ്മിത മരുന്നുകൾ, 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ കേരളത്തിലെ എല്ലാ പ്രമുഖ നഗരങ്ങളിലും. എയിംസ് ഹോമിയോപ്പതി, 3rd Cross Road, Street B, പനമ്പിളി നഗർ, മാവേലിപുരം, കാക്കനാട്, സീമാസിന് സമീപം, ആലുവ. ഫോൺ 9349374747.
2: AIHMS ഹോമിയോപ്പതി, ആരോഗ്യ ജീവിതം.

0: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ AIHMS ഹോമിയോപ്പതി.
2: ഇന്ന് ഈ നിലയത്തിൽ നിന്ന് FM ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലെക്ചർ, 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചില്ലു ജാലകം, 11:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ശാസ്താം പാട്ട് രവി ചിത്രപ്പുഴയും സംഘവും അവതരിപ്പിക്കുന്നത്, 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 1:00 ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3:00 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. വൈകിട്ട് 5:00 ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവയോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും. വൈകിട്ട് 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് ദീൻദയാൽ അന്ത്യോദയ യോജന, 6:50 കിസാൻ വാണിയിൽ മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തെരഞ്ഞെടുക്കാം, ഹർഷ VS അഭിമുഖം. രാത്രി 8:00 വിടരുന്ന മുട്ടുകൾ കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ, 9:30 കഥാപ്രസംഗം CS സോമശേഖർ അവതരിപ്പിച്ചത് കഥ ശ്രീമദ് ഭഗവത്ഗീത, രാത്രി 10:00 സ്മൃതിരാ

ഭാഗം പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. എഫ് എൻ ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം, രാമായണത്തെ അധികരിച്ച് കൊട്ടാരക്കര തമ്പുരാൻ്റേതായി 8 ആട്ടക്കഥയാണുള്ളത്. പ്രത്യേകമായി ശ്രീരാമ പട്ടാഭിഷേകം എന്ന കഥ അദ്ദേഹം രചിച്ചിട്ടില്ല. ആരെഴുതിയ ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇന്ന് അവതരിപ്പിച്ച് വരുന്നത്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: കൊട്ടാരത്തിൽ ശങ്കുണ്ണി. കൊട്ടാരത്തിൽ ശങ്കുണ്ണി. ചിന്താശകലം അമേരിക്കൻ നോവലിസ്റ്റ് സ്റ്റീഫൻ കിങ്ങിൻ്റെ വാക്കുകളാണ്. കയ്യിലൊതുങ്ങുന്ന അത്ഭുത ലോകമാണ് പുസ്തകം. കയ്യിലൊതുങ്ങുന്ന അത്ഭുത ലോകമാണ് പുസ്തകം. അനുഭവങ്ങളെ അവസരങ്ങളാക്കുക. ശുഭചിന്തയിൽ പ്രവൃത്തിയെ ചിട്ടപ്പെടുത്തുക. സ്നേഹാർദ്രമായി നന്മ നിറച്ച് ദിനചര്യകളെ താലോലിക്കുക. പ്രിയരെ, ഇന്നത്തെ എഫ് എൻ ഡയറി സമയം പൂർണ്ണമാവുകയാണ്. എഫ് എം ഡയറി എല്ലാ ദിവസവും രാവിലെ 6:55 മുതൽ 8:30 വരെ. ഈ ദിനം സദ്വാർത്തകളാൽ നിറയട്ടെ. എഫ് എം ഡയറിയിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ ഷാജി യോഹന്നാൻ.

സമയം 8 മണി കഴിഞ്ഞ് 30:22. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി. ഹലോ VPS ലെക്ചർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല നമസ്കാരം. പ്രിയരെ, ജീവിതം എന്നാലേ നമ്മുടെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ഒരു ആകത്തുകയാണ് എന്ന് പറയാം. ഈ വാക്കുകളും പ്രവൃത്തികളും എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? നമ്മുടെ ചിന്തയിൽ നിന്നും. എങ്കിൽ പിന്നെ പ്രശ്നക്കാരൻ ആരാണ്? ചിന്തയാണ്. അപ്പൊ പിന്നെ നാം ഇനി എന്താ ശ്രദ്ധിക്കേണ്ടത്? നല്ല ചിന്തയുണ്ടാക്കാൻ എന്ത് ചെയ്യണം എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. നല്ല ചിന്ത ഉണ്ടാക്കാനായി നല്ല പുസ്തകങ്ങൾ വായിക്കണം. വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ വളയുമെന്ന് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത് ഓർമ്മയില്ലേ? നല്ലത് കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ചിന്തകളെ സ്വാധീനിക്കും. വായനയിൽ നിന്ന് ലഭിക്കുന്ന സംതൃപ്തിയും ഉന്മേഷവും ഒന്ന് വേറെ തന്നെയാണ്. ഒരുപാട് കാണണം, വായിക്കണം, ഒരുപാട് കേൾക്കണം. ഇതിനാണ് രണ്ട് കണ്ണ്, രണ്ട് ചെവി ഇവയെല്ലാം ദൈവം തന്നത്. സംസാരം നോക്കിയും കണ്ടും മാത്രം മതി. അതുകൊണ്ടാണ് വായ ഒന്നായി പോയത്. എന്താ എല്ലാരും കുശുക്കുശുക്കണത് എന്ന് എനിക്ക് അറിയാട്ടോ. ഈ പറയുന്ന ആൾ ആദ്യം അത് പാലിക്കണോ എന്നല്ലേ ഞാൻ എന്താ പറയാറുള്ളത്? നല്ല കാര്യങ്ങളല്ലേ? ചീത്ത പറയാനായിട്ട് ഞാൻ വായ തുറക്കാറേയില്ല. പിന്നെ ചിലപ്പോ ജോലിയില് എന്തെങ്കിലും പ്രശ്നം ആരെങ്കിലും കാണിച്ചാ ചീത്ത പറയാറുണ്ട് കേട്ടോ. സത്യസത്യമായി പറയണമല്ലോ. സോ നല്ല ചിന്തയ്ക്കായി നല്ല കാര്യങ്ങൾ കാണുക, കേൾക്കുക, വായിക്കുക. ആരംഭിക്കുന്നു നല്ല കാര്യങ്ങൾ നിറച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം. ഹലോ, വി പി എസ് ലേക് ഷോർ സ്പോൺസർഡ് ബൈ വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളമാണ്. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ഡാനി ജെയിംസ് ആണ്. ഈ നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രണ്ട് പേരാണ് ബാലകൃഷ്ണൻ പെരി, ആശലതയും.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.

0: കാട്ടാതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
1: ഹലോ.
2: ഹലോ, ബിന്ദു ആണോ?
1: അതെ
2: ബിന്ദു, ഇത് ഹലോ VPS ലേക് ഷോറിൽ നിന്നും ആശലതയാണ്. നന്ദ ആരാണ്? നന്ദ
1: നന്ദ എന്റെ മകളാണ്.
2: മകള് പറഞ്ഞു അമ്മയെ വിളിക്കണമെന്ന്. ബിന്ദു എന്താ ചെയ്യുന്നത്? ഭയങ്കര തിരക്കാൻ തോന്നുന്നല്ലോ, എങ്ങോട്ടേം പോവുകയാണോ?
1: ഞാനേ യാത്രയിലാണ്.
2: എവിടേക്കാ പോണേ?
1: ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവുകയാണ്.
2: എന്തുപറ്റി?
1: എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്. അപ്പൊ ആയുർവേദ ഹോസ്പിറ്റലിൽ പോകണതാണ്.
2: ഏ, അതൊന്നും കാര്യാക്കണ്ടാന്ന്. കുഞ്ഞു കുഞ്ഞു വേദനകളൊക്കെ എല്ലാവർക്കും വരും, അതൊന്നും കാര്യാക്കണ്ട. എവിടെയാ വീട്?
1: എന്റെ വീട് കൊടുങ്ങല്ലൂർ.
2: ആരൊക്കെയുണ്ട് നന്ദ കൂടാതെ?
1: എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ്. മൂത്ത മോള് എക്സൈസിലാണ്, രണ്ടാമത്തെ മോള് കല്യാണം കഴിഞ്ഞ് ദുബായില്, മൂത്ത മോള് കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട്. പിന്നെ ഏറ്റവും നന്ദ.
2: അപ്പൊ മൂന്ന് പേരുടെയും കല്യാണം കഴിഞ്ഞോ?
1: ഇല്ല, നന്ദയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല.
2: ഓക്കെ, ബാക്കി രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞോ?
1: കല്യാണം കഴിഞ്ഞു.
2: ശരി, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്?
1: മർച്ചന്റ് നേവിയിലായിരുന്നു, ഇപ്പൊ റിട്ടയേർഡ് ആയി.
2: ബിന്ദു വർക്ക് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, എനിക്ക് പേരക്കുട്ടികളെ നോക്കുക, അങ്ങനെ ജോലികളാണ്. ഇപ്പ
2: എത്ര കുട്ടികളുണ്ട് പേരക്കുട്ടികള്?
1: പെൺകുട്ടികള് മൂത്ത ആൾക്ക് രണ്ട് ആൺകുട്ടികള്, രണ്ടാമത്തെ മോൾക്ക് രണ്ട് പെൺകുട്ടികള്. അവര് രണ്ടാമത്തെ ആള് വെക്കേഷൻ ടൈമിലേ വരുള്ളൂ. മൂത്ത ആളുടെ കുട്ടികൾ എന്റെ അടുത്താണ്.
2: അപ്പൊ ഇന്ന് അവരെവിടെ?
1: അവര് സ്കൂളിൽ പോയി.
2: അപ്പൊ ബിന്ദു പറഞ്ഞു ഏത് പാട്ടാ വെക്കേണ്ടത്. ഞാൻ യാത്രയിലായതുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല, പറഞ്ഞോ.
1: എനിക്ക് പഴയ പാട്ടുകളോടാണ് ഇഷ്ടം. അപ്പൊ ഏതെങ്കിലും നല്ല ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മേമ വെച്ചോ.
2: ശരി ശരി ശരി, ഓക്കെ. എന്നാല് താങ്ക് യു, ബൈ ബൈ.

0: ആരോഗ്യം എന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക് ഷോറിലേക്ക്
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം. ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ് ആശേച്ചി, ഏറ്റവും പ്രിയപ്പെട്ട ആശേച്ചി ബാലേട്ട. കാണാമറയത്തിരുന്ന് ഞങ്ങൾക്ക് ഈ വിസ്മയ ശബ്ദങ്ങളെ എത്തിച്ചേരുന്ന പ്രിയപ്പെട്ട ഡാനിച്ചേട്ടൻ, നമ്മുടെ നാട്ടിൽ 28 വയസ്സ് കഴിഞ്ഞിട്ടും കെട്ടാതെ നടക്കുന്ന ചെറുപ്പക്കാർ ചത്താലും

0: ഒരു കല്യാണ വീട്ടിൽ പോയി തലവെച്ച് കൊടുക്കരുത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. തലവെച്ചു പോയാൽ പിന്നെ നടക്കുന്നത് കല്യാണമല്ല, നാട്ടുകാരുടെയും സ്വന്തം ബന്ധുക്കളുടെയും ഒത്തുചേർന്നുള്ള സിംഗിൾ വേട്ടയാണ്. അതുകൊണ്ട് ബന്ധുക്കളുടെയോ സ്വന്തക്കാരുടെയോ വീട്ടിൽ കല്യാണം നടന്നാൽ 28 കഴിഞ്ഞിട്ടും സിംഗിളായി നടക്കുന്ന ഞാൻ മാക്സിമം ഒഴിഞ്ഞു മാറും. ബന്ധുവീടുകളിൽ കല്യാണം ഉറപ്പിച്ചു എന്ന് കേട്ടാൽ പിന്നെ അമ്മ എന്റെ നേരെ അംഗം കുറിക്കാൻ തുടങ്ങും. അവൻ നിന്നേക്കാൾ 2 വയസ്സിന് ഇളയതാ, എന്നിട്ടും പെണ്ണുകെട്ടി കുടുംബസ്ഥനായി. നീ ഇവിടെ മൂത്ത് നരച്ച് മൂക്കിൽ പല്ലും വന്ന് ചൊറിയും കുത്തിയിരുന്നോ? ഇത് കേട്ട് കേട്ട് മടുക്കുമ്പോൾ വഴിയിൽ കാണുന്ന ഏതെങ്കിലും പിള്ളേരെ കെട്ടിക്കൊണ്ടുവന്ന് അമ്മയുടെ മുന്നിൽ നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല കേട്ടോ, അച്ഛനില്ലാത്ത വീടിന്റെ പ്രാരബ്ധങ്ങളൊക്കെ തീർത്ത് ഒന്ന് സെറ്റായി വരുന്നതേയുള്ളൂ. കല്യാണത്തെക്കാൾ പ്രധാനം ജീവിതത്തിന് ഒരു അടിത്തറ ഉണ്ടാവുക എന്നതാണല്ലോ. പ്രാരബ്ധങ്ങളുടെ മേൽ പ്രാരബ്ധം വലിച്ചു കയറ്റി ജീവിതം ലോഡ് വണ്ടി കയറിയ തവളയെപ്പോലെ ചതഞ്ഞരയാൻ എനിക്ക് ആഗ്രഹമില്ല. കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും എന്ന ലോജിക്കിനോട് എനിക്കത്ര യോജിക്കാൻ കഴിയുന്നില്ല. ഒരു 2 വർഷം കൂടി കഴിയട്ടെ എന്ന ചിന്തയിലാണ് കല്യാണം ഇപ്പൊ വേണ്ടെന്ന് വയ്ക്കുന്നത്. അങ്ങനെ എല്ലാ കല്യാണ വീടുകളിൽ നിന്നും വിദഗ്ധമായി ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്ന എന്നെ ഒരു ദിവസം അമ്മാവന്റെ മകന്റെ കല്യാണത്തിന് അമ്മ പിടിച്ച പിടിയാലെ കൊണ്ടുപോയി. ഓഡിറ്റോറിയത്തിലേക്ക് കാലുകുത്തിയ നിമിഷം തന്നെ എന്റെ ഉള്ളിലെ അപായമണി അടിക്കാൻ തുടങ്ങി. ചുറ്റിലും നോക്കുമ്പോൾ പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കുടുംബക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ കണ്ണുകൾ പോലീസ് റഡാർ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടക്കുകയാണ്. എന്നെ കണ്ടയുടൻ ഒരമ്മായി കണ്ണുകൾ വിടർത്തി തൊട്ടടുത്ത് നിന്ന മറ്റൊരമ്മായിയുടെ തോളിത്തട്ടി എന്തോ രഹസ്യം പറയുന്നത് ഞാൻ കണ്ടു. പണിപാളി എന്നെനിക്ക് മനസ്സിലായി. ഞാൻ തലതാഴ്ത്തി തിരക്കിനിടയിലൂടെ വളരെ കൂളായി ഭക്ഷണം വിളമ്പുന്ന ഹാളിലേക്ക് ഓളിയിടാൻ നോക്കി. പക്ഷെ മുന്നിലതാ സാക്ഷാൽ സുമതി അമ്മായി. മുഖത്തൊരു വല്ലാത്ത കുസൃതി ചിരിയും ഫിറ്റ് ചെയ്ത് മുന്നിലേക്ക് ചാടി വീണു. ആഹാ, നീ എപ്പോഴാ വന്നേ? കണ്ടതേയില്ലല്ലോ. ഞാനിപ്പോ എത്തിയതേയുള്ളൂ അമ്മായി, ഞാൻ ചമ്മിയ ചിരിയോടെ പറഞ്ഞു. അമ്മായി എന്റെ തോളിൽ സ്നേഹം നടിച്ച് ഒരറ്റത്തട്ട്. എന്നിട്ട് ഞാൻ ഭയന്നിരുന്ന ഭീകരമായ ചോദ്യം ചോദിച്ചു, അല്ല അടുത്തത് നിന്റെ അല്ലേ? ഞങ്ങൾക്കൊക്കെ എപ്പോഴാ ഒരു സദ്യ തരുന്നത്? ചെറുക്കന്മാരുടെ പ്രായം ഇങ്ങനെ പോവുകയാണല്ലോ മോനെ. അപ്പോഴേക്ക് തൊട്ടപ്പുറത്ത് വായും പൊളിച്ചു നിന്ന രാമൻ അമ്മാവനും അങ്ങോട്ട് ചാടി വീണു. എന്നെ അടിമുടി നോക്കിയൊരു ഡയലോഗ്, നീ ഇങ്ങനെ ആലോചിച്ച് നിന്നാ പ്രായം അങ്ങ് പോകും കേട്ടോ. മുടി ഇപ്പൊ തന്നെ പകുതി കൊഴിഞ്ഞു തുടങ്ങി. പിന്നെ വല്ല 2 കെട്ടോ അല്ലെങ്കിൽ ബാധ്യതയുള്ളതോ മാത്രമേ ഒത്തുവരൂ. നമ്മൾ നോക്കി വെച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു, നിന്റെ അമ്മ അന്ന് വേണ്ടെന്നും പറഞ്ഞു. ഇപ്പൊ നോക്ക്, അപ്പു വരെ കെട്ടിപ്പോയി. എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. ദൈവമേ, കല്യാണം കൂടാൻ വന്ന എന്നെ ഇവരിവിടെ പരസ്യമായി വിചാരണ ചെയ്യുകയാണോ? ചുറ്റുമുള്ള ആളുകൾ എന്നെ നോക്കി സഹതാപത്തോടെ ചിരിക്കുന്നുണ്ട്. ഞാൻ വെറുതെ നിന്ന് ഉമിനീറിറക്കി. അല്ല അമ്മാവ, ജോലിയിൽ ഒന്നുകൂടി സെറ്റിലാവാൻ നോക്കുകയാ എന്ന് ഞാൻ പതിഞ്ഞ ശബ്ദത്തിൽ ന്യായീകരിക്കാൻ തുടങ്ങി. എന്ത് സെറ്റിലാവാൻ? കല്യാണം കഴിഞ്ഞിട്ടും ജോലി ചെയ്യാമല്ലോ, പറഞ്ഞത് പിന്നിൽ നിന്ന വല്യമ്മയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് ചർച്ചയല്ല, ഒരു കൂട്ടാക്രമണമാണ്. ഇനിയും അവിടെ നിന്നാൽ അവർ എന്നെ ഏതെങ്കിലും ബ്രോക്കറുടെ അടുത്ത് കൊണ്ടുപോയി കെട്ടിച്ചുവിടും. ഞാൻ പതുക്കെ പുറകോട്ട് വലിഞ്ഞു. ദാ സുരേഷേട്ടൻ വിളിക്കുന്നു, ഇപ്പൊ വരാം എന്ന് കള്ളവും പറഞ്ഞ് ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരൊറ്റ ഡൈവിംഗ്. എങ്ങനെയെങ്കിലും അമ്മയെ കണ്ടുപിടിച്ച് സ്ഥലം വിടണം. ഞാൻ ഓഡിറ്റോറിയത്തിന്റെ സൈഡിലെ തൂണുകളുടെ മറവിലൂടെ കമാൻഡോകൾ ഇഴഞ്ഞു നീങ്ങുന്നത് പോലെ പതുങ്ങി നടന്നു. മുന്നിൽ അമ്മായിമാരെയും കാണവന്മാരെയും കാണുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞ് പൂച്ചക്കുട്ടികളുടെ പുറകിലും കട്ടന്റെ സൈഡിലും ഒളിച്ചു നിന്നു. പൂച്ചട്ടികളുടെ കേട്ടോ, പൂച്ചട്ടികളുടെ പുറകിലും, ഞാൻ വിചാരിച്ചു പൂച്ചക്കുട്ടിയുടെ. പൂച്ചട്ടികളുടെ പുറകിലും കട്ടന്റെ സൈഡിലും ഒളിച്ചു നിന്നു. അതിനിടയിൽ അമ്മ വന്ന് എന്നെ പിടിച്ചു വലിച്ച് ഭക്ഷണം കഴിക്കാൻ കൊണ്ടിരുന്നു. ഭക്ഷണം വായിൽ വയ്ക്കാൻ തുടങ്ങിയതേയുള്ളൂ, ദാ മോനെ ഒരു വിളി. ഞാൻ ഞെട്ടി നോക്കി. നാട്ടിലെ പ്രമുഖ ബ്രോക്കർ ഗോപാലേട്ടൻ. എന്റെ കാര്യം ഞാൻ ഓർത്തിരിക്കയായിരുന്നു. നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ബിഎഡ് കഴിഞ്ഞ് നിൽക്കുക പെൺകുട്ടി, വീട്ടുകാർക്ക് അത്യാവശ്യ സ്വത്തുണ്ടേ. നിന്റെ ജാതകം എനിക്ക് നാളെ തന്നെ വാട്സപ്പിൽ അയക്കണം കേട്ടോ. എന്റെ തൊണ്ടയിൽ ബിരിയാണിയുടെ ഇറച്ചി കഷ്ണം കുടുങ്ങിപ്പോയി. വെള്ളം കുടിച്ച് ചുമച്ച് ഞാൻ തട്ടിപ്പടിഞ്ഞു. ഇനി ഇവിടെ ഒരു സെക്കൻഡ് പോലും നിന്നാൽ എന്റെ നിയന്ത്രണം വിടുമെന്ന് എനിക്ക് ഉറപ്പായി. പാതി തിന്ന ബിരിയാണി പ്ലേറ്റ് മേശപ്പുറത്ത് ഉപേക്ഷിച്ച് കൈകഴുകി സൈഡ് റോഡിലൂടെ പതുങ്ങി പതുങ്ങി കാർ പാർക്കിങ്ങിലേക്ക് ഓടി. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റ് കടക്കുമ്പോഴാണ് ശ്വാസം നേരെ വീണത്. അപ്പോഴാണ് ഫോണിൽ അമ്മയുടെ വിളി വരുന്നത്. നീ എവിടെ പോയി? ഇങ്ങ് വന്നേ, പെണ്ണിന്റെ ചെക്കന്റെയും കൂടെ നിന്ന് ഫോട്ടോ എടുക്കണം. പിന്നെ ഇനി അതിന്റെ കൂടി കുറവേ ഉള്ളൂ. ഞാൻ മനസ്സിൽ പിറുപിറുത്തു. ഒരു കൂട്ടുകാരനെ അത്യാവശ്യമായി കാണണം. അമ്മ ഇറങ്ങാറാകുമ്പോൾ വിളിച്ചാൽ മതിയെന്നും പറഞ്ഞ് ആക്സിലേറ്റർ ആഞ്ഞു ചവിട്ടി. അശച്ചി, ജീവിതത്തിൽ ഇനി ഒരു കല്യാണ വീട്ടിൽ ഞാൻ പോകണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ എന്റെ കല്യാണം നടത്തി തരണം.
1: നമുക്കായോ
0: എന്ന തീരുമാനത്തിലാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് രാകേഷ് കൃഷ്ണൻ ഈ കത്ത് ഇവിടെ അവസാനിപ്പിച്ചത്.
1: രാകേഷ് ഇത് രാകേഷ് മാത്രമല്ല, കല്യാണ പ്രായമായ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഇത്തരം ചോദ്യങ്ങളും മനുഷ്യരുടെ ഉപദ്രവകരമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ഒരുപാട് നേരിടും
0: ജീവിതത്തിലുടനീളം. നമ്മൾ അങ്ങനെയാണ് ഒരുപാട് ചോദ്യം

0: ഞങ്ങളുടെ മുമ്പിലൂടെയാണ് നമ്മുടെ ജീവിതം കടന്നു പോകുന്നത് അല്ലേ. ചെറിയ കുട്ടിയാവുമ്പോ തന്നെ പേരിട്ടോ ആദ്യത്തെ ചോദ്യം, അത് കഴിഞ്ഞാൽ ചോറൂണ് കഴിഞ്ഞോ, അത് കഴിഞ്ഞാൽ ഒന്നാം ക്ലാസ്സിൽ ചേർത്തോ, അത് കഴിഞ്ഞ കുട്ടി പഠിക്കുന്നുണ്ടോ, അങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസം
1: ജോലിയായോ കല്യാണം കഴിഞ്ഞോ കുട്ടിയായോ ഇവരെ വിചാരം ഇവരിങ്ങനെ ചോദിക്കുന്നോണ്ടാ നമ്മളെല്ലാം ചെയ്യുന്നത്.
0: മരിച്ചോ? ചോദ്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. പിന്നെ 28 വയസ്സായ ആൺകുട്ടികളോടൊന്നും ഇത്രയധികം ചോദിക്കേണ്ട. എനിക്ക് തോന്നുന്നു ഇപ്പൊ എല്ലാവരും 29, 30, 31, 32 വയസ്സൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് കല്യാണം കഴിക്കുന്നത്. പെൺകുട്ടികളും ഏകദേശം 27, 28, 29, 30 എന്ന് പറയുന്ന ഒരു പ്രായത്തിലേക്കൊക്കെ അവരും എത്തിച്ചേർന്നിട്ടുണ്ട്. സാരമില്ല, ചോദ്യങ്ങൾ നമ്മൾ നേരിടണം, അതിനാണ് നമ്മുടെ ജീവിതം ഇനിയും ബാക്കിയുള്ളത്.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ ആർ പത്മകുമാർ, ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റലിലെ മിനിമലി ഇൻവേസീവ് സർജറി വിഭാഗം മേധാവിയാണ്. തൈറോയിഡ് ഒരു നിസ്സാരക്കാരനല്ല. ശരീരത്തിലെ മിക്ക അവയവങ്ങളുടെയും പ്രവർത്തനം നിയന്ത്രിക്കുന്ന ദ്രാവകങ്ങളാണ് തൈറോയിഡ് രക്തത്തിലേക്ക് എത്തിക്കുന്നത്. പ്രവർത്തന വ്യത്യാസങ്ങൾ മരുന്നുകൾ കൊണ്ട് നമുക്ക് മാറ്റാൻ കഴിയും. തൈറോക്സിൻ ഗുളിക ഒരിക്കലും ദോഷകാരിയല്ല, അതൊരിക്കലും മുടക്കുകയും അരുത്. മുഴകൾ വന്നാൽ താക്കോൽദാര ശസ്ത്രക്രിയയിലൂടെ മാറ്റുന്നതാണ് നല്ലത്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം ബി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ കൊച്ചി.
2: നമസ്കാരം ആശേച്ചി. ഹലോ വി പി എസ് ലേക് ഷോർ. എന്റെ പേര് ഷിബു, കണ്ണൂരിലാണ് എന്റെ വീട്. ജീവിതത്തിൽ അത്യാവശ്യം വിവരവും ബോധവുമുള്ള സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നത് ഒരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ ചില കൂട്ടുകാരുണ്ട്, കൂടെ നിന്നാൽ നമ്മളെ എപ്പോൾ വേണമെങ്കിലും നേരെ മുകളിലെത്തിക്കും. അങ്ങനെയുള്ള എന്റെ ഒരു ചങ്കാണ് സുധീഷ്.

0: ആള് പാവമാണ്, പക്ഷെ തലച്ചോറ് പ്രവർത്തിക്കുന്നത് ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണെന്ന് ഒരു വ്യത്യാസം. അതായത് നമ്മുടെ സിനിമാ താരം ജഗദീഷിന്റെ കോമഡി കഥാപാത്രങ്ങളെ പോലെ മണ്ടത്തരം മാത്രമുള്ള ഒരു ചങ്കം. പക്ഷെ അവന്റെ വിചാരം അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നാണ്. ഒരിക്കൽ രാത്രി നട റോഡിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരെയും മരണത്തിന്റെ വക്കിൽ വരെ എത്തിച്ച അവന്റെ ഒരു കൊടും ബുദ്ധിയെ കുറിച്ചാണ് ഈ കത്ത്. നല്ലതാണെങ്കിൽ വായിക്കുമെന്ന് വിശ്വസിക്കുന്നു.
1: തീർച്ചയായിട്ടും.
0: സംഭവം നടക്കുന്നത് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ഒരു ദിവസം രാത്രി ഞാനും സുധീഷും കൂടി അവന്റെ പഴയ പൾസർ ബൈക്കും എടുത്ത് ഒന്ന് കറങ്ങാനിറങ്ങി. രാത്രിയിലെ റൈഡിംഗ് നല്ല വൈബ, ചുറ്റും പ്രകൃതി, ഉറങ്ങിക്കിടക്കുമ്പോൾ നിലാവിന്റെ വെളിച്ചത്തിൽ തണുത്ത കാറ്റേറ്റ്, ട്രാഫിക്കുകളൊന്നുമില്ലാതെ സുന്ദര യാത്ര. വഴിയിൽ തട്ടുകടയിൽ നിന്നും ഒരു ചൂട് കാപ്പി കൂടി കുടിച്ചാൽ ഒരു ഒന്നൊന്നര വൈബ. ഇടയ്ക്കിടെ ഞാനും അവനും ഇങ്ങനെ കറങ്ങാൻ പോകാറുള്ളതാണ്. സമയം ഏതാണ്ട് 11:30 കഴിഞ്ഞിട്ടുണ്ടാകും. നല്ല തണുത്ത കാറ്റും ഒഴിഞ്ഞ റോഡും. അവൻ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. കവലകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വിജനമായ ഒരു റൂട്ടിലേക്ക് കയറി. രണ്ടു വശത്തും വലിയ റബ്ബർ തോട്ടങ്ങൾ മാത്രമുള്ള നല്ല ഇരുട്ടുള്ള വഴി. പെട്ടെന്നാണ് ബൈക്ക് തുമ്മി തുമ്മി നിർത്താൻ തുടങ്ങിയത്. അവൻ ആക്സിലേറ്റർ തിരിച്ചു നോക്കി രക്ഷയില്ല. ഒടുവിൽ വണ്ടി റോഡിന്റെ നടുക്ക് വെച്ച് പൂർണ്ണമായി നിന്നുപോയി. റോഡിൽ തെരുവ് വിളക്കുകൾ പോലും ഇല്ല. എന്താടാ പറ്റിയത്? ഞാൻ ചോദിച്ചു. ബൈക്കൊന്ന് കുലുക്കി നോക്കിയിട്ട് സുധീഷ് പറഞ്ഞു, എടാ പെട്രോള് തീർന്നതാണെടാ, ഈ വഴിക്ക് അടുത്തൊന്നും പെട്രോൾ പമ്പും ഇല്ല. നീ ടാങ്ക് ഒന്ന് തുറന്നു നോക്കിക്കേ, ഞാൻ പറഞ്ഞു. അവൻ ടാങ്കിന്റെ മൂടി തുറന്നു. എന്നാൽ ചുറ്റും കൂരിരുട്ടായതുകൊണ്ട് ടാങ്കിന്റെ ഉള്ളിലേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. ഡാ നിക്ക്, എന്റെ ഫോണിലെ ടോർച്ച് ഓൺ ചെയ്തിട്ട് ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ഫോൺ എടുത്തപ്പോൾ ചാർജ് തീർന്ന് സ്വിച്ച് ഓഫ് ആയി കിടക്കുന്നു. എനിക്ക് ദേഷ്യം വന്നു. എന്റെ ഫോൺ ചത്തു. നിന്റെ ഫോൺ എടുത്ത് ആ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഇട്ടു നോക്കിക്കേ, മാറ്റി പിടിച്ചടിച്ചോണം, പണി കിട്ടു, ഞാൻ അവനോട് പറഞ്ഞു. അത് കേട്ടതും സുധീഷ് ജീൻസിന്റെ പോക്കറ്റിൽ കയറ്റ്, എന്നിട്ട് പറഞ്ഞു, എന്റെ ഫോൺ എടുക്കാൻ മറന്നളിയ. ഇതും പറഞ്ഞ് അവൻ പോക്കറ്റിൽ നിന്നും ഒരു ലൈറ്റർ എടുത്തു. ഡാ ഈ ലൈറ്റർ തെളിച്ചു നോക്കാം, ഞാൻ കത്തിക്കാം, നീ നോക്ക്. തുറന്നു വെച്ച പെട്രോൾ ടാങ്ക്, അത് നിറയെ പെട്രോൾ, ഗ്യാസ്. ലൈറ്റർ കത്തിച്ചു നോക്കുന്ന നിമിഷം ISROയുടെ റോക്കറ്റ് വിക്ഷേപണം പോലെ ഞാനും അവനും ആ ബൈക്കും കൂടി ആകാശത്തേക്ക് പൊകിഞ്ഞു പൊങ്ങും. എന്റെ ദൈവമേ, ആ ചിന്ത വന്നതോടെ ഒരൊറ്റ സെക്കൻഡിൽ എന്റെ ജീവൻ പറന്നുപോയി. എന്നാൽ ഇതൊന്നും ഓർക്കാതെ അവൻ ലൈറ്ററിൽ വിരലമർത്തിയതും ഡാ നിർത്തടാ എന്ന് ഞാൻ അലറി വിളിച്ചു. വിളിച്ചതിനൊപ്പം തന്നെ സർവശക്തിയും എടുത്ത് അവന്റെ കൈക്ക് നോക്കി ഒരൊറ്റ തട്ട് വെച്ചു കൊടുത്തു. എന്റെ തട്ടിൽ ലൈറ്റർ തെറിച്ചുപോയി. എന്റെ ശക്തിയായ തട്ടുകൊണ്ട് സുധീഷ് ബൈക്കിന്റെ മുകളിലേക്ക് തന്നെ മറിഞ്ഞു വീണു. ബൈക്കിൽ നിന്ന് എഴുന്നേറ്റ് വേദനയോടെ കൈ തടവി എന്നെ നോക്കി കലിപ്പിൽ ചോദിച്ചു, എന്താടാ നിനക്ക് ഭ്രാന്തായോ? വെറുതെ എന്റെ കൈ തല്ലിയൊടിക്കാൻ നോക്കുന്നു? എനിക്ക് വന്ന ദേഷ്യത്തിന് കണക്കില്ലായിരുന്നു. ഞാൻ അവന്റെ ചുമലിൽ ഒറ്റയടി വെച്ചു കൊടുത്തു. ഡാ കുടും പാപി, നീ സ്കൂളിൽ വല്ല സയൻസും പഠിച്ചിട്ടുണ്ടോടാ? പെട്രോൾ ടാങ്കിന്റെ വായിലേക്ക് ലൈറ്റർ കത്തിച്ചിട്ടാൽ ഞാനും നീയും ഒറ്റ സെക്കൻഡ് കൊണ്ട് ചത്തുപോകുമടാ പൊട്ട. അപ്പോഴാണ് സുധീഷിന്റെ തലയിലെ ട്യൂബ് ലൈറ്റ് പതുക്കെ കത്തുന്നത്. അവൻ തുറന്നു വെച്ച ആ പെട്രോൾ ടാങ്കിലേക്ക് നോക്കി, എന്നിട്ട് ഇരുട്ടിൽ തല ചൊറിഞ്ഞുകൊണ്ട് തികച്ചും നിഷ്കളങ്കനായി എന്നോടൊരു ചോദ്യം ചോദിച്ചു. അല്ലളിയ, നമ്മൾ വണ്ടി നിന്നപ്പോൾ പറഞ്ഞത് ഇതിൽ പെട്രോൾ തീർന്നു എന്നല്ലേ? അപ്പോൾ പിന്നെ തീ പിടിക്കാൻ അവിടെ പെട്രോൾ ഇല്ലല്ലോ എന്നാ ഞാൻ വിചാരിച്ചത്. ദൈവമേ, ഈ പൊട്ടനോട് എന്ത് മറുപടി പറയും? എടാ എടാ മരയോന്തേ, ഏറ്റവും അടിയിൽ പെട്രോൾ കാണും, അതിന്റെ മീതെ ടാങ്ക് നിറയെ പെട്രോൾ ഗ്യാസ് ഉണ്ട്, അത് കത്താൻ ഒരൊറ്റ തീപ്പൊരി മതി, കത്തി തീർന്നു പോകും പൊട്ട എന്ന് പറഞ്ഞ് ഞാൻ എന്റെ തലയ്ക്ക് തന്നെ ഒന്ന് രണ്ടടി അടിച്ചു. ഒരു മനുഷ്യന് ഇത്രയും ലോജിക്കില്ലാതെ ചിന്തിക്കാൻ പറ്റുമോ എന്ന് ഞാൻ അപ്പോഴാണ് ആലോചിച്ചത്. കാര്യം വ്യക്തമായപ്പോൾ അവൻ പതിയെ ചിരിക്കാൻ തുടങ്ങി. ശരിയാണ് അലിയ, അത് ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും ഭാഗ്യം, നീ എന്നെ തട്ടിമാറ്റിയത് നന്നായി കേട്ടോ, അല്ലെങ്കിൽ എന്റെ പൾസർ ബൈക്ക് കരിഞ്ഞു പോയേനെ. എന്നിട്ടും സ്വന്തം ജീവനേക്കാൾ അവന് ആ പഴയ വണ്ടിയോടാണ് സ്നേഹം. ഒടുവിൽ പെട്രോളും ഇല്ല, ഫോണും ഇല്ലാതെ ആ കൂരിരുട്ടിൽ ആ ബൈക്കും തള്ളിക്കൊണ്ട് 3 കിലോമീറ്റർ ദൂരം ഞങ്ങൾ നടന്നു. അവൻ മുന്നിൽ നിന്ന് വണ്ടി തള്ളുന്നു, ഞാൻ പുറകിൽ നിന്ന് അവന്റെ കുടുംബ ചരിത്രം മുഴുവൻ ഓർമ്മിപ്പിച്ച് ചീത്ത വിളിച്ചുകൊണ്ട് തള്ളുന്നു. രാത്രി 1 മണിക്ക് ഒരു ഓട്ടോക്കാരൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു കുപ്പി പെട്രോൾ വാങ്ങിയടിച്ചാണ് അന്ന് വീട്ടിലെത്തിയത്. അന്ന് തക്ക സമയത്ത് എന്റെ തലച്ചോറ് പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് കാണില്ലായിരുന്നു. സ്നേഹത്തോടെ ഷിബു ചാക്കോ.
1: ഷിബു, സത്യം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുന്ന ഒരു അറിവാണ് അല്ലെ, മറ്റുള്ളവർക്കായി പറഞ്ഞു കൊടുക്കാൻ സാധിച്ചിട്ടുള്ള ഒരു അറിവാണ്. പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങൾ സംഭവിക്കുന്ന ഘട്ടങ്ങളെ കുറിച്ച്, അപകടങ്ങൾ വരുന്ന വഴികളെ കുറിച്ച്, തീപിടുത്തങ്ങളെ കുറിച്ചിട്ടൊക്കെ പല രീതിയിലുള്ള അവയർനെസ് വീഡിയോസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോ ഗ്യാസ് ഉപയോഗിക്കുന്നവരാണ് നമ്മളെല്ലാവരും അല്ലെ. അപ്പൊ വീട്ടിൽ ഒരു ഗ്യാസ് കുറ്റിക്ക് തീ പിടിച്ചാൽ, അല്ലെങ്കിൽ ഗ്യാസ് ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ തീ പടർന്നു പോയാൽ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്ന ധാരാളം വീഡിയോസ് നമ്മൾ കാണാറുണ്ട്. പാതി അറിവാണ് പലപ്പോഴും അപകടങ്ങളിൽ കൊണ്ടു ചെന്നെത്തിക്കുന്നത് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ അങ്ങനെയാണല്ലോ, പെട്രോൾ തീർന്ന ഒരു ടാങ്കിനകത്ത് പെട്രോൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയുള്ള ഒരു ടാങ്കിനകത്തേക്ക് തീപ്പെട്ടി വരച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് കത്തോ എന്നുള്ള ഒരു ചോദ്യം വലിയ ചോദ്യമായിരുന്നു. അതിന് വളരെ പ്രസക്തമായിട്ടുള്ള ഉത്തരമാണ് ഇവിടെ കൊടുത്തത്. തീർച്ചയായിട്ടും

0: കഴിക്കാത്തന്റെ ഒരു വേറെ മൊത്തം കാണാനുണ്ട്.
1: എന്ത്
0: കല്യാണം കഴിക്കാത്തന്റെ
1: കാര്യമില്ല. ചേച്ചി മുഴുവൻ.

0: മരുന്നുകളുടെ മനമടുപ്പിക്കുന്ന മണമില്ലാത്തൊരാരോഗ്യ നികേതനം.
1: വീടിനേക്കാൾ പ്രിയം തോന്നിക്കുന്ന സ്നേഹാന്തരീക്ഷം.
0: സാമീപ്യത്തിന്റെ സാരല്യത്താൽ ശാന്തമാകുന്ന മനസ്സ്.
1: കാര്യവും കാരണവും അറിഞ്ഞുള്ള വിദഗ്ധ ചികിത്സ.
0: ആഗോള സാങ്കേതിക മികവിന്റെ കൃതഹസ്തത.
1: ശരീരത്തെയും മനസ്സിനെയും അറിഞ്ഞുള്ള കരുതൽ. ഒപ്പം നിറപുഞ്ചിരിയോടെയുള്ള മടക്കയാത്രയും.
0: അതെ, VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചു പോവായിരുന്നു. എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ഒരുവിധം നല്ല സ്പീഡിൽ തന്നെയാണ് ഞാൻ പോണത്. ലെഫ്റ്റ് സൈഡിൽ കൂടെ ഞാൻ ഇങ്ങനെ പോന്നു. റൈറ്റ് സൈഡില് ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. വണ്ടി ഒരുവിധ സ്പീഡിലായതുകൊണ്ടും അവിടെ വണ്ടി നിർത്തിയത് കൊണ്ടും എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ ചെറിയൊരു തോന്നൽ തോന്നി, ആരെങ്കിലും പാസ് ചെയ്യോ പാസ് ചെയ്യോ. നോക്കുമ്പോ അവിടുന്ന് ഒരാള് ആ ബസ്സിന്റെ ബാക്ക് കൂടി എന്റെ വണ്ടിയുടെ മുന്നിലേക്ക് വരുന്നു. ഒരു 3 പ്രാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടിട്ടാണ് എനിക്ക് നിർത്താൻ പറ്റിയത്. ബാക്കിൽ വണ്ടി ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അവര് നിർത്തി. അപ്പൊ എന്റെ വണ്ടിയിൽ ഇരുന്നിട്ട് ഇവളിങ്ങനെ ഡോ ഡോ ഡോ എന്ന് വിളിക്കുന്നുണ്ട്. ക്ലാസ്സത്ത് ആര് കേക്കാനാ? ഞാൻ അവിടെ വണ്ടി ഇയാളെ മേല് തട്ടിയിട്ട് നിർത്തി. എന്നാ കാര്യമായിട്ട് അയാൾ വീണില്ല. അപ്പൊ അയാൾ ഇങ്ങനെ തൊഴുത് എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിരാവിലെയാണെന്ന് ഓർക്കണം, വേറെ ഏതൊരു ബസ്സില് കണ്ടക്ടറോ ഡ്രൈവറോ ആവാൻ വേണ്ടി പോകുന്ന ഒരാളാണ് കാക്കി ഡ്രസ്സൊക്കെ ഇട്ടത്. അയാള് ഫോണ് നോക്കിയിട്ടാ വരുന്നത്. അപ്പൊ ഇവൾ എന്റെ അടുത്ത് ചോദിച്ചു, എന്തേ ആശിച്ചി ഹോൺ അടിക്കാൻ ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഹോൺ അടിച്ചിട്ടുണ്ടെങ്കിൽ അയാള് പെട്ടെന്ന് ചാടും. അവിടെ നമ്മള് മയത്തില് മാക്സിമം എങ്ങനെ നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാം എന്ന് നോക്കുന്നതാണ് കുറച്ച് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ചില സമയത്ത് നമ്മൾ ചിന്തിക്കാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കൊരു എന്താ പറയുന്ന ഒരു അറിവ് നമുക്ക് ലഭിക്കും, വേണ്ട ഹോൺ അടിക്കണ്ട എന്നുള്ളത്. കാരണം പെട്ടെന്ന് ഒരു ശബ്ദം തൊട്ടടുത്തുനിന്ന് കേൾക്കുമ്പോ ആരായാലും ഞെട്ടിപ്പോ.
3: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള അവസരങ്ങൾ വളരെ കൃത്യതയോട് കൂടിയിട്ട് നമ്മൾ എന്താണ് പറയുന്നത്, ആ സമയത്തുണ്ടാകുന്ന നമ്മുടെ ഇതനുസരിച്ചിട്ട് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പൊ പറയാനുള്ളത്. അപ്പൊ വീണ്ടും സ്നേഹപൂർവ്വം നാളെ എത്തിച്ചേരാം.
2: നന്ദി,
3: നമസ്കാരം.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: പ്രിയമുള്ളവരെ, ഇന്ന് വൈകിട്ട്

6:50 കിസാൻ വാണിയിൽ മികച്ച ആരോഗ്യത്തിന് പാലും പാൽ ഉൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം? ഹർഷ വി എസുമായി അഭിമുഖം. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ. രാവിലെ 11 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ശാസ്താം പാട്ട് രവി ചിത്രപ്പുഴയും സംഘവും അവതരിപ്പിക്കുന്നു. ഒരുമണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവയോടൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും. സമയം 9 മണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.

സ്വാഗതം. ഇപ്പോൾ എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഒരു സംഘഗാനം. ബിജു നാരായണൻ, ടിപ്പു, സന്നിധാനന്ദൻ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ. ചിത്രം ഓർഡിനറി.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം,
1: പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, SP വെങ്കടേഷ് ഈണം പകർന്നു. ചിത്ര 1000 മേനി എന്ന ചിത്രത്തിൽ പാടിയ ഗാനം അടുത്തത്.

0: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ആമേൻ എന്ന ചിത്രത്തിൽ ശ്രീകുമാർ വക്കീൽ, പ്രീത പിള്ള എന്നിവർ പാടിയത്. ഗാനരചന PS റഫീഖ്, സംഗീതം പ്രശാന്ത് പിള്ളൈ.

ഔസേപ്പച്ചൻ്റെ സംഗീത സംവിധാനത്തിൽ വിജയ് യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് അടുത്തത്. കയ്യെത്തും ദൂരത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ഗാനം എഴുതിയത് എസ് രമേശൻ നായർ.

ചിത്രം ജോമോന്റെ സുവിശേഷങ്ങൾ. ഗായകർ നജീം അർഷാദ്, സുജാത. ഗാനരചന റഫീഖ് അഹമ്മദ്. ഈണം വിദ്യാസാഗർ.

0: പി ജയചന്ദ്രനും സുജാതയും ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം നടേഷ് ശങ്കർ. ഇനിയൊരു സംഘഗാനം അനീതി പ്രാവ് എന്ന ചിത്രത്തിൽ നിന്ന്. സംഗീതം ഔസേപ്പച്ചൻ, വരികൾ എസ് രമേശൻ നായർ. പാടിയവർ യേശുദാസ്, എം ജി ശ്രീകുമാർ, സുജാത, സി ഒ ആൻഡോ, കലാഭവൻ സാബു.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൻ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

ആകാശവാണി കൊച്ചി FM 102.3 MHz-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയമുള്ളവരെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484243897 അല്ലെങ്കിൽ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484 24 26 397, 0484 24 26 387. മറ്റൊരു നമ്പർ 9444645588. വിഷയം ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു. FM മോർണിംഗ് സെലക്ഷനിൽ അടുത്ത ഗാനം

ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടവരും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ. ഡോക്ടർ ബെന്നറ്റ് സൈലം പി സംസാരിക്കുന്നു.

ഉച്ചയ്ക്ക് പ്രകാശധാരയിൽ. വിനീത് ശ്രീനിവാസനും സുജാതയും സ്പാനിഷ് മസാല എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് ഇനി. ഗാനരചന ആർ വേണുഗോപാൽ, സംഗീതം വിദ്യാസാഗർ.

ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിലെ സംഘഗാനമാണ് നിങ്ങൾ കേട്ടത്. നയിച്ചവർ അഫ്സൽ സുജാത, ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തഞ്ചേരി, അലക്സ് പോൾ, സാഗർ ഏലിയാസ് ജാക്കി റീലോഡഡ്. ഈ പടത്തിൽ എം ജി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ, സന്തോഷ് വർമ്മയുടെ വരികൾ, ചിട്ടപ്പെടുത്തിയത് ഗോപി സുന്ദർ.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ റേഡിയോ ഹെൽത്തിന് ശേഷം 10:15 തുടർന്ന് കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങി ലോകത്തിലെ പ്രധാന ശക്തികളുമായി ഇടപഴകാൻ ഇന്ത്യയുടെ ബഹുതല സഖ്യനയം സഹായിക്കുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ 5-ാമത് കൗടില്യ ഇക്കണോമിക് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിങ്കടലിൽ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൗരന്മാർ കൊല്ലപ്പെടുകയും നിരവധി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റൊമാനിയയിലെ ഇന്ത്യൻ എംബസി. കപ്പലിലെ ജീവനക്കാരായ 3 ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സാമൂഹ്യ മാധ്യമത്തിലൂടെ അറിയിച്ചു. ദുബായ് ടെൽ അവീവ് ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഒമാനി സഹ പൈലറ്റ് നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര ഗവൺമെന്റ് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ലക്ഷദ്വീപിലേക്ക് വലിയ കപ്പലുകളോ യാനങ്ങളോ സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ജലഗതാഗത വകുപ്പിന് പ്രതിവർഷം 100 കോടി രൂപ ചെലവ് വരുമ്പോൾ വരുമാനം 10 കോടി മാത്രമാണെന്നും മന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിലെ റാണി ചിത്തിരക്കായൽ പാടശേഖരങ്ങളിൽ നിന്ന് സംഭരിച്ച നെല്ലിന് പ്രോത്സാഹന ബോണസായി 1,62,51,235 രൂപ അനുവദിക്കാൻ സപ്ലൈകോ മാനേജിംഗ് ഡയറക്ടർക്ക് അനുമതി നൽകി. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിർദ്ദേശപ്രകാരമാണ് തുക അനുവദിച്ചത്. കാട്ടാന ആക്രമണത്തിൽ മരിച്ച പത്തനാപുരം കടശ്ശേരി സ്വദേശി രാജമ്മയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 10,000 രൂപയും വനംവകുപ്പിന്റെ ആദ്യഘട്ട സഹായമായി 500,000 രൂപയുടെ ചെക്കും കൈമാറി. ഇന്നലെ വൈകിട്ട് ജ്യോതികുമാർ MLA, CCF കെ കാർത്തികേയൻ, DFO എന്നിവരുടെ നേതൃത്വത്തിലാണ് ചെക്ക് കൈമാറിയത്. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കും വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ലഖ്നൌവിലെ അടൽ ബിഹാരി വാജ്പേയി ഏകന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7-നാണ് ആദ്യ മത്സരം.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഇനി റേഡിയോ ഹെൽത്ത്, തിരുവനന്തപുരം റിലേ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മുൻകാലങ്ങളിൽ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS, ഹോർമോൺ വ്യതിയാനങ്ങൾ, മെറ്റബോളിസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആർത്തവ ക്രമക്കേടിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയാണിത്. എന്താണ് PMOS? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടക്കത്തിൽ തന്നെ ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാനാകും തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SIT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് സ്ത്രീകളിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണങ്ങളിൽ ഒന്നാണല്ലോ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. എന്താണ് PMOS?
2: PMOSന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവറിയൻ സിൻഡ്രോം എന്നാണ്. ഇത് വർഷാവർഷങ്ങളായി നമ്മൾ PCOS എന്ന് വിളിച്ച ഒരു ഡയഗ്നോസിസിനെയാണ് ഇപ്പോൾ ഈ 2026 പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അണ്ടോൽപാദന പ്രശ്നങ്ങളാണ് ഇതിന് മെയിൻ ആയിട്ട് വരുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാരണമാണ് ഈ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ശരിയായ രീതിയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വന്ധ്യതയ്ക്കുള്ള കാരണവുമാകുന്നു.
1: സർ, ഈ PMOS ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒരുപാട് പേരിൽ ഇപ്പോൾ അഡോളസന്റ് ആയാലും, അതായത് കുഞ്ഞുങ്ങൾ, അതായത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലും യങ് അഡൽസിലും, അത് കഴിഞ്ഞ ശേഷം ഈ കല്യാണം കഴിഞ്ഞു പോകുന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് PCOS അല്ലെങ്കിൽ PMOS കാണാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ, എൻവയൺമെന്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിത ശരീരത്തിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ PMOSന് കാരണമായേക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ PMOS ഉള്ള സ്ത്രീകളിലെല്ലാം മിക്കവാറും കാണുന്നത് അമിതമായിട്ടുള്ള വണ്ണമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ സ്ത്രീ പുരുഷ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഈ ഒരു അണ്ടോൽപാദനത്തെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ PMOS എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഡയഗ്നോസ് അതായത് അതിനെ നമ്മൾ PMOS എന്ന് പറഞ്ഞ് അവരെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ 3 ക്രൈറ്റീരിയയാണ് പറയുന്നത്. അതിൽ 2 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് PMOS എന്നുള്ള ക്രൈറ്റീരിയയിലോട്ട് വരാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനത്തിലുള്ള ബുദ്ധിമുട്ട്. അത് ഒരു 21 മുതൽ 35 വരെ ആർത്തവ സൈക്കിൾ, ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ റെഗുലർ സൈക്കിൾസ് ആയിട്ട് വരാം. അപ്പോൾ റെഗുലർ സൈക്കിൾ ഇറെഗുലർ ആകുമ്പോഴത്തേക്ക് അതിനെ PMOSനുള്ള, ചിലപ്പോൾ അതൊരു PMOSനുള്ള കാരണമായേക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം. 2, ഹൈപ്പർ ആൻഡ്രോജനിസം അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം സ്ത്രീകളിൽ കാണുന്നത്. അത് നമുക്ക് ചിലപ്പോൾ അമിതമായിട്ടുള്ള രോമവളർച്ചയാവാം, ചിലപ്പോൾ കഴുത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ പാടുകളൊക്കെ ആവാം. അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരിൽ പുരുഷ ഹോർമോണിൻ്റെ ലെവല് ക്രമാതീതമായിട്ട് കൂടാം. മൂന്നാമത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കാനിങ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ് വെജൈനൽ അൾട്രാസൗണ്ട് ആണ്. കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ അഡോളസൻ ഗേൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ് വെജൈനൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വയറുവഴി

0: ാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ട്രാൻസ്വജൈനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ ഓവറി ആയിരിക്കും ഈ പോളിസിസ്റ്റിക് ഓവറി PMOs ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൽ ഈ കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ, കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകൾ. അത് ശരി, പക്ഷേ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, മുഴയാണോ മുഴയാണോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാരണം ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ നമ്മൾ മാസമുറയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം വിളിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഓവറീസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ ഏകദേശം 20 മേലെയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഓവറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു 20 കൂടുതലൊക്കെ ചെറിയ സിസ്റ്റുകൾ കാണുവാണെങ്കിൽ അതിൽ പോളിസിസ്റ്റിക് ഓവറിന്ന് നമുക്ക് അതിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ഒരെണ്ണം. ഈ മൂന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ട മൂന്ന് കാര്യങ്ങൾ, അതായത് ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ, പുരുഷ ഹോർമോണിന്റെ ആധിക്യം, സ്കാനിങ്ങിൽ ഉള്ള ഓവറിയുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ആ ഒരു എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞ്, ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കവരെ PMOs അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവർ നമ്മൾ ഈ ഹോർമോൺസ് അല്ലാതെ സ്കാനിങ് ആണ് മെയിനായിട്ടും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി.
1: സർ, പല സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് PMOs കാലക്രമത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളത്. എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
0: ക്രമം തെറ്റിയുള്ള അർത്ഥം, അതായത് നമുക്കിപ്പോൾ 2-3 ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഈസ്ട്രജന്റെ അളവ് വളരെ കൂടുതലാണ്, കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പം കൃത്യമായിട്ടുള്ള മാസമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാസമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആവരണം, ഗർഭപാത്രത്തിന്റെ ആവരണം പുറത്തോട്ട് പോവുകയാണ്. അപ്പൊ ഈ ആവരണത്തിലുള്ള ക്യാൻസറുകളാണ് സാധാരണ രീതിയിൽ PCOs അല്ലെങ്കിൽ PMOs കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ഈ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഒരുപാട് ഒരുപാട് ഡിലേ ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജന്റെ അളവ് കൂടുകയും അതിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഭാവിയിൽ, ഇപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഒരു ഭാഗം ആൾക്കാർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പം കൃത്യമായിട്ടുള്ള ഈ 2 കൂടുമ്പോൾ അവർക്ക് മെൻസസ് വരുത്താനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസറിന്റെ അളവ് കുറയുകയും വരാനുള്ള സാധ്യതയുടെ അളവ് കുറയുകയും ചെയ്യും. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ, വളരെ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖം വരുന്നു, അവരുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ കൊളസ്ട്രോളും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ പ്രഷറും എല്ലാം കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ അമിതവണ്ണം ഉള്ളവർക്കുള്ള പെട്ടെന്ന് കൂർക്കം വലിക്കുകയും അവർക്ക് ഉറക്കം ശരിയാകാതെ വരികയുള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുകൂടാതെ ഒബീസിറ്റി, അതായത് വണ്ണം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ PCOs നമുക്ക്, ഇതൊക്കെ ഒരു പ്രിവെന്റബിൾ ഡിസീസാണ്, പക്ഷെ ക്യൂറബിൾ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് ഒരു ഐഡിയൽ ബോഡി വെയിറ്റ് ഒക്കെ മുമ്പോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിനെ എല്ലാം നമുക്ക് കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടാക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതും അതിനുള്ള ചികിത്സകൾ നേടേണ്ടതും.
1: സർ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഏത് കാലഘട്ടത്തിലാവും PMOs ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആ പ്രായപരിധിയെ കുറിച്ച് ഒന്ന് പറയാമോ?
0: സാധാരണ രീതിയിൽ മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പൊ അതിൽ ആദ്യത്തെ 1-2 ഈ മാസമുറ കൃത്യമായിട്ട് വരത്തില്ല. ബിക്കോസ് ആ ഹോർമോൺസ് ആയ ഹൈപ്പത്തലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഒന്ന് മെച്ചുർ ആവാൻ വേണ്ടിയിട്ട് 1 നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 21-35 അല്ലെങ്കിൽ 38 വരെ നമുക്ക് ആർത്തവം ലേറ്റ് ആയി വന്നാലും വലിയ പ്രശ്നം വരത്തില്ല, ആദ്യത്തെ 1-3 വരെ മെൻസസ് വന്ന ശേഷം. പക്ഷേ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമിതവണ്ണമുണ്ടോ അല്ലെങ്കിൽ പുരുഷ ഹോർമോണിന്റെ കൂടുതൽ ആധിക്യം കാണിക്കുന്ന ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അവരെ നോക്കി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ മുമ്പേ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടെങ്കിൽ അവർക്ക് PCOs ഉണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ 1-2 കഴിഞ്ഞ ശേഷം, അതായത് മെൻസസ് തുടങ്ങി 2 ശേഷം നമുക്ക് അവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള കുട്ടികൾ, പിന്നെ അമിതമായിട്ടുള്ള രോമ വളർച്ച, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇതൊക്കെ ഈ ഒരു പുരുഷ ഹോർമോൺസിന്റെ ആധിക്യം കാരണമാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നോർമൽ പ്യൂബർട്ടിയിൽ സംഭവിക്കുന്നതുമാണ്. മുഖക്കുരു ഇല്ലാത്ത കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മുഖക്കുരു ഒരു പക്ഷേ അത് ഒരുപാട് മുഖക്കുരു

0: വരിക, ഒരുപാട് ഹെയർ ഗ്രോത്ത് വരിക, വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ, അവൻ്റെ പീരിയഡ്സ് ഇറഗുലറാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊലാക്ടിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ, ഓവറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നമുക്ക് പി സി ഒ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങാൻ പറ്റുകയും ചെയ്യും.
1: സർ, അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ഉറപ്പായും പി എം ഒസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
0: ഞാൻ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും ഒന്നും കൂടെ പറയുകയാണ്. മാസമുറയിലുള്ള വ്യതിയാനം, അമിതമായിട്ടുള്ള രോമവളർച്ച അല്ലെങ്കിൽ പുരുഷ ഹോർമോണിന്റെ സാന്നിധ്യം, മൂന്ന് സ്കാനിങ്ങിൽ പി സി ഒസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, നമുക്കതിനെ നമുക്കൊരു മൂന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയ്റ്റും ബി എം ഐയും കാര്യങ്ങളുമൊക്കെ നമ്മൾ അവർ നോക്കും. ഇടുപ്പവണ്ണം അല്ലെ ഹിപ്പ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ത്രീകളിൽ. എപ്പോഴും നമുക്കൊരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും കൂടെ നമ്മൾ നോക്കും. വയറ്റിലുള്ള അടിവയറ്റിലുള്ള വണ്ണം, ഹിപ്പിന് മേലെയുള്ള വണ്ണം, ആ വണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവരടുത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന്, അത് പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5% അവരുടെ ബോഡി വെയ്റ്റ് കുറച്ചു കഴിഞ്ഞാൽ, എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഡയറ്റിലൂടെയോ കുറച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷനൊക്കെ പ്രോപ്പർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അതായത് അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ഒരു 1 gram പെർ kilogram ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക, അതായത് 1500 മുതൽ 1900 കാലറീസ് മതി ഒരു പോളിസിസ്റ്റിക് ഓവറി, അത്രയും കുറച്ച് മതി. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ, ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അപ്പം ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് 150 minutes ഒരാഴ്ചയിൽ ചെയ്താൽ മതി. അതിനെ 7 ഡിവൈഡ് ചെയ്താൽ വെറും 30 minutes എയറോബിക് എക്സസൈസ്, അതിൽ 2 days മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. ഒരു 30 മുതൽ 40 minutes ഒരു 5 days, ആഴ്ചയിൽ 5 days എക്സസൈസ് ചെയ്താൽ ഈ ഒരു 5% ബോഡി വെയ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, എയറോബിക് എക്സസൈസ് ആണ് പറയുന്നത്, അതിൽ 2 days മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അഡോളസെൻറ്റിൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് വേണം. ഇത് ഒരു അഡൾട്ടായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിൽ ഡയറ്റ്, എക്സസൈസ്. ഇവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കൊരു മെൻ്റൽ പ്രശ്നം, അതായത് ഒരു മെൻ്റൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും, അവർക്ക് സൊസൈറ്റിയിൽ ചിലപ്പം അമിതമായിട്ടുള്ള വണ്ണം കാണും, അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് രോമ വളർച്ച കൂടുതലായിട്ട് കാണും, അതിന് സൊസൈറ്റിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ 3 components ആണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ: എക്സസൈസ്, ഡയറ്റ്, സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത് ആദ്യം നമ്മൾ അവരെ പറയുന്നു. രണ്ടാമതാണ് നമ്മുടെ അവരുടെ ഓവുലേഷൻ. ഈ ഡയറ്റും ഇതും കഴിയുമ്പോൾ ചിലപ്പം ഈ ഓവുലേഷനൊക്കെ ഞാൻ കറക്റ്റ് ആവും. അപ്പം ഇതിൽ കറക്റ്റ് ആയില്ലെങ്കിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ അവർക്ക് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഓറൽ മെഡിക്കേഷൻസ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ലെട്രസോൾ, ക്ലോമിഫീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അത് വെച്ച് കൊടുത്ത ശേഷം അവരുടെ ഓവുലേഷൻ ഡോക്യുമെന്റ് ചെയ്യുന്നു. അതിൽ പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചക്ഷൻസ്.

0: എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ട്. IUI എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പിൽ പോവാം. നമ്മൾ IVF പോലുള്ള മൂന്നാമത്തെ അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ചികിത്സകളിലോട്ട് പോകുന്നത്. അതിലും നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ മെറ്റബോളിക് നോർമൽസിയിലോട്ട്, അതായത് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, പ്രഷറൊക്കെ ഒന്ന് കുറച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVFന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിന്റെ ലെവൽ വരെ നമുക്ക് കുറയ്ക്കാം.
1: PMOs എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റെജിമോഹന്, റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു.

0: നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.

ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 53 സെക്കൻഡും. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. നരസിംഹം എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനം. ഗാനമൊരുക്കിയവർ ഗിരീഷ് പുത്തഞ്ചേരി, എം ജി രാധാകൃഷ്ണൻ.

അൻപൊടു കൺമണി. ഈ പടത്തിൽ വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും. ഗാനമെഴുതിയത് മനു മഞ്ജിത്, സംഗീതം സാമുവൽ എബി.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് എഫ് എം മോർണിംഗ് സെലക്ഷൻസ്. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ കേൾക്കാം. ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സംസ്ഥാനത്തെ ഒ ബി സി വിഭാഗങ്ങളിൽപ്പെട്ട മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനം നടത്തുന്നതിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് ഓവർസീസ് സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾ, എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചറൽ സയൻസ്, സോഷ്യൽ സയൻസ്, നിയമം, മാനേജ്മെന്റ്, അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ ടെക്നോളജിയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഉൾപ്പെടെയുള്ള കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിലെ പി ജി, പി എച്ച് ഡി പഠനങ്ങൾക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. കുടുംബവാർഷിക വരുമാനം 600,000 രൂപയിൽ കവിയരുത്. www.egrants.kerala.gov.in മുഖേന അപേക്ഷിക്കാം. www.egrants.kerala.gov.in. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 0492222335, 0492222335.
1: അമ്പമ്മോ, പകുതി വിലയോ?
2: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡ്ലൻ ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.
0: ഹരിപ്പാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റി മുഖേന അധിക ഡോക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതകൾ: MBBS ബിരുദം, തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ, പ്രായം 45 താഴെ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡേറ്റയും സഹിതം ഈ മാസം 12 മുൻപായി താലൂക്ക് ആശുപത്രി ഓഫീസിൽ അപേക്ഷ നൽകണം. 0479241765 എന്ന നമ്പറിൽ വിളിക്കുക. കൂടുതൽ വിവരങ്ങൾ അറിയാം. 0479241765.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ കരാറടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റ് ആണ് യോഗ്യത. പഠന ഗവേഷണ ലാബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, പി എച്ച് ഡി അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22. കൂടുതൽ വിവരങ്ങൾ അറിയാൻ 0484286295 എന്ന നമ്പറിൽ വിളിക്കുക. 0484282959.
5: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
6: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: ദാക്ഷായണി സ്വയംതൊഴിൽ സഹായ പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 5 അതിലധികമോ പട്ടികജാതി വനിതകൾ അംഗങ്ങളായ സ്വയം സഹായ സംഘങ്ങൾക്കും സംരംഭങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അപേക്ഷിക്കാം. സംഘങ്ങൾ ജില്ലാ രജിസ്റ്റർ ഓഫീസിലോ കുടുംബശ്രീയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്തവരായിരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബ്ലോക്ക്, മുനിസിപ്പൽ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ഈ മാസം 8 മുൻപ് നൽകണം. കൂടുതൽ വിവരങ്ങൾ കോട്ടയം കളക്ടറേറ്റിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. ഫോൺ നമ്പർ 0481256.

0: 2 5 0 3 0 4 2 5 2 5 0 3. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 13,660 രൂപ നിരക്കിലും, പവന് 1,09,280 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: ഇതാകാശവാണി കൊച്ചി FM 102.3. സമയം 10:31. 16 സെക്കൻഡ്. ഇപ്പോൾ കേൾക്കാം

0: ചില്ലു ജാലകം, നിറമെഴുന്ന ജീവിതത്തിലെ ജാലക കാഴ്ചകൾ.
1: റൊമാനിയയിലെ ട്രാൻസിൽവാനിയയിലുള്ള ഡ്രാക്കുള പ്രഭുവിന്റെ കൊട്ടാരം. സമയം ഏതാണ്ട് അർദ്ധരാത്രി. BBC സ്റ്റുഡിയോയിലിരുന്ന് കൊട്ടാരത്തിന്റെ വിവരണം നൽകുന്നു പ്രശസ്ത കമന്റേറ്റർ ജോബി അർണോൾഡ്. വാക്കുകൾ കൊണ്ട് അദ്ദേഹം ശ്രോതാക്കളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്നു. 1950 കാലഘട്ടം. വാക്കുകൾ കൊണ്ട് ചിത്രമെഴുതിയ ജോബി അർണോൾഡ് ശ്രോതാക്കളെ ബ്രഹ്മാത്മക ലോകത്തിലെത്തിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്നവരെ ജോബി ഏതോ അപകടത്തിന്റെ മുൾമുനയിലാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പരിപാടി അവസാനിപ്പിക്കുന്നു. ജനം തരിച്ചിരിക്കുന്നു. ഇനിയുള്ള സംഭവങ്ങൾ വർണ്ണിക്കുന്നതെങ്ങനെ? അന്ന് രാത്രി BBC സ്റ്റുഡിയോ വിട്ടിറങ്ങിയ ജോബി താൻ മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ ബ്രഹ്മാത്മക ലോകത്ത് അല്പനേരം ചുറ്റിത്തിരിയേണ്ടി വന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നു. താൻ വിവരിച്ചു നൽകിയ പേടിപ്പെടുത്തുന്ന പല രംഗങ്ങളും അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. തന്റെ വാക്കുകൾക്ക് താൻ കീഴടങ്ങിയതായി അദ്ദേഹത്തിന് തോന്നി. താൻ പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ച അനേകായിരങ്ങളുടെ വിശ്വാസത്തിന്റെ ശക്തിയുടെ നേർക്കാഴ്ചയാണ് തനിക്കുണ്ടായതെന്ന വിശകലനത്തോടെ തികച്ചും ബ്രഹ്മാത്മകവും അയഥാർത്ഥവുമായ ലോകമായിരുന്നു താൻ കണ്ടതെന്ന് ജോബി സാക്ഷ്യപ്പെടുത്തുന്നു. വിശ്വാസങ്ങളിലൂടെയും വിശ്വാസരാഹിത്യത്തിലൂടെയും വിശ്വാസനിഷേധത്തിലൂടെയുമാണ് എന്നും നാം ജീവിച്ചു പോന്നിട്ടുള്ളത്. വിശ്വാസങ്ങളിലെ സത്യം എന്നത് ഉത്തരം കിട്ടാത്ത ചോദ്യമായി അവശേഷിക്കുന്നു. വിശ്വാസിക്ക് വിശ്വാസമാണ് സത്യം. അതിൽ സത്യത്തിൻ്റെ അളവ് എത്ര എന്നത് അവനെ ഒരു കാലത്തും അലട്ടുന്നില്ല.

വിശ്വാസം സത്യമാകണമെന്നില്ല. സത്യമെങ്കിൽ അതിനെ വിശ്വാസമെന്ന് പറയുന്നതെന്തിന്? വിശ്വാസം തികച്ചും വ്യക്തിപരമാണ്. അത് നിലവിലുള്ള സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ നിരാകരിക്കുന്നില്ലെങ്കിൽ ആത്മീയതയുടെ അന്തർധാരയും വിശ്വാസങ്ങളിൽ അധിഷ്ഠിതമാണ്.

ബുദ്ധിയും മനസ്സും നമ്മുടെ ചിന്തയുടെ രണ്ട് മുഖങ്ങളാണ്. ബുദ്ധി യുക്തി തേടി സഞ്ചരിക്കുന്നെങ്കിൽ മനസ്സ് കൂടുതൽ സ്വതന്ത്രമാണ്. വിശകലനാത്മകമാണ് ബുദ്ധിയെങ്കിൽ അതിസങ്കീർണമാണ് മനസ്സിന്റെ സൃഷ്ടി. വിശ്വാസം രൂഢമൂലം ആകുന്നതോടെ അത് ബുദ്ധിയെ മറയ്ക്കുമെന്ന് പറയപ്പെടുന്നു. തീവ്രമായ വിശ്വാസങ്ങളിലും ചോദ്യവും ഉത്തരവും ഉണ്ട്. എന്നാൽ വിശ്വാസത്തിന് അകത്തുനിന്നുമാണ് എന്ന് മാത്രം.

യുക്തിചിന്ത വിശ്വാസങ്ങളെ നിരാകരിക്കുന്നു. വിശ്വാസങ്ങളിലെ അസത്യം തേടി വിശ്വാസ നിഷേധത്തിനൊരുങ്ങുന്ന യുക്തിചിന്തകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നു. ചോദ്യങ്ങൾ വിശ്വാസത്തിനപ്പുറത്തു നിന്നാവുമ്പോൾ പലപ്പോഴും ഉത്തരം കിട്ടിയെന്ന് വരില്ല. വിശ്വാസത്തിനപ്പുറത്തെ സത്യം വിശ്വാസിക്കന്യമാണല്ലോ എന്നും.

ചിന്തകളുടെ ഒരു തുടർച്ച മനുഷ്യന് പലതരം വിശ്വാസങ്ങളും പ്രദാനം ചെയ്തിട്ടുണ്ട്. വിശ്വാസങ്ങളിൽ അതിരിടപെട്ട ചിന്തയ്ക്ക് സ്വതന്ത്ര സ്വഭാവം നഷ്ടപ്പെടുന്നു. ചിന്തകൾ പ്രത്യേക ദിശയിൽ കേന്ദ്രീകരിച്ചു പോകുന്നു. അതിൽ തന്റെ വിശ്വാസം ഏറ്റവും ശ്രേഷ്ഠമെന്ന് വിശ്വാസി കരുതിപ്പോകുന്നു. ബാഹ്യമായ അറിവിന്റെ ലോകം അവനെ കൂടുതൽ സഹിഷ്ണുതയുള്ളവനാക്കുന്നു.

വിശ്വാസങ്ങൾ വ്യക്തിപരമാണ്. സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ തടസ്സമാവാത്ത ഏതു ചിന്തയും സ്വാംശീകരിക്കപ്പെടേണ്ടതാണ്. ഒരു പ്രത്യേക ദിവസം ഒരു സാധനം വാങ്ങിയാൽ ഐശ്വര്യദായകം എന്ന വിശ്വാസം തെറ്റെന്ന് പറയാൻ പറ്റില്ല. കാരണം വിശ്വാസിക്ക് വിശ്വാസമാണ് സത്യം. എങ്കിലും ഈ ഒരു വിശ്വാസം ചൂഷണത്തിന് മാർഗമാവുകയാണെങ്കിൽ അതിനെ എതിർക്കേണ്ടതുണ്ട്. വിശ്വാസങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ചൂഷണങ്ങളെ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു.

സമൂഹ സൃഷ്ടിയിൽ വിശ്വാസങ്ങൾക്ക് തനതായ പ്രാധാന്യമുണ്ട്. വിശ്വാസമില്ലെങ്കിൽ സമൂഹമാകുന്നതെങ്ങനെ? വിശ്വാസങ്ങളിലെ സത്യവും സത്യത്തോടുള്ള വിശ്വാസവും നമുക്ക് വഴികാട്ടികളാകട്ടെ. ചില്ലുചാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സത്യത്തിന്റെ പാത മുൾമുനകൾ നിറഞ്ഞതാണെന്ന് വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നു. വിശ്വാസങ്ങളിലെ സത്യം തേടി ചില്ലുചാലകം പ്രയാണം തുടരുകയാണ് അടുത്ത ആഴ്ചയിലേക്ക്.

0: ചില്ല ജാലകം സമാപിക്കുന്നു. രചന നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, അവതരണം ഡോക്ടർ വിപുൽ മുരളി, സഹായം അർപ്പണ കൃഷ്ണരാജ്.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രത്തിൽ വയോജനോത്സവം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
1: വടക്കൻ പറൂർ വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹയജ്ഞം.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാട്ടുവിശേഷം. ഒരു അറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387 അല്ലെങ്കിൽ 9446 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
6: അതെ, വൈകിട്ട് എന്താ പരിപാടി?
7: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി എഫ്എമ്മിൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
6: എന്തായി ഗുഡ് ഈവനിംഗ് കൊച്ചി?
7: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.

0: ആകാശവാണി FM വാർത്തകൾ.
1: ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂരിൽ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു അല്പസമയത്തിനകം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കേന്ദ്രമന്ത്രി JP നദ്ദ, ഗവർണർ കവിന്ദർ ഗുപ്ത, മുഖ്യമന്ത്രി സുഖിന്ദർ സുഖു തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുക്കും. വിദേശകാര്യമന്ത്രി DS ജയശങ്കർ ഇന്ന് മുതൽ ഖാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ രാജ്യങ്ങളിൽ 5 ദിവസത്തെ സന്ദർശനം നടത്തും. വ്യാപാരം, സാമ്പത്തിക മേഖല, വികസന സഹകരണം, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങിയവ രാഷ്ട്രീയ നേതാക്കളുമായി അദ്ദേഹം ചർച്ച ചെയ്യും. ബ്രിട്ടീഷ് നോവലിസ്റ്റ് ജെഫ്രി ആർച്ചർ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ബ്രിട്ടീഷ് പാർലമെന്റിലെ മുൻ കൺസർവേറ്റീവ് പാർട്ടി അംഗമായിരുന്നു ആർച്ചർ. വടകര റവന്യൂ ടവർ നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കണമെന്ന് മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗം നിർദ്ദേശിച്ചു. റവന്യൂ ടവർ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെ മരങ്ങൾ ഈ മാസം 20 മുറിച്ചുമാറ്റി ലേലം ചെയ്ത് വിൽക്കുന്നതിന് നടപടികൾ പൂർത്തിയാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം ശംഖുമുഖം തോപ്പ് സെന്റർ സെന്റ് റോക്സ് ഹൈസ്കൂളിൽ അദാനി ഫൌണ്ടേഷന്റെ പങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇൻഡോർ ഓഡിറ്റോറിയവും സ്പോർട്സ് ഹബ്ബും മന്ത്രി OJ ജെനീഷ് ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ മന്ത്രി CP ജോൺ മുഖ്യാതിഥിയാകും. കേരള ലളിതകലാ അക്കാദമിയുടെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. അക്കാദമി ആസ്ഥാനത്ത് ചെയർപേഴ്സണായി അനിമേഷൻ ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ ഡോ പ്രകാശ് മൂർത്തിയും, വൈസ് ചെയർപേഴ്സണായി ചിത്രകാരൻ TR ഉദയകുമാറും, സെക്രട്ടറിയായി നാടകപ്രവർത്തകൻ വൈക്കം MK ഷിബുവുമാണ് ചുമതലയേറ്റത്. കേരള പുരാവസ്തു വകുപ്പും ഉദ്ദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജും ചേർന്ന് സംഘടിപ്പിച്ച കാസർഗോഡ് പുരാതത്വ സർവേ 2026 ചരിത്ര സെമിനാർ പ്രിൻസിപ്പൽ ഇൻചാർജ് DK മകേഷ് ഉദ്ഘാടനം ചെയ്തു. പുരാവസ്തു വകുപ്പ് സർവേ കോർഡിനേറ്റർ കെ കൃഷ്ണരാജ് ആമുഖ പ്രഭാഷണം നടത്തി. ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഉറുഗ്വേയുമായി ഏറ്റുമുട്ടും. കൊൽക്കത്ത സോൾട്ട് ലേക്കിലെ യുവഭാരതി ക്രിനിങ്ങിൽ വൈകിട്ട് 7:30 മത്സരം.
0: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 11:03.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ രവി ചിത്രപ്പുഴയും സംഘവും അവതരിപ്പിക്കുന്ന ശാസ്താംപാട്ട് കേൾക്കാം. കൂടെ അനീഷ് കുമാർ, ഹരിഗോവിന്ദ്, അനൂപ്, സന്തോഷ്.
2: സ്വാമി ശരണം. ശബരിമല ശ്രീ അയ്യപ്പസ്വാമിയുടെ അവതാര ഉദ്ദേശവും മലമുകളിൽ അമ്പലം ഉണ്ടായ കഥയും മണ്ഡലകാലം മൃതമെടുത്ത് കെട്ടുനിറച്ച് ദർശനത്തിനായി അയ്യപ്പന്മാർ പോകുന്നതിൻ്റെ ചിട്ടകളും അതിൻ്റെ കാരണങ്ങളും വിശദീകരിക്കുന്ന പാട്ടുകളാണ് ഇവിടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രവി ചിത്രപ്പുഴയും സംഘവും അവതരിപ്പിച്ച ശാസ്താംപാട്ട്.
1: വൈകിട്ടൊരു കട്ടനടിച്ചാലോ?
2: ഓ, എന്നാത്തിന്? ഒരാവശ്യമില്ല.
1: അങ്ങനെ പറയരുത്.
2: പിന്നെ ഇനിയിപ്പോ വൈകിട്ടേ.
1: ഞാൻ വരും.
2: വരണ്ട.
1: വരും.
2: വരണ്ട.
1: ഞായർ മുതൽ വെള്ളി വരെ വൈകിട്ട് 5:30.
2: എന്റെ ചിറ്റൂർക്കാവിലമ്മേ.
1: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ ദീപസ്തംഭ മഹാശ്വര്യം ഞായർ മുതൽ വെള്ളി വരെ
2: വൈകിട്ട് 5:30. റേഡിയോയിൽ മാത്രമല്ല ട്ടോ.
1: പിന്നെ
2: നമ്മുടെ മൊബൈൽ ആപ്പ്.
1: അതെ, വേവ്സ് ആപ്പ്.
2: ലോകത്തെവിടെയിരുന്നും ആകാശവാണിയുടെ എല്ലാ പരിപാടികളും കേൾക്കാം.
1: വേവ്സ് ആപ്പ്.
0: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04/8/4/24/26 അല്ലെങ്കിൽ 04/8/4/24/86 അല്ലെങ്കിൽ 09/4/6/5/5/8/8/8 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു.
3: അതെ, വൈകിട്ട് എന്താ പരിപാടി?
4: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിങ് കൊച്ചി.
3: എന്താ ഈ ഗുഡ് ഈവനിങ് കൊച്ചി?
4: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിങ് കൊച്ചി.

0: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
1: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
2: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. രാജ്യത്ത് കോൺഗ്രസ് അരാജകത്വ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി. ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്നത് അവഹേളനമാണെന്ന് പാർട്ടി ദേശീയ വക്താവ് സംബിത് പത്ര ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കരിങ്കടലിൽ എം വി റോയാഡ് മമാഡോഫ് വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തിൽ രണ്ട് വിദേശ പൌരന്മാർ കൊല്ലപ്പെടുകയും നിരവധി ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റൊമാനിയയിലെ ഇന്ത്യൻ എംബസി. കപ്പലിലെ ജീവനക്കാരായ മൂന്ന് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് എംബസി സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. സ്ത്രീകൾക്ക് യാത്രക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ രണ്ടാം ഘട്ടം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങൾ വൈകിട്ട് മന്ത്രി ടി സിദ്ദിഖ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. സിപിഐഎം വിപുലീകൃത ജില്ലാ കമ്മിറ്റി യോഗത്തിന് കോഴിക്കോട് എ കെ ജി ഹാളിൽ തുടക്കമായി. പോളിറ്റ് ബ്യൂറോ അംഗവും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും വലിയ സ്വാധീനം ചെലുത്തിയ പത്രാധിപരും സാമൂഹിക പ്രവർത്തകനുമായിരുന്നു എം എ കൃഷ്ണനെന്ന് എഴുത്തുകാരൻ യു കെ കുമാരൻ. കോഴിക്കോട് കേസരി ഹാളിൽ ചേർന്ന എം എ കൃഷ്ണൻ ശ്രദ്ധാഞ്ജലി സഭയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 57-ാമത് ജി എസ് ടി കൌൺസിൽ യോഗം മറ്റന്നാൾ ന്യൂഡൽഹിയിൽ ചേരും. ഒരു വർഷത്തിന് ശേഷമാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ പങ്കെടുക്കുന്ന ആദ്യ ജി എസ് ടി കൌൺസിൽ യോഗമാണ് മറ്റന്നാളത്തേത്.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി, വിലവിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ, 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ, 12:40 പ്രകാശധാര. കൂടുതൽ ശ്രദ്ധ വേണ്ടവരും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിപ്പിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ, ഡോക്ടർ ബെന്നറ്റ് സൈലം പി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഒരു മണിക്ക് ഗാനോത്സവം, ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ, 2:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി എഫ് എം വാർത്തകൾ, 4:00 വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ, 5:00 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. ഇതിൽ വിവേകവാണി, ദീപസ്തംഭ മഹാശ്ചര്യം എന്നിവയൊപ്പം നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും.
2: തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
3: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: 5:45 സ്പോൺസർ പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. ദീൻദയാൽ അന്ത്യോദയ യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം, ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തെരഞ്ഞെടുക്കാം, ഹർഷ വി എസുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9:00 എഫ് എം ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് എം എസ് സജീവൻ. 7:55 ഒരിടത്തൊരിടത്ത്
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
5: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32
4: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
5: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: 8:00 ആകാശവാണി എഫ് എം വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടുകൾ. കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയത്തിലെ

മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഹിമാചൽ പ്രദേശിലെത്തി. രാഷ്ട്രപതിയെ ഗവർണർ കവിന്ദർ ഗുപ്ത, മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു, കേന്ദ്രമന്ത്രി ജെ പി നദ്ദ

0: കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി, 8:45 ലളിതഗാനം, 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡെയിലി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. സി എസ് സോമശേഖരൻ അവതരിപ്പിച്ചത് കഥ ശ്രീമദ് ഭഗവത്ഗീത. 10:00 സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡെയിലി റിലേ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയിപ്പുകൾ. ഇന്നലത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇപ്പോൾ പഴം പച്ചക്കറി വില വിവരം. കേരളം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത് വില രൂപ കിലോയ്ക്ക്. ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 68.75, മറുനാടൻ 62 രൂപ, 68 രൂപ. പയർ നാടൻ 58 രൂപ, 65 രൂപ, മറുനാടൻ 40 രൂപ, 45 രൂപ. ചേന നാടൻ 38 രൂപ, 45 രൂപ, മറുനാടൻ 36 രൂപ, 42 രൂപ. മരിച്ചീനി നാടൻ 30 രൂപ, 34 രൂപ. ഇനി ചില മറുനാടൻ ഇനങ്ങൾ. ചീര പച്ച, ചീര ചുവപ്പ് 44 രൂപ, 47 രൂപ. കുമ്പളങ്ങ 24 രൂപ, 30 രൂപ. ഞാലിപ്പൂവൻ 85 രൂപ, 90 രൂപ. പാളയന്തോടൻ 36 രൂപ, 40 രൂപ. പൂവൻ 60 രൂപ, 65 രൂപ. റോബസ്റ്റ 32, 37. ബീട്രൂട്ട് 58, 62. വെണ്ടയ്ക്ക 35, 40. പാവയ്ക്ക 70, 75. ചുരയ്ക്ക 32, 38. പഴുതന 42, 47. കത്തിരി ഉരുണ്ടത് 36, 42. ക്യാബേജ് 35, 42. ക്യാരറ്റ് 46, 52. കോളിഫ്ലവർ 45, 50. കൊത്തമര 30, 37. കൂർക്ക 76, 82. ചേമ്പ് വലുത് 65, 70. ചേമ്പ് ചെറുത് 40, 45. വെള്ളരി 42, 47. മുരിങ്ങക്കായ 57, 62. ബീൻസ് 96, 102. ഇഞ്ചി 156, 162. പച്ചമുളക് 56, 62. കരുനാരങ്ങ 58, 62. ചെറുനാരങ്ങ 1, 5, 6. കോവയ്ക്ക 48, 52. പച്ചമാങ്ങ 105, 110. സവാള 55, 60. ചെറിയ ഉള്ളി 94, 100. ഉരുളക്കിഴങ്ങ് 32, 38. മത്തൻ 20, 25. പീച്ചിങ്ങ 55, 62. പടവലം 46, 52. തക്കാളി 45, 50. അമരപ്പയർ 108, 112. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പഴം പച്ചക്കറി വില വിവരം. കേരളം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്നും സമാഹരിച്ചത്.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യം പി ജയചന്ദ്രൻ പാടിയത്. ഗാനശില്പികൾ ജി ദേവരാജൻ, ONV കുറുപ്പ്.

സുജാത മോഹൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. രാജീവ് ആലുങ്കലിൻ്റെ വരികൾ, വിജയകരുണിൻ്റെ ഈണം. അടുത്ത ഗാനം ശ്യാം പാടിയതാണ്. രാജു രാഘവൻ്റെ വരികൾ, ഈണം ശ്യാം ധർമ്മൻ.

0: സെക്കൻഡ്. സേവന വാർത്തകൾ. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിന് അപേക്ഷ ക്ഷണിച്ചു. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്നു തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് www.ssckkr.kar.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. വിലാസം ഒരിക്കൽ കൂടി പറയാം, www.ssckkr.kar.nic.in. കോഴിക്കോട് സർവകലാശാലയുടെ ഡിസ്റ്റന്റ് ഓൺലൈൻ ഡിഗ്രി PG കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. ഇന്നാണ് അവസാന തീയതി. പിഴ അടച്ച് ഈ മാസം 12 വരെയും അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് www.cdoe.uoc.ac.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0494-2407-356.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണ്ണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: എറണാകുളം ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും നാളെ ഇതുവരെ UDID കാർഡ് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനോട് കൂട്ടി ചേർക്കാത്തവരുമായ ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ അസൽ UDID കാർഡ് ദൂതൻ മുഖേനയോ നേരിട്ട് ഹാജരായോ എത്രയും വേഗം കൂട്ടിച്ചേർക്കണമെന്ന് സബ് റീജിയണൽ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ പരിധിയിൽ 2026 ഫെബ്രുവരി സ്പെഷ്യൽ കേഡറ്റ് പരീക്ഷയിൽ വിജയികളായ അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നാളെ ഇന്നുമായി രാവിലെ 10:30 മുതൽ വൈകിട്ട് 7 മണിവരെ ആലപ്പുഴ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. കാറ്റഗറി 1-2 ഒക്ടോബർ 6 കാറ്റഗറി 3-4-7 ക്രമീകരിച്ചിട്ടുള്ളത്. സർവീസിൽ തുടരുന്ന അധ്യാപകർ അവരുടെ സർവീസ് ബുക്ക് ബന്ധപ്പെട്ട പേജിലെ യോഗ്യത വെളിപ്പെടുത്തുന്ന പകർപ്പും ഒറിജിനൽ ഹോൾ ടിക്കറ്റിന്റെ പകർപ്പ്, റിസൾട്ടിന്റെ പകർപ്പ് എന്നിവ വെരിഫിക്കേഷൻ സമയത്ത് കൊണ്ടുവരണം. കേഡറ്റ് 2025 ഡിസംബർ സർട്ടിഫിക്കറ്റ് ഈ മാസം 15 മുമ്പായി ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ ഹോൾ ടിക്കറ്റുമായി എത്തിപ്പറ്റണം. ഫോൺ നമ്പർ 0477-2251-349. 0477-2251-349. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവയുടെ പാനൽ തയ്യാറാക്കുന്നതിലേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡാറ്റ ഫോം എന്നിവയ്ക്ക് pinekav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. pinekav.kvs.ac.in. ഫോൺ നമ്പർ 0482-23-2205. 0482-23-2205. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 12:30 കേൾക്കാം പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി M. ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും

0: സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രോഗീ പരിചരണത്തിൽ സഹാനുഭൂതിക്കും കാരുണ്യത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നുമില്ലെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്താൻ തങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിക്കണമെന്ന് അവർ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഷ്ട്രപതി ഇന്ന് ഹിമാചൽ പ്രദേശിൽ എത്തിയത്. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധരാപുരം, പുതുച്ചേരിയിലെ തട്ടൻചാവടി, പശ്ചിമബംഗാളിലെ റിജ്നഗർ, നന്ദിഗ്രാം എന്നിവയാണ് വോട്ടെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ. അസമിലെ നാഗൂൺ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വെച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ എംപിമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വികസിത് ഭാരത് ഗ്യാരന്റി ഫോർ റോസ്ഗാർ ആന്റ് ആജീവിക മിഷൻ ഗ്രാമീൺ നിയമം 2025 കീഴിലുള്ള പുതിയ ഗ്രാമീണ തൊഴിൽ ചട്ടക്കൂട് പ്രകാരം അനുവദനീയമായ 375 ജോലികൾ ഉൾക്കൊള്ളുന്ന പട്ടിക പുറത്തിറക്കി ഗ്രാമവികസന മന്ത്രാലയം. മുൻപുണ്ടായിരുന്ന ചട്ടക്കൂടിലെ 226 ജോലികളിൽ നിന്ന് 41% വർദ്ധനവാണ് പുതിയ പട്ടികയിൽ ഉള്ളത്. ജലസുരക്ഷ, അടിസ്ഥാന ഗ്രാമീണ സൌകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൌകര്യങ്ങൾ, തീവ്ര കാലാവസ്ഥാ സാഹചര്യങ്ങളെയും ദുരന്തങ്ങളെയും നേരിടുന്നതിനുള്ള പ്രത്യേക ജോലികൾ എന്നിങ്ങനെ 4 പ്രധാന വിഭാഗങ്ങളിലായാണ് ജോലികൾ ക്രമീകരിച്ചിരിക്കുന്നത്. മയങ്ങില്ല കേരളം എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി എം ലിജു. ലഹരി മാഫിയയ്ക്ക് കീഴിലും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളിലും കേരളം കീഴടങ്ങില്ല എന്ന പ്രഖ്യാപനമാണ് ഈ പേരിലൂടെ പ്രതിഫലിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ട്രക്ക് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൺ ഓൺ ദ മൂവ് ആന്റ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ തമ്പാനൂർ KSRTC ബസ് ടെർമിനലിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആദ്യഘട്ടത്തിൽ 14 KSRTC ടെർമിനലുകളിൽ ആണ് വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്നത്. കേരളം സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ മിഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഗതാഗതമന്ത്രി CP ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ സംവാദ പരമ്പരയുടെ ഭാഗമായുള്ള പ്രഭാഷണവും ചർച്ചയും നടക്കും. 100 വയസ്സ് തികയുന്ന പാലക്കാട് പട്ടാമ്പിയിലെ മധ്യമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ആഘോഷങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: പാലക്കാട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലെ കാർഷിക ഗവേഷണ പ്രവർത്തനങ്ങൾക്കാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രം നേതൃത്വം നൽകുന്നത്. അത്യുൽപാദന ശേഷിയുള്ള നെൽവിത്തുകൾ വികസിപ്പിച്ചാണ് കേന്ദ്രം ശ്രദ്ധയാകർഷിച്ചത്. നെല്ലിനു പുറമെ പയർ, പച്ചക്കറി വിളകളുടെ ഗവേഷണവും ഇവിടെ നടക്കുന്നുണ്ട്. ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനവും ബയോ കൺട്രോൾ ലാബ്, മൾട്ടി ന്യൂട്രിയൻ മിക്സ് പ്രൊഡക്ഷൻ യൂണിറ്റ് എന്നിവയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. അയോധ്യയിലെ രാമക്ഷേത്രത്തെക്കുറിച്ചാണ് ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ പ്രതീകമായി അയോധ്യയിലെ രാമക്ഷേത്രം നിലകൊള്ളുന്നു. 2047 വികസിത രാഷ്ട്രമായി മാറണമെങ്കിൽ ശ്രീരാമന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. ഇന്ന് നഗരം ആഗോള തീർത്ഥാടന കേന്ദ്രമായും വികസനത്തിന്റെ പ്രതീകമായും ശ്രദ്ധ നേടുന്നു. ആനത്താരകളിൽ AI സ്മാർട്ട് സൌരവേലിയുമായി വനംവകുപ്പ്. ഇടുക്കി എറണാകുളം അതിർത്തിയായ മുള്ളരിങ്ങാട്ടാണ് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഏറ്റവും

0: നീളം കൂടിയ സൗരവേലി സജ്ജമാക്കിയിരിക്കുന്നത്. ഷോക്ക് അടിപ്പിക്കാതെ തന്നെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തിരിച്ചോടിക്കാൻ ഈ ന്യൂ ജെൻ വേലിക്ക് സാധിക്കും. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
1: ഇടുക്കി മുള്ളരിങ്ങാട്ട് വനാതിർത്തിയോട് ചേർന്ന 450 മീറ്റർ ഭാഗത്താണ് 3 ഘട്ട സുരക്ഷാ സംവിധാനമുള്ള AI വേലി സ്ഥാപിച്ചിരിക്കുന്നത്. 100 മീറ്റർ അകലെ മൃഗങ്ങളെത്തിയാൽ ക്യാമറ വഴി തിരിച്ചറിഞ്ഞ് ആനയാണെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഫോണിലേക്ക് സന്ദേശവും ചിത്രവും അയച്ചു നൽകും. കൂടുതൽ അടുത്തേക്ക് വരുന്നതോടെ ഉച്ചത്തിൽ അലാറം മുഴങ്ങുകയും വേലിയിലെ വെളിച്ച സംവിധാനം പ്രവർത്തിക്കുകയും ചെയ്ത് ആനയെ ഭയപ്പെടുത്തി ഓടിക്കും. നേരത്തെ വയനാട്ടിൽ വിജയകരമായി നടപ്പാക്കിയ ഈ പദ്ധതി കൂടുതൽ കാട്ടാനശല്യമുള്ള മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം.
0: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം. കന്യാകുമാരി തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം. പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്ററിന്റെ ഉദ്ഘാടനം മന്ത്രി VE അബ്ദുൾ ഗഫൂർ നാളെ നിർവഹിക്കും. മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കും ഫ്ളാഗ് ഓഫ് ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പ്രതികൂല കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള മത്സ്യത്തൊഴിലാളി ഗ്രാമം രൂപപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾ. മത്സ്യബന്ധന മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി വ്യാപകമാക്കുക, മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ, ഉപജീവന സുരക്ഷ, വരുമാന വർദ്ധനവ്, നൈപുണ്യ വികസനം, പരിശീലനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പദ്ധതിയുടെ ഭാഗമായി 41.30 ലക്ഷം രൂപ ചെലവിലാണ് മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്റർ നിർമ്മിച്ചത്.
0: 5 മത്സരങ്ങളടങ്ങിയ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7:00 ലക്നൌവിലാണ് മത്സരം. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം, വെസ്റ്റ് ഇൻഡീസിനെതിരായ ഏകദിന പരമ്പര എന്നിവ സ്വന്തമാക്കിയതിനു ശേഷം വിജയം ആവർത്തിക്കുവാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. പരമ്പരയിലെ അടുത്ത മത്സരം ഈ മാസം 9 റാഞ്ചിയിൽ നടക്കും. കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന ജൂനിയർ അത്ലറ്റിക് മീറ്റ് ഇന്ന് സമാപിക്കും. 3 ദിവസങ്ങളിലായി 103 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 307 പോയിന്റുമായി പാലക്കാടും 305 പോയിന്റുമായി തൊട്ടുപിന്നിൽ മലപ്പുറവുമാണ്. ഇന്ന് 43 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന നാളെ കേരളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. പരിപാടിയോടനുബന്ധിച്ച് കേരളത്തിലെ 30 കേന്ദ്രങ്ങളിൽ സേവാ ജ്യോതി യാത്ര നടത്തും. ഇതോടൊപ്പം ഇരുചക്ര വാഹന റാലിയും പൊതുസമ്മേളനവും നടക്കും. CPM LDFും കരുത്താർജ്ജിക്കുന്നു എന്ന ചിത്രമാണ് തദ്ദേശ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. CPM കോഴിക്കോട് ജില്ലാ വിപുലീകൃത കമ്മിറ്റി യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. LDFനെ എഴുതിത്തള്ളിയവർക്ക് മറുപടിയാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 456 പോയിന്റ് ഉയർന്ന് 72,839, നിഫ്റ്റി 129 പോയിന്റ് നേട്ടത്തിൽ 22,685 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്രാമീണ മേഖലകളിൽ സേവനമനുഷ്ഠിക്കാൻ യുവ ഡോക്ടർമാരോട് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ബിലാസ്പൂർ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി M. ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്ന വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതിക്ക് ഇന്ന് തലസ്ഥാനത്ത് തുടക്കം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരദേശങ്ങളിൽ നാളെ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി. കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബെനറ്റ് സൈലം P. സംസാരിക്കുന്നു.
4: ആരോഗ്യ പരിപാലന രംഗത്ത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിൽ 5 തട്ടകങ്ങളായി തിരിച്ചാൽ ആദ്യത്തെ തട്ടകത്തിൽ വരുന്ന ഒരു കാര്യമാണ് പ്രൊമോട്ടീവ് അഥവാ കഴിവുകളെ വികസിപ്പിക്കൽ എന്ന ആരോഗ്യം. അതിനെ പറയാവുന്ന മറ്റൊരു പേരാണ് ഹാബിലിറ്റേഷൻ. മറ്റ് നാല്

തട്ടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, പ്രിവെന്റീവ് അഥവാ ചെറുക്കുക. വാക്സിനേഷൻ മൂലം നാം ചെയ്യുന്നത് പ്രിവെന്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അസുഖം വരാതിരിക്കാനുള്ള ഒരു ചികിത്സാ രീതിയാണ്. അടുത്ത് നമുക്ക് നോക്കേണ്ടത് ക്യൂരേറ്റീവ് അഥവാ ചികിത്സിക്കൽ. അസുഖം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുന്ന രീതിയെയാണ് ക്യൂരേറ്റീവ് എന്ന് പറയുന്നത്. അടുത്ത ഘട്ടത്തെ പറയുന്നതാണ് റീഹാബിലിറ്റേഷൻ അഥവാ അസുഖം മാറിയതിനു ശേഷമുള്ള ചികിത്സ. ഇതിനെ പുനരധിവാസമെന്നും പറയാൻ സാധിക്കും. ഏറ്റവും അവസാനത്തത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത്. ഒരു സാന്ത്വന ചികിത്സ എന്നുള്ള രീതിയിലാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിനെ കാണേണ്ടത്. ഇന്ന് നാം പ്രാധാന്യം നൽകുന്നത് ഹാബിലിറ്റേഷൻ അഥവാ കഴിവുകളെ വികസിപ്പിക്കലിനെ പറ്റിയാണ്. കഴിവുകളെ വികസിപ്പിക്കാൻ ഏറ്റവും ഉത്തമമായ പ്രായം ഒരു കുഞ്ഞിൻ്റെ ഗർഭസ്ഥാവസ്ഥ മുതൽ ആദ്യത്തെ 1000 ദിവസമാണ്. അതായത് 2-ാമത്തെ ജന്മദിനം വരെ ശാരീരിക വളർച്ചയുടെയും ബുദ്ധി വികാസത്തിന്റെയും അടിസ്ഥാന ഘട്ടമാണ് ഈ പറയുന്ന പ്രായം. ഒരു കുഞ്ഞിന്റെ അതിജീവനത്തിനും വളർച്ചയ്ക്കും ബുദ്ധി വൈഭവത്തിനും പഠനത്തിനും ഉപകരിക്കുന്ന കാലഘട്ടമാണ് ഈ പറയുന്ന ആദ്യത്തെ 2 വർഷം. ആയതിനാൽ ശരിയായ ഭക്ഷണവും പരിചരണവും ശ്രദ്ധയും നൽകേണ്ട കാലഘട്ടമാണ് ആദ്യത്തെ 2 വയസ്സ് വരെ. നിലവിൽ പുനരധിവാസത്തിന് വിധേയരാകുന്ന കുഞ്ഞുങ്ങളെക്കാളും കഴിവുകളെ വികസിപ്പിക്കേണ്ട കുഞ്ഞുങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പ്രത്യേകിച്ചും വളർച്ചാ മുരടിപ്പിലും ബുദ്ധി മുരടിപ്പിലും വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും സംസാരശേഷിയിലും സാമൂഹികമായ ഇടപഴകലിലും ഈ മുരടിപ്പ് കൂടുതലായി കണ്ടുവരുന്നു. നമ്മുടെ സമൂഹത്തിൽ ചില കുട്ടികൾക്ക് ജനനം മുതൽ തന്നെയോ പിന്നീട് ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമോ സംസാരിക്കാനും നടക്കാനും പഠിക്കാനും മറ്റുള്ളവരുമായി ഇടപഴകാനും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇത്തരം കുട്ടികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഈ കുട്ടിക്ക് എന്താണ് ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ ആധുനിക ശിശു വികസന ചികിത്സ നമ്മോട് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അവന്റെ കഴിവുകൾ എങ്ങനെ പരമാവധി വികസിപ്പിക്കാം. അതായത് ഒരു കുഞ്ഞിന്റെ കഴിവില്ലായ്മ അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ കഴിവില്ലായ്മ ഉള്ളപ്പോഴും എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്നുള്ളതിലാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇവിടെയാണ് ഹാബിലിറ്റേഷൻ എന്ന ആശയം പ്രസക്തമാകുന്നത്. എന്താണ് ഹാബിലിറ്റേഷൻ എന്ന് നോക്കാം. ലളിതമായി പറഞ്ഞാൽ ഒരു കുട്ടിക്ക് ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകൾ പരമാവധി വികസിപ്പിക്കാൻ സഹായിക്കുന്ന പ്രക്രിയയാണ് ഹാബിലിറ്റേഷൻ. ഉദാഹരണത്തിന് സെറിബ്രൽ പാൽസി, അതായത് കുഞ്ഞുങ്ങളുടെ മോട്ടോർ ഡിലേ എന്നാണ് അതിന് പറയുന്നത്. നടക്കാനോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ചലിക്കാനോ ഒന്നും സാധിക്കാത്ത ഒരു തരം അവസ്ഥയാണ് സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത്. ഇത്തരം കുട്ടികൾക്ക് സംസാര വികസനവും വൈകിയാണ് കണ്ടുവരുന്നത്. പല കുട്ടികൾക്കും ആശയവിനിമയം നടത്താനും ബുദ്ധിമുട്ടുണ്ടാകാം. ആർട്ടിസം ഉള്ള കുട്ടിക്ക് സാമൂഹിക ഇടപെടലിനും ആശയവിനിമയത്തിലും പ്രത്യേക പരിശീലനം ആവശ്യമായേക്കാം. ഇവരിൽ ഓരോരുത്തരുടെയും നിലവിലുള്ള കഴിവുകൾ കണ്ടെത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ കഴിവുകൾ വികസിപ്പിക്കുകയാണ് ഹാബിലിറ്റേഷന്റെ പ്രധാന ലക്ഷ്യം. റീഹാബിലിറ്റേഷൻ, ഹാബിലിറ്റേഷൻ രണ്ടും അടുത്തടുത്ത വാക്കുകളെങ്കിലും റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പുനരധിവാസവും ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പ്രൊമോട്ടീവ് ആയിട്ടുള്ളത്, അതായത് അസുഖം ഒന്നും വരാതിരിക്കാനായിട്ട് കഴിവുകളെ കണ്ടെത്തി അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിപ്പെടുത്തലാണ് നമ്മൾ ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. ഇവ രണ്ടും പരസ്പരം ബന്ധപ്പെട്ട ആശയങ്ങളുമാണ്. റീഹാബിലിറ്റേഷൻ അതായത് പുനരധിവാസം, മുമ്പുണ്ടായിരുന്ന ഒരു കഴിവ് നഷ്ടപ്പെട്ട വ്യക്തിയെ ആ കഴിവിലേക്ക് കഴിയുന്നത്ര തിരികെ കൊണ്ടുവരുന്നതിനാണ് പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത്. ഉദാഹരണത്തിന് അപകടത്തെ തുടർന്ന് നടക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ട ഒരാൾക്ക് വീണ്ടും നടക്കാൻ പരിശീലനം നൽകുന്നത് റീഹാബിലിറ്റേഷന്റെ ഉദാഹരണമാണ്. എന്നാൽ ഒരു കുട്ടിക്ക് ഒരു പ്രത്യേക കഴിവ് ഇതുവരെ വികസിച്ചിട്ടില്ലെങ്കിൽ ആ കഴിവ് വികസിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഹാബിലിറ്റേഷൻ. അതുകൊണ്ട് ഹാബിലിറ്റേഷന് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. കുട്ടികളിൽ വളർച്ചയും ബുദ്ധിവികാസവും നഷ്ടപ്പെടാതിരിക്കാൻ ഹാബിലിറ്റേഷൻ വളരെ പ്രധാനമാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട്
മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് അഥവാ

0: വിവിധങ്ങളായ ചികിത്സ നൽകാൻ കഴിവുള്ള വിദഗ്ധരുടെ കൂട്ടായ പരിശ്രമം അത്യാവശ്യമാണ്. പ്രധാനമായിട്ടും ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ, ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓഡിയോളജിസ്റ്റ്, സോഷ്യൽ വർക്കേഴ്സ്, ഇങ്ങനെ ഒരു കൂട്ടായ്മയുടെ ആവശ്യം ഇത്തരം കുട്ടികളിൽ വേണ്ടതാണ്. എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കൂട്ടരാണ് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ. തന്റെ കുഞ്ഞിനെ അത് തന്റെ ഭാഗമായിട്ട് കാണുകയും കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുകയും കഴിവുകളെ വീണ്ടും വീണ്ടും അതിലേക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് കുടുംബത്തിന്റെ റോള് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ സമൂഹവും അവർക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ഈ ചികിത്സ നേരത്തെ തുടങ്ങുന്നത് എന്തുകൊണ്ട് ആണ് എന്ന് പലർക്കും സംശയം വരാം. കുഞ്ഞുങ്ങളുടെ തലച്ചോറ് വളർച്ചയുടെ 75% രണ്ട് വയസ്സാകുമ്പോൾ കഴിഞ്ഞിരിക്കും. അതുകൊണ്ട് 2 വയസ്സിന് മുമ്പ് തന്നെ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും വളർച്ചാ മുരടിപ്പോ ബുദ്ധി വികാസത്തിലോ സംശയം തോന്നിയാൽ ചികിത്സ നൽകുകയും ചെയ്യേണ്ടതാണ്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്ന്, പ്രായത്തിനനുസരിച്ച് സംസാരിക്കാതിരിക്കുക, പേര് വിളിച്ചാൽ പ്രതികരിക്കാതിരിക്കുക, ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ അമിതമായി വൈകുക, കൈകൊണ്ട് സൂചിപ്പിക്കുന്നില്ല, നമ്മൾ പലപ്പോഴും പറയുന്നത് കൈ ചൂണ്ടുന്നില്ല, മറ്റു കുട്ടികളുമായി ഇടപഴകുന്നില്ല, ഇങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ പൊതുവെ നമ്മളെല്ലാം ചിന്തിക്കാറുണ്ട്, ഇത് കുറച്ച് കഴിഞ്ഞ് ശരിയാകും. ഈ കുറച്ച് കഴിഞ്ഞ് ശരിയാകും എന്ന ഒരു ധാരണ നല്ലതല്ലെന്ന് മനസ്സിലാക്കുക. അതിലേക്ക് വേണ്ടി കാത്തിരിക്കാതെ കുഞ്ഞിനെ ഒരു ശിശുരോഗ വിദഗ്ധനെയോ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യനെയോ കാണിച്ച് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റിമുലേറ്റീവ് തെറാപ്പി എന്ന് പറയും, പല പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ട് ഏർലി സ്റ്റിമുലേഷൻ നൽകുകയാണെങ്കിൽ പല വിപത്തുകളും നമുക്ക് തടയാനും സാധിക്കും. ഹാബിലിറ്റേഷൻ എന്നത് ഒരു ഫിസിയോതെറാപ്പിയിലോ സ്പീച്ച് തെറാപ്പിയിലോ മാത്രം കാണേണ്ട കാര്യമല്ല. ഒരു കുഞ്ഞിന് ആവശ്യത്തിന് വേണ്ട എല്ലാ കഴിവുകളും ഉണർത്തുന്ന പ്രക്രിയയാണ് ഹാബിലിറ്റേഷൻ. ഉദാഹരണത്തിന്, സ്വയം ഭക്ഷണം കഴിക്കുക, വസ്ത്രം ധരിക്കുക, ടോയ്ലറ്റ് ഉപയോഗിക്കുക, ആശയവിനിമയം നടത്തുക, സ്കൂളിൽ പോവുക, മറ്റുള്ളവരുമായി ഇടപഴകുക, സുരക്ഷിതമായി റോഡ് മുറിച്ചു കടക്കുക, അതായത് പ്രശ്നങ്ങൾ ഉള്ള കുട്ടിയെയും മറ്റു കുട്ടികൾക്കൊപ്പം പരമാവധി എത്തിക്കുന്ന ഒരു രീതിയാണ് ഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ കുട്ടിക്ക് വളർച്ചാ മുരടിപ്പോ ബുദ്ധിവികാസ കുറവോ ഉണ്ടെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തേണ്ടതില്ല. സ്വന്തം കുട്ടിയെ മറ്റു കുട്ടികളുമായി താരതമ്യം ചെയ്യുന്നതും നല്ലതല്ല. ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. തെറാപ്പി സെന്ററുകൾ, ഉദാഹരണം, നമ്മൾ ആദ്യം തന്നെ ഓരോ പ്രശ്നങ്ങൾ കണ്ടെത്തി ചികിത്സയ്ക്ക് പോകുമ്പോൾ അവിടെ പരിശീലിപ്പിക്കുന്ന കാര്യങ്ങൾ മറ്റ് ദിവസങ്ങളിൽ വീട്ടില് മാതാപിതാക്കൾ കുഞ്ഞിനു വേണ്ടി സമയം ചെലവഴിച്ച് ചെയ്ത് കാണിക്കുകയോ അവരോടൊപ്പം പരിശീലിക്കുകയോ ചെയ്താൽ മാത്രമേ അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഗുണം കിട്ടുകയുള്ളൂ. സമൂഹം ഇത്തരം കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥയിലും എത്തേണ്ടതാണ്.
1: കൂടുതൽ ശ്രദ്ധ വേണ്ടതും ഭിന്നശേഷിക്കാരുമായ കുട്ടികളിലെ ഹാബിലിറ്റേഷൻ അഥവാ ഇതുവരെ വികസിച്ചിട്ടില്ലാത്ത കഴിവുകളെ വികസിപ്പിക്കൽ തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ ബെനറ്റ് സൈലം പി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി 12:50 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50

0: കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ ഇന്ന് തുടക്കമാവും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനം ആരംഭിച്ചു. ബിലാസ്പൂരിലെ എയിംസിന്റെ ആദ്യ ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. വിദ്യാർത്ഥികൾ വരും തലമുറയ്ക്ക് വഴികാട്ടിയാകണമെന്ന് ശ്രീമതി മുർമു ചടങ്ങിൽ ആഹ്വാനം ചെയ്തു. ഗ്രാമീണ മേഖലകളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് വലിയ സ്വാധീനം ചെലുത്തണമെന്നും യുവ ഡോക്ടർമാരോട് രാഷ്ട്രപതി പറഞ്ഞു. റോഹ്താങ്ങിലെ അടൽ ടണൽ രാഷ്ട്രപതി നാളെ സന്ദർശിക്കും. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികശേഷിയുടെ കാവൽക്കാരാണ് ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് വിശാഖപട്ടണത്ത് നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു.
1: हिंदुस्तान शिपयार्ड लिमिटेड भारत की नेशनल मैरिटाइम कैपेबिलिटी का कस्टोडियन है. पिछले 8 डिकेड्स से भी अधिक समय से HSL ने देश की मैरिटाइम और डिफेंस रिक्वायरमेंट्स को पूरा करने में बहुत ही महत्वपूर्ण भूमिका का निर्वाह किया है.
0: 5 ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പുകളാണ് നാവികസേനയ്ക്കായി ഇവിടെ നിർമ്മിക്കുന്നത്. 5-ാമത്തെ കപ്പലിന്റെ കീലിടൽ ചടങ്ങും സ്ലിപ്പ് വേ 4, 300 ടൺ ഗോലിയാത്ത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും രാജ്യരക്ഷാമന്ത്രി നിർവഹിച്ചു. ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കൻ വ്യവസായ പ്രമുഖരുമായി ന്യൂയോർക്കിൽ ചർച്ച നടത്തി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ബ്ലാക്ക്സ്റ്റോൺ CEO ജോനാഥൻ ഗ്രേ, ന്യൂബർഗൻ ബർമൻ CEO ജോർജ് വാക്കർ തുടങ്ങിയവരുമായാണ് അദ്ദേഹം ചർച്ച നടത്തിയത്. ദീർഘകാല മൂല്യം ലക്ഷ്യമിട്ടുള്ള നിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യമാണ് ഇന്ത്യയിലുള്ളതെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 5 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം ആരംഭിച്ചു. ഘാന, ഐവറി കോസ്റ്റ്, എത്യോപ്യ എന്നീ ആഫ്രിക്കൻ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. ഈ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ഉന്നത നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അഡിസ് അബാബയിൽ വച്ച് നടക്കുന്ന റീജിയണൽ ഹെഡ്സ് ഓഫ് മിഷൻ സമ്മേളനത്തിനും ശ്രീ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ഇതു സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ വിമാന കമ്പനികളുമായും എണ്ണ വിപണന കമ്പനികളുമായും ചർച്ച നടത്തി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. വിമാന ടിക്കറ്റ് വില വർധന തടയാനായി മന്ത്രാലയം നടപടികൾ കൈക്കൊള്ളുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി രാജ്യത്ത് നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും ശ്രദ്ധേയമാകുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 20 മീറ്ററോളം വരുന്ന സ്വാഭാവിക ആഴം ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകൾക്ക് ഇവിടെ നേരിട്ട് എത്തിച്ചേരാൻ സൌകര്യമൊരുക്കുന്നു. 2025 മെയ് മാസത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചത്. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രവർത്തനം ആരംഭിച്ച ആദ്യ വർഷം തന്നെ വിഴിഞ്ഞം തുറമുഖം 10 ലക്ഷം TEU എന്ന നാഴികക്കല്ല് പിന്നിട്ടിരുന്നു. 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം TEU കൈകാര്യം ചെയ്തതോടെ ആഗോള ട്രാൻസ്ഷിപ്മെന്റ് കേന്ദ്രമായി വിഴിഞ്ഞം അതിവേഗം വളരുകയാണ്. ഈ വർഷം ഓഗസ്റ്റിൽ പൂർണ്ണതോതിലുള്ള കയറ്റിറക്കുമതി പ്രവർത്തനങ്ങൾ കൂടി ആരംഭിച്ചതോടെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്കും ഇറക്കുമതിക്കാർക്കും നേരിട്ടുള്ള സമുദ്ര വ്യാപാര കവാടമായി വിഴിഞ്ഞം മാറി. വർദ്ധിച്ചു വരുന്ന ശേഷി, നേരിട്ടുള്ള കയറ്റിറക്കുമതി സൌകര്യം, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവയുടെ പിന്തുണയോടെ ആഗോള സമുദ്ര വ്യാപാരത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ മെച്ചപ്പെടുത്താൻ വിഴിഞ്ഞത്തിന് കഴിയും എന്നാണ് വിലയിരുത്തൽ.
0: SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകളെ ചൊല്ലിയും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനമായ നിർവാചൻ സദനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി തുടങ്ങിയ നേതാക്കളും മറ്റു പ്രതിപക്ഷ MPമാരും പാർലമെന്റ് സ്ട്രീറ്റിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്തിന്റെ ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടെലിമെഡിസിൻ സംവിധാനമാണ് ഇ സഞ്ജീവനി. വിദൂരമേഖലകളിലെ സാധാരണക്കാർക്ക് യാത്രാക്ലേശങ്ങൾ ഇല്ലാതെ വിദഗ്ധ വൈദ്യസഹായം ലഭ്യമാക്കാൻ ഈ സംവിധാനം സഹായിക്കുന്നതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. തമിഴ്നാട്, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും അസമിലെ 1 ലോക്സഭാ മണ്ഡലത്തിലേക്കുമുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിലെ മധുരാന്തകം, ധാരാപുരം,

പുതുച്ചേരിയിലെ തട്ടഞ്ചാവടി, പശ്ചിമബംഗാളിലെ റിജിനഗർ, നന്ദിഗ്രാം എന്നിവിടങ്ങളിലും അസമിലെ നാഗോൺ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ. ഉത്തർപ്രദേശ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ബിജെപി. ഉത്തർപ്രദേശിലെ 10 സീറ്റുകളിലേക്കും ഉത്തരാഖണ്ഡിലെ 1 സീറ്റിലേക്കുമുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പും പശ്ചിമബംഗാൾ ഉപതെരഞ്ഞെടുപ്പും ഈ മാസം 14.

0: സ്ഥാപിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വനിതാ ശിശുവികസന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്തെ പൊതുവിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകളും ഇൻസിനറേറ്ററുകളും സ്ഥാപിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് വിമൻ ഓൺ ദ മൂവ് ആൻഡ് മെൻസ്ട്രൽ നീഡ്സ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, KSRTC ടെർമിനലുകൾ, ഡിപ്പോകൾ, മറ്റ് പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാകും സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീൻ സ്ഥാപിക്കുക. യാത്രാവേളകളിൽ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുറഞ്ഞ നിരക്കിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുകയും ഉപയോഗത്തിന് ശേഷം അവ പരിസ്ഥിതി സൗഹൃദമായി സംസ്കരിക്കുന്നതിനുമുള്ള സൗകര്യം ഒരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം.
0: ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് ലക്നൌവിലാണ്. രാത്രി 7 മണിക്ക് മത്സരം. വെസ്റ്റിൻഡീസിനെതിരായ ഏകദിന പരമ്പരയിലെ വിജയം T20യിലും ആവർത്തിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. നൈജീരിയൻ സൈനിക വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ മരണം 32. 25 യാത്രക്കാരും 7 വിമാന ജീവനക്കാരുമാണ് മരിച്ചത്. ബെനിൻ നഗരത്തിൽ നിന്നും ലെയ്ഗോസിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. വിമാനത്തിലുണ്ടായിരുന്ന ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ലെന്നും അപകടത്തിൽ വ്യോമസേന സമഗ്ര അന്വേഷണം നടത്തുമെന്നും നൈജീരിയൻ പ്രസിഡന്റ് ബോല ടിനുവു അറിയിച്ചു. കരിങ്കടലിലെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 2 വിദേശ പൌരന്മാർ കൊല്ലപ്പെട്ടു. കപ്പലിലെ 3 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് റൊമാനിയയിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. പരിക്കേറ്റ 1 ഇന്ത്യൻ പൌരൻ നിലവിൽ ചികിത്സയിലാണെന്നും അധികൃതർ അറിയിച്ചു. സ്പാനിഷ് പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസ് രാജ്യത്ത് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട 2 ഓർഡിനൻസുകൾ പാർലമെന്റിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് നവംബർ 29 പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ തീരങ്ങളിൽ ഇന്ന് വൈകുന്നേരം 5:30 മുതൽ നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 561 പോയിന്റ് ഉയർന്നും നിഫ്റ്റി 158 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം തുടരുകയാണ്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. കൊൽക്കത്തയിൽ നടക്കുന്ന ഫിഫ അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് യുറുഗ്വേയെ നേരിടും. ടൂർണമെന്റിലെ അവസാന സൌഹൃദ മത്സരത്തിൽ 2 തവണ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേയ്ക്കെതിരെ ശക്തമായ പ്രകടനം പുറത്തെടുക്കാനാണ് ഇന്ത്യൻ ടീം ലക്ഷ്യമിടുന്നത്. ആദ്യ മത്സരത്തിൽ പനാമയോട് 1-1 സമനില വഴങ്ങിയ ഇന്ത്യ ശനിയാഴ്ച നടന്ന 2 മത്സരത്തിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ആദ്യ ഫ്ലീറ്റ് സപ്പോർട്ട് കപ്പൽ നീറ്റിലിറക്കി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്നുള്ള വിമാന ഇന്ധന വില വർധന ആശങ്ക സൃഷ്ടിക്കുന്നതായി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനിയിലൂടെ 50 കോടി ടെലി കൺസൾട്ടേഷനുകൾ ഇതിനകം നടന്നതായി കേന്ദ്ര സർക്കാർ. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് കേരളത്തിൽ തുടക്കമാവും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

പ്രിയ ശ്രോതാക്കളെ, ഗാനോത്സവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം

കഥാവിശേഷൻ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ, വിദ്യാധരൻ മാസ്റ്റർ എന്നിവർ പാടിയവർ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്നും ആർ സതീശൻ, അനുപമ, അശ്വിൻ, അഭിരാമി, രേണുക, ബാബു, ഗീത തുടങ്ങിയവർ.

യേശുദാസും ചിത്രയും പാടിയതാണ് അടുത്ത ഗാനം. ചിത്രം ഗുരുജി ഒരു വാക്ക്. ഗാനശില്പികൾ ബിച്ചു തിരുമല, ജെറി അമൽദേവ്. ഈ ഗാനത്തിനായി കത്തയച്ച് കാത്തിരിക്കുന്നു ഇ ബി അബൂബക്കർ, കല്ലേറ്റുംകര.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
2: ഗാനോത്സവം തുടരുന്നു. മഹായാനം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഔസേപ്പച്ചന്റെ ഈണം. നാട്ടിക കോടതി വളവിൽ നിന്ന് താജുദ്ദീൻ, നസീറ ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവരാണ് ഈ ഗാനത്തിനായി കത്തയച്ചത്.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ എന്നീ വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04 8 4 24 26 397 അല്ലെങ്കിൽ 04 8 4 24 26 387 അല്ലെങ്കിൽ 94 46 45 58 88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവം തുടരുന്നു. ചിത്രപാടിയ ഗാനം. ഈ ഗാനത്തിനായി കത്തയച്ച് കാത്തിരിക്കുന്നു തുരുത്തിക്കരയിൽ നിന്നും ആദിദേവ് വിനു. കൈതപ്രത്തിൻ്റെ വരികൾ എം ജയചന്ദ്രൻ്റെ ഈണം. ചിത്രം നോട്ടം.

യേശുദാസ് പാടിയ ഗാനം ചിത്രം ഓമന. വയലാറിൻ്റെ വരികൾ ജി ദേവരാജൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ഷാജു മാലന്തര, മടത്തുംപടി.

കൊടുങ്ങല്ലൂരമ്മ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചിരിക്കുന്നു വി കെ രാജീവ്, രാടാനപ്പള്ളി. വയലാറിൻ്റെ വരികൾ കെ രാഘവൻ്റെ ഈണം.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. ഗാനോത്സവം തുടരുന്നു. പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് കെ പി മോഹനൻ, പെരുമ്പള്ളം, ചേർത്തല.

യൂസഫ് അലി കേച്ചേരി, നൌഷാദ് അലി കൂട്ടുകെട്ടിൽ, യേശുദാസ് പാടിയത്. ചിത്രം ധ്വനി. ഈ ഗാനം ആവശ്യപ്പെട്ട് കത്തയച്ചത് മുഹമ്മയിൽ നിന്ന് ബേബി പാപ്പാളി.

യേശുദാസ്, ലതിക എന്നിവർ പാടിയത്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ ജോൺസന്റെ സംഗീതം. ചിത്രം ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം. ആലപ്പുഴയിൽ നിന്നും സുജിത്, വീണ, ശിവ എന്നിവരാണ് ഈ ഗാനം ആവശ്യപ്പെട്ടത്.

താളം തെറ്റിയ താരാട്ട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ആർ കെ ദാമോദരൻ, രവീന്ദ്രൻ. ഈ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നത് ചേന്നംപള്ളിപ്പുറം കടമ്പനാകുളങ്ങരം നിന്ന് ഗിരിജ, ഷിംന പ്രസാദ്, ശ്യാമള, ശ്രീജിത്ത്, ശ്രുതിമോൾ, ശ്രാവണ, ശ്രേയസ്, ശ്രദ്ധ എന്നിവർ.

നീലക്കണ്ണുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടത് സുധ ഗിരിദാസ്, തിരുവാങ്കുളം.

ഈ ഗാനത്തോടെ ഗാനോത്സവം പൂർണ്ണമാകുന്നു. ഗാനോത്സവത്തിലേക്ക് കത്തുകൾ അയച്ച എല്ലാവർക്കും നന്ദി. ഇനിയും കത്തുകൾ അയക്കുക. അയക്കേണ്ട വിലാസം: ഗാനോത്സവം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃക്കാക്കര PO, കൊച്ചി 68 20 21.

0: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞവരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
1: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 1:55:13. സേവന വാർത്തകൾ. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൌൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവരുടെ പാനൽ തയ്യാറാക്കുന്നതിനായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. യോഗ്യത, ഇന്റർവ്യൂ ഷെഡ്യൂൾ, ബയോഡാറ്റ ഫോം എന്നിവയ്ക്ക് painav.kvs.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04-862-23-22-05. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് ഈഴവ അല്ലെങ്കിൽ ബില്ലവ അല്ലെങ്കിൽ തീയ വിഭാഗങ്ങളിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തും. നാളെ രാവിലെ 10:30 കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ വച്ച് അഭിമുഖം നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസിൽ താഴെയല്ലാത്ത റവന്യൂ അധികാരികൾ നൽകുന്ന മേൽത്തട്ടിൽ പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകളുമായി ഹാജരാകണം. ഫോൺ നമ്പർ 04-868-27-22-16. 04-868-27-22-16.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആൻഡിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക്.

0: മസാലകൾ പ്രകൃതിയുടെ രുചി.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡർ തസ്തികയിൽ നിലവിലുള്ള ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡാറ്റ, മേൽവിലാസം, ജനനത്തീയതി, എൻറോൾമെന്റ് നമ്പർ, തീയതി, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നത് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതം അപേക്ഷ ഈ മാസം 9 വൈകിട്ട് 5 ജില്ലാ കളക്ടറേറ്റിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0477-2251-676, 0477-2251-676.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
0: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ പ്രകൃതിയുടെ രുചി.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: സർക്കാർ എയ്ഡഡ്, അംഗീകൃത, അൺ എയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 ക്ലാസുകളിൽ പഠിക്കുന്ന OEC ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാന്റ് പോർട്ടൽ മുഖേന പ്രീമെട്രിക് വിദ്യാഭ്യാസാനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാന്റ് മുഖേന ഡാറ്റ എൻട്രി ഈ മാസം 20 പൂർത്തിയാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.egrant.kerala.gov.in എറണാകുളം മേഖലാ ഓഫീസുമായി ബന്ധപ്പെടാൻ ഫോൺ നമ്പർ 0484-2829-83-130, 0484-2829-83-130. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3.
6: ആകാശവാണി FM വാർത്തകൾ.
3: രോഗി പരിചരണത്തിൽ സഹാനുഭൂതിക്കും കാരുണ്യത്തിനും പകരം വയ്ക്കാൻ മറ്റൊന്നില്ലെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ബിലാസ്പൂർ എയിംസിൽ ആദ്യ ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. എല്ലാ ഇന്ത്യൻ ഭാഷകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുവർണ കണ്ണിയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത് യൂണിവേഴ്സിറ്റിയുടെ 2 ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIR നടപടിക്രമങ്ങളിലെ ക്രമക്കേടുകൾ ആരോപിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടും പ്രതിപക്ഷ പാർട്ടികൾ ന്യൂഡൽഹിയിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാർലമെന്റ് ഹൌസിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്കായിരുന്നു മാർച്ച്. സ്ത്രീകൾക്ക് യാത്രക്കിടയിൽ സാനിറ്ററി നാപ്കിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയുടെ 2 വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വെൻഡിംഗ് മെഷീനുകളുടെയും ഇൻസിനറേറ്ററുകളുടെയും സംസ്ഥാനതല പ്രവർത്തനം വൈകിട്ട് തിരുവനന്തപുരത്ത് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മയങ്ങില്ല കേരളം എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടത്തുന്നതെന്ന് മന്ത്രി M ലിജു. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാന കാലാവസ്ഥാ വ്യതിയാന അനുരൂപീകരണ മിഷൻ

0: ന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സൈറ്റിന്റെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും ഇന്ന് മന്ത്രി സണ്ണി ജോസഫ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. മന്ത്രി സി പി ജോൺ മുഖ്യപ്രഭാഷണം നടത്തും. പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയുടെ ഭാഗമായി കൊല്ലം ഇരവിപുരം തെക്ക് മത്സ്യഗ്രാമത്തിൽ നിർമ്മിച്ച മൾട്ടിപർപ്പസ് ഫിഷറീസ് സെന്റർ മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ നാളെ ഉദ്ഘാടനം ചെയ്യും. മൊബൈൽ ഫിഷ് വെൻഡിംഗ് കിയോസ്കും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. മ്യൂസിക്കൽ ഇക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് 5 ദിവസത്തെ സംഗീതോത്സവം.
1: ആകാശവാണി FM വാർത്തകൾ.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: എല്ലാ ശ്രോതാക്കൾക്കും വെള്ളിത്തിരയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കാൻ നമ്പറുകൾ പറയാം: 9444555888. മറ്റ് നമ്പറുകൾ 0484242639 7, 0484242639 7. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. ഇന്നത്തെ ആദ്യ കോളറെ പരിചയപ്പെടാം. ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാനേ അരൂക്കുറ്റി എന്ന് മജീദ് എന്ന് പറഞ്ഞ ആളാ.
1: ആ, എന്തൊക്കെയുണ്ട് വിശേഷം മജീദ്?
2: നല്ലതല്ല
1: മജീദ്, എന്താ ചെയ്യുന്നത്?
2: ഞാനേ ചെറിയ ഏജന്റ് പരിപാടിയാണ്.
1: എന്ത്?
2: ചെറിയ ഓഫീസ്, ചെറിയ ഏജന്റ് പരിപാടിയാണ്.
1: ആ, ഏജൻസി അല്ലേ? ഏജന്റ്. എന്തൊക്കെയാണ് ജീവിതം? സുഖകരമായിട്ട് പോകുന്നു? വീട്ടിലാരൊക്കെയുണ്ട്?
2: വീട്ടിലെനിക്ക് 4 മക്കള്, 3 പെണ്ണ്, 1 ആണ്. 3 പെണ്ണിനെയും വിവാഹം കഴിച്ച് മോനും കിട്ടി.
1: അവരൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ടോ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുണ്ടോ, അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലത്താണോ?
2: ഒരാള് കാഞ്ഞിരമുറ്റം, ഒരാള് പെരുമ്പളം, ഒരാള് നമ്മുടെ തൊട്ടടുത്ത് തന്നെ അരൂക്കുറ്റി. അരൂക്കുറ്റി വടുതല എന്ന് പറയും. ഞാനേ പലപ്പോഴും ട്രൈ ചെയ്ത് നോക്കി, കിട്ടിയില്ല. ആദ്യമായിട്ട് കിട്ടുന്ന?
1: അതെ, ആദ്യമായിട്ടാണ് കിട്ടുന്നത്. എന്തായാലും സന്തോഷല്ലേ.
2: കുഴപ്പമില്ല സാറേ.
1: മുമ്പ് വിളിച്ചിട്ടുണ്ടോ? കൊറേ മുൻപായി.
2: ഇല്ല, വിളിച്ചിട്ട് കിട്ടാറില്ല.
1: കിട്ടാറില്ല, ഇന്ന് അങ്ങനെ കിട്ടിയില്ലേ. അപ്പോ ട്രൈ ചെയ്താ കിട്ടും എന്നുള്ളൊരു ബോധ്യം വന്നല്ലോ അല്ലേ? അതെ അതെ അതെ. സുഖായിരിക്കുന്നു, സുഖായിരിക്കുന്നു. എന്തൊക്കെയാണ്, ഏതായിരുന്നു പാട്ട് വേണ്ടത്? ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനെന്റെ പ്രിയപുത്രനല്ലേ. ഈ ജീവിതം ഒരു പാരാഭാരം, എന്തെന്താ ഭാരം. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
2: ശരി ശരി,
1: ഓക്കെ.

0: അർച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: ഹലോ, വെളിത്തിര.
3: ഹലോ,
2: ആരാണ്
3: സാറേ? ഞാൻ വണ്ണപ്പുറത്ത് വിളിക്കണോ?
2: ആ ഹാ, എന്താ പേരെന്താണ്?
3: എന്റെ പേര് മധു.
2: മധു എവിടുന്നാണ്?
3: മധു തൊടുപുഴ വണ്ണപ്പുറം.
2: തൊടുപുഴ വണ്ണപ്പുറം അല്ലേ, പറഞ്ഞല്ലോ. എന്താ ചെയ്യുന്നത് മധു?
3: ഞാൻ ടൗണില് പണിക്കാരനാ.
2: ആ ഹാ ഹാ, ടൗണില് എന്തൊക്കെയാണ് പണി?
3: ചുമട, സിമെന്റ് ഇറക്കല്, കമ്പി ഇറക്കല്,
2: ഓഹോ ഹോ ഹോ,
3: പലചരക്ക് സാധനങ്ങൾ, അങ്ങനത്തെ പണി.
2: വീട് അടുത്ത് തന്നെയാണ്? അങ്ങാടിക്ക് അടുത്ത് തന്നെയാണോ?
3: ടൗണുമായിട്ട് 1 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ.
2: ഓഹോ, അപ്പം പോയി വരും അല്ലേ. അപ്പൊ എത്ര മണിക്ക് ജോലി തുടങ്ങും? രാവിലെ അതിരാവിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ?
3: ഇല്ല ഇല്ല, 8 മണിയാകുമ്പോ ഇറങ്ങിയാ മതി.

0: ഓഹോ, പച്ചക്കറിയൊക്കെ ആണെങ്കിൽ രാവിലെ കാണാം ഇങ്ങനെ പല
1: പച്ചക്കറി
0: സ്ഥലത്ത്.
1: ആണെങ്കിൽ 8 മണിയോ 8:30 ആകുമ്പോഴത്തേനൊക്കെ വരുള്ളൂ.
0: ആ, അതിരാവിലെ തന്നെ വന്നിട്ട് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുന്ന കാണാം.
1: ആ അതെ അതെ.
0: അതെ, ഇതിപ്പം കമ്പി സിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അല്ലേ?
1: ആ
0: ആ, എങ്ങനെ ജോലിയൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടോ?
1: ആ കുഴപ്പമില്ല,
0: കുഴപ്പമില്ല അല്ലേ. അവിടെ എങ്ങനെ കൺസ്ട്രക്ഷൻ ഒക്കെ ധാരാളമായി നടക്കുന്ന സ്ഥലമാണോ?
1: ആ കുഴപ്പമില്ല, അവിടെ
0: കുഴപ്പമില്ല.
1: പണികളൊക്കെ ഉണ്ട്.
0: വീട്ടിലാരൊക്കെ ഉണ്ട് പറയൂ.
1: വീട്ടില് എനിക്ക് രണ്ടു പിള്ളേരും ഞങ്ങള് ഭാര്യ ഭർത്താവും.
0: ആ, മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: കല്യാണം, മോക്കളുടെ കല്യാണം കഴിഞ്ഞു.
0: ആ,
1: പയ്യന്റെ കല്യാണം കഴിഞ്ഞു.
0: ഓ, അപ്പോ സ്വസ്ഥമാണ്. വൈഫ് ജോലിക്ക് പോകുന്നുണ്ടോ?
1: തൊഴിലുറപ്പിന്.
0: തൊഴിലുറപ്പിന് പോകുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനെ സന്തോഷിച്ച് ജീവിക്കുകയാണ്. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പാട്ടാ വേണ്ടത്. യേശുദാസ് പാടിയ, ഞാൻ പാടി എടുത്തു വെച്ചായിരുന്ന പാട്ടാ. ഞാൻ ഓർത്തിലേക്ക് വിളിച്ചത് പിടിന്ന് കിട്ടിയപ്പോ തപ്പലായി പോയി.
0: ആ, എന്നാലും നല്ല പാട്ടല്ലേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. നമ്മള് ശങ്കർ മോഹൻലാലൊക്കെ വന്ന് പൂർണിമ ജയറാം, അവരൊക്കെ എൻട്രി മലയാള സിനിമയിലൊക്കെ എൻട്രി ചെയ്ത പടങ്ങളാണ്.
1: പിന്നെ എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് എന്റെ കൊച്ച് നമ്മുടെ പയ്യന്റെ ഒരു കൂട്ടുകാരനുണ്ട്. പയ്യന്റെ കൂട്ടുകാരല്ല, ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ്. അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവൻ അബുദാബിക്ക് പോയി.
0: ഓ, അതെയോ.
1: കല്യാണം കണ്ടു ഒരു മാസം ഉണ്ടായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ കല്യാണം നടന്നു.
0: അതെ അതെ.
1: കോതമംഗലം പൊന്നേക്കാട് പള്ളിയിൽ വെച്ചായിരുന്നു കല്യാണം.
0: അതെ അതെ. അപ്പൊ അവര് പേരെന്താണ്? അവന്റെ പേരെന്താണ്?
1: അഭിഷേക്.
0: അഭിഷേക്. ഓക്കെ.
1: ആ, വൈഫ് കോതമംഗലം ധർമ്മപുരി ആശുപത്രിയിലെ ഫാർമസിയിൽ നിൽക്കുക.
0: അവരൊക്കെ കേൾക്കുന്നുണ്ടാവോ ഈ പരിപാടി?
1: അവര് മറ്റേ വൈഫ് കേൾക്കണ്ടായിരിക്കും.
0: റേഡിയോ കേൾക്കുന്നവരാണ് അല്ലേ?
1: അതെ അതെ. അപ്പൊ അവർക്കും,
0: അപ്പൊ അവർക്ക് പ്രത്യേക ഡെഡിക്കേഷനോട് കൂടിയിട്ട് ഇതാവും.
1: അതെ, പാട്ട് വയ്ക്കാം. പിന്നെ വെള്ളത്തിൽ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും.
1: അതെ,
0: ഇതാ പാട്ട് വരുന്നു, കേട്ടോളൂ.
1: ആ ശരി, ഓക്കെ.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ബിജു കോട്ടുവള്ളി.
0: ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ.
1: നല്ല വിശേഷങ്ങൾ, സുഖമായിട്ട് പോണ്.
0: ആ,
1: നല്ല കാലാവസ്ഥ.
0: പാട്ടൊക്കെ കേട്ടിരിക്കുകയാണല്ലേ.
1: ആ, ഞാൻ ഞാൻ ഷോപ്പ് നടത്തുകയാണ്.
0: ഷോപ്പാണ് അല്ലേ? ആ, അവിടെ തന്നെയാണോ?
1: അതെ, റേഡിയോ നമ്മുടെ കടയിലുണ്ട്. കാൽ തുടങ്ങി ഞാൻ 6 മണിക്ക് വെച്ചാ പിന്നെ 8 മണിക്കാണ് നിർത്തണത്.
0: 8 മണി എന്ന് പറഞ്ഞാൽ പൂട്ടി പോകുന്ന സമയം. രാത്രി
1: 8 മണിക്ക് കട ക്ലോസ് ചെയ്ത് പോകും.
0: ആ സമയം വരെ കേട്ടോണ്ടിരിക്കും.
1: ആ സമയം വരെ റേഡിയോന്റെ കൂടെ.
0: അപ്പം ഷോപ്പിൽ ആളില്ലെങ്കിലും ഒരാളുള്ള പ്രതീതിയാണ് അല്ലേ?
1: പിന്നെ അടിപൊളി ഫുൾ ടൈം രസമാണല്ല നമുക്ക്. നമ്മുടെ
0: അതെ,
1: വർക്ക്
0: നടക്കും, അതോടുകൂടി
1: പാട്ടും
0: കേൾക്കാം.
1: ലാഗ് അടിക്കൂല, വേറെ ചിന്തിക്കേണ്ട ആവശ്യമില്ല.
0: പാട്ട് മാത്രമല്ലല്ലോ, കുറെ ഇൻഫർമേഷനും എല്ലാം കിട്ടുമല്ലോ.
1: ഒരുപാട് പരിപാടികളുണ്ടല്ലോ, എല്ലാ പരിപാടികളും കേൾക്കാം, നമുക്ക് കുറെ അറിവും കിട്ടും.
0: അതെ അതെ അതെ,
1: എല്ലാം കൊണ്ടും നല്ല കാര്യങ്ങളാണ്.
0: അപ്പൊ വീടടുത്ത് തന്നെയാണോ? വീടടുത്ത് തന്നെയാണോ?
1: ഇല്ല, വീട് ഒരു 1 കിലോമീറ്റർ വ്യത്യാസമുണ്ട്. സ്വന്തം സ്ഥലത്ത് ബിൽഡിങ്ങിലാണ്.
0: ഓ, അതെയോ? നല്ല കാര്യം. എന്തൊക്കെയാണ് ഷോപ്പിലുള്ളത്?
1: ആ, പച്ചക്കറിയും പലചരക്കും സ്നാക്സ് അങ്ങനെ ഐറ്റംസ്.
0: ഓ, എല്ലാം കൂടെ കൂടിയിട്ടുള്ളൊരു
1: പഴങ്ങള് എല്ലാം കൂടെ ഉള്ളതാണ്.
0: അപ്പോ പിന്നെ ഒരു ഷോപ്പിൽ വന്നാൽ എല്ലാം വാങ്ങിപ്പോവാം.
1: അതെ, ആ രീതിയിലുള്ള ഐറ്റംസ് കളിയാണ്.
0: ഒരു മിനി സൂപ്പർ മാർക്കറ്റ് അല്ലേ, പണ്ടത്തെ രീതിയിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റ്.
1: നമ്മളൊരു കൂട്ടുകാരൻ ഉണ്ട്, ഗിരീഷ് സാർ. പുള്ളിയാണ്, ഞാൻ ശരിക്കും കൊച്ചി റെയിൻബോൺ ആദ്യം കേട്ടിരുന്നത്.
0: ഓ, അതെയോ?
1: പിന്നെ ഒരു ഇപ്പൊ ഒരു വർഷമായിട്ടാണ് ഇപ്പൊ ഇതിലേക്ക് ഇട മാറിയത്. ഗിരീഷാണ് നമുക്കത് അതിൽ ഇതിലേക്ക് മാറ്റം വരുത്തിയത്.
0: റെയിൻബോ കേൾക്കാറില്ലേ? റെയിൻബോ ഇടയ്ക്ക്
1: രണ്ടും
0: മാറി വിളിക്കാറുണ്ടോ? വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടോ?
1: വിളി ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാണ്.
0: അതെയോ?
1: ഞാൻ ഒരു 6 മാസം മുമ്പ് ട്രൈ ചെയ്ത്, പക്ഷെ കിട്ടിയില്ല. ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയേക്കുന്നത്, നമ്മൾ സംസാരിക്കുന്നത്.
0: ഇന്നിപ്പോ എല്ലാരും പുതിയ ആൾക്കാരാണ് വിളിച്ചത്, എല്ലാരും ഫസ്റ്റ് കോളേഴ്സ് ആണ്.
1: നല്ല കാര്യമാണ്.
0: അതെ അതെ അതെ, കൂടുതൽ ആൾക്കാര് വരണ്ടേ, കൂടുതൽ ആൾക്കാര്
1: കൂടിക്കൊണ്ടിരിക്കുകയാണ്.
0: അതിന് നമ്മളൊരു ചെറിയൊരു ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു 3 മാസം കഴിഞ്ഞിട്ട് വിളിക്കുക എന്ന് പറയുന്നത്. അത് അത് ശ്രോതാക്കൾക്ക് മനസ്സിലായി തോന്നുന്നുണ്ടോ അതിന്റെ അതിന്റെ ഒരു ഇമ്പോർട്ടൻസ്?
1: കാരണം
0: അതെ അതെ, കൂടുതൽ പുതിയ ആൾക്കാർക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാവുക, കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാം അല്ലെ, അങ്ങനെയൊക്കെയല്ലേ ഇപ്പൊ
1: നമുക്ക് അവരുടെ കാര്യങ്ങളൊക്കെ കേൾക്കാം.
0: അതെ അതെ. അപ്പൊ പിന്നെ ഏത് പാട്ടാ വേണ്ടത് പറയൂ.
1: എനിക്ക് ഉള്ളടക്കത്തില അന്തിമയിൽ പൊന്നുരുകു.
0: എന്താണ് ഉള്ളടക്കത്തില?
2: ഹലോ, നമസ്കാരം.
0: ഹലോ
2: ഹലോ, ഞാൻ കൂട്ടുകാരനാണ് ഗിരീഷ്.
0: ആ, ഗിരീഷിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ.

0: ഞാൻ പാട്ട് പറഞ്ഞിട്ടുണ്ട്, വെളിച്ചമകരെ എന്ന സിനിമയിലെ ജന്മബന്ധങ്ങൾ.
1: ആ ജന്മബന്ധങ്ങൾ, ആ ആ പാട്ട് വെച്ചുതരാം. ഗിരീഷ് എന്താ ചെയ്യുന്നത്?
0: ഞാൻ വർക്ക്ഷോപ്പിലാണ്, ജെ സി ബിയുടെ.
1: ഓ, തൊട്ടടുത്ത് തന്നെയാണോ?
0: അല്ല അല്ല, ഇന്ന് പോയില്ല, കടയിൽ വന്ന് വിളിച്ചു നോക്കിയതാണ്.
1: അതെയോ? താങ്കളാണ് പിന്നെ റേഡിയോ കേൾക്കണം എന്നൊക്കെയുള്ള ഒരു നിർബന്ധമൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു.
0: അതെ അതെ.
1: അപ്പോ പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം രണ്ടുപേരെയും. ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അവര് കേൾക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഈ പാട്ട് കേൾക്കാം നമുക്ക്.
0: ഓക്കെ ഓക്കെ, താങ്ക് യു സാർ.
1: ഓക്കെ.

0: ഹലോ, വിളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ. ആ ആരാണ്? ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: പഴയ ഒരു കുടുംബിനിയിലെ പാട്ടില്ലേ, പഴയ
0: കുടുംബിനിയിലെ പാട്ടോ?
1: ഒരു പൊൻവേള വീട് നല്ല പാട്ടാണത്.
0: അതെയോ, കുടുംബിനിയിലെ പാട്ട് വെച്ചുതരാം.

0: കിട്ടിയതാണ്.
1: ആദ്യമായിട്ട് കിട്ടിയതാണോ? അതെയോ? പേരെന്താ? ക്ലിയർ ആയില്ല.
0: പേര് ശോഭ.
1: ശോഭ, ശോഭ. ആ ആ, എന്താ ചെയ്യുന്നത്? വീട്ടമ്മയാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. വീട്ടിലാരൊക്കെ ഉണ്ട് പിന്നെ?
0: വീട്ടില് സാവുണ്ട്, പിന്നെ രണ്ട് കുട്ടികള്. കുട്ടികള് രണ്ടാളും കല്യാണം കഴിഞ്ഞു. ഒരു മോന് ഒരു മോളും. അവര് ഇല്ല, ഞങ്ങള് തന്നെ ഇവിടെ ഉള്ളു. അപ്പൊ മോന്റെ കുട്ടികള് ഉണ്ട് ഇവിടെ അടുത്ത് ഞങ്ങളുടെ അടുത്ത്.
1: അപ്പൊ പാട്ടൊക്കെ ഇഷ്ടമാണോ?
0: ആ, പാട്ടുകൾ ഇഷ്ടമാണ്.
1: റേഡിയോ കേൾക്കാറുണ്ടോ പൊതുവിൽ?
0: ആ, കേൾക്കാറുണ്ട്.
1: വെളിത്തിരയിലൊക്കെ വിളിക്കാറുണ്ടോ?
0: വിളിച്ചു നോക്കിട്ട് ഇത് വരിക്കും കിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് കിട്ടി.
1: കുടുംബിനിയിലെ ഏത് പാട്ടായിരുന്നു പറഞ്ഞത്?
0: ആ, പൊന്മണി കുഞ്ഞിമ തറവാടിനിന്നിട്ട് പാട്ടില്ലേ? പൊന്മണി വിളക്കു നീ തറവാടിന് നിന്ന്.
1: അതിലൊരു പാട്ട് വെച്ച് തരാം.
0: പറഞ്ഞത്
1: തുടക്കമല്ലാത്തോണ്ട് ഏതാണെന്ന്
0: മനസ്സിലായി.
1: പറഞ്ഞാലേ പലപ്പോഴും നമുക്ക് പാട്ട് കിട്ടുള്ളൂ. അതാണ്. അതിലൊരു പാട്ട്, നല്ലൊരു പാട്ട് വെച്ചുതരാം. അപ്പൊ മക്കളൊക്കെ എന്താ ചെയ്യുന്ന പറഞ്ഞ?
0: മക്കള് മകൻ ഗൾഫിലാണ്.
1: ഗൾഫിലാണ് അല്ലേ?
0: അവര് ഇവിടെ അടുത്ത് തന്നെ വീട് താമസിക്കുന്നുണ്ട്.
1: തൊട്ടടുത്ത് തന്നെയാണ് അല്ലേ?
0: മകള് കൊറച്ച് അകലെയാണ് താമസിക്കുന്നത്. മകൾക്ക് രണ്ട് കുട്ടികള്, മകന് മൂന്ന് കുട്ടികള്.
1: അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ആ, ശരി ശരി
1: ശരി ശരി.
0: ശരി ശരി,
1: സന്തോഷം.
0: ആ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ ഉണ്ണീർ സാറേ, സാറിനായിട്ട് ആദ്യ വർത്തമാനം പറയണത് ഇവിടെ കൊച്ചിയിൽ വന്നതിന് ശേഷം.
0: മുമ്പ് മുമ്പ് സംസാരിച്ചിട്ടുണ്ടോ?
1: കോഴിക്കോട് മ്യൂസിക് മിക്സ് ഒക്കെ പിടിപ്പിച്ചപ്പോഴും അവിടെ ഫോണിൻ പരിപാടിയിൽ ഉണ്ടായിരുന്നല്ലോ സ്ഥിരായി.
0: അതെ അതെ അതെ അതെ.
1: ഭരത ഉണ്ണി വളാഞ്ചേരി ഓർമ്മ ഉണ്ടോ?
0: ആ ഭരത ഉണ്ണി, ആ അറിയാലോ, അറിയാം,
1: അറിയുകയും ചെയ്യും, വന്ന് കണ്ടിട്ടും ഉണ്ടോ അവിടെ?
0: ആ അതെ അതെ അതെ അതെ,
1: വളരെ മുമ്പാട്ട്. അതെ, നാലോ അഞ്ചിലൊക്കെ.
0: ഏതോ ഏതോ അമ്പലത്തിലെ ശാന്തിയല്ലേ?
1: അതന്നെ, ഓർമ്മ ഉണ്ട് സാറ്. 22 കൊല്ലം മുമ്പ് പരിചയപ്പെട്ട ആൾ ഇത്ര ഓർമ്മ ഉണ്ടെങ്കിൽ ഓർമ്മ ശക്തി അപാരം തന്നെയാണ്.
0: പേര് ഓർമ്മയുണ്ടാവല്ലോ, അതാണ്.
1: പരതമുണ്ണി വളാഞ്ചേരി, അതന്നെ.
0: എന്റെ പേരും അത് തന്നെയാണല്ലോ.
1: ആ സാറിന്റെ പേര് മറ്റൊരു ഉണ്ണികൃഷ്ണൻ ഉണ്ടായിരുന്നു.
0: അതെ അതെ,
1: അദ്ദേഹം പോയില്ലേ, പിരിഞ്ഞില്ലേ?
0: ആ അദ്ദേഹം പിരിഞ്ഞു കണ്ണൂരിന്ന്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു.
1: ശാന്തി കഴിക്കുന്നുണ്ട്, എങ്ങനെ പോണു?
0: അതെ, ആ ഇപ്പോഴും ശാന്തിയൊക്കെ ഇല്ലേ? ശാന്തി പണിയൊക്കെ ഇല്ലേ?
1: പിരിയാറായി 32 കൊല്ലായി. ഇപ്പൊ റിട്ടയർഡ് ആവും അടുത്ത 27 മെയ്യിൽ കഴിഞ്ഞു.
0: ഓ അതെയോ,
1: പെൻഷൻ ഉണ്ട് ഞങ്ങൾക്ക്.
0: പെൻഷനൊക്കെ ഇല്ലേ?
1: പെൻഷൻ ഉണ്ട്,
0: പെൻഷൻ അല്ലേ? ഓക്കെ ഓക്കെ.
1: മെയ്യിൽ കഴിഞ്ഞു.
0: ആഹാ, മെയ് മാസം
1: 32 കൊല്ലായി ഒരേ അമ്പലത്തിൽ കാവുമ്പർത്ത്.
0: ആ
1: വളാഞ്ചേരി,
0: വളാഞ്ചേരി. അറിയാം അറിയാം.
1: എന്താ സുഖായിരിക്കണോ?
0: ആ സുഖായിരിക്കുന്നു. ചെറിയൊരു ബ്രീഫ് കാലം തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു.
1: അപ്പൊ
0: ഇന്നത്തെ പാട്ടാ വേണ്ടത്?
1: ഇന്ന് വേണ്ടത് പിന്നെ ഈ ആയില്യൊക്കെ ആണല്ലോ, കന്നിമാസത്തിലെ ആയില്യ ഒരു വിശേഷ ദിവസമാണ്. അപ്പൊ 1000 പണമെഴു ആദിശേഷരെ പാട്ടുണ്ട്, പാലാട്ട് കുഞ്ഞിക്കണ്ണല്.
0: പാലാട്ട് കുഞ്ഞിക്കണ്ണല്ലേ,
1: ഉദയായുടെ സിനിമ ഉണ്ടല്ലോ, രംഗസിരക്ഷയിലൊക്കെ അഭിനയിച്ച പഴയൊരു സിനിമ. ആ പാട്ട് പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അപ്പൊ ഒരു നിലയത്തിന് കേട്ടതുമില്ല, ഒന്ന് കേട്ടതൊന്നായിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് ആ പാട്ട് കുറച്ചൊരു സെലക്ഷൻ, ചെറിയൊരു ഇതുണ്ട്, അത് ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതുവരെ ഒരു ഇൻസ്ട്രുമെൻ്റ് ഫില്ലർ പ്ലേ ചെയ്യാണ്.
1: ആയിക്കോട്ടെ.

പാർട്ടി സെലക്ഷനിൽ വന്ന ചെറിയൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഇത്ര നേരം പാട്ട് പ്ലേ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അദ്ദേഹം പരദ ഉണ്ണി ആവശ്യപ്പെട്ട ഗാനം ഇതാ കേട്ടു.

0: ഹലോ, വെള്ളിത്തിര
1: ഞാൻ
0: ആരാണ്?
1: പാലക്കുടിയിൽ നിന്ന് ഷീല അന്നല്ലൂര് ഞാൻ വിളിക്കാറുണ്ട്.
0: മുമ്പ് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ?
1: ഇല്ലില്ല, സാറിനോട് ഞാൻ സംസാരിച്ചിട്ടില്ല.
0: ഇല്ല അല്ലേ.
1: സാറിന്റെ അടുത്ത് ഉദയകുമാർ സാറിനോട് ഒന്നും സംസാരിച്ചിട്ടില്ല.
0: ഷീല എവിടുന്നാ, സ്ഥലം എവിടുന്നാ പറഞ്ഞ?
1: ചാലക്കുടി.
0: ചാലക്കുടി.
1: ചാലക്കുടി ഞങ്ങളുടെ വീട് തിരുത്തിപ്പറമ്പ് അന്നല്ലൂര് എന്ന് പറയും.
0: എന്തൊക്കെയുണ്ട് വിശേഷം ചാലക്കുടി?
1: നല്ല വിശേഷങ്ങള്. പണി എന്താന്ന് വെച്ചാലേ, ഞങ്ങൾക്ക് ക്ലേയുടെ പരിപാടിയാ. ക്ലേ കൊണ്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കല്, മണ്ണിന്റെ കളിമണ്ണ് വെച്ചിട്ട്.
0: അതെയോ? അപ്പൊ അവിടെ കൊറേ പേരുണ്ടോ അങ്ങനെ ചെയ്യുന്നത്?
1: കൊറേ പേരൊന്നുമില്ല സാറേ, ഞങ്ങളിപ്പോ ചെറുതായിട്ടുള്ളൂ. ഞങ്ങള് ഇപ്പൊ ചെറുതായിട്ടുള്ളു, മുമ്പ് ആൾക്കാരെയൊക്കെ വെച്ച് പണിതായിരുന്നു, ഇപ്പൊ അങ്ങനെയില്ല.
0: മണ്ണിന്റെ എന്താണ് ഉണ്ടാക്കുന്നത്? പാത്രങ്ങൾ അങ്ങനത്തെ ഒക്കെ ആണോ?
1: മുന്നൊക്കെ എല്ലാ പാത്രം ഒക്കെ ഉണ്ടാക്കിയായിരുന്നു അമ്മയൊക്കെ ഉള്ളപ്പോ. അമ്മയൊക്കെ മരിച്ച പിന്നെ ഇപ്പൊ ഞങ്ങൾ ഈ അമ്പലത്തിന്റെ ഒക്കെ മുകളിൽ വെക്കുന്ന അടിക്കക്കൂടൊന്നും അറിയില്ലേ, ആ സാധനം ഉണ്ടാക്കുന്നത്.
0: അത് എന്തില്?
1: അത് മെഷീനുണ്ട്.
0: മെഷീനിൽ അല്ല, എന്താണ് അതിൽ ഉപയോഗിക്കുന്നത്?
1: കൈകൊണ്ടാണ് സംഭവമൊക്കെ, കൈകൊണ്ട് ഉണ്ടാക്കണേ.
0: കൈകൊണ്ട് മണ്ണുണ്ട്? മണ്ണുകൊണ്ടാണോ?
1: ആ മണ്ണുണ്ട്, മണ്ണുണ്ട്.
0: ഇപ്പം ഇപ്പം അലങ്കാര ഇതില്ലേ, പോട്ടറി, ഈ അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൺപാത്രങ്ങൾ ധാരാളമായിട്ട് ഇപ്പം ഭയങ്കര മാർക്കറ്റിലുള്ളതാണ്. വീടുകളിലൊക്കെ ഇന്റീരിയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും.
1: എല്ലാ ഐറ്റംസും കൂടി ഉണ്ടാക്കാറുന്നു.
0: ഇന്റീരിയറിലൊക്കെ യൂസ് ചെയ്യുന്നത് അതിനൊക്കെ ഭയങ്കര വിലയാണ്. അതിനൊക്കെ
1: ഭയങ്കര വിലയുമാണ്. പക്ഷെ പണിയണോർക്ക് പൈസ ഒന്നും കിട്ടില്ല സാറേ.
0: അതെയോ?
1: നമ്മള് പണിത് കൊടുക്ക. പണിത് ഞങ്ങൾ ഇവിടെ ചൂളയൊക്കെ ഉണ്ടായിരുന്നു. ചൂളയില്
0: അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? ഈ അലങ്കാരം പോട്ടറി
1: അതൊക്കെ ചെയ്യാറുണ്ട്.
0: ചെയ്യാറുണ്ട് അല്ലേ.
1: ഫ്ലവർ വേസ് ഉണ്ടാക്കും, ചെടിച്ചട്ടി, പിന്നെ കൂജ, വെള്ളം കുടിക്കുന്ന കൂജയില്ലേ ചെറുത്. പിന്നെ ഓണത്തപ്പൻ, ഞങ്ങള് എല്ലാ കൊല്ലവും തൃപ്പൂണിത്തറയിലും ഓണത്തപ്പൻ കച്ചവടത്തിന്
0: പോകും.
1: അത് ഈ വർഷവും പോയായിരുന്നു. ഒരു പ്രാവശ്യം കൃഷിഭവന്റെ ഇതിലേക്ക് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞുള്ള പരിപാടിക്ക് അവര് വന്ന് വിളിച്ചു.
0: അവിടെ എങ്ങനെ നല്ല കച്ചവടമൊക്കെ നടക്കുവോ?
1: കച്ചവടം നടക്കും. അത് ആര് കൊണ്ടുപോയാലും ഞങ്ങള് 10 ദിവസം പോയി നിൽക്കും. അത്തച്ചമയം തൊട്ട് ഞങ്ങൾ അവിടെ ഉണ്ട്. അത്തച്ചമയം തൊട്ട് ഞങ്ങൾ ഉത്രാടം വരെയും കച്ചവടം
0: ചെയ്യും. നല്ല കച്ചവടമാണ്, നല്ല സീസണാണ്,
1: നല്ല കച്ചവടം. വലിയ കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ കനിഞ്ഞ് ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് ഞങ്ങള് വീട്ടിൽ വരും.
0: അതെ അതെ അതെ, ഭഗവാന്റെ അടുത്ത് തന്നെയാണല്ലോ അല്ലേ. അപ്പൊ അതിന്റെ ഒരു നിറവുണ്ടോ?
1: മോളെ കല്യാണം കഴിച്ചു കൊടുത്തേക്കണ്ട അവിടേക്കാ.
0: ഓ ഓ,
1: കാക്കനാട് വാഴക്കാല എന്ന് പറയും.
0: അറിയാം അറിയാം, നമ്മളും കാക്കനാട് തന്നെയാണ്.
1: പുള്ളിക്കാരിക്ക് ജോലിയുണ്ട് രാജഗിരി സ്കൂളില്, കളമശ്ശേരി.
0: അതെയോ?
1: ഒരു മോള് വക്കീല.
0: എത്ര കുട്ടികളാണ്?
1: രണ്ട് കുട്ടികള്.
0: രണ്ട് പെൺകുട്ടികളാണല്ലേ. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ഞാൻ കുടമുല്ലപ്പൂവിനും
0: മലയാളി പെണ്ണിനും കൊടുക്കാൻ.
1: ആ പാട്ട് അത് കൊറേ നാളായി ആ പാട്ട് കേട്ടിട്ട് റേഡിയോയിൽ.
0: ആ പാട്ട് കേൾക്കാം നമുക്ക്.
1: ആ
0: ശരി,
1: ഓക്കെ, താങ്ക്സ്.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ സാറേ, ഞാൻ സുമതിയാണ് സാറേ.
0: പേര്?
1: സുമതി എന്നാ.
0: സുമതി, എവിടുന്നാ വിളിക്കുന്നത്?
1: മരട്ന്ന്
0: അല്ലേ?
1: കൊറേ നേരം വിളിക്കാൻ തുടങ്ങിട്ട്.
0: അയ്യോ, അത് ലാസ്റ്റ് കോളാണ്, അധിക സമയമില്ല പാട്ട് കേൾക്കാൻ.
1: അതെ അതെ.
0: അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: പപ്പയുടെ സ്വന്തപ്പൂസ് അല്ലേ.
0: ആ പാട്ട് കേൾക്കാൻ, അതോട് പാട്ട് കേൾക്കാം. ഇനി അടുത്ത കോളിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം.
1: ഓക്കെ,
0: ശരി ശരി, പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.

ഈ ഗാനത്തോടെ ഇന്നത്തെ വെളിത്തിര സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം ജിജി ചെറിയാൻ, രത്നാബായ്. സ്റ്റുഡിയോ സഹായം നസീല.

0: വെള്ളിത്തിര, നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
2: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കായി ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും സംരംഭിക്കുന്നതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 660 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. ലഹരിക്കെതിരെ ശക്തമായ നടപടികളാണ് എക്സൈസ് വകുപ്പ് നടപ്പാക്കി വരുന്നതെന്ന് മന്ത്രി എം ലിജു. ഡ്രഗ് ഫ്രീ ക്യാമ്പസിന്റെ സംസ്ഥാനതല പ്രഖ്യാപനം മന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പൊതു ഇടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിക്കുന്ന പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിക്കും. SIR ക്രമക്കേടുകളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോയുടെ പ്രവർത്തനം കൊച്ചിയിൽ നാളെ ആരംഭിക്കും. അഷ്ടമുടി വാട്ടർ ഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. തൊടുപുഴ മടക്കക്കാനത്ത് സ്വകാര്യ ബസ്സിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച റിട്ടയർഡ് അധ്യാപിക വിജയിയുടെ അവയവങ്ങൾ ദാനം ചെയ്യാൻ സമ്മതം അറിയിച്ച് കുടുംബാംഗങ്ങൾ. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിൽ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7.
2: ആകാശവാണി FM വാർത്തകൾ.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെയും, പരസ്പരം തത്സമയ മാനസികാരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചറിയാൻ ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. പരസ്പരത്തിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446454588. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി പറയുന്നത് കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥനാണ്. ഡോക്ടർ സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
1: താങ്ക് യു.
0: നമുക്ക് 10 ഒക്ടോബർ ലോക മാനസികാരോഗ്യ ദിനമാണല്ലോ. ഈ പശ്ചാത്തലത്തിൽ മാനസികാരോഗ്യത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് തോന്നുന്നു. ആരോഗ്യമെന്നാൽ രോഗമില്ലാത്ത അവസ്ഥ എന്ന് പണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്കറിയാം അതല്ല ശരിയായ ഒരു നിർവചനമെന്ന്. മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ നാം എന്താണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്?
1: നമ്മുടെ മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഹെൽത്ത്, അതായത് നമ്മുടെ ശാരീരിക ആരോഗ്യത്തിനെ പോലെ തന്നെ തുല്യമായ ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഉണ്ട്. പണ്ടും അതുണ്ട്, അത് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യാത്തത് കൊണ്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്കറിയില്ല. ഇപ്പം പണ്ടത്തെ ആൾക്കാർക്ക് ഡിപ്രഷനാണ്, വിഷമമാണെന്ന് പറഞ്ഞാൽ അത് നീ ഉണ്ടാക്കുന്നതാണ് എന്നൊരു രീതിയിൽ നിന്ന് ഇപ്പോൾ അത് നീ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണൂ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണൂ എന്ന രീതിയിലോട്ട് കുറേ ആളുകളെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും നമുക്കുണ്ട്. നമുക്ക് ശാരീരികമായ ആരോഗ്യം നമുക്ക് നല്ല പോലെ ഉണ്ടെങ്കിലും മാനസികമായ ആരോഗ്യം ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ആസ്വദിക്കാനോ നമ്മുടെ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനോ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വെച്ച് തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാവും. കാരണം മാനസികാരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ഒന്നുമില്ലാത്ത ഒരവസ്ഥയെ തന്നെയായിരിക്കും നമ്മൾ നിൽക്കുന്നത്.
0: മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ മനസ്സിന് വിഷമമൊന്നുമില്ലാത്തൊരവസ്ഥ മാത്രമല്ല അല്ലേ? മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ മാനസിക രോഗങ്ങളില്ലാത്തൊരവസ്ഥ മാത്രമല്ല.
1: അല്ല, കൂടുതലും നമ്മൾ മാനസിക രോഗങ്ങളില്ലാത്ത അവസ്ഥയല്ല, നമുക്ക് എപ്പോഴും നമ്മൾ മാനസികമായിട്ട് നമ്മൾ ഫിറ്റായിരിക്കുക. അതായത് ഇപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എല്ലാവർക്കും സ്ട്രെസ് ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് തന്നെ നമുക്കത് അതിജീവിച്ച് നമുക്ക് ആ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക.
0: നമുക്കിപ്പോൾ സാധാരണ പല ഹെൽത്ത് ഇൻഡെക്സുകളുണ്ട്. നമുക്ക് ആരോഗ്യം നമ്മൾ പല പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് പറയുന്നത്. അയാൾക്ക് ഫിറ്റാണ്, നല്ല ശാരീരിക എഫിഷ്യൻസി ഉണ്ട്, അല്ലെങ്കിൽ ആരോഗ്യമുണ്ട്. ഈ മനസ്സിൻ്റെ ആരോഗ്യം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമോ?
1: അത് ഓരോ വ്യക്തിയും എക്സ്പീരിയൻസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അത് ആ വ്യക്തിയിൽ നിന്ന് മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ, ആൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ഒക്കെ ഉണ്ട്. അതായത് നമ്മൾ മെൻ്റൽ ഹെൽത്ത് അസസ്മെൻറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് വെച്ച് നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. പക്ഷേ അല്ലാണ്ട് ഇൻഡെക്സ് എന്ന രീതിയിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള
0: നമ്മളിപ്പോൾ BMI ഒക്കെ പറയുന്ന പോലെ, അതല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഹെൽത്ത് എന്നുള്ള നിലയ്ക്ക് പലതും പറയാറുണ്ടല്ലോ. ഇപ്പോൾ ഷുഗർ ലെവല് അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല,
1: അങ്ങനെ പറയാൻ പറ്റില്ല.
0: ശരിക്കും നമ്മൾ ഈ ഹെൽത്ത് ചെക്കപ്സ് നടത്താറുണ്ട് ഇയർലി, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ. അത്തരത്തിൽ മാനസികാരോഗ്യസ്ഥിതി നമ്മൾ പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും
1: അങ്ങനെ പരിശോധിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്ന് വെച്ച് നമുക്ക് അറിയാത്ത ഇപ്പോൾ ഒരു അസുഖം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയില്ല. നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ടെന്നൊക്കെ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. അതിന് നമുക്കൊരു അവബോധം മാത്രം മതി, ഇത് ഞാൻ അനുഭവിക്കുന്നത് നോർമലാണോ നോർമലല്ലേ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം മാത്രമേ അവിടെ ഉള്ളൂ.
0: നമുക്ക് എന്തായാലും ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. വിവിധ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥൻ ഉണ്ട്. സംശയം ചോദിച്ചോളൂ.
2: അതെ മാഡം.
1: പറഞ്ഞോളൂ.
2: ഹലോ, അതെ. എന്റെ മുഖ്യ

0: ഏഴ് വയസ്സുണ്ട്. അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്നാൽ നന്നായി പഠിക്കും, ടീച്ചറാണ്. പക്ഷെ കുട്ടികളോട് മറ്റുള്ളവരോടൊന്നുമില്ല, വീട്ടിലെ എന്നോട്, അവളുടെ ഡാഡിനോട്, ഹസ്ബൻഡിനോട്. എന്റെ കാര്യത്തിൽ അവൾ അപ്പൊ തന്നെ എടുത്താടി വെട്ടൊന്നും പറയുന്നുണ്ട്. അതാണ് സ്വഭാവം. അവിടെ കളിയുമ്പോഴേക്കും സൈലന്റ് ആയ ആള് സോറി പറയും, അങ്ങനെ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ എന്നാലും പറഞ്ഞ എന്നെ കുറ്റം പറഞ്ഞു, എന്നെ കുറ്റം പറഞ്ഞു, എന്നെ കുറ്റം പറഞ്ഞു പറയും. അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതായിട്ട് നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോഴും എന്താ ഇങ്ങനെ ചെയ്യണേന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അവനൊരു പാവമാണ് ചെറുക്കൻ, അവനെ കൂടി ആദോർ ചെയ്തോല. അവൻ ഇവളുടെ കാട്ടായം കാണുമ്പോ എന്നോട് ചോദിക്കും, എന്താ ഇവിടെ ഇങ്ങനെ ചെയ്യുന്ന, അവൾക്ക് എന്താ പ്രശ്നം, അവളെന്നാ അവനെന്തൊരു സൈലന്റാണെന്നറിയോ. പക്ഷെ ഇവൾക്ക് ഇങ്ങനെ ഇപ്പോഴും അരിശമാണ്. അരിശം കയറി പറയാ എന്താ പറഞ്ഞത്, ചിലപ്പോ നമ്മുടെ മനസ്സങ്ങാട് മുറിഞ്ഞ് സങ്കടപ്പെട്ട് അത്രയും ഇതിലോട്ട് നമ്മൾ എടുത്ത് ചാടി പറയും.
1: അത്
0: കുറെ കഴിയുമ്പോഴേക്കും നമ്മളോട് സോറി പറയും. എപ്പോഴും ഇങ്ങനെയായിട്ട് നമ്മുടെ സോറി പറയുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ. ഞാനങ്ങനെ ചിന്തിക്കുന്നു ഇവൾക്ക് എന്താ പ്രശ്നം എന്നുള്ളത്. അന്ന് മറ്റുള്ളവരുടെ ഫ്രണ്ട്സിനോടാ മറ്റുള്ളവരോടൊന്നും യാതൊരു പ്രശ്നങ്ങളില്ല. സ്കൂളിലൊക്കെ നല്ല കുട്ടികളോടൊക്കെ നല്ല പെരുമാറും, അവിടുത്തെ സഹപ്രവർത്തകരോടൊക്കെ നല്ലോണം പെരുമാറും. എല്ലാം പള്ളിയില് കാറ്റഗറീസ് ഒക്കെ പഠിച്ചിട്ട് വെച്ചാണ്. പക്ഷെ എല്ലാം മറ്റുള്ളവർക്ക് ഇവളെന്ന് വെച്ചാൽ ഭയങ്കര പേരാണ് പുറമെ. ഇവളെ കണ്ട അങ്ങനെ തോന്നിയുമില്ല. എല്ലാരും പറയും അയ്യോ ഇവനേനും ഉണ്ട് നല്ല മോളാണ്.
1: ഇത് ഇപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളെ നമുക്ക് ആളോട് നേരിട്ട് സംസാരിക്കാതെ നമുക്ക് ഇത് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്തുകൊണ്ട് അമിതമായ ദേഷ്യം എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പോ നമുക്കതിന് മെഡിസിൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്, അത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേഷ്യം ഒന്ന് കൺട്രോളിൽ നിൽക്കാൻ പറ്റും. പക്ഷെ എന്താണ് ആള് പ്രൊവോക്ഡ് ആവണേന്ന് നമ്മൾ ആളോട് ചോദിക്കണം. മനസ്സിലായോ? അപ്പോൾ ആളുടെ ഭാഗത്തുനിന്ന് എന്താണ് നിങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ കാര്യങ്ങൾക്കും എന്താണ് എന്ത് രീതിയിലാണ് ആൾക്കത് പ്രശ്നമായിട്ട് തോന്നുന്നതെന്ന് അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ എളുപ്പമാണ്. ഇന്ന ആൾക്ക് എന്തുവാണ്. ചിലവർക്ക് ഇങ്ങനെ ഇമ്പൽസീവായിട്ട് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, എടുത്തു ചാടി, അതായത് ഒന്നും ആലോചിക്കാതെ ചെയ്യുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവാം. അത് അങ്ങനെയുള്ളവർക്ക് വേറെ ചില ലക്ഷണങ്ങളും കൂടി കാണും. നമുക്കത് അവരായിട്ട് സംസാരിച്ചാലാണ് കൂടുതലും മനസ്സിലാവുക. അപ്പൊ നിങ്ങക്ക് അവരൊരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നിങ്ങളെ കൊണ്ടുപോയിട്ട് ഒന്ന് കാണിക്കുകയാണെങ്കിൽ മെഡിസിൻസ് തുടങ്ങി. എന്താണ് അല്ല, അമിതമായ ദേഷ്യം എന്ന് പറയുന്നത് ഒരു മാനസിക രോഗത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ അത് നമ്മള് ആളെ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുക. അങ്ങനെ ഒരുപാട് നാളെ ജീവിതകാലം മുഴുവൻ ഒന്നും ഹലോ
0: പലപ്പോഴും ഞാൻ പറയാറുണ്ട്,
1: അല്ല ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ ഇമ്പൾസിവിറ്റി, അതായത് എടുത്തുചാട്ടം കൂടുതലുള്ള ആൾക്കാർക്ക് ആലോചിക്കാനുള്ള സമയം കിട്ടില്ല അവർക്ക്. അപ്പൊ അത് അവരുടെ ഒരു പ്രശ്നമല്ല, അത് അവരുടെ ആ ഒരു സിംപ്റ്റംത്തിന്റെ ലക്ഷണത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ അത് നിങ്ങൾ സൈക്യാട്രിസ്റ്റിനെ കാണിക്കുവാണെങ്കിൽ ആദ്യം ആൾക്കൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കൂ. സൈക്കോളജിസ്റ്റിന്റെ അഭിപ്രായം അനുസരിച്ച് ബാക്കിയുള്ളത് ചെയ്യൂ കേട്ടോ. ഇതിന് എന്തായാലും ട്രീറ്റ്മെന്റ് ഉണ്ട്, ട്രീറ്റ്മെന്റ് എടുത്താൽ നല്ലപോലെ വ്യത്യാസം വരികയും
0: ചെയ്യും.
1: അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് ബാധിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല. ക്ഷീണം കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ മെഡിസിൻസ് കഴിച്ച് സാധാരണ പോലെ തന്നെ ജീവിക്കാൻ പറ്റും. ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും മരുന്ന് തുടങ്ങുമ്പോൾ, കാരണം തരുന്ന ഡോക്ടർക്കും അറിയില്ല ഈ ഡോസ് ആൾക്ക് ചേരുന്നതാണോ ചേരുന്നത്. കഴിച്ചു തുടങ്ങിയാലേ മനസ്സിലാവുള്ളൂ അത് കുറയ്ക്കണോ അതോ അതി കൂട്ടണോ എങ്ങനെയാന്ന്. അപ്പൊ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചെറുതായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അത് കഴിയുമ്പോഴേക്കും നോർമൽ രീതിയിലാവും.
2: ഡോക്ടർ, ഇവര് ഒരു കേസ് പറഞ്ഞല്ലോ, ഇത് ഇമ്പൾസീവ് ബിഹേവിയർ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് വളരെ സെലക്റ്റീവ് ആകാൻ പറ്റും. അപ്പൊ അത് എല്ലാവരോടും വേണ്ടതല്ലേ? ഇപ്പൊ ഇവര് വീട്ടിന്റെ പുറത്തിറങ്ങിയാൽ എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്, നല്ല അഭിപ്രായമാണ് അവരെ കുറിച്ച് എന്ന് ഈ വിളിച്ച വ്യക്തി തന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇമ്പൾസീവ് ബിഹേവിയർ

0: അങ്ങനെ ഉണ്ടാവുമോ?
1: അത് നമുക്ക് സെലക്റ്റീവ് ഇമ്പൾസീവ് അല്ല. നമ്മൾ ഇപ്പം ആൾ പറഞ്ഞ വേർഷനല്ലേ നമുക്കറിയുള്ളൂ. നമ്മൾ ഡയറക്റ്റായിട്ട് മറ്റാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ ആ അഗ്രഷൻ അവിടെ സപ്രസ് ചെയ്ത് വെക്കുന്നതാണെങ്കിലോ പുറത്തിറങ്ങുമ്പോൾ. വീട്ടിലാവുമ്പോൾ ആ ഒരു ആളുടെ ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ആൾക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും.
0: അങ്ങനെയായിരിക്കും ഒരു പക്ഷേ അല്ലേ. ശരിക്കും ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണൂ എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്നൊന്ന് ഉൾവലിയുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ മാനസികാരോഗ്യത്തെ കുറിച്ച് ഇപ്പോഴും നിലനിൽക്കുന്ന ഏറ്റവും വലിയ തെറ്റിദ്ധാരണ അതല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടല്ലോ, അതെന്താണ് എന്ന് പറയാൻ പറ്റുമോ?
1: ഏറ്റവും കൂടുതലുള്ള സ്റ്റിഗ്മ എന്ന് പറയുന്നത് മരുന്ന് കഴിച്ചാൽ പിന്നെ എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാനിങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കും. പിന്നെ അടുത്തത് എൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് എനിക്കൊരു സൈക്യാട്രിസ്റ്റിനെ കാണേണ്ടി വരുന്നത്. ഇത് രണ്ടുമാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സ്റ്റിഗ്മയായിട്ടുള്ളതെന്ന്. അല്ലെ, മരുന്ന് കഴിച്ചാൽ എൻ്റെ കിഡ്നീനെ ബാധിക്കും, ലിവറിനെ ബാധിക്കും, ഞാൻ ചത്തുപോകും. ഇതിൽ മൂന്നെണ്ണമാണ് കൂടുതലും നമ്മൾ കേൾക്കുന്ന സ്റ്റിഗ്മ. ഇപ്പം ആൾ മദ്യപിക്കുന്ന ആളാണെങ്കിലും മദ്യപിച്ച് ലിവറൊക്കെ പ്രശ്നമായി കിടക്കുന്ന ആൾ നമ്മളെ കാണാൻ വരുമ്പോൾ അവർ ചിലപ്പോൾ ചോദിക്കും, ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്നെ എന്തെങ്കിലും ബാധിക്കുമോ? അപ്പം നമുക്ക് തോന്നും നിങ്ങൾ ലിവർ ഓൾറെഡി നിങ്ങൾ മദ്യം കഴിച്ച് പ്രശ്നമായിട്ട് ഇരിക്കുകയാണല്ലോ. അത് അത്രമാത്രം ആൾക്കാർ കൺസേൺ ആണ്. മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക്
0: തോന്നുന്നു
1: മരുന്നിനെ
0: കുറിച്ചാണ്,
1: അതൊന്നും പ്രശ്നമില്ല.
0: മാത്രമല്ല ശരിക്കും ഒരു മാനസിക പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കാനും പലർക്കും ബുദ്ധിമുട്ടല്ലേ? കാരണം
1: അത് അവരുടെ ഈഗോനെ ബാധിക്കുന്ന പോലെയാണ്.
0: നമുക്ക് വേറെ കോൾ വന്നിട്ടുണ്ട്. കോളിലേക്ക്, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തു നിന്ന് മാറി നിന്ന് സംസാരിക്കൂ. ഡോക്ടർ ചിഞ്ചു സോമനാഥ് മറുപടി പറയണ്ട, ഡോക്ടറോട് സംസാരിച്ചാൽ മതി, ചോദിച്ചോളൂ സംശയം.
2: ഞാൻ ഇപ്പോ 3 വർഷമായിട്ട് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്നു. 2 മക്കളെയും കെട്ടിച്ചയച്ചു. ഞാനിപ്പോ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇപ്പോ ഭാര്യ 3 വർഷമായിട്ട് പിണങ്ങി പോയി. ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ 3 വർഷമായി ഞാൻ കുറച്ച് മാനസിക സമ്മർദ്ദത്തിലാണ് ജീവിക്കുന്നത്. അപ്പോ എനിക്ക് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു സൈക്കാട്രിസ്റ്റിനെ കണ്ടാൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലും എനിക്കതൊരു നാണക്കേട് കൊണ്ട് ഞാൻ പോയില്ല. ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയി ഒരു സൈക്കാട്രിസ്റ്റിൽ പോയി. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഞാൻ പോയി സൈക്കാട്രിസ്റ്റിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ അവർക്ക് അവര് എന്നെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പോ അവര് എനിക്ക് ഇന്നലെ ഇന്നലെ മിനിയാന്ന് തന്നെയാണ് അവിടെ പോയത്. അപ്പൊ അവിടെ ചെന്നിരുന്നപ്പോ അവര് 2 തരം ഗുളികകൾ എനിക്ക് തന്നിട്ടുണ്ട്. ഈ 2 ആഴ്ചത്തേക്കുള്ള മരുന്ന് കഴിച്ചിട്ട് എനിക്ക് തിരികെ 2 ആഴ്ച കഴിയുമ്പോൾ വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മരുന്നിന്റെ പേര് പറയട്ടെ. ഇതിനകത്ത് അവര് പ്രിസ്ക്രിപ്ഷനിൽ എനിക്ക് കൃത്യമായിട്ട് പറയുന്നില്ല. ഞാൻ എന്തെങ്കിലും ഞാൻ ഇത് നോക്കിയിട്ട് ഞാൻ ഒന്ന് പറയട്ടെ.
1: അത്
2: രാവിലെ വർണ്ണം കഴിക്കണം. പിന്നെ 2
1: ക്ലോണാസെപാം
2: അത് രാത്രി വർണ്ണം കഴിക്കണം.
1: 0.25
2: ഗുളിക എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നു. അത് ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ചെല്ലാൻ പറഞ്ഞത്. അപ്പൊ എനിക്കിപ്പോ ചോദിക്കാനുള്ളത്, ഈ ഗുളിക എനിക്ക് ഞാനിപ്പോ പറഞ്ഞ എന്റെ മാനസികാവസ്ഥയും എനിക്ക് ഉറക്കമില്ലായ്മയും എല്ലാമാണ് ഞാൻ അവിടെ സൂചിപ്പിച്ചത്. അപ്പൊ ഇത് എന്തിനുള്ള സൂചനയായിരിക്കും അവര് ഈ മരുന്ന് തന്നിരിക്കുന്നത് എന്നൊന്ന് പറയാൻ പറ്റുമോ?
1: ഇത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്ന ഒരു മെഡിസിൻ ആണ്.
2: പിന്നീട് എനിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു മാഡം. എനിക്ക് ഞാനിപ്പോ 3 വർഷമായി 68 വയസ്സായി. ഇപ്പൊ ഞാൻ 3 വർഷം ആയിട്ടിപ്പോ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. പിന്നീട് എന്റെ മുന്നോട്ടുള്ള അവസ്ഥയിൽ ഞാൻ പിന്നീട് എനിക്ക് എന്തൊക്കെ അവസ്ഥ വരും, എനിക്കിപ്പോ ഒരു അയൽവക്കാരില്ല, ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നത്, ഒരു അപകടം വന്നു കഴിഞ്ഞാൽ ആരും സംരക്ഷിക്കാനില്ല, നോക്കാനില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്കും അവര് പറഞ്ഞു ഞങ്ങളൊന്ന് സൂചിപ്പിച്ചാൽ ഞങ്ങള് അതിനുള്ള പരിഹാരം ചെയ്യാം സാമൂഹ്യ സേവന കളക്ടറേറ്റിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനിപ്പോ പെട്ടെന്നൊരവസ്ഥയില് ഇങ്ങനെ വീട്ടില് ഒറ്റക്കായി പോയി എനിക്കൊരു ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ഫോൺ ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ള ഒരു ആശങ്കയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോ ഇപ്പൊ ഞാനിപ്പോ രണ്ടാഴ്ച കഴിഞ്ഞിട്ട്

0: ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. എനിക്ക് ഇതിനകത്ത് ഇത് ഇതിലുപരി മാഡത്തിന് എന്തെങ്കിലും എനിക്കൊരു നിർദ്ദേശം തരാൻ കഴിയുമോ?
1: ഇപ്പോ വൈഫ് എന്തിനാ പഴകി പോയിരിക്കുന്നത്?
0: വൈഫ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. അവർക്ക് ചില ചുറ്റിക്കളികളുണ്ടായിരുന്നു. എനിക്ക് അതിനെ പറ്റി എനിക്ക് കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല. അത് ഇപ്പൊ കോടതിയിൽ നിൽക്കുകയാണ് മാഡം. അത് ആ പ്രശ്നം കോടതിയിൽ നിൽക്കുകയാണ്. അത് ഇനി കോടതിയാണ് തീരുമാനം. കോടതി ഏകദേശം പകുതിയോളം എനിക്ക് അനുകൂലമായിട്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. സാധാരണ സ്ഥിതിയില് പെണ്ണുങ്ങൾക്കാണ് കൂടുതല് പ്രയോറിറ്റി കിട്ടുന്നത്. എങ്കിലും എന്റെ ഇപ്പോഴത്തെ എന്റെ ഈ അവസ്ഥയും എന്റെ രോഗാവസ്ഥയും എന്റെ സർട്ടിഫിക്കറ്റുകളുള്ള ഹാജരാക്കിയിട്ട് പകുതിയോളം ഇപ്പോ എന്റെ ഭാഗത്താണ് കോടതി നിൽക്കുന്നത്. അത് കോടതി ഇതിന്റെ വിധി പറഞ്ഞിട്ടില്ല. അപ്പോ അതും എന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നു. എല്ലാം കൂടി ചേർത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും നാളെ ഒരവസ്ഥയിൽ എനിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യും ദൈവമേ എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മാഡത്തിന് എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ കഴിയുമോ?
1: ഇതിപ്പോ ആദ്യം നമ്മളുടെ ഇപ്പോഴത്തെ വിഷമം മനസ്സിലായി. അതായത് നമ്മൾ ഒറ്റപ്പെട്ടു പോയി, നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. ഈ മരുന്ന് കഴിച്ച് ഈ ഒറ്റപ്പെട്ടു എന്ന ചിന്തയ്ക്ക് വ്യത്യാസങ്ങൾ വരും പതുക്കെ പതുക്കെ. എനിക്ക് ആരുമില്ല എന്നുള്ള ചിന്തകളെല്ലാം കുറയും. നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ധൈര്യം കിട്ടും. ഹലോ,
0: എന്താണ് മാഡത്തിന് പറയാനുള്ളത്? എന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് നാളെ എന്തെങ്കിലും നാളെ എന്നല്ല ചിലപ്പോ ഇന്ന് രാത്രി തന്നെ എനിക്ക് എന്തെങ്കിലും ഒരു അൺകോൺഷ്യസ് വന്നു കഴിഞ്ഞാല് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊരു ഫോൺ കോള് വിളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാല്
1: നമുക്ക് റിലേറ്റീവ്സും ബന്ധുക്കളും മക്കളും ആരും നമുക്ക് സപ്പോർട്ടില്ല.
0: മക്കളെ രണ്ടുപേര്, എനിക്ക് രണ്ട് പെൺമക്കളായിരുന്നു, അവര് വിദേശത്താണ്. അവരെ എല്ലാവരും ഞാൻ ഈ ഭാര്യകളിൽ നിന്ന് വിട്ടു പോകുന്നത് വരെ അവര് എന്നോട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നതാണ്. ഭാര്യ പോയതിന് ശേഷം അവരെ എല്ലാം ബ്രെയിൻ വാഷ് ചെയ്ത് അവരുടെ വശത്താക്കി. ഇനിയിപ്പോ അത് പ്രതീക്ഷിക്കാനുമില്ല. മക്കളില്ല എന്നുള്ള ഒരു സ്ഥിതിയിൽ വരെ ഞാൻ എന്റെ മാനസികമായിട്ട് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സഹോദരങ്ങളാണ്. അതില് എല്ലാവരും പ്രായമായ ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 68 വയസ്സായി. അതോടൊപ്പം തന്നെ എനിക്ക് എന്റെ 75 വയസ്സായ സഹോദരിയുണ്ട്. അതിന് താഴെയുള്ളവരുണ്ട്. എല്ലാവരും അവരവരുടേതായ കുടുംബങ്ങളും അവരുടെ പ്രാരാബ്ദങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്കും പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വന്നിട്ട് എന്നെ സഹായിക്കാനൊന്നും കഴിയുന്നില്ല. ചിലപ്പോ ഒരു ഫോൺ കോള് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് രാത്രി വിളിച്ചു കഴിഞ്ഞാൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ചിലപ്പോ വരാൻ പറ്റുന്ന അവസ്ഥയായിരിക്കും. പക്ഷെ അവര് തീർച്ചയായിട്ടും എന്നെ സഹായിക്കുകയും ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ സമയോചിതമായി അവർക്ക് ചിലപ്പോ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. അപ്പൊ അങ്ങനെ ഒരവസ്ഥയിൽ എനിക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരാൻ പറ്റുമോ? എനിക്കിപ്പോ ഒരു വയോജന കേന്ദ്രത്തിൽ പോയി താമസിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് റിലീഫ് കിട്ടും എന്നാണ് ഞാനിപ്പോ വിചാരിക്കുന്നത്. തൽക്കാലം എനിക്ക് വരുമാനം ഒന്നുമില്ലെങ്കിലും ചെറിയ ഒരു കുഞ്ഞു വരുമാനം ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഭക്ഷണം വെച്ച് കഴിച്ച് താമസിക്കുന്നു. അത് നാളെ എപ്പോ എങ്ങനെ സംഭവിക്കും അതും എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഇതിനെല്ലാം കൂടിയുള്ള ഒരു പരിഹാരം മാഡത്തിന് പറയാൻ കഴിയുമോ?
1: ഇതിനെല്ലാത്തിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എന്റെ കയ്യിലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആക്ച്വലി ഇത് നമ്മളുടെ എന്താണ് പ്രശ്നം എന്ന് വൈഫായിട്ട് സംസാരിച്ചാലും മക്കളയച്ച് സംസാരിച്ചാലും കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് അവര് നമ്മളെ വിട്ടുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനത്തെ സെന്റേഴ്സിൽ പോയി താമസിക്കുന്ന ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. മറ്റേ ഇങ്ങനെ റിട്ടയർമെന്റ് ഹോംസ് എന്ന് പറയുന്ന സെന്റേഴ്സ് ഉണ്ട്. ഈ റിട്ടയർമെന്റ് ആയ ആൾക്കാർക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു കൂട്ടായ ആൾക്കാർ ഒരുമിച്ച് താമസിക്കുന്ന അങ്ങനത്തെ കുറെ ഫെസിലിറ്റീസും ഇപ്പൊ ഉണ്ട് നമുക്ക്. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ പോയി താമസിക്കുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ആ ഒറ്റപ്പെട്ട രീതിയിൽ നിന്ന് വ്യത്യാസം വരാം.
0: മാഡം, ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ? ഇത്ര ഇപ്പൊ ഈ വാക്ക് പറഞ്ഞതുകൊണ്ട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നമ്മുടെ എറണാകുളം ജില്ലയിൽ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്നെ ഒന്ന് സഹായിക്കാനായിട്ട് എന്ത് സഹായമാണ്? ഞാൻ എവിടെയാണ് ചെല്ലേണ്ടത്? എന്ത് എവിടെയാണ് ഞാൻ അന്വേഷിക്കേണ്ടത്? അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം എനിക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? കാരണം എനിക്ക് പിന്നീട് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ അവസ്ഥ വരും, ഉറപ്പാണത്.
2: അല്ല, നമുക്ക് അതിനെ കുറിച്ച് അന്വേഷിക്കണം. കാരണം ഇതിപ്പോ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് ഡോക്ടർക്ക് പറയാൻ കഴിയും. താങ്കൾ ചോദിക്കുന്നത് ഇവിടുത്തെ മറ്റുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റിയെ കുറിച്ചാണ്. അത് നമുക്ക് ഒരു സാമൂഹ്യ സേവനം ചെയ്യുന്ന ആരെങ്കിലും ഉൾപ്പെടുത്തിയ ഒരു പരിപാടി ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് പറയാം. നമുക്ക് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റൊക്കെയായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ
0: കഴിയും.
2: സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റോ അവർക്ക് എന്തെങ്കിലും സാധ്യതകളുണ്ടോ നമുക്ക് അവിടെയൊക്കെ അന്വേഷിച്ചു നോക്കാം എന്നല്ലാതെ കൃത്യമായിട്ട് നമ്മുടെ ഒരു ഡോക്ടർക്ക് അത് പറയാൻ കഴിയും.
0: എനിക്ക് ജീവിക്കണം.
2: മനസ്സിലായി താങ്കൾക്ക്.

0: ഒരുപാട് സ്ട്രെസ് മാത്രമല്ല ആൻസൈറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് അല്ലേ? ആ, അപ്പോൾ സ്ട്രെസ് ആൻസൈറ്റി വിഷാദം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ താങ്കൾ എന്തായാലും ഒരു സൈക്കാട്രിസ്റ്റിന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള മരുന്നുകൾ കഴിക്കൂ. ആ, അത് മരുന്ന് കഴിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹം പറയുന്നതനുസരിച്ച് വ്യത്യാസം വരെ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റ് സാധ്യതകളെ കുറിച്ച് അന്വേഷിക്കാം. ഓക്കെ, ഈ പരിപാടിയിലേക്ക് വിളിച്ചതിന് വളരെ സന്തോഷം. എത്രയും പെട്ടെന്ന് താങ്കൾ സുഖം പ്രാപിക്കട്ടെ. എനിക്ക് തോന്നുന്നു ഇത്തരം അസുഖത്തിലിരിക്കുന്നവരാണ് പിന്നീട് ഒരുപക്ഷെ വിഷാദത്തിലേക്കും പോകാൻ സാധ്യത അല്ലെ. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന് ആൻസൈറ്റി ഉണ്ട്. ഇനി നാളെ എന്ത് സംഭവിക്കും, ഫോൺ ചെയ്യാൻ കഴിയില്ലെങ്കിലോ, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പോ ഇത്തരം വ്യക്തികളെ ഇത്തരം
1: ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ആളെ എല്ലാവരും ഐസൊലേറ്റ് ചെയ്തേക്കുന്നത്.
0: നമ്മളൊരു ഭാഗ്യം കേട്ടിട്ടുള്ളൂ,
1: ആ ഒരു ഭാഗ്യമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. കാരണം 63 വയസ്സായ ഒരാൾക്ക് ഈ 68 വയസ്സായ ഒരാൾക്ക് ഈ എന്തായാലും വൈഫ് എന്ന് പറയുമ്പോൾ 3-4 വയസ്സുള്ളതല്ലേ ആവുള്ളൂ. കൂടുതൽ ഒരു 60 above 50 ആ ഒരു ഏജ് എങ്ങാനായിരിക്കും. ആ ഒരു ഏജില് വൈഫിന് എന്തുകൊണ്ട് സംശയങ്ങൾ വരുന്നു, അതും നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു യങ് ഏജ് അല്ല, ആള് പറയുന്ന പോലെ പരസ്പര പുരുഷ ബന്ധമുണ്ടെന്ന് പറഞ്ഞത് പോലെ ആ ഒരു ഏജില് ആളുടെ തോന്നലാണോ ഇനി അത്, അതോ അതൊരു ഡെലൂഷൻ. നമ്മൾ വിചാരിക്കുന്ന പോലെ ആ ഒരു ഏജ് ആകുമ്പോൾ നമ്മുടെ ബ്രെയിനിന്റെ പല ഭാഗങ്ങളും ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങും. ഷ്രിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇല്ലാത്ത ചിന്തകൾ വരാൻ തുടങ്ങും. ഇനി അങ്ങനെ വല്ല തോട്ട്സ് ആണെന്ന് ഞാൻ പറയല്ല, കാരണം അങ്ങനത്തെ ഒരു പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം അത് വളരെ വലിയ വ്യത്യാസമായിരിക്കും. ചിലപ്പോൾ 30 വർഷമായിട്ട് ഈ സംശയം എന്ന് പറഞ്ഞ് സംസാരിക്കാത്ത ആളുകളായിരിക്കും ഈ ട്രീറ്റ്മെന്റ് എടുത്തു കഴിയുമ്പോൾ 31-ാമത്തെ വർഷം ആദ്യമായിട്ട് സംസാരിക്കുന്നത്.
0: അതുവരെ അവരുടെ ഈ സങ്കല്പം അല്ലെങ്കിൽ അവരുടെ ഈ അവർ കാണുന്നത് സത്യമാണ് യാഥാർത്ഥ്യമാണെന്ന് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കും.
1: അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടായിരുന്നു. കാരണം മോനിപ്പോ 25 വയസ്സേ, മോന് 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഇവർ അവസാനമായിട്ട് സംസാരിക്കുന്നത് മോൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോഴാണ് ആ പയ്യൻ കാണുന്നത് ഇവര് സംസാരിക്കുന്നത്. അത്ര നാള് ആ ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയമായിരുന്നു.
0: നമ്മളുടെ ഈ ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10 വരികയാണല്ലോ. അപ്പോൾ ഇത്തവണത്തെ തീം എന്താണ്? ശരിക്കും നമ്മൾ ഈ ദിനം ആചരിക്കുന്നത് മാനസികാരോഗ്യത്തെക്കുറിച്ചും അസുഖങ്ങളെക്കുറിച്ചും ഒരു അവബോധം സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ.
1: ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ലിവ്ഡ് എക്സ്പീരിയൻസ് ഹേർഡ് റിയൽ വോയിസസ് റിയൽ ചേഞ്ചസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു മാനസിക പ്രശ്നം അനുഭവിച്ച ഒരു വ്യക്തിനെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട്, അവരുടെ എക്സ്പീരിയൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ ഹെൽത്ത് കെയർ മെൻറ്റൽ ഹെൽത്ത് പോളിസീസും സർവീസസ് എല്ലാം മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പ്രാവശ്യത്തെ തീം. അതായത് അവരെ കേൾക്കും മാത്രമല്ല അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം, പാർട്ട് ഓഫ് ദി സിസ്റ്റം എന്ന രീതിയിൽ.
0: അതാണ് യഥാർത്ഥത്തിൽ മാറ്റം വരുത്തുന്നത് എന്നായിരിക്കും അല്ലേ. നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം സാറേ.
0: നമസ്കാരം, ഡോക്ടർ ചിഞ്ചു സോമനാഥാണ്, സംശയം ചോദിച്ചോളൂ.
2: ഡോക്ടറെ, ഞാനൊരു ചെറിയ സംശയം ചോദിക്കാൻ വേണ്ടി മാത്രമാണ്. എന്റെ ഒപ്പം ജോലി ചെയ്യുന്ന ഒരു സുഹൃത്തിന്റെ അടുത്ത വീട്ടിലെ ഒരു താമസക്കാരാണ്. ഒരു അമ്മയും 2 മക്കളും മാത്രമേ ഉള്ളൂ. അതിൽ 2 ആൺകുട്ടികളാണ്. മൂത്ത കുട്ടി ഗൾഫിലാണ്. ഈ ഇളയ കുട്ടി 24 ഇയേഴ്സ് ഉണ്ട് അവന്. അപ്പൊ അവനൊരു ഷോപ്പില് സെയിൽസ്മാനായിട്ട് നിൽക്കുകയായിരുന്നു. ഒരാഴ്ചയോളമായിട്ട് അവന് ഒരുതരം എന്താ പറയാ, ഇങ്ങനെ ആരോടും സംസാരിക്കില്ല, ഇങ്ങനെ ഒതുങ്ങിക്കൂടി, ഒന്ന് ഒരു മണ്ണത പോലെ ആണ്. അപ്പോ അവർക്ക് മൂത്ത മകൻ അവിടെയാണ്, ഇവർക്ക് പറയാൻ ആരുമില്ല. അപ്പോ എന്റെ സുഹൃത്തിനോട് പറഞ്ഞു. അപ്പൊ സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കാം, ഇപ്പൊ ഞാൻ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു പരിപാടി നടക്കണ്ടോ, നമുക്ക് ഞാൻ വിളിക്കട്ടെന്ന് ചോദിച്ചു. വിളിച്ച് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഏത് ഡോക്ടറാണ്, ഡോക്ടർ എങ്ങനെയാണ് ഇവന്റെ ഒരു ചികിത്സയിലേക്ക് പോകേണ്ടത്?
1: ഇപ്പൊ ആൾ ആരോടും സംസാരിക്കുന്നില്ല, അങ്ങനെ മുറി അടച്ചിരിക്കുന്നു, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്?
2: മുറി അടച്ചിരിക്കുന്നില്ല, പൊതുവിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഇന്ന് മാറിയിട്ട് വളരെ സൈലന്റ് ആണ് ആള്.
1: അതിനെന്തെങ്കിലും കാരണങ്ങളുണ്ടോന്ന് വീട്ടുകാർക്ക് അറിയാവോ?
2: എനിക്ക് ഇവരെ ആരെയും ഡയറക്റ്റ് ആയിട്ട് അറിയില്ല, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ അയൽവാസിയാണ്.
1: ആ ഇതിപ്പോ നമുക്കൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ ആള് യങ് ആയതുകൊണ്ട് നമുക്കൊരു സൈക്യാട്രിസ്റ്റിനെ തന്നെയാണ് ഡെഫിനറ്റ്ലി കാണിക്കണ്ടേ.
2: സൈക്യാട്രിസ്റ്റിനെ കാണണം.
1: ആ സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണണം. ആളെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോവാ. ആ അപ്പൊ നിങ്ങള് ചിലപ്പോ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കേണ്ടി വരും. കാരണം ഇത് പെട്ടെന്ന് ആള് ഇങ്ങനെ വലിയൊരു ചേഞ്ച് ആണ്. കാരണം അത് ആളെ കണ്ടാലാണ് എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവുക. ഒരു വലിയൊരു ചേഞ്ച് ആണെങ്കിൽ ചിലപ്പോ അഡ്മിറ്റ് ചെയ്തിട്ട് ചികിത്സിക്കേണ്ടി വരും. നിങ്ങൾ

0: ഏത് സ്ഥലത്താണ് ഉള്ളത്?
1: ഞാനിവിടെ കടവന്തരയാണ്. എന്റെ വീട് കടവന്തരയാണ്.
0: ഇവരുടെ വീട്?
1: ഇവരുടെ വീട് ചേരാനല്ലൂർ ഭാഗത്തായിട്ട് വരും.
0: ആ, അപ്പൊ അവർക്ക് മറ്റേ ജില്ലാ ആശുപത്രിയിലുണ്ട് സൈക്യാട്രി വിങ് അല്ലെങ്കിൽ പ്രൈവറ്റായ ഹോസ്പിറ്റൽസ് ഉണ്ട്?
1: ചോദിക്കാനാ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നോട് ജനറൽ ഹോസ്പിറ്റൽ, എനിക്ക് ജനറൽ ഹോസ്പിറ്റലായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എനിക്ക് അവിടെ എനിക്ക് അറിയാൻ പറ്റിയില്ല. ഞാൻ ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ ഈ കടവന്തരയിലെ ഒരു ഹെൽത്ത് സെന്റർ ഉണ്ട്.
0: അവിടെ
1: എല്ലാ മാസത്തിന്റെ സെക്കൻഡും ഫോർത്തും
0: എനിക്ക് അറിയാം, DMHP എന്ന് പറഞ്ഞ പ്രോഗ്രാം.
1: അവിടെ മോളും വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ എന്റെ മോള്. അപ്പൊ അവിടെ കാണിക്കാമെന്നാണ് ഓർത്തത്. അപ്പൊ ഞാൻ കുറച്ചും കൂടി കൂടുതൽ സൗകര്യം കിട്ടുന്നതാണെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാലോ. എന്റെ സഹായം തേടിയതാണ് അവര്. അപ്പൊ ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ടാ മതിയോ?
0: ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ടാ മതി, അവിടെ ഉണ്ടാവും.
1: ആണല്ലേ?
0: ഇപ്പൊ കൂടുതൽ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ കാഷ്വാലിറ്റി ഉണ്ടായാലും മതിയാവുമായിരിക്കും.
1: അല്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടില്ലെന്നാണ്.
0: ഇല്ല, അപ്പൊ OP കാണിക്കുക, എന്നിട്ട് ഡോക്ടർ എങ്ങനെ അഡ്മിറ്റ് ചെയ്യണോ വേണ്ടിയോ എന്ന് ഡോക്ടർ കണ്ട ശേഷം തീരുമാനിച്ചോളൂ.
2: നമുക്കൊരു ഇടവേളയിലേക്ക് പോകണോ അതോ ഇടവേളയിലേക്ക് പോകണ്ട? ഇപ്പൊ തൽക്കാലം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം അല്ലേ. ശരിക്കും സാധാരണ എല്ലാവരും പറയുന്ന കാര്യമാണ് ഈ പരിപാടിയിൽ വിളിക്കുമ്പോൾ തന്നെ ഉറക്കമില്ലായ്മ ഈ മാനസികാരോഗ്യത്തിൻ്റെ കൂടെ പറയാറുണ്ട്. ശരിക്കും നമുക്ക് എല്ലാ ഉറക്കമില്ലായ്മയും ഒരു മാനസികാരോഗ്യ പ്രശ്നമായി കാണാൻ കഴിയുമോ? ഉറക്കമില്ലായ്മയും മാനസികാരോഗ്യവും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
0: നമ്മൾ ഏത് സിംപ്റ്റം ആദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചോദിക്കുക എങ്ങനെയാണ് ഉറക്കം എന്നാണ് ചോദിക്കുക.
2: അതെ,
0: കാരണം എല്ലാ മാനസികാരോഗ്യ അസുഖങ്ങൾക്കും ഉറക്കത്തിൽ ഒരു വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുക, മിക്ക ആൾക്കാർക്കും ഉറക്കം ഡിസ്റ്റർബ്ഡ് ആണ് കൂടുതലായിട്ടും കാണാറുള്ളത്. അപ്പോൾ നമ്മൾ പ്രായമായ ആൾക്കാർ ചിലപ്പോൾ പറയാണ്ട് ഉറക്കമില്ല ഉറക്കമില്ല എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രായമാവും തോറും ഉറക്കത്തിന് നീഡ് കുറയുകയാണ് ചെയ്യുന്നത്. പണ്ട് നമുക്ക് 8 മണിക്കൂർ ഉറക്കം വേണ്ടെങ്കിൽ അത് ഗ്രാജുവലി കുറഞ്ഞുകൊണ്ടിരിക്കും. ഒരു 6 മണിക്കൂർ ഉറക്കം, 5 മണിക്കൂർ ഉറക്കം, കാരണം അത്രയ്ക്ക് അവർക്ക് ആവശ്യമുള്ളൂ. കാരണം അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറവാണ്, അപ്പോൾ ഉറക്കത്തിൻ്റെ നീഡും കുറവാണ്. അതൊരു നോർമൽ ഫിസിയോളജിക്കൽ തിങ് ആണ്. അല്ലാതെ ഏത് മാനസികാരോഗ്യ അസുഖം പ്രശ്നമുണ്ടെങ്കിലും ഉറക്കത്തിനെയാണ് കാര്യമായിട്ട് ബാധിക്കുക. പക്ഷെ നേരെ തിരിച്ച് കുട്ടികളിൽ ഇപ്പം ഡിപ്രഷൻ വരുവാണെങ്കിൽ അവർ കൂടുതൽ ഉറങ്ങുക ചെയ്യുക. കുട്ടികളെന്ന് വെച്ചാൽ അഡോളസെന്റ് ഏജിലുള്ള ആൾക്കാരൊക്കെ,
2: കൗമാരപ്രായക്കാരൊക്കെ
0: ആണ്. അവർക്ക് സാധാരണ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഉറക്കത്തിന് നേരത്തെ എണീക്കലാണ് നമ്മൾ വലിയ ആൾക്കാർക്ക് കാണുന്ന ലക്ഷണമെങ്കിൽ, ഇവർക്ക് ചിലപ്പോൾ കാണുന്നത് കൂടുതൽ സമയം ഇവർ ഉറങ്ങുക എന്നുള്ളതാണ്. അങ്ങനത്തെ ചില വ്യത്യാസങ്ങളും ഉണ്ട് ഉറക്കത്തിന്റെ പാറ്റേൺ.
2: ഇത് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ചിലപ്പോൾ ഉറക്കം ഇല്ലാത്തത് മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ടുകൂടിയാവാം അല്ലേ, മറ്റേതെങ്കിലും ബയോളജിക്കൽ റീസൺ ഉണ്ടായിരിക്കാം.
0: ഇപ്പൊ ഷുഗർ, ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് വേദന, അതെല്ലാം ഒരു കാരണങ്ങളാവാം. ഇതെല്ലാം നോർമൽ ആണെങ്കിൽ മാത്രമേ ഉറക്കമില്ലായ്മേനെ നമ്മളൊരു സൈക്യാട്രിക്കരമായിട്ട് നമ്മൾ
2: നോക്കണം. മാനസികാരോഗ്യ പ്രശ്നം തെറ്റിദ്ധരിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞ് ചിലർ പറയാറുണ്ട്, അതും ശരിക്കും ഒരു മാനസികാരോഗ്യ പ്രശ്നമായിട്ട് നമുക്ക് കണക്കാക്കാവുന്ന ഒരു കാര്യമല്ലേ?
0: ആണ്, അത് നമ്മളൊരു ആങ്സൈറ്റി സ്പെക്ട്രത്തിൽ വരുന്ന ഒരു സാധനമാണ് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നത്. ഈ പാനിക് അറ്റാക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഒരാൾ എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് പേടി ഇനി അത് വരുമോ വരുമോ എന്നുള്ളത്. കാരണം അത്രയും വേർസ്റ്റ് ആയ ഒരു എക്സ്പീരിയൻസ് ആണ് അത്. ഒരു ഫിസിക്കൽ സിംപ്റ്റം, അതായത് ശാരീരിക ബുദ്ധിമുട്ടാണ് നമ്മൾ കൂടുതലും പാനിക് അറ്റാക്കിൽ കാണുക. നെഞ്ചെടുപ്പ് ഭയങ്കരമായിട്ട് ഇടിക്കുന്നു, വേർക്കുന്നു, ശ്വാസം എടുക്കാൻ കിട്ടുന്നില്ല.
2: ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഹലോ, പരസ്പരം പരിപാടിയാണ്, സംസാരിച്ചോളൂ.
3: ഹലോ,
2: ആ ഡോക്ടർ ഉണ്ട്, സംശയം ചോദിച്ചോളൂ കേട്ടോ.
3: അതെ, എന്റെ അമ്മ മരുന്ന് കഴിച്ചോണ്ടിരിക്കണേ.
0: ആ പറയൂ.
3: അമ്മക്കമ്മ കല്യാണത്തിന് മുമ്പുള്ള അസുഖമാണ്. അപ്പൊ ഇപ്പൊ അമ്മക്ക് ഒരു സംഘടനക്കാരി മരുന്ന് ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെ ഉണ്ട്. ഇപ്പൊ അത് കാരണം നല്ല ഉറക്കമൊക്കെ ഉണ്ട്. നേരിയതായിട്ട് പുള്ളിക്കാരത്തി ഇരുന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറയും. ഇപ്പൊ ആ മരുന്ന് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കണം, കൈ കാര്യങ്ങൾക്കൊക്കെ ഇതിൽ വിറവലൊക്കെ ഉണ്ട്.
0: ഇതിപ്പോ ഡോക്ടറെ കാണുന്നില്ലേ? നിങ്ങൾ തന്നെ ഈ മരുന്ന് വാങ്ങിച്ച് കഴിച്ചോണ്ടിരിക്കുവാണോ?
3: ഇല്ല, ഡോക്ടറെ കാണാറുണ്ട്.
0: ഡോക്ടർ അമ്മേനെ കാണാറുണ്ടോ?
3: ഡോക്ടർ ഒരു 3-4 മാസം മുമ്പ്
0: കണ്ടതാണ്. കണ്ടതാണ് അല്ലെ? അപ്പൊ എന്താണ് ചോദിക്കാൻ കാരണം? എന്താണ് അത്? ഈ മെഡിസിൻസ്, ചില മെഡിസിൻസ് അവരുടെ അസുഖത്തിന്റെ തീവ്രത അനുസരിച്ച് ചിലപ്പോ ഡോസുകൾ കൂടുതൽ വേണ്ടി വരിക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം ചിലവർക്ക് വരാറുണ്ട് ഈ കൈകാലുകൾ വിറയ്ക്കൽ പോലെ. പക്ഷെ അതിനൊരു മറുമരുന്നുണ്ട്, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധാരണ കുറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് ഡോക്ടർ കാണുന്നില്ലേന്ന്. അവിടെ ആളെ കൊണ്ടുപോയിട്ട് പറയൂ, നിങ്ങൾ ചുമ്മാ പറഞ്ഞു.

0: കാര്യമില്ല, ആളെ കൊണ്ടുപോയി ഡോക്ടർ കാണിച്ചിട്ട് പറയൂ.
1: അത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരെ കൊണ്ടുപോകാറില്ല.
0: ആ കാരണം കൊണ്ടുപോയാലേ ഡോക്ടർക്ക് മനസ്സിലുള്ളൂ, അല്ലെങ്കിൽ ആള് ഈ സെയിം മരുന്ന് തന്നെ വേറെ പ്രശ്നങ്ങളില്ലാത്തോണ്ട് ഇത് തന്നെ എഴുതിത്തോണ്ടിരിക്കും.
2: ഈ കൈകാലുകൾ വിറയ്ക്കുന്നു എന്ന് പറഞ്ഞത് മറ്റു പല കാരണങ്ങൾ കൊണ്ടുപോയിക്കൂടെ, പ്രത്യേകിച്ച് പ്രായമാകുമ്പോൾ
0: അതും ആവാം, ന്യൂറോ പ്രശ്നങ്ങൾ കൊണ്ടാവാം കൈകാലു. പക്ഷെ നമ്മുടെ സൈക്യാട്രി ചില മെഡിസിൻസ് കുറെ നാൾ കഴിക്കുമ്പോൾ ലോങ് ടേം ആയിട്ട് ഇങ്ങനെ വരാറുണ്ട്.
2: പക്ഷെ അതിന് വേറെ പ്രതിവിധി ചെയ്താൽ നമുക്ക്
0: മെഡിസിൻസ് ഉണ്ട്.
2: നമ്മൾ പറഞ്ഞത് പാനിക് അറ്റാക്കിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പാനിക് അറ്റാക്ക് വരാൻ പെട്ടെന്നൊരു കാരണം എന്തായിരിക്കും?
0: അതിനങ്ങനെ കാരണം വേണമെന്ന് നിർബന്ധമില്ല. പെട്ടെന്ന് അങ്ങ് ചിലവർക്ക് പാനിക് അറ്റാക്ക് വരാൻ ഈ ക്ലോസ്ട്രോഫോ ഈ അടഞ്ഞ മുറിയിലിരിക്കുന്നവർക്ക്, ചിലപ്പോൾ ഹൈറ്റ് ഉള്ളവർക്ക്, ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആൻസൈറ്റി എന്തെങ്കിലും കേൾക്കുന്ന സ്ട്രെസ്സേഴ്സ് വരുമ്പോൾ, ചിലവർക്ക് ഒരു കാരണമില്ലാതെയും വരാം. നമ്മൾ ആങ്സൈറ്റി ആയ ഒരാൾക്ക് പെട്ടെന്ന് യാതൊരുവിധ പ്രൊവക്കേഷനും ഇല്ലാതെയും പാനിക് അറ്റാക്ക് വരാം. ചിലപ്പോൾ പല ആൾക്കാർക്ക് പല, ചിലർക്ക് ക്രൗഡിൽ നിൽക്കുമ്പോൾ പാനിക് അറ്റാക്ക് പോലെ വരിക, ചിലർക്ക് അടഞ്ഞ മുറികളിൽ കയറാൻ, ലിഫ്റ്റിൽ കയറാൻ അപ്പോൾ പാനിക് അറ്റാക്ക് വരിക, ഹൈറ്റിൽ നിൽക്കുമ്പോൾ പാനിക് അറ്റാക്ക് വരിക, അങ്ങനത്തെ പ്രശ്നങ്ങൾ. അതിൽ കൂടുതലും ഫിസിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ സിംറ്റംസാണ് കൂടുതൽ. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരിക, ഭയങ്കരമായിട്ട് വിയർക്കുക, കൈവിറയ്ക്കുക, നെഞ്ചത്ത് ഭാരം കയറ്റി വെച്ച പോലെ തോന്നുക, ഹാർട്ട് ബീറ്റ് പാൽപിറ്റേഷൻ പോലെ ഇങ്ങനെ നെഞ്ചിടിക്കുന്ന പോലെ നമുക്ക് തോന്നുക, ഇതൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ആൾക്ക് തോന്നുക എന്താ, ഞാൻ മരിച്ചു പോവോ ഇപ്പോൾ ഇത് വന്നിട്ട്, അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ സിംറ്റം നമ്മൾ ഫേസ് ചെയ്ത് പോകാനായിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവരെ അലട്ടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, ഇനി എനിക്ക് ഞാൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇനി വരുമോ,
2: അങ്ങനെ ഒരു ആൻസൈറ്റി ഉണ്ടാവാം അല്ലെ. നമുക്ക് അപ്പോൾ ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം, കേൾക്കാമോ? പേര് പറയണമെന്നില്ല, ആലപ്പുഴയിൽ നിന്ന് മനസ്സിലായി. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി എന്ന് ശ്രദ്ധിക്കൂ. ഡോക്ടർ ചിഞ്ചു സോമനാഥ് മറുപടി പറയും, സംശയം ചോദിച്ചോളൂ.
0: പറഞ്ഞോളൂ.
1: ഹലോ. എനിക്ക് ഒരാഴ്ചയായിട്ട് ഭയങ്കര ഒന്നിനും തോന്നുന്നില്ല, ഒരു വല്ലാത്തൊരു മൂഡായിട്ട്. എന്താന്ന്, വെറുതെ ജോലി ചെയ്യാതെ തന്നെ ചിന്തിച്ചിരുന്നു പോന്നു. പിന്നെ മരുന്നുകള് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞ തൈറോയിഡും
0: തൈറോയിഡും വേറെ എന്തിന്റെ ഗുളിക?
1: വാദത്തിന്റെ കോളേജിലാണ്.
0: നമുക്ക് എത്ര വയസ്സുണ്ട്?
1: നമുക്ക് സ്വയം തോന്നുന്നു, ഞാൻ റൈറ്റർ ആയിരുന്നു, മറ്റേ അപ്ലിക്കേഷൻ ഒക്കെ എഴുതി കൊടുക്കുന്ന ഒരു റൈറ്റർ ആയിരുന്നു. അതിന്റെ ഓൺലൈൻ ആയപ്പോഴത്തേക്ക് ആ ജോലി പോയി. സ്ഥിരം ഒരു പെട്ടെന്ന് ഒരു ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ. 60-57 വയസ്സായി. പിന്നെ എന്നാലും ഒരു ആക്റ്റീവായിട്ട് നടന്ന വ്യക്തിയാ. പക്ഷെ പെട്ടെന്ന് എനിക്ക് എല്ലാ ക്ഷീണങ്ങളും, പിന്നെ കുട്ടികളാരും ഇല്ല, ഹസ്ബൻഡ് ഒരു ഡ്രൈവറാണ്. പിന്നെ അത് കാരണം ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഒന്ന് വിളിക്കാം.
0: നമ്മുടെ തൈറോയിഡ് നോർമൽ ആണോ? എത്ര നാളായി തൈറോയിഡ് ചെക്ക് ചെയ്തിട്ട്? മറ്റേ അതിന്റെ മൂന്ന് വാല്യൂ നോക്കാറുണ്ടോ? T3, T4, TSH? അത് ഇപ്പൊ അടുത്ത് നോക്കിയപ്പോഴും നോർമൽ ആണോ? എത്ര നാളായി നോക്കിയിട്ട്? ഒന്നര മാസമായിട്ടു അല്ലേ. ഓക്കെ, നമുക്ക് വേറെ
1: ചെറുതായിട്ടുണ്ട്, ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഓൾറെഡി സ്ലീപ്പ് അപ്നിയ പോലെ ശ്വാസം കിട്ടാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പൊ വലിയ കുഴപ്പമില്ല, അത് ജനറ്റിക് ആയിട്ടുള്ളതാ, അത് കാരണം അതിന്റേതായ വിഷയമാണ്. പക്ഷേ
0: ഷുഗറും കൺട്രോളിലാണ്, ഷുഗറും നോർമലാണ്.
1: നോർമലാണ്, 160 അങ്ങനെയൊക്കെയുള്ളൂ.
0: 160 ഫാസ്റ്റിംഗ് ആണോ ഭക്ഷണം കഴിച്ചിട്ടാണോ?
1: ഭക്ഷണം കഴിച്ചിട്ട്.
0: ഫാസ്റ്റിംഗ് എത്രയുണ്ട്? ഭക്ഷണം കഴിക്കാതെ എങ്ങനെയുണ്ട്?
1: 110.
0: ഓക്കെ, ശരി. അപ്പൊ നമ്മൾക്ക് ഇതിപ്പോ ഒരാഴ്ചയായിട്ടുള്ള ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടല്ലേ. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും?
1: ഇത്ര മൂഡ് ഓഫ് ആയിട്ട് തോന്നിയിട്ടില്ല
0: മുമ്പ്. അങ്ങനെ
1: ചിന്തിച്ചിരിക്കുക, ഇങ്ങനെ ഓരോ, സത്യം പറഞ്ഞാ കുളിക്കാൻ തോന്നുന്നില്ല, അലക്കാൻ തോന്നുന്നില്ല, അങ്ങനെയൊക്കെ ഒരവസ്ഥ തോന്നുന്നു. എനിക്ക് സ്വയം അങ്ങനെ തോന്നുന്നു. പക്ഷെ അങ്ങനെ ഒരു വ്യക്തി അല്ലായിരുന്നു ഞാൻ. ഹസ്ബൻഡ് ഞാനും മാത്രമേ ഉള്ളു വീട്ടില്.
0: ഓക്കെ, അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യും, നമ്മള് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണൂ, എന്നിട്ട് അവര് ഒന്ന് അസസ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻസ് തരും, അത് കഴിച്ചാൽ നമുക്ക് ഓക്കെ ആവും.

0: ഓക്കെ, വിളിച്ചതിൽ നന്ദി.
1: താങ്ക് യു.
0: ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. കോൾ കണക്ട് ആയില്ല. നമ്മൾ പാനിക് അറ്റാക്കിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ പാനിക് അറ്റാക്കിന് നമ്മളിപ്പോൾ സ്ഥിരമായ ഒരു ചികിത്സ, അങ്ങനെ മരുന്ന് കഴിക്കേണ്ട ആവശ്യം കേട്ടോ? ഇത് വരാതിരിക്കാൻ
2: എങ്ങനെയാണ്? ആങ്സൈറ്റിയുടെ മെഡിസിൻ തന്നെയാണ് നമ്മൾ പാനിക് അറ്റാക്കിന് കൊടുക്കുക.
0: ഒരു അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത എപ്പിസോഡ് എപ്പോഴാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല.
2: പക്ഷേ നമ്മൾ അങ്ങനെ എപ്പിസോഡിക് ആയിട്ടല്ല ഇതിനെ ട്രീറ്റ് ചെയ്യുക. നമ്മളത് റെഗുലർ ബേസിസ് എന്ന രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക. ആങ്സൈറ്റി ട്രീറ്റ് ചെയ്യുന്ന പോലെ എല്ലാ ദിവസവും മെഡിസിൻ എന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യുക.
0: ഏകദേശം എത്ര കാലമൊക്കെ ഇതിന്റെയൊക്കെ ചികിത്സ?
2: ഒന്നൊന്നര വർഷമൊക്കെ നമ്മൾ നോക്കും. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മളത് റിഡ്യൂസ് ചെയ്ത് നോക്കും വിത്തൗട്ട് മെഡിസിൻ എന്തോരം പറ്റുന്നുണ്ടെന്ന്.
0: ശരിക്കും ഇപ്പൊ കുറച്ചു മുമ്പേ വിളിച്ച ശ്രോതാവ് നമ്മളോട് പറഞ്ഞ പോലെ ഒന്നിനോട് താല്പര്യമില്ല. ഈ അവസ്ഥയെ എങ്ങനെ ശരിക്കും ഇതിപ്പോ ഇവരെന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇത് തിരിച്ചറിയാതെ പോകുന്ന ഒരു അവസ്ഥയുണ്ടാവില്ലേ? ആളുകൾ ഇങ്ങനെ ഡിപ്രഷനിലിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ വീട്ടുകാർ എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും ആ വ്യക്തിയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്?
2: ആ വ്യക്തിക്ക് ഒന്നിനോടും താല്പര്യമില്ല. ആദ്യം അവര് വിചാരിക്കുക ഇതൊരു മടിയാണ്,
0: മടിയാണെന്ന് വിചാരിക്കും,
2: അല്ലെങ്കിൽ എന്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, അങ്ങനത്തെ രീതിയായിരിക്കും വീട്ടുകാർ കാണുന്നത്. പക്ഷെ അതൊരു മാനസിക ആരോഗ്യ ലക്ഷണം, മാനസിക അസുഖത്തിന്റെ ലക്ഷണമാണ് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും അവരെ ഒരു ഡോക്ടറെ കാണിക്കാനും മെഡിസിൻസ് കൊടുക്കാനും.
0: നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. കോൾ കണക്ട് ആവുന്നില്ല. നമുക്ക് ഇപ്പോൾ മറ്റൊരു കാര്യം, ഈ സോഷ്യൽ മീഡിയ, ഈ മൊബൈൽ ഫോൺ, റീൽസ്, ഇതിൻ്റെ ഒരു അഡിക്ഷൻ മാനസികാരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നുണ്ട്? ഇതുമായിട്ടുള്ള കൂടുതൽ ഇൻട്രാക്ഷൻ, ഓവർ യൂസ് എങ്ങനെയാണ് മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്? നമുക്ക് മറ്റൊരു കോൾ വന്നിട്ടുണ്ട്. ഹലോ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. കേൾക്കാമോ?
3: ആ,
0: സംശയം ചോദിച്ചോളൂ.
3: പുള്ളിക്കാർക്ക് മൂത്ത മകനും ഒക്കെ ആയിട്ട് മോള് വീടൊക്കെ പണിത് താമസാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആവശ്യം നമ്മൾ വെച്ചു പിടിച്ച് നമ്മൾ കഴിക്കണം. ഞാനാ കയറി ചെല്ലുമ്പോ ഈ മോർക്കും പാമ്പ് തലവലിക്കണം, അതെ മാർക്കിലേക്ക് തലവലിച്ചാണ് ഞാൻ പോകും. അങ്ങനെയുള്ള ഒരു മാനസികരോഗ, അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ എന്നെ കാണുമ്പോ ആ കയറി ചെല്ലുമ്പോ വാതൊക്കെ അടച്ച് ശല്യ വലിച്ചങ്ങ് അടച്ചു, അങ്ങനെയൊക്കെ ഒരു ഇതാണ് അറിഞ്ഞാ. അതായത് എന്ത് വല്ല രോഗത്തിന്റെയാണോ എന്താണെന്ന് അറിയാനാണ് വിളിച്ചത്.
2: ഇതിപ്പോ അവരുടെ അടുത്തും കൂടി സംസാരിക്കണല്ലോ, എന്തുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന്. ഇതിനിപ്പോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു കൗൺസിലിംഗ് ചെയ്യുന്ന ആളുടെ അടുത്തോ ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്തോ മകനും കൂടി കൊണ്ടുപോവാം. നിങ്ങൾ മൂന്നുപേരും കൂടി പോവാം. അപ്പൊ നിങ്ങളുടെ ഭാഗവും കേൾക്കും, വൈഫിന്റെ ഭാഗവും കേൾക്കും, മകന് പറയാനുള്ളതും കേൾക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റും ഡോക്ടർ ആരാണ് കാണേണ്ടത്, എന്താണ് പ്രശ്നം.
3: നമ്മളെ കാണുമ്പോ ഭയങ്കര അലർജി പോലെ.
2: അത് എന്തുകൊണ്ടാന്ന് നമ്മൾ അവരോട് തന്നെ ചോദിക്കേണ്ടി വരും. അത് എന്തുകൊണ്ടാന്ന് നമ്മൾ അവരുടെ സൈഡിൽ നിന്ന് കേൾക്കേണ്ടി വരും, എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നതെന്ന്.
3: നമ്മളിവിടെ രണ്ടുപേരുണ്ട്.
2: ആ,
3: അപ്പൊ മൂത്ത മോളെ ഈ പറമ്പിൽ തന്നെ വീട് പണിത് അങ്ങനെ താമസിക്കുന്നു. അവിടെയാണ് എല്ലാവരും.
2: ആ, നമ്മൾ മാത്രം വേറെ താമസിക്കുന്നേ. നമ്മൾ മാത്രം വേറെ താമസിക്കുന്നു.
3: നമ്മള് മാത്രം താഴെ. അപ്പൊ മറ്റേ പിള്ളേരൊക്കെ വെച്ച് ഗസ്റ്റ് ചെയ്യാം. പിള്ളേരെ ആയിട്ട് ഒരു കുഴപ്പമൊന്നുമില്ല.
2: ആ, ഇല്ല, അവര് വന്ന് സംസാരിക്കാറൊക്കെ ഉണ്ട്.
3: പുള്ളിക്കാർക്കാണ് ഈ ആകെ ഇടന്തിരിപ്പായിട്ട് നടക്കണേ.
2: അപ്പൊ കുട്ടികളോട് ഇതിലൊന്ന് ഇനീഷ്യേറ്റ് ചെയ്യുക, കുട്ടികളോട് ഇതൊന്ന് കൊണ്ടുപോകാൻ
3: പറയും. മകൻ പെണ്ണ് കെട്ടിയിട്ടില്ല. അതിന് 10-31 വയസ്സായി കിടക്കണേ. അവര് ഇളയ മോനും
2: സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ഒന്ന് കൊണ്ടുപോകാൻ പറയൂ രണ്ടുപേരും കൂടി. നിങ്ങൾ
3: തൊഴിലിരിപ്പിനൊക്കെ പോണതുകൊണ്ട് നമ്മൾ ആരും എന്ത് പറഞ്ഞാലും അങ്ങ് കേക്കില്ല. അങ്ങനത്തെ ഒരു ഡേഞ്ചറായ സ്വഭാവ. നമ്മളെ ആരെയും എന്നെ കാണാൻ മേല.
2: അല്ല, ഇതിപ്പോ നിങ്ങളുടെ ഒരു വേർഷൻ അല്ലേ ഇത് ഞാനിപ്പോ കേട്ടത്. എനിക്ക് മറ്റേ വേർഷനും കൂടി കേട്ടാൽ

0: ലാണ് ഇതെന്താണെന്ന് പറയാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മൂന്നുപേരും മകനും അച്ഛനും അമ്മയും കൂടി ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ ചെല്ലൂ. അവർ രണ്ടുപേരുടെ ഭാഗങ്ങളും മൂന്നുപേരുടെ ഭാഗങ്ങളും കേട്ടിട്ട് അവർക്ക് നിർദ്ദേശിക്കാൻ പറ്റും എന്താ ചെയ്യേണ്ടതെന്നുള്ളത്.
1: ഓക്കെ, വിളിച്ചതിൽ നന്ദി. നമ്മളപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞു വന്നത് ഈ മൊബൈൽ ഫോൺ, റീൽസ്, സോഷ്യൽ മീഡിയ ഇതിനോടുള്ള ഒരു ആസക്തി കുട്ടികളുടെയും പ്രായമായവരുടെയും മാനസികാരോഗ്യത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
0: ഇതിനെ നമ്മളിപ്പോൾ അഡിക്ഷൻ എന്ന കാറ്റഗറി തന്നെ വെച്ച് നമുക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന രീതിയിൽ തന്നെ നമ്മളത് ട്രീറ്റ് ചെയ്യാറുണ്ട്. ഈ മൊബൈൽ ഫോൺ യൂസ് കൂടുന്നത് കൊണ്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ അറ്റൻഷൻ സ്പാൻ ഇപ്പോൾ റീൽസിനാകെ ഒന്നോ രണ്ടോ ഒരു 30 സെക്കൻഡ്സ് 60 സെക്കൻഡ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്കെല്ലാം നമ്മൾ എടുക്കുവാണെങ്കിൽ നോക്കുവാണെങ്കിൽ ആ ഒരു അതി കൂടുതലുള്ള സാധനം നമുക്ക് ഇരുന്ന് കാണാൻ ബുദ്ധിമുട്ടായി വരുന്നുണ്ടോ?
1: ഡബിൾ സ്പീഡിലൊക്കെ കുട്ടികൾക്ക് കേൾക്കും.
0: എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ക്ഷമയില്ല. നമ്മളുടെ ഒരു അറ്റൻഷൻ സ്പാൻ ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ കൂടുതലും ആ ഒരു റീൽസിൽ കൂടുതൽ നമ്മളിപ്പോൾ ആദ്യം സമയം നോക്കും, ഇത് 2 മിനിറ്റ് ഉണ്ടോ വേണ്ട, എന്നാൽ ചെറുത് എന്താന്ന് വെച്ച് കാണാം. അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യാൻ തോന്നും. അതായത് നമ്മളൊരു അക്വയർ ചെയ്യുന്ന പോലെ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി കുട്ടികൾക്ക് ഓൾറെഡി അറ്റൻഷൻ ഡെഫിസിറ്റ് ഉള്ള കുട്ടികളാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് മോശമാവും ഇവിടെ വരുമ്പോൾ.
1: പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ പ്രയാസമാണ്,
0: കാരണം അവർക്ക് കോൺസെൻട്രേറ്റ് അറ്റൻഷൻ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കണമല്ലോ.
1: ഒരു കോളിലേക്ക് പോയിട്ട് വരാം. ഹലോ, കോൾ കണക്ട് ആയില്ല. അടുത്ത കോൾ നോക്കണം. കോൾ കണക്ട് ആയിട്ട് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, കേൾക്കാമോ? റേഡിയോയുടെ അടുത്തൊന്ന് മാറി നിൽക്കൂ, അല്ലെങ്കിൽ ഇവിടെ അതിൻ്റെ പ്രതിധ്വനി കേൾക്കുവേ. ആ ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയിരുന്നു, ഫോണിൽ ശ്രദ്ധിച്ചിട്ട് സംശയം ചോദിക്കൂ. ചോദിക്കാമോ? ആ സംശയം ചോദിച്ചോളൂ. കേൾക്കുന്നില്ല, എന്താണ് താങ്കൾ
2: ഉദ്ദേശിച്ചത്?
1: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കൂ, അതാണ് തിരിച്ച പറയുന്ന ആവർത്തിച്ച് കേൾക്കുന്നത്. റേഡിയോ ഓഫ് ചെയ്തിട്ട് ഫോണിൽ ശ്രദ്ധിക്കൂ. എനിക്ക്
2: തോന്നുന്നു
1: ചോദിക്കൂ, സംശയം ചോദിക്കൂ. ഹലോ, സംശയം ഒന്നും ചോദിക്കാനില്ലേ? എനിക്ക് തോന്നുന്നു കോൾ കട്ടായിപ്പോയി. നമ്മളപ്പോ അഡിക്ഷനെ കുറിച്ച് പറയുകയായിരുന്നു. മൊബൈൽ ഫോൺ റീൽസ് ഇതിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. അത് ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രശ്നമല്ല നമ്മുടെ കുട്ടികൾക്കും കമാരക്കാർക്കും, അതല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർക്കും. ജോലിക്കിടയിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു, അതല്ലെങ്കിൽ ചില ഗെയിമിനോടുള്ള അഡിക്ഷൻ. ഇതൊക്കെ മാനസിക ആരോഗ്യ പ്രശ്നമായിട്ട് തന്നെ കണക്കാക്കേണ്ട കാര്യങ്ങളല്ലേ?
0: അത് നമുക്ക് എല്ലാത്തിനെയും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ നിൽക്കുന്ന സൊസൈറ്റിയിൽ ഇതെല്ലാം ആവശ്യമാണ്. കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ എന്താണെന്നറിയാതെ വളർന്ന കുട്ടിക്ക് നാളെ വലുതാകുമ്പോൾ എന്താ സംഭവം എന്നറിയില്ല. ഗെയിമിങ് എന്താണെന്നറിയാത്ത കുട്ടിക്ക് മറ്റേ അവരെ കൂട്ടുകാരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതെല്ലാം വിത്തിൻ ഒരു ലിമിറ്റ് വെക്കുക. എല്ലാത്തിനും ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ അവിടെ പ്രശ്നമില്ല. കുട്ടികളുടെ കാര്യത്തിൽ കൺട്രോൾ എപ്പോഴും ചെയ്യേണ്ടത് പാരൻസ് ആണ്, കാരണം അവർക്ക് ആ ഒരു കൺട്രോൾ വെക്കാനുള്ളൊരു സെൻസ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു കൺട്രോളിലാണ് പോകുന്നതെങ്കിൽ അത് പ്രശ്നമില്ലാതെ പോകും. പക്ഷെ അത് ആ കൺട്രോൾ വിട്ട് പോകുമ്പോഴാണ് അത് പ്രശ്നമായിട്ട് വരുന്നത്.
1: നമുക്ക് കോളുകൾ വരുന്നുണ്ട്, ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ആ സംശയം ചോദിച്ചോളൂ, ഡോക്ടർ ചിഞ്ചു സോമന മറുപടി
0: പറയും.
3: ഇത്തവണ ഇഞ്ചക്ഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് സ്പെൻസോ 20 mg കഴിച്ചിരുന്നതേ.
0: സ്പെൻസോ?
3: സ്പെൻസോ
0: ഇഞ്ചക്ഷൻ.
3: അപ്പൊ അത് സെയിം തന്നെയാണെന്ന് പറഞ്ഞ് പെൻകാം 20 എന്ന് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്നു ചെയ്ത്. അപ്പൊ ആ ചെറിയ ഉറക്കക്കുറവ് കൊണ്ട്. അപ്പൊ അത് എന്താണ് സംഗതി? ഒന്നു തന്നെ അല്ലേ അത്?
0: കമ്പനി മാറ്റേ ഉണ്ടാവുള്ളൂ.
3: കമ്പനി മാറ്റമെന്നാണ് പറഞ്ഞത്. ചെറുതായിട്ട് കുറവുണ്ട്. ഇപ്പൊ ആ ഒരു സംശയം ചോദിക്കാൻ.
0: ഇഞ്ചക്ഷൻ മാത്രമേ ഉള്ളൂ, വേറെ മരുന്നൊന്നുമില്ല?
3: വേറെ മരുന്നുണ്ട്, ലോറക്സ് 2 mg ഉണ്ട്, പാർക്കിൻ
0: നമ്മളാണോ കഴിക്കുന്നത് വേറെ ആരെങ്കിലും ആണോ?
3: അല്ലല്ല, നമ്മുടെ വൈഫാണ്.
0: വൈഫാണ്. അപ്പൊ ഇപ്പൊ എത്ര ദിവസമായിട്ട് ഉറക്കക്കുറവുണ്ട്? അത് ഉറക്കക്കുറവുണ്ട്. ഇപ്പൊ ആള് ഉറങ്ങാനുള്ള മെഡിസിൻസ് ഇതിന്റെ കൂടെ കഴിക്കുന്നുണ്ട്, ഇഞ്ചക്ഷന്റെ കൂടെ. ആ, അത് ഇഞ്ചക്ഷന്റെ ഭാഗമായിട്ടുള്ള ഉറക്കക്കുറവായിരിക്കില്ല. ഇപ്പൊ എത്ര മണിക്കൂർ ഉറങ്ങുന്നുണ്ട് ആള്?
3: അത് കിടന്ന് കുറച്ചേരം കഴിഞ്ഞാൽ പിന്നെ കണ്ണ് തുറന്നിട്ട് പിന്നെ ഉറക്കം മനസ്സിലാന്ന് പറഞ്ഞാൽ മതി. അത് പുള്ളിക്കാരുടെ ചിന്താഗതിയാണെന്ന് അറിയാൻ പാടില്ല. ഇഞ്ചക്ഷൻ മാറിയോണ്ടാണെന്നേ.
0: അങ്ങനെയാണെങ്കിൽ ആ ഡോക്ടറെ കണ്ടിട്ട് ഇപ്പൊ ഉറങ്ങുന്ന മരുന്നുകൾ ഒന്നും കൂടി വ്യത്യാസപ്പെടുത്തേണ്ടി വരും.
3: അത് ശരിയാ,
0: മനസ്സിലായോ?
3: ആദ്യം പോടെ അല്ല, ഈ മരുന്നുകളൊക്കെ ആദ്യം വേറെ എല്ലാം ഒന്ന് ട്രാപ്പക്സ് ആയിരുന്നു, അത് മാറ്റി ന്യൂലോറ എന്നാ എന്തോ ഒരു മരുന്നുണ്ടല്ലോ, അത് അത് മാറ്റിട്ടാണ്.
0: അപ്പൊ അത് ഉറങ്ങാനുള്ള മരുന്നിന്റെ ഡോസ് ചിലപ്പോ കുറച്ച് നാൾ കഴിയുമ്പോ അത് മതിയാവാതെ വരുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം. അപ്പൊ ആളെ ഒന്ന് കാണുന്ന ഡോക്ടറെ ഒന്ന് കാണിക്കൂ. ആ, അപ്പൊ ആ ഡോക്ടറെ തന്നെ ഒന്ന്
3: കാണിക്കൂ.
1: നമ്മളിപ്പോൾ സാധാരണ കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വേർപിരിയൽ, ഒറ്റയ്ക്ക് താമസിക്കില്ല, അല്ലെങ്കിൽ അവഗണന, ഇതെല്ലാം നമ്മുടെ മാനസികാരോഗ്യത്തെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാം?
0: ഇത് അവസാന നിമിഷമാണ് ഈ വേർപിരിയലും ഈ അവഗണനയെല്ലാം വരുന്നത്. അതിനു മുമ്പ് നമുക്ക് അത് എന്തുകൊണ്ടാണ് എന്ന് കണ്ടുപിടിക്കുവാണെങ്കിൽ ആ അവിടെ നമ്മൾ മാനേജ് ചെയ്യുവാണെങ്കിൽ ആള് ഇങ്ങനെ അവഗണന ഫേസ് ചെയ്യേണ്ടി വരില്ലല്ലോ. അതായത് ഇപ്പോ
1: ആരുടെയാണ് സ്റ്റെപ്പിലേക്ക് എത്തില്ല,
0: എക്സ്ട്രീം സ്റ്റെപ്പിലോട്ട് എത്തുന്നില്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞ ആള്
1: വാതിൽ അടയ്ക്കുന്നു, മാറ്റി നിർത്തുന്നു.
0: ആ, അതിപ്പോ എനിക്കറിയില്ല, ഇപ്പൊ മറ്റേ ആ ഒരു സ്ത്രീയുടെ പ്രശ്നമാണോ ആളുടെ പ്രശ്നമാണോ എന്ന് അറിയത്തില്ല. പക്ഷെ നമ്മളത് അത്രയും വരെ എത്തണേക്കാൾ മുമ്പ് നമ്മൾ ഇതിനോട് സ്റ്റെപ്സ്, അതായത് ഇവരെ രണ്ടുപേരുടെയും ഭാഗം കേട്ടിട്ട് എന്താണ് ന്യായം, എന്താണ് ആരുടെ ഭാഗത്താണ് തെറ്റ്, എങ്ങനെ കറക്റ്റ് ചെയ്യാം. അതായത് ഇപ്പൊ അവരെ കൊണ്ട് കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വിത്ത് സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കുക. ഇപ്പൊ ദേഷ്യമാണ്, സംശയമാണ്, വാശിയാണ് അങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം നമ്മൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ.
1: പക്ഷേ അതിന് പകരം ഇത്തരത്തിൽ തീർത്തും ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ അവരുടെ മാനസികാരോഗ്യം കുറച്ചുകൂടി മോശമാകാനാണ് സാധ്യത.
0: അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കതും നമ്മൾ കാണുക, ഇവര് ഓൾറെഡി മറ്റേ ഈഗോനെ ഹേർട്ട് ചെയ്യും. നിനക്ക് വട്ടാണ്, നീ ഇങ്ങനെ പെരുമാറുന്നത് ഇതുകൊണ്ടാണ്. അവര് പ്രോപ്പറായ രീതിയിലായിരിക്കില്ല അതിനെ ഹാൻഡിൽ. ഇപ്പൊ ഈവൻ ദോ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് മെഡിസിൻ കൊടുത്താലും അടുത്തൊരു ഫൈറ്റില് ഇതായിരിക്കും അവര് മറ്റേയാൾക്കെതിരെ യൂസ് ചെയ്യുന്ന ആ വേർഡ്സ്. അത് കേൾക്കുമ്പോൾ മറ്റേ ആൾ വിചാരിക്കും ഓക്കെ, എന്നാ പിന്നെ എന്നെ താഴ്ത്താനായിട്ട് പുള്ളി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണിത്, ഞാൻ ഈ മെഡിസിൻ എടുക്കുന്നില്ല, ഇനി ഞാൻ പോകുന്നില്ല. ആ ഒരു എക്സ്ട്രീം സ്റ്റെപ്പിലോട്ട് അയാൾ എടുക്കാൻ കാരണം മറ്റേ ആളുടെ പ്രോപ്പറായിട്ടുള്ള ഒരു സമീപനം ഈ അസുഖത്തിനോട് ഇല്ലാത്തതുകൊണ്ടാണ്.
1: തീർച്ചയായും അത്തരം വാക്കുകൾ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയാൻ പാടില്ലാത്ത
0: ഇല്ല. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കാം അയാൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് വന്നു, അയാൾ മെഡിസിൻ എടുക്കണു സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെ നമ്മൾ വീണ്ടും അയാളുടെ ഒരു കുറ്റം എന്ന രീതിയിൽ പറയുമ്പോൾ, എന്നാൽ പിന്നെ എനിക്ക് മെഡിസിൻ വേണ്ട, മെഡിസിൻ ഇല്ലാതെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ വീട്ടിലെ വീണ്ടും അറ്റ്മോസ്ഫിയർ മോശമാക്കുക ചെയ്യുന്നത്.
1: ഇത് പുരുഷനായാലും സ്ത്രീ ആയാലും
0: രണ്ടുപേരാണ്
1: ഇത്തരം ചികിത്സ തേടുന്നവരെ കുത്തി വേദനിപ്പിക്കാതിരിക്കുവാൻ, കുട്ടികളായാലും അല്ലെ, അതല്ലെങ്കിൽ കുട്ടികൾ അസുഖം വരുത്തി വെച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ADHD ഒക്കെ അവർ വരുത്തി വെക്കുന്നതാണ്, അതല്ലെങ്കിൽ അവരുടെ കയ്യിലിരിപ്പോണ്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല,
0: അംഗീകരിക്കാൻ പറ്റില്ല.
1: അപ്പോൾ തീർച്ചയായും അങ്ങനെയുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിന് കൂടി ആവശ്യമാണ്. നമുക്ക് മറ്റൊരു കോളിലേക്ക് പോവാം. ഹലോ, ഹലോ, പരസ്പരത്തിലേക്ക് സ്വാഗതം. ഫോണിൻ്റെ അടുത്തുനിന്ന് മാറിയിരുന്ന് റേഡിയോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറിയിരുന്ന് ഫോണ് ശ്രദ്ധിക്കും, ക്ഷമിക്കണം.
2: മരുന്ന് വെച്ച് കണ്ടിരിക്കാനേ.
0: ആ പറഞ്ഞോളൂ.
2: മരുന്ന് വെച്ച് കണ്ടിരിക്കും, മരുന്ന് വെച്ച് കണ്ടിരിക്കാണ്.
0: എനിക്ക് ഒന്നും വ്യക്തമായിട്ട് കേൾക്കുന്നില്ല.
1: റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കും.
2: മാറിത്തന്നെ നിൽക്കണോന്ന്?
1: അല്ല, മാറി നിൽക്കുകയാണെങ്കിൽ ഇവിടെ അതിന്റെ ഇങ്ങനെ പ്രതിധ്വനി കേൾക്കുന്നു, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു, ആവർത്തിച്ചു വരുന്നു, അതുകൊണ്ടാണ് കേൾക്കാൻ കഴിയാത്തത്. ആണോ? റേഡിയോ ഓഫ് ചെയ്യുന്ന റേഡിയോ ആണ് ഇവിടെ കേൾക്കുന്നത്, അതാണ്. എന്നിട്ട് ഫോണിൽ ശ്രദ്ധിക്കും.
2: അത് രണ്ട് കഴിച്ചുകൊണ്ടിരിക്കാണ്. അത് ഒരു ദിവസം ഇല്ലാ പറഞ്ഞ അങ്ങനെ പിന്നെ എനിക്ക് നടക്കാനാവില്ല, മയക്കം വരിക, ഉറക്കമില്ല, ഇങ്ങനെയൊക്കെ ആയിട്ട്. ഇത് 6 മാസം 7 വർഷമായി.
0: 7 വർഷമായി. ഡോക്ടറെ കണ്ടിട്ടല്ലേ മരുന്ന് കഴിക്കുന്നേ? ഡോക്ടറെ കാണാറുണ്ടോ പോയിട്ട്? ഒരിക്കലും തന്നത്? ഇത്രയും വർഷമായിട്ട് കഴിച്ചോണ്ടിരിക്കുവാണോ? അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഡോക്ടറെ പോയി കണ്ടിട്ട് തന്നെ ഫോളോ അപ്പ് ചെയ്തിട്ട് മാത്രമേ ഈ മരുന്നുകൾ കഴിക്കാൻ
2: പാടുള്ളൂ.
0: പക്ഷെ അത് ആ ഡോക്ടറെ പോയി കാണണം, കണ്ടിട്ട് വേണം മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ.
2: അത് ഈ കുടുംബക്കാരനൊക്കെ ചേർന്നിട്ട് എന്നെ വട്ടപ്പെടുത്തിട്ടേ വട്ടപ്പെടുത്തിട്ട് വേറൊന്നും അക്കറ്റേനും കൂടെ അവന്റെ കൂടെ നിൽക്കുക, വട്ടപ്പെടുത്തി അവന്റെ കൂടെ നിന്നിട്ട് അങ്ങനെ എനിക്ക് അങ്ങനെ ആയി, അങ്ങനെ ഉറക്കമില്ലാണ്ടായി.
0: പിന്നെ അല്ല, അപ്പൊ ഞാൻ പറയുന്നത് ഈ മരുന്ന് ഇപ്പൊ നിങ്ങൾ തന്നെ വാങ്ങിച്ച് കഴിക്കുവാണ് ചെയ്യുന്നത് 7 വർഷമായിട്ട്. അത് ചെയ്യരുത്.
2: നമ്മള് കത്തണ്ടക്ക് പോയിട്ട് വാങ്ങിയിട്ടാണ് കഴിക്കുന്നത്.
0: എനിക്ക് ഒന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലായിരുന്നത് ഡോക്ടറെ പോയി കണ്ടിട്ട് വേണം ഈ മെഡിസിൻസ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് പോവാനായിട്ട്.
1: ഹലോ, ആ ഫോൺ എന്തോ ക്രോസ് കണക്ഷൻ എന്തോ ആയി. അവര് പാലക്കാട് ദൂരെ നിന്ന് വിളിച്ച ഒരു കോളായിരുന്നു. പക്ഷെ ഒരിക്കൽ സൈക്യാട്രിസ്റ്റ് എഴുതിയെന്ന് പറഞ്ഞാൽ മരുന്ന് തുടർച്ചയായി കഴിക്കാതിരിക്കുന്നതാണെന്നല്ല.
0: എനിക്ക് വ്യക്തം മനസ്സിലായതനുസരിച്ച് ആൾക്ക് 7 വർഷമായിട്ട് ആള് ഡോക്ടറെ കാണാതെ ഇത് തന്നെ കഴിച്ചോണ്ടിരിക്കുവാണെന്നാണ്.
1: വളരെ അപകടത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം.
0: അങ്ങനെ ചെയ്യുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ ഡോക്ടർക്ക് ഒരു പ്ലാൻ ഉണ്ടാവും, ഈ ട്രീറ്റ്മെന്റ് എങ്ങനെ കൊണ്ടുപോകണം, എങ്ങനെ നിർത്തണം, എങ്ങനെ അതിന്റെ ഡോസ് ടൈറ്റേറ്റ് ചെയ്യണമെന്നൊക്കെ. അതൊന്നും പ്ലാൻ നടക്കാതെ അവരത്
1: ഒഴിവാക്കാൻ പറ്റുമായിരുന്നു ഈ കാലം കൊണ്ട്.
0: ചിലപ്പോ പറ്റും
1: തീർച്ചയായും. അപ്പൊ ഒരിക്കലൊരു മരുന്ന് എഴുതി എന്ന് പറഞ്ഞാൽ നമ്മൾ തുടർച്ചയായി ആജീവനാന്തം
0: കഴിച്ചുകൊണ്ടിരിക്കുന്നത്
1: നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയുണ്ട് നമ്മുടെ മാനസികാവസ്ഥ നോക്കി മനസ്സിലാക്കി.
0: പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിറയൽ വരിക എന്നുള്ളത് അത് ആ ഡോക്ടർക്ക് കണ്ടാൽ മനസ്സിലാവും വിറയലുണ്ടോ. കാരണം അപ്പം നമ്മൾ അതിൻ്റെ ആ ഒരു സൈഡ് എഫക്റ്റ് കുറയ്ക്കുന്ന മരുന്ന് തുടങ്ങിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടിലോട്ട് പോകും.
1: ശരിക്കും നമ്മളിപ്പോൾ ശാരീരിക ആരോഗ്യം വർദ്ധിപ്പിക്കാൻ വ്യായാമം ചെയ്യണം എന്ന് പറയുന്ന പോലെ മാനസികാരോഗ്യം നിലനിർത്താൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിക്ക് അസുഖമൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് നല്ല മാനസികാരോഗ്യം നിലനിർത്തണം.
0: നമ്മൾക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. യോഗ, മെഡിറ്റേഷൻ, ജിമ്മ്, അങ്ങനെ യോഗ മാത്രമല്ല ഞാൻ പറയുന്നത്, ബാക്കി എന്ത് ഫിസിക്കൽ ആക്ടിവിറ്റി
1: ചെയ്യുകയാണെങ്കിലും
0: സ്പോർട്സ് ഇവന്റ്സ് അതെല്ലാം നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ നമ്മുടെ മെന്റൽ ഹെൽത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നല്ല സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്സ്, അതെല്ലാം നമുക്ക് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കല്, ഇതെല്ലാം നല്ല പോലെ ഒരു മെന്റൽ ഹെൽത്ത് നമുക്ക് നല്ല വെൽ ബീയിങ്ങിൽ കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
1: ശ്രോതാക്കളൊക്കെ ഈ ലോക മാനസികാരോഗ്യ ദിനത്തിന് ഡോക്ടർ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം എന്തായിരിക്കും? കാരണം 10 ഒക്ടോബർ ലോക മാനസികാരോഗ്യ ദിനമാണല്ലോ അടുത്തു വരുന്നു.
0: ഇപ്പം ഒരു മാനസിക രോഗലക്ഷണങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിക്ക് മാത്രമാണെന്ന് മനസ്സിലാവുക, അവർക്ക് മാത്രമാണ് അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുമാത്രം തീവ്രതയിൽ എനിക്ക് അത് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാവുക. അത് വേറൊരാളുടെ അടുത്ത് പറഞ്ഞാൽ അവർ അതേ രീതിയിൽ ഉൾക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടെ ഈഗോവും നിങ്ങളുടെ ആളുകൾ എന്തു പറയുന്നു എന്ന സ്റ്റാറ്റസ് എല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഡോക്ടറെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട്, ഐ മീൻ നല്ല രീതിയിൽ തന്നെ സാധാരണ പോലെ തന്നെ കൊണ്ടുപോകാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ പറ്റും.
1: പലപ്പോഴും ഇങ്ങനെ ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭ്രാന്തായി പോയി, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ സമൂഹം കാണുമോ എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ടായിരിക്കും. ശരിക്കും നമ്മൾ മറ്റേതൊരു സ്പെഷ്യലിസ്റ്റിനെയും കാണുന്ന പോലെ കാണാവുന്നൊരു സ്പെഷ്യലിസ്റ്റ് തന്നെയാണ് സൈക്യാട്രിസ്റ്റും അല്ലേ? ഇപ്പോൾ നമ്മൾ കണ്ണിന് അസുഖം വന്നു, ചെങ്കണ്ണ് വന്നു, നമ്മൾ ഓഫ്തൽമോളജിസ്റ്റിനെ കാണും, തീർച്ചയായും എത്ര രോഗവിദഗ്ധനെ പോയി കണ്ട് ചികിത്സ തേടും. അതുപോലെ മനസ്സിനൊരു അസുഖമുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മാനസികാരോഗ്യ വിദഗ്ധനെ കാണുന്നതായി കാണാൻ നമ്മുടെ സമൂഹം ഇപ്പോഴും പഠിക്കുന്നില്ല. അത് എന്തുകൊണ്ടായിരിക്കും?
0: നേരത്തെ പറഞ്ഞ പോലെ അതായത് അത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട്. എനിക്കൊരു മാനസികാരോഗ്യ പ്രശ്നമുണ്ട്,
1: ആ വ്യക്തിക്കും സമൂഹത്തിനും ആ ബുദ്ധിമുട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരാൾ പോയി എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തോ പ്രശ്നമുണ്ട്,
0: അവര് ആ ക്ലിനിക്കിൽ പോകുന്നുണ്ട് എന്തോ പ്രശ്നമുണ്ട്.
1: അല്ല, അതൊരു പ്രശ്നമല്ല, പ്രശ്നമുണ്ടായിരിക്കാം, പക്ഷെ അത് പ്രശ്നമില്ലാതാക്കാനാണ് നമ്മൾ
0: നമ്മളാണ് സഫർ ചെയ്യുന്നത്. സഫർ ചെയ്യുന്ന ആൾക്കാരാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ആളുകൾ പറയുന്ന കേൾക്കണോ നമ്മളുടെ ലൈഫ് നമ്മൾ തന്നെ മെച്ചപ്പെടുത്തണോ എന്നുള്ളത്.
1: തീർച്ചയായും അതുകൊണ്ട് അങ്ങനെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ ചികിത്സ തേടാതിരിക്കരുത് എന്നാണ് പറയുന്നത്.
0: ഇപ്പൊ ഇനി കുറെ ഓൺലൈൻ

0: കൺസൾട്ടേഷൻസ് മിക്ക ക്ലിനിക്കിലും അവൈലബിൾ ആണ് ഇപ്പോൾ. അപ്പോൾ അതും ഒരു പരിധിവരെ ഹെൽപ്പ്, അതായത് നമ്മൾ പോയി നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പോവാതെ ഇരിക്കാന്ന് നമ്മുടെ അവസ്ഥ മോശമാക്കാതെ നമുക്ക് പോയി ഹെൽപ്പ് എടുത്ത് നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും.
1: ഇപ്പോൾ ഈ കാണുന്നത് എത്ര മോശമെന്ന് ചിന്തിക്കേണ്ട കാര്യവുമില്ല അല്ലേ.
0: ശരിക്കും
1: നമുക്ക് ഒരു അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ട ആ ഒരു സന്ദേശം തന്നെയാണ് ലോക മാനസിക ആരോഗ്യ ദിനം ഒക്ടോബർ 10 നൽകുന്നത്. എന്തായാലും ഇന്നത്തെ നമ്മുടെ പരസ്പരം പരിപാടിയിൽ പങ്കെടുത്ത കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ചിഞ്ചു സോമനാഥനായിരുന്നു. നമ്മുടെ ശ്രോതാക്കളോട് ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
0: താങ്ക് യു.

പരസ്പരം സാന്ത്വനമേകാൻ, ജീവിതത്തിന് അർത്ഥം നൽകാൻ തത്സമയ ഫോണിൻ പരിപാടി.

0: അതെ, വൈകിട്ട് എന്താ പരിപാടി?
1: അതോ, ഇനി മുതൽ വൈകിട്ട് 5 മണിക്ക് കൊച്ചി FM-ൽ ഗുഡ് ഈവനിംഗ് കൊച്ചി.
0: എന്താ ഈ ഗുഡ് ഈവനിംഗ് കൊച്ചി?
1: അത് നമ്മുടെ ശ്രോതാക്കൾ ന്യൂസ് ആൻഡ് വ്യൂസ് പങ്കുവെക്കുന്ന തത്സമയ ഫോണിൻ പരിപാടി, ഒപ്പം ഇഷ്ടഗാനങ്ങളും. ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 3 ദിവസത്തെ ഹിമാചൽ പ്രദേശ് സന്ദർശനത്തിന് തുടക്കമായി. ബിലാസ്പൂർ എയിംസ് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി പങ്കെടുത്തു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കായി ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും സംഭരിക്കുന്നതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 660 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. മാവേലിക്കരയിലെ ഹോർട്ടികോർപ്പ് തേനീച്ച വളർത്തൽ കേന്ദ്രത്തിൽ ആരംഭിക്കുന്ന തേൻ ഗുണനിലവാര പരിശോധനാ ലാബ് മന്ത്രി ടി സിദ്ദിഖ് നാളെ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നാളെ പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. SIR ക്രമക്കേടുകളിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആകാശവാണി ഭവന് മുന്നിൽ വച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർ മാർച്ച് തടഞ്ഞു. അടിസ്ഥാന ഗണിതശേഷിയിലും മലയാളം ഇംഗ്ലീഷ് ഭാഷാ വിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ നൽകുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ പരമാവധി ഫലപ്രദമായും കാര്യക്ഷമമായും വിനിയോഗിക്കണമെന്ന് മന്ത്രി KM ഷാജി. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് രാത്രി 7:00.
1: ആകാശവാണി FM വാർത്തകൾ.

ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടിയിലേക്ക്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട്, ചിത്രത്തിൻ്റെ പേര്, നിങ്ങളുടെ പേരും സ്ഥലവും ഇപ്പോൾ തന്നെ വാട്സാപ്പ് മെസ്സേജായി അയയ്ക്കുക. പിന്നെ മെസ്സേജ് അയക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. മെസ്സേജ് ടൈപ്പ് ചെയ്ത് മാത്രം അയക്കുക. ഫോട്ടോ, വോയിസ് മെസ്സേജ് എന്നിവ പരിഗണിക്കുന്നതല്ല. ഇപ്പോൾ മെസ്സേജ് അയക്കേണ്ട വാട്സാപ്പ് നമ്പർ 9446454588888. അപ്പം ഇപ്പം തന്നെ മെസ്സേജ് അയക്കുക. ഇന്ന് ഞാൻ നിങ്ങൾക്കൊപ്പം ലക്ഷ്മി പ്രിയേഷ്. ഇന്നത്തെ മെസ്സേജ്, ആദ്യ മെസ്സേജ് ആരുടെയാണെന്ന് നോക്കാം. ഹായ് നാലുമണിപ്പൂവി, എൻ്റെ പേര് അഖില. സ്ഥലം നോർത്ത് പറൂർ, കെടാമംഗലം. എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി ആയുർ രേഖ മൂവിയിലെ ഇന്ദുമുഖി ബാല എന്ന പാട്ട് വെച്ച് തരുമോ? അപ്പോൾ അഖിലയുടെ ഇഷ്ട ഗാനമാണ് വിനീത് ശ്രീനിവാസൻ പാടിയ ഈ ഗാനം. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കടക്കാം.

ഞാൻ ശ്രീകുമാർ വെണ്ണലിയിൽ നിന്ന് നാലുമണി പൂവിലൂടെ അവതരണവും അണിയറയും ഭംഗിയായി കൈകോർക്കുന്ന ഈ സയാനത്തിൽ ആരോ വിരൽ മീട്ടി മനസ്സിൻ മൺവീണയിൽ എന്ന ഗാനം ഇക്കോബ എന്ന ഞങ്ങളുടെ കൂട്ടായ്മയ്ക്കും പിന്നെ പരസ്പരം ജില്ലയാലകം എന്ന നമ്മുടെ തന്നെ പരിപാടിക്ക് വിടരുന്ന മുട്ടിലെ കുട്ടികൾക്ക് എല്ലാ ശ്രോതാക്കൾക്കുമായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശ്രീകുമാറിൻ്റെ പാട്ടിലേക്ക് കടക്കാം.

ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് വേണ്ട സിനിമ പള്ളിച്ചട്ടമ്പി. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജു കെ കെ, കാവ്യശ്ശേരി, പാലക്കാട് നിന്നും. അപ്പോൾ പള്ളിച്ചട്ടമ്പിയിലെ ഒരു പാട്ടിലേക്ക് കടക്കാം.

പ്രിയ നാലുമണിപ്പൂവേ, ഞാൻ വി പി ഗോപാലകൃഷ്ണൻ നായർ, തമ്പലക്കാട്. എനിക്കൊരു തമിഴ് പാട്ട് കേൾക്കണം. എസ് ജാനകി പാടിയ പന്നീരിൽ നനഞ്ഞ എന്ന് തുടങ്ങുന്ന ഗാനം. കുറച്ച് പഴയ പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ടിലേക്ക് കടക്കാം.

0: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3 ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു 4 മണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശകാന പരിപാടി. ഹായ് 4 മണിപ്പൂവേ, എൻ്റെ പേര് ഷൈല, സ്ഥലം നെട്ടൂർ. മഴയത്ത് മുൻപേ സിനിമയിലെ എന്തിനു വേറൊരു സൂര്യോദയം എന്ന പാട്ട് കേൾക്കണം. ഡെഡിക്കേറ്റഡ് ടു മൈ ഫാമിലി. പിന്നെ വേറൊരു മെസ്സേജും കൂടി വായിക്കാം. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? എൻ്റെ പേര് സംഗീത പൂച്ചേക്കാൽ. എൻ്റെ മക്കളായ അച്ചുവിനും അല്ലുവിനും വേണ്ടി ജാനകിയമ്മയുടെ പാട്ട്. അപ്പോൾ ഇപ്പോൾ കേട്ട് കാണുമല്ലോ, നേരത്തെ വെച്ചിരുന്ന പാട്ട് ജാനകിയമ്മയുടെ പാട്ടാണ്. അപ്പോൾ സംഗീതയ്ക്കും വേണ്ടിയാണ് ആ പാട്ടെന്ന് കരുതുക. അപ്പോൾ നമുക്ക് വേറൊരു മെസ്സേജും കൂടി വായിക്കാം. ഹലോ 4 മണിപ്പൂവി, ഞാൻ സ്മിത, കുഴുപ്പള്ളിയിൽ നിന്ന്. എൻ്റെ മക്കളായ കൃഷ്ണദേവും ദേവിയേയും സ്കൂൾ വിട്ട് വരുന്നതും കാത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു നല്ല പാട്ട് വെച്ച് തരണം. അപ്പോൾ എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ടിലേക്ക് കടക്കാം.

ഫുലോർ കണ്ട എന്ന ഹോളിവുഡ് സിനിമയിലെ തുംസേ മിൽനേ കോ ദിൽ കഹത ഹേ എന്ന ഗാനം എൻ്റെ പ്രിയപ്പെട്ട പറവൂർ തറയിലെ സി പി സി കൂട്ടുകാർക്കായി വച്ചു തരുമോ? ഈ സി പി സിയുടെ ഫുൾ ഫോം നമുക്കറിയില്ല, നല്ലതായിരിക്കുമെന്ന് കരുതാം അല്ലേ. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദുബായിൽ നിന്നും സനൽ. അപ്പോൾ സനലിനും സനലിൻ്റെ പ്രിയപ്പെട്ട പറവൂർ തറയിലെ സി പി സി കൂട്ടുകാർക്കും വേണ്ടി ഈ പാട്ട് കേൾക്കാം.

ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നും വീണ. എനിക്ക് എടക്കാട്ട് ബെറ്റാലിയൻ എന്ന സിനിമയിലെ നിഹിമമഴയായി എന്ന സോങ് വെച്ച് തരുമോ? വീണയ്ക്ക് ഡെഡിക്കേഷനും ഇല്ല, ആരുടെയും പേരും പറഞ്ഞിട്ടില്ല. എന്നാലും നമുക്ക് പാട്ടിലേക്ക് കടക്കാം.

ഹായ് നാലുമണിപ്പൂവേ, പെരിഞ്ഞനത്ത് നിന്നും ജ്യോതി ശങ്കറാണ്. കുറച്ച് മാസമായി എൻ്റെ റേഡിയോ പണിമുടക്കിലായിരുന്നു, ഇന്നലെയാണ് ശരിയാക്കി കിട്ടിയത്, സന്തോഷമായി. അപ്പോൾ മോൾക്ക് വേണ്ടി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, നമുക്കൊരു മെസ്സേജും കൂടി വായിക്കാം. നമസ്കാരം നാലുമണിപ്പൂവേ, ഞങ്ങൾ എറണാകുളം ജില്ലയിലെ നോർത്ത് പറൂർ SNV സംസ്കൃത സ്കൂളിലെ ഹയർ സെക്കൻഡറി ഹ്യൂമാനിറ്റിക്സ് പൂർവ്വ വിദ്യാർത്ഥികളായ അക്ഷയ, കൃഷ്ണ, അമൽ, ശിവ എന്നിവരാണ്. സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ഞങ്ങളുടെ ചങ്ക് അധ്യാപകനായ പ്രമോദ് മാലിംഗനയ്ക്ക് കഴിഞ്ഞ ദിവസം ദേശീയതലത്തിൽ ഗുരുരത്ന അധ്യാപക അവാർഡ് ലഭിച്ചതായ വാർത്ത കണ്ടു. സാറിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് വിജയ് ഫാനായ ഞങ്ങളുടെ സാറിന് വേണ്ടി വിജയുടെ സിനിമയിലെ ഒരു പാട്ട് വെച്ചു തരുമോ, ഞാൻ താൻ വരവ എന്ന ഗാനം. അപ്പം ഇന്നലെയായിരുന്നു ലോക അധ്യാപക ദിനം, അപ്പോൾ നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് കടക്കാം.

ഞാൻ വി എസ് രമേശ്, വെള്ളൂർ പുത്തൻചിറ. അന്ന എന്ന സിനിമയിലെ യവനകഥയിൽ നിന്ന് വന്ന മധുരഗായികെ എന്ന ഗാനം എല്ലാ ശ്രോതാക്കൾക്കും ഒപ്പം ഇന്നത്തെ അവതാരികയായ ആർ ജെയ്ക്കുമായി സമർപ്പിക്കണം. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസാന ഗാനമായ ഈ പാട്ടിലേക്ക് കടക്കാം.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ നാലുമണിപ്പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി സമാപിച്ചു. ഇന്ന് നാലുമണിപ്പൂക്കൾ കൂടെ നിങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നത് ഞാൻ ലക്ഷ്മി പ്രിയേഷ്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ 2026-27 അധ്യയന വർഷത്തേക്ക് താൽക്കാലികാടിസ്ഥാനത്തിൽ പ്രൈമറി ടീച്ചർ, കൗൺസിലർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ എന്നിവയുടെ പാനൽ തയ്യാറാക്കുന്നതിനേക്കായി ഈ മാസം 16 രാവിലെ 10 അഭിമുഖം നടത്തുമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-862-23-2205. കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലെ ഒരു ഒഴിവിലേക്ക് ഈഴവ അല്ലെങ്കിൽ ബില്ലവ തീയ വിഭാഗങ്ങളിൽ നിന്നും ഗസ്റ്റ് ഇൻസ്ട്രക്ടർ നിയമനം നടത്തും. നാളെ രാവിലെ 10:30 കട്ടപ്പന ഗവൺമെന്റ് ITIയിൽ വെച്ച് അഭിമുഖം നടത്തും. അസൽ സർട്ടിഫിക്കറ്റുകളും വില്ലേജ് ഓഫീസറിൽ താഴെയല്ലാത്ത റവന്യൂ അധികാരികൾ നൽകുന്ന മേൽത്തട്ടിൽ പെടുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ പകർപ്പുകളുമായി ഹാജരാകുക. ഫോൺ നമ്പർ 04-868-27-22-16. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് യോഗ്യരായ ITI വൊക്കേഷണൽ വിദ്യാർത്ഥികളിൽ നിന്ന് അപ്രന്റിഷിപ്പ് ട്രെയിനിംഗ് നടത്തുന്നതിനായി ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, വെൽഡർ എന്നിങ്ങനെ വിവിധ ട്രേഡുകളിലായി ആകെ 205 ഒഴിവുകളാണുള്ളത്. വിശദവിവരങ്ങൾക്ക് www.cochinshipyard.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 8.
1: മച്ചാനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അസിസ്റ്റന്റിന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദവിവരങ്ങൾക്ക് www.hckrecruitment.kerala.kerlacourts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.hckrecruitment.kerlacourts.in. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-8-4-25-62-235.

0: ഇരുപത്തിയഞ്ച് 235.
1: സിറ്റിയിൽ ഇപ്പോൾ സന്തോഷത്തിന്റെ തിരയടി 50% വരെ ഡിസ്കൗണ്ടുമായി സർപ്രൈസ് മെഗാ സെയിൽ.
2: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങളെല്ലാം പകുതി

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: കോട്ടയം ജവഹർ നവോദയ വിദ്യാലയത്തിൽ 2027-28 അധ്യയന വർഷത്തിൽ ഒഴിവു വരുന്ന സീറ്റുകളിലേക്കുള്ള അപേക്ഷ പ്രവേശന പരീക്ഷാ രജിസ്ട്രേഷന്റെ സമയപരിധി ഈ മാസം 15 വരെ നീട്ടി. വിശദവിവരങ്ങൾക്ക് നവോദയ .nic.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ നമ്പർ 62-82-05-97-41 62-82-05-97-41. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3.
3: ആകാശവാണി FM വാർത്തകൾ.
2: ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും അനുമതി. ഇന്ത്യയുടെ നാവികശേഷിയും പ്രതിരോധശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകൾക്കായി ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും സംഭരിക്കുന്നതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം 660 കോടി രൂപയുടെ കരാറിൽ ഒപ്പുവച്ചു. ഒമാൻ തീരത്ത് വച്ച് പനാമയുടെ വാണിജ്യ കപ്പലിനു നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കപ്പലിലെ 11 ഇന്ത്യക്കാരുൾപ്പെടെ 12 ജീവനക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. KSRTC വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലമാക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. കാർഗോ സേവനത്തിന്റെ ഫ്ളാഗ് ഓഫ് നാളെ തിരുവനന്തപുരത്ത് മന്ത്രി CP ജോൺ നിർവഹിക്കും. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ 16 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുടെയും ഒരു അർബൻ ആരോഗ്യ കേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നാളെ പെരിങ്ങമല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. അടിസ്ഥാന ഗണിതശേഷിയിലും മലയാളം ഇംഗ്ലീഷ് ഭാഷാ വിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ നൽകുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്യാവുന്നതാണ്. രാജ്യത്തെ ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റ് ഉയർന്ന് 73,068-ലും നിഫ്റ്റി 220 പോയിന്റ് നേട്ടത്തിൽ 22,776-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില.
3: ആകാശവാണി FM വാർത്തകൾ.
4: ആകാശവാണി കൊച്ചി FM 102.3.

ഹലോ പ്രിയ ശ്രോതാക്കളെ, ഗുഡ് ഈവനിങ്. ആകാശവാണി കൊച്ചി FM-ന്റെ ഗുഡ് ഈവനിങ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 5:05. വൈകുന്നേരത്തെ ഈ തിരക്കേറിയ സമയത്ത് ഓഫീസുകളിൽ നിന്നും ജോലി സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ തിരികെ നാം വീടുകളിലേക്ക് യാത്ര തിരിക്കുന്ന സമയമാണല്ലോ. ഈ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഗുഡ് ഈവനിങ് കൊച്ചി ലൈവ് ഇൻ ഫോൺ ഇൻ പരിപാടിയിൽ ഇന്ന് സംസാരിക്കുന്നത്. റോഡ് സേഫ്റ്റി അഥവാ റോഡിലെ നമ്മുടെ സുരക്ഷ, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. വീട്ടിൽ നിന്നിറങ്ങിയാൽ സുരക്ഷിതമായി തിരിച്ചെത്തുക എന്നത് മാത്രമാണ് ഏതൊരു യാത്രയുടെയും ലക്ഷ്യം. എന്നാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ റോഡിൽ കാണിക്കുന്ന ചെറിയ ശ്രദ്ധക്കുറവുകൾ വലിയ അപകടങ്ങളിലേക്കാണ് നയിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മിനിറ്റുകൾ റോഡിൽ നാം തിരുത്തേണ്ട ചിട്ടകളെക്കുറിച്ചും മാറ്റിമറിക്കേണ്ട ഡ്രൈവിംഗ് ശീലങ്ങളെക്കുറിച്ചുമൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. പ്രിയപ്പെട്ട ഞങ്ങളുടെ ശ്രോതാക്കളായ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകൾ അവയെല്ലാം പങ്കുവയ്ക്കാം. അതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9446455888 അല്ലെങ്കിൽ 0484242637. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 0484242637. ഇന്നത്തെ വിഷയം റോഡ് സേഫ്റ്റി അഥവാ റോഡിലെ നമ്മുടെ സുരക്ഷ. ഇന്ന് ഗുഡ് ഈവനിങ് കൊച്ചി, നിങ്ങൾക്കൊപ്പം ഞാൻ സാജു.

0: അപ്പോ നമുക്കൊരു കോളർ വന്നിട്ടുണ്ട്.
1: ഹലോ
0: ഹലോ
1: ഹലോ, സലീം.
0: ആ സലീം, ചിരുണ്ട് ഉറക്കെ പറയോ. ഓക്കെ, അപ്പോ ഇന്നത്തെ വിഷയം പറഞ്ഞത് കേട്ടായിരുന്നോ? റോഡ് സേഫ്റ്റി അഥവാ റോഡിലെ നമ്മുടെ സുരക്ഷ അല്ലേ? ഓക്കെ, എന്താണ് അതിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്? നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ.
1: ഓക്കെ,
0: ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയത്തെ കുറിച്ച് എന്തൊക്കെയാ പറയാനുള്ളത്? പറയൂ. ഇന്നത്തെ നമ്മുടെ വിഷയം റോഡിലെ നമ്മുടെ സുരക്ഷ, അതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്? അല്ല അല്ല അല്ല അല്ല, റോഡിൽ നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ അല്ലെ, ട്രാഫിക് നിയമങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താ പറയുക, റോഡിൽ നമ്മൾ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ശ്രദ്ധിക്കണം, റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനെക്കുറിച്ചൊക്കെ എന്താ പറയാനായിട്ടുള്ളത്? പറയൂ. ഓക്കെ ഓക്കെ ഓക്കെ, ആ ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, അപ്പോൾ വിളിച്ചതിൽ സന്തോഷം. ഓക്കെ ഓക്കെ.

0: അപ്പോ പുതിയൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. പറയൂ, നമ്മുടെ വിഷയം കേട്ടില്ലേ? റോഡ് സേഫ്റ്റി അഥവാ റോഡിലെ നമ്മുടെ സുരക്ഷ അല്ലേ?
1: നമ്മള് കാൽനട യാത്ര എപ്പോഴും. എന്റെ പേര് സുദർശൻ, തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ പെരിഞ്ഞ.
0: ഓക്കെ, പറയൂ സുദർശൻ ചേട്ടാ.
1: അതായത് കാൽനട യാത്ര റോട്ടി കൂട വലതുവശത്തി കൂടല്ല.
0: ഓക്കെ,
1: അപ്പൊ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രകടനം ഒക്കെ നടന്നു പോകുമ്പോ ഇടതുവശത്തി കൂടെ അങ്ങനെ പോവാൻ പാടില്ല.
0: ആ അല്ല, റോഡ് സേഫ്റ്റിയെ കുറിച്ച് സുദർശൻ ചേട്ടന്റെ മറ്റഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞോളൂ.
1: അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ, അങ്ങനെ വാഹനങ്ങൾ ഇടതു സൈഡിൽ കൂടെ, കാൽനട യാത്ര വലതുവശത്തൂടെ.
0: ഓക്കെ, അപ്പോ നമ്മുടെ റോഡ് സുരക്ഷ എന്നത് കേവലം ഒരു ട്രാഫിക് പോലീസിന്റെ മാത്രം ഉത്തരവാദിത്തമല്ലല്ലോ. അപ്പോൾ റോഡിലിറങ്ങുന്ന നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചി പോലൊരു വലിയ നഗരത്തിൽ വാഹനങ്ങളുടെ തിരക്ക് ദിവസേന വർദ്ധിച്ചു വരികയാണ് അല്ലേ? അപ്പോൾ ആ സമയത്ത് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ, അത് അവയെക്കുറിച്ച് എന്താണ് സുദർശൻ ചേട്ടന് പറയാനായിട്ടുള്ളത്? പറഞ്ഞോ.
1: അവയെക്കുറിച്ച് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
0: ന്യായം അന്യായം അതിപ്പോ നമുക്ക് പറയാൻ പറ്റില്ല. അത്തരം കാര്യങ്ങള്
1: ഓക്കെ
0: ഓക്കെ ഓക്കെ, അതിനെല്ലാം
1: ചോദ്യം.
0: ആ അല്ല, ഇങ്ങോട്ട് ചോദിക്കുകയാണോ? ആ, അതിന്റെ നിയമങ്ങളെ കുറിച്ച് നമുക്ക് നമ്മളെല്ലാവരും ബോധവാന്മാരായിരിക്കണം, അതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ? ഓക്കെ, മറ്റെന്താ പറയാനുള്ളത് റോഡ് സുരക്ഷയെ കുറിച്ച്? ഓക്കെ ഓക്കെ, അപ്പോ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് വിളിച്ചതിൽ ഒത്തിരി നന്ദി. ഓക്കെ ഓക്കെ, മറ്റൊരു കോളർ കൂടി നമ്മുടെ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം.
2: ആ, എന്റെ പേര് നികേഷ് എന്നാണ്. ഓക്കെ, ചേർത്തല വെള്ളിയാവളത്തുനിന്ന്.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ വിഷയം റോഡ് സേഫ്റ്റി അഥവാ റോഡിലെ നമ്മുടെ സുരക്ഷ അല്ലേ? അതിനെ കുറിച്ച് എന്തൊക്കെയാണ് പറയാനുള്ളത്?
2: നമ്മൾ എത്ര സുരക്ഷ ഉണ്ടായാലും, ഇപ്പൊ ടൂ വീലർ ആണെങ്കിലും ഏത് വാഹനം ഓടിക്കുന്നാലും അപകടം എപ്പോഴും മുമ്പിലുണ്ടാവും എന്ന് കരുതി വേണം ഓടിക്കാൻ.
0: തീർച്ചയായിട്ടും.
2: ഞാനിപ്പോ ഒരു 3 മാസമായിട്ട് റെസ്റ്റിലിരിക്കുക, ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ആക്സിഡന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഇതിലേക്ക് വിളിച്ചത്.
0: ഓക്കെ, എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അപകടം സംഭവിച്ചത്?
2: നമ്മുടെ എറണാകുളത്തുനിന്ന് വരുന്ന വഴി വരുന്നു, ടൂ വീലർ ആയിരുന്നു, വൈഫും ഉണ്ടായിരുന്നു. അപ്പൊ ഈ പുതിയ ഹൈവേ ഉണ്ടല്ലോ സാറേ, പുതിയ പടന്നോണ്ടിരിക്കുന്നു.
0: ഓക്കെ,
2: അപ്പൊ ഇത് അവിടെ തുറന്നു കൊടുക്കുമ്പോ മറ്റു റോഡിനേക്കാളും നല്ല സ്മൂത്ത് ആണല്ലോ വണ്ടി, ഈ തുറന്ന ഭാഗത്തോടെ വണ്ടി പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ ആ വണ്ടി ആ ഭാഗത്തൂടെ വരുമായിരുന്നു. ഒരു 9 മണി കഴിഞ്ഞു രാത്രി, ഞങ്ങൾ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് വരുമായിരുന്നു. ഒരുമാതിരി പോകുന്നപ്പോഴത്തേനെ ഈ വലിയ വീതിയുള്ള റോഡുകൾ തമ്മിൽ ചേർക്കുന്ന ഡിവൈഡർ ഉണ്ടല്ലോ, ആ ഡിവൈഡർ ഫില്ല് ചെയ്തില്ല. അപ്പൊ അവിടെ ഈ ഇതായിരുന്നു, ഇത് ഫില്ല് ചെയ്യാതെ കണ്ടിട്ടുള്ള ഒരു ആ ഗർത്തായിരുന്നു, അതിന്റെ ഒരു 1.5 അടി വീതിയിലുള്ള. അപ്പൊ അവിടെ വെള്ളം ഉണ്ടായിരുന്നു.
0: അപ്പൊ
2: അത് ഒരിക്കലും, കാരണം വെച്ചാൽ അത് ഈ ആദ്യ ഒരിക്കലും അവള് അവർക്ക് അത് തുറന്നു കൊടുക്കാൻ പറ്റൂല ഈ രാത്രി മഴയുള്ള സമയത്ത്. അങ്ങനെയുള്ള ഗതാഗതം പറ്റൂല. കാരണം വെച്ചാൽ ഞാൻ എന്റെ എന്താ പറയുന്നത്, ഒരു സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാതെ നമ്മുടെ ഇടത് സൈഡിലേക്ക് വണ്ടി ഒതുക്കി, വണ്ടിയും ചേർന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അറിയണത് നമ്മൾ അടിച്ചു തല്ലി വീണേക്കുമായിരുന്നു. ഏത് ഈ പോരെങ്കിൽ ഞാൻ ബൈക്കല്ലായിരുന്നു, ചെറിയ മോഡ വണ്ടിയായിരുന്നു, ചെറിയ വണ്ടി.
0: അപ്പൊ
2: അത് നമുക്ക് ചിന്തിക്കാൻ പോലും, എനിക്കത് എപ്പോഴും ഒരു ഞെട്ടി ഉണരുവാ. നമ്മൾ
0: ഒരിക്കലും അങ്ങനെ ഒരു ഇത് പ്രതീക്ഷിക്കുന്നതേയില്ല,
2: അത് പ്രതീക്ഷിക്കണില്ല. കാരണം ഈ രണ്ട് സൈഡിലെ ഗട്ടറിലേക്ക് ആ ഫ്രണ്ട് വീല് കേറുമ്പോ തന്നെ ഇത് ചെയ്യുക നമ്മള്. അപ്പൊ ഒരു നിമിഷത്തേക്ക് റിലേ പോയ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. കാണാതെ പിന്നെ നമ്മുടെ ഷോൾഡർ, വൈഫിനൊന്നും പറ്റിയില്ലെങ്കിലും ഷോൾഡറിന്റെ ഫ്രാക്ചർ വന്നു, പിന്നെ പുറയിലും ബാക്കിലും ഒക്കെ.
0: അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരെങ്കിലും ഒക്കെ അവിടെ ഉണ്ടായിരുന്നോ?
2: അത് സാറേ അതൊക്കെ അതോടെ ഇപ്പൊ ഈ കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ പിന്നെ നമ്മളെ പ്രധാനമായിട്ടും ആരെങ്കിലും ഒരു ചെറുപ്പക്കാരനെ മറ്റേ ഈ രാത്രി സമയമായതുകൊണ്ടും വണ്ടികള് തൊട്ടടുത്തോടെ ചീറിപ്പാഞ്ഞു പോണത് കൊണ്ടും പിന്നെ ഒരു ഏതോ ഒരു ചെറുപ്പക്കാരൻ അവിടെ വൈഫ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് വന്ന് പിന്നെ ഒരു ആംബുലൻസ് വിളിച്ചൊക്കെ കൊണ്ടുപോയത് പെട്ടെന്ന് കൊണ്ടുപോയി. അപ്പൊ നമ്മള് അതുപോലെ ഈ സമയത്ത് തന്നെ പറയേണ്ട ഒരു കാര്യം പിന്നെ നമ്മള് പ്രധാനമായിട്ട് ഇപ്പൊ ചേർത്തല, ഞാനിപ്പോ അവിടെ നിന്ന് പോന്നിട്ട് ചേർത്തല താലൂക്ക് ആശുപത്രി, ചേർത്തലയുടെ താലൂക്ക് ആശുപത്രി ആയിട്ട് ഒരു 4 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നമ്മള് ഈ മേലെ വീഴുന്നത്. അപ്പൊ പെട്ടെന്ന് താലൂക്ക് ആശുപത്രിയിലേക്ക് ആയിരിക്കുമല്ലോ കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും ആ 9:30 കാരണം വെച്ചാൽ ആ ഒരൊറ്റ ഡോക്ടർ, ധാരാളം പേഷ്യൻസ്, പിന്നെ ഈ പോലീസുകാർ എല്ലാരും കൂടെ, ഈ ആംബുലൻസും എല്ലാം കൂടെ കൊണ്ടാണ് ആ മാഡം എണീറ്റ് വന്ന് നമ്മളെ നോക്കാൻ പറ്റിയത്.
0: അപ്പൊ
2: ആ നോക്കാൻ പറ്റിയപ്പോഴും ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താലൂക്ക് ആശുപത്രി എന്ന് പറയുമ്പോൾ ചേർത്തല താലൂക്ക് ആശുപത്രി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ നല്ല ഫെസിലിറ്റിയോട് കൂടി തയ്യാറാക്കിയിരിക്കുന്നതാണ് ആശുപത്രി. അപ്പൊ ഈ ആക്സിഡന്റ് ചെയ്ത സമയം വരെ ആ സമയത്ത് ഡോക്ടർ അവരെ അപ്രാപ്തിക്കും, അതുപോലെയല്ല ഒരു ആക്സിഡന്റിനെയൊക്കെ പെട്ടെന്ന് കെയർ ചെയ്യാനായിട്ട് ഒരൊറ്റ ഡോക്ടർ അവിടെ ഉള്ള ആൾക്ക് മാത്രം അത് നടന്നിരിക്കൂല.
0: എന്തായാലും സമയബന്ധിതമായിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് കൊണ്ട് വലിയ അത്യാഹിതങ്ങളിൽ നിന്നെല്ലാം അല്ലെ പെട്ടെന്ന്
2: അതിന് വന്നു. അതല്ല സാർ, അതേ ഞാനതല്ല, ഞാനത് പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഇതുപോലുള്ള ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്ന നമ്മൾ സർക്കാർ ചിലവാക്കുന്ന ഈ ആശുപത്രിയിൽ നമുക്ക് അന്നേരം ചെല്ലുമ്പോഴത്തേനെ ഒരു ഫസ്റ്റ് എയ്ഡ് ഇവര് എല്ലാരും ഇപ്പൊ നമ്മളിപ്പോ ഇതുപോലെ ആക്സിഡന്റ് ആയിട്ട് ചെല്ലുമ്പോൾ എമർജൻസി ആയിട്ട് എക്സ്റേ മറ്റുള്ള കൂടെ സ്കാനിങ് ഒക്കെ പിന്നെയാട്ടെ എക്സ്റേ അതെല്ലാം എടുക്കാനുള്ള ആ സഡൻ ആയിട്ടുള്ള ഇത്, കാരണം വെച്ചാൽ എനിക്കത് ഓർക്കാൻ പറ്റാത്തെന്ന് വെച്ചാൽ ഞാൻ ആ സമയത്ത് എക്സ്റേ എടുക്കാൻ തന്നെ ഒരു വീൽ ചെയർ ഏതാണ്ട് ഒരു 100-200 മീറ്ററോളം നമ്മൾ തള്ളിക്കൊണ്ടുപോകേണ്ടി വന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിനകത്ത് അനുഭവിച്ച ബുദ്ധിമുട്ട്. പിന്നെ പിറ്റേ ദിവസം നമ്മൾ
0: എത്ര നാളായി അപകടം കഴിഞ്ഞിട്ട്?
2: 3 മാസം
0: ഇപ്പോഴത്തെ ഇപ്പൊ എങ്ങനെയുണ്ട് അവസ്ഥ? എങ്ങനെയുണ്ട് ഇപ്പോൾ
2: അവസ്ഥ? ബെൽറ്റുകളായിരുന്നു, അതൊക്കെ റിമൂവ് ചെയ്തു. എന്നാലും ആ നമ്മുടെ ഷോൾഡറിന്റെ ആ ഒരു പെയിനും ആ ഒരു വലത് കഴിച്ചുള്ള ഒരു മരവിപ്പും മാറിയിട്ടില്ല.
0: മറ്റു കാര്യങ്ങളൊക്കെ നമ്മുടെ നടക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വയം
2: ചെയ്യാം? അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ നമ്മുടെ ഷോൾഡറിനാണല്ലോ, റൈറ്റ് ഇല്ല ഷോൾഡറും മറ്റേ ഇത് ആ റിപ്പിന്റെ പ്രശ്നം. അത് പൾമിനോളജിസ്റ്റ് പിന്നെ അഡ്മിറ്റ് ചെയ്തായിരുന്നു
0: അറിയുന്നത്
2: ഈ റിപ്പിന്റെ ഒക്കെ പ്രശ്നം വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോ തന്നെ അവിടെ ഒരു 5.5 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നു. പിന്നെ ഇപ്പം അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യമാണ് സാറേ. ഇപ്പൊ ഈ നമ്മളെ പിന്നെ ഈ റോഡിലെ ഏത് സമയവും അപകടം വരാം.
0: പിന്നെ
2: റോഡിന്റെ സുരക്ഷയില് റോഡുകാർ ചെയ്യേണ്ട കാര്യമാണ് ഇങ്ങനെയുള്ള അപകട മേഖല ഉള്ളിടത്ത് ഒരു കാരണവശാലും അത് ഓപ്പൺ ആക്കാൻ പാടില്ല ഇങ്ങനെയുള്ള സ്ഥലം. പിന്നെ ഈ ഒരു സെക്കൻഡ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ തണ്ണറക്കം പഞ്ചായത്തിലെ ഇപ്പൊ ഞാൻ ചേർത്തലേന്ന് 6 കിലോമീറ്റർ തണ്ണറക്കം ഭയങ്കര തിരക്കുള്ള റോഡാണ് ആ റോഡ്. അപ്പൊ ആ റോഡ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ്. അപ്പൊ അതിനകത്ത് ഇപ്പം വീണ്ടും ഈ ടെലിഫോൺ ലൈനും പൈപ്പ് ലൈനും ഒക്കെ വേണ്ടിട്ട് പാച്ച് വർക്കിന് വേണ്ടിട്ട് പൊളിച്ചിട്ട് വീണ്ടും ചെയ്തിരിക്കുന്ന ഒരു കാര്യങ്ങളുണ്ട്.
0: അപ്പൊ
2: അവിടെ ചെയ്തിരിക്കേണ്ടത് അതിപ്പോ അധികാരികൾ ശ്രദ്ധിക്കണേ. പക്ഷെ അവിടെ ഇപ്പൊ ഒരു എഡ്ജ് പോലെ ആയിട്ടുണ്ട് ഈ ചെറിയ ഇത്. ഈ മറ്റേ മെയിൻ
0: എന്തായാലും ഇതിപ്പോ അവര് കേൾക്കുന്നുണ്ടായിരിക്കും. അപ്പോ അതിനനുസരിച്ചിട്ടുള്ള നടപടികളൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം അല്ലേ?
2: തീർച്ചയായിട്ടും. അത് പ്രത്യേകിച്ച് ടൂ വീലർ ലേഡീസ് ഒക്കെ ആണല്ലോ, അവർ പ്രത്യേക സ്പീഡിലാണ് പോകുന്നത്. കാരണം ഈ എഡ്ജിൽ പെട്ടുപോയി കഴിഞ്ഞാൽ വണ്ടി സ്കിഡ് ചെയ്യാൻ അധികം സമയം വേണ്ട. അതെല്ലാരും വിചാരിക്കും എന്റെ മക്കളും ഇതൊക്കെ പറയുമ്പോ നമ്മളെപ്പോഴും പറഞ്ഞാ വിടുന്നത്, ഇതെല്ലാം പറയണം നമ്മൾ തന്നെ യാദൃശ്യമായിട്ട് ഇതിനകത്ത് പെട്ടു.
0: അപ്പൊ എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്, അവരും ഇത് ഒരു അലേർട്ടായിട്ട് അവരുടെ മനസ്സിൽ ഇത് സൂക്ഷിക്കുക. ഓക്കെ, അപ്പോ ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനായിട്ട് പറ്റിയല്ലോ, അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാനും ഇനി അത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനും. അപ്പൊ എന്തായാലും പരിപാടിയിലേക്ക് വിളിച്ചതിന് ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു.
2: ഓക്കെ.
0: ഗുഡ് ഈവനിങ് കൊച്ചിയിൽ ഇനി വിജ്ഞാന ശകലവുമായി.
3: വിവേകവാണി
4: ശാന്തമായ, സമാധാനമായ, സന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതത്തിന് 3 ഘടകങ്ങൾ പ്രധാനമാണ്. അതിലൊന്ന് തൊഴിൽ, 2 വ്യക്തിപരമായ സ്വന്തം കാര്യങ്ങൾ, 3 ഉറക്കം എന്നിവയാണ് 3 ഘടകങ്ങൾ. ഓരോന്നിനും 8 മണിക്കൂർ എന്ന വിധത്തിൽ ക്രമപ്പെടുത്തിയാൽ ശാരീരിക, മാനസിക, സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. രാത്രിയിൽ 10 മണിക്കും രാവിലെ 6 മണിക്കും ഇടയിൽ കുറഞ്ഞത് 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ എല്ലാ രാത്രിയിലും ഉറങ്ങണം. ആഹാരകാര്യത്തിൽ മിതത്വം പാലിക്കുക. വിശക്കുമ്പോൾ മാത്രം വിശപ്പ് മാറാൻ മാത്രം ആഹാരം കഴിക്കുന്ന ശീലം ഉണ്ടാക്കണം. രുചിയുടെ പുറകെ ഒരിക്കലും പോവാതിരിക്കുക. എല്ലാ ദിവസവും ശരീരത്തിൻ്റെ എല്ലാ സന്ധികളും പേശികളും ചലിക്കണം. ഒപ്പം ശരീരം നന്നായി വിയർക്കുകയും വേണം. അതിനെ നമുക്ക് വ്യായാമം എന്ന് വിളിക്കാം. 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ എല്ലാ ദിവസവും വിശ്രമവും വേണം. ഉറങ്ങുന്നതും ടിവി കാണുന്നതും അതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും വിശ്രമമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ശരീരവും മനസ്സും ഒരു പ്രവൃത്തിയിലും വ്യാപൃതരാകാതിരിക്കുന്നതാണ് വിശ്രമഘട്ടം. ചുരുക്കി പറഞ്ഞാൽ, പകൽ 8 മണിക്കൂർ ജോലി, രാത്രിയിൽ 8 മണിക്കൂർ ഉറക്കം, ബാക്കി 8 മണിക്കൂർ സ്വന്തം ആവശ്യങ്ങൾക്കും സാമൂഹ്യ ബന്ധങ്ങൾക്കുമായി ചിലവഴിക്കുക. ഇങ്ങനെ ചിലവഴിച്ചാൽ ഒരു ശാന്തമായ, സമാധാനമായ, സന്തോഷമായ ഒരു ജീവിതത്തിന് സാധിക്കും.
3: ഈ ചിന്തകൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് ടി സിംഗ്. വിവേകവാണി
5: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
6: ആൻറ്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
0: അപ്പോ റോഡ് സേഫ്റ്റി അഥവാ റോഡിലെ നമ്മുടെ സുരക്ഷ, ഇതാണ് ഇന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചിയിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ശ്രോതാക്കൾക്ക് വിളിക്കാം 9446455888 അല്ലെങ്കിൽ 0484242639 അല്ലെങ്കിൽ 0484242637 ഈ നമ്പറുകളിലേക്ക് ഇപ്പോൾ വിളിക്കാം. റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയാം. ഹാൻഡ്സ് ഫ്രീ ആയിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാലും ശ്രദ്ധ പലപ്പോഴും റോഡിൽ നിന്ന് മാറിപ്പോകാറുണ്ട്. ഒരു മെസ്സേജ് നോക്കുന്ന ആ ഒരു എന്താ പറയുക, 2 സെക്കൻഡ് മതി കാര്യങ്ങൾ കൈവിട്ട് പോകാനായിട്ട്. അപ്പോൾ വാഹനം ഓടിക്കുമ്പോഴുള്ള മൊബൈൽ ഫോൺ ഉപയോഗവും ഒപ്പം അമിത വേഗതയും അത് പലപ്പോഴും വലിയ ദുരന്തങ്ങളിൽ ചെന്ന് അവസാനിക്കാറുണ്ട്. ഇക്കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണെന്ന് പറയുകയാണ്. ഒരു ശ്രോതാവ് കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം സംസാരിക്കാനായി എത്തിയിട്ടുണ്ട്. ഹലോ, പറവൂരിൽ നിന്ന് ആരാ വിളിക്കുന്നത്? പേര് പറയൂ. ഹലോ, പേര് കേട്ടില്ല. ഓക്കെ, ഇസ്ഹാഖ് പറയൂ.
7: ഞാൻ 2 ആഴ്ച മുമ്പ് ഇതുപോലെ വീട്ടിൽ നിന്ന് അറുപത് പോകുമ്പോഴേ ഒരു ദവകത് വട്ടൻകാടി.
0: ഓ, എന്നിട്ട് എന്ത് പറ്റി?
7: 3 ആഴ്ച തിരിച്ചല്ലോ.
0: ഓ, എന്താ പറ്റിയത് എന്നിട്ട്?
7: ഇത് കാലിന്റെ മുട്ടിനുണ്ട്, തല്ലടിച്ചാ
0: വീണതാ. വേറെ എന്തെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയോ?
7: ഇല്ല. ഈ ഡോഗിനെ കാണുമ്പോ ആരായാലും ശ്രദ്ധിക്കുക.
0: അതെ അതെ അതെ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അല്ലേ, അവ ചിലപ്പോ നമ്മുടെ ഈ വണ്ടിയുടെ ടൂ വീലർ ആയിരുന്നില്ലേ? പിന്നീട് ഇപ്പൊ എങ്ങനെ വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ? എന്താണ് അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ നമ്മളിപ്പോ ശ്രോതാക്കളോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു അപകടം? ഒന്ന് സ്ലോ ആക്കി കൊടുത്ത് അത് കടന്നു പോകണമെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം അല്ലേ. പക്ഷെ ചിലരൊക്കെ അത് വന്ന് കടിക്കുമോ, കാലയിലെങ്ങാനും കടിക്കുമോ എന്നൊക്കെ കരുതി മുൻപോട്ട് എടുക്കുമായിരിക്കും അല്ലേ. അപ്പൊ ആ സമയത്ത് അത് ചിലപ്പോ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുമ്പോ നമ്മുടെ ബാലൻസ് പോകും. അപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, റോഡിലിറങ്ങുമ്പോൾ താങ്കളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് തന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന മറ്റ് സഹയാത്രികരുടെ ശീലം അങ്ങനെയുള്ളതായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല. എല്ലാവരും ഒരുപോലെ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ റോഡ് സേഫ്റ്റി അഥവാ റോഡിലെ നമ്മുടെ സുരക്ഷ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലേ ഈ പരിപാടിയിലേക്ക് വിളിച്ചതിന് ഒത്തിരി നന്ദി. ഇനിയും ഇദ്ദേഹത്തിൻ്റെ ഈ അനുഭവം പട്ടി അതുപോലെ തന്നെ മറ്റ് ഇരുകാലികളും അല്ലെ നാൽക്കാലികളൊക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ തന്നെ ലേറ്റായിട്ടിരിക്കണം. അപ്പോൾ സന്തോഷം നമ്മുടെ പരിപാടിയിലേക്ക് വിളിച്ചതിൽ. ഓക്കെ, മറ്റൊരു ശ്രോതാവ് കൂടി എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണിത്?
8: എന്റെ പേര് ഷീല എന്നാണ്. ഞാൻ ആർക്കും വിളിക്കുന്നതാണ്. ഞാനൊരു മൂന്ന് കൊല്ലത്തിന് മുമ്പായിട്ട് വീട്ടുപണിക്ക് പോകണ്ടായിരുന്നു. വർഷങ്ങളായി വീട്ടുപണിക്ക്
0: തുടങ്ങിയിട്ട്
8: അപ്പൊ ദിവസം ബസ്സിൽ കയറി ബസ് വിട്ടുപോയി. അപ്പൊ എനിക്ക് മോയിലോട്ടോടൊക്കെ എടുക്കാൻ കിട്ടിയില്ല.
0: അങ്ങനെ
8: ഞാൻ വീണ് ബസ്സിൽ നിന്ന് പുറത്തോട്ട് എളിയും കുത്തി വീണ്. ബസ്സുകാര് വലിച്ചിട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ബസ്സിൽ നിന്നുള്ള ആൾക്കാരെ ഒച്ചയെടുത്ത് വെള്ളം ഉണ്ടാക്കി
0: അവരെ കൊറേ ദൂരം കൊണ്ടുപോയോ? അങ്ങനെ
8: കൊറച്ച് ഒരു ഇത്തിരി കൊണ്ടുപോയി അങ്ങോട്ട്. അപ്പൊ എന്താ ഒരു വശം എടുത്ത വശം കുത്തിയാണ് ഞാൻ വീണത്. അപ്പൊ എടുത്ത വശം നെറ്റി തുടങ്ങി കൈ കാല് തൊട ഏകദേശം അങ്ങോട്ട് വരഞ്ഞ അങ്ങാട് സാരിയൊക്കെ കീറി. അങ്ങനെ ബസ്സിന് ചീലിയും കണ്ടിട്ടും എടുത്ത് എന്റെ വേറൊരു വണ്ടി വിളിച്ച് കൃഷിയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവരവിടെ കൊണ്ടുപോയിട്ടുണ്ട്. അവര് പോയി. അപ്പൊ എന്റെ പുറത്താവ് മനുഷ്യൊരു മാസം കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ. എന്റെ മകൻ ലോങ് പെയിന്റിങ്ങിന് പോണേണ് അപ്പൊ എന്റെ വൈകി എനിക്ക് ഫോണും കൂടി ഇല്ലാത്ത സമയമായിരുന്നു. അപ്പൊ ഒരാളൊന്നും എനിക്ക് വിളിക്കാനായിട്ട് പറ്റാത്ത സമയത്ത് വാച്ചുകാരനോട് പറഞ്ഞ് അയാക്കടെ ഫോൺ മേടിച്ച് ഞാൻ എന്റെ മകനെ വിളിച്ച് മകൻ രാത്രി ഇവിടെ വന്ന്. അപ്പൊ ഈ ഡോക്ടറിനോട് അപ്പൊ അന്നത്തെ ഡോക്ടർ ഉണ്ടായില്ല. അപ്പൊ ഡോക്ടറോട് പിറ്റേ ദിവസം ചോദിച്ചു, ഡോക്ടർ എന്റെ അവന് നടക്കാൻ പറ്റണില്ല, എന്റെ അടുത്ത് കാല് തളർന്ന മാതിരി എന്നൊക്കെ പറഞ്ഞപ്പോ ഡോക്ടറോട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ്. അപ്പൊ എക്സ്റേ എടുത്ത് എം ആർ എടുത്ത് എക്സ്റേ എടുത്തപ്പോ ഡോക്ടറോട് നിങ്ങൾക്ക് എല്ലിനൊരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ എന്റെ അടുത്ത കാല് പൊന്തണില്ല, എന്താ ഇനി ചെയ്യണോന്ന് ചോദിച്ചു. കുഴപ്പമില്ല, നിങ്ങൾ വീണേ എന്റെ മരയിപ്പാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബസ്സുകാര് വന്നേ ഇല്ല, പിന്നെ തിരിഞ്ഞേ നോക്കിയില്ല.
0: അതിന്
8: പിറ്റേ ദിവസം ഞങ്ങൾ വെള്ളിയാഴ്ച ഞാൻ ആശുപത്രി കിടന്നിട്ട് തിങ്കളാഴ്ച പേരിട്ട് പോകുന്നു. അപ്പൊ ഞങ്ങൾ ആശുപത്രിയിലെ നഴ്സുമാരോട് പറഞ്ഞു, പോലീസുകാരിട്ട് നിങ്ങളെ കേസ് കൊടുത്തിട്ടുണ്ടാന്ന് വെച്ചപ്പോ അവര് പറഞ്ഞു കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ പോലീസുകാരും വന്നില്ല. ഞാൻ വീടാണ് കിടന്നിട്ട് കാര്യമില്ല എന്താന്ന് വെച്ചിട്ട് ഞാനും അവനും കൂടി പേരുവിട്ട് വീട്ടിലേക്ക് പോന്നു. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം പോലീസ്
0: സ്റ്റേഷനിൽ
8: ചെന്ന് പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചു, ഇങ്ങനെ എന്റെ ഞാൻ വക്കീന്ന് വീണ ഒരു പരാതി ഇവിടെ വന്നിട്ടുണ്ട് ആശുപത്രി എന്ന് വെച്ചപ്പോ പോലീസുകാർ പറഞ്ഞു, നിങ്ങളുടെ പരാതി വന്നിട്ട് എന്റെ പേരൊക്കെ ചോദിച്ചിട്ട് എന്റെ പേരും നാടകം ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ കൊടുത്ത് ഇല്ല അങ്ങനെ ഒരു പരാതി വന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ ആശുപത്രി ചെന്ന് നിങ്ങൾ എന്താണ് അങ്ങനെ എന്റെ ഒരു പരാതി അവിടെ കൊടുക്കാഞ്ഞെന്ന് ചോദിച്ചാൽ പോലീസിലോ കൊടുക്കാഞ്ഞെന്താന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞു, ആ ഞങ്ങൾക്ക് അറിയാൻ പോലെ ഡോക്ടറിനെ അറിയാൻ പോലെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ മക്കളൊക്കെ കൂടി ഈ ബസ്സുകാരനെ പിടിച്ച് ബസ്സിന്റെ ബസ് ഇങ്ങനെ രോഹിണി കൃഷ്ണൻ എന്നുള്ള പേരുള്ള ഒരു ബസ്സായിരുന്നു, ബി ജെ പി കാരുടെ ബസ്സായിരുന്നത്.
0: ഇപ്പൊ എന്നിട്ട് എങ്ങനെയുണ്ട്? അതിൽ നിന്നെല്ലാം അസുഖത്തിൽ നിന്ന് പറ്റിയ അപകടത്തില്
8: അന്ന് തുടങ്ങി ആ വീഴ്ച തുടങ്ങി എന്റെ ഒരു കാല് തളർന്നു പോയി. ഇപ്പൊ ഞാൻ നടക്കാൻ പറ്റാതെ നട്ടില് ഇന്ന് തേയ്മാനം നട്ടില് ചുരുങ്ങിപ്പോയി. വീണ വീഴ്ചയില് നട്ടിലിന് കംപ്ലൈന്റ് ആയിപ്പോയി.
0: ഇപ്പോഴും ചികിത്സ തുടരുകയാണോ?
8: ഇപ്പോഴും ഞാനിപ്പൊ കാർമേല ആശുപത്രി ഈ വരാപ്പുഴ കാർമേല ആശുപത്രിയില നട്ടില് എന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് നോക്കി നടക്കാൻ പറ്റുമോ ഇല്ല. ഇപ്പൊ ഞാൻ 4 കൊല്ലം ഈ കിടപ്പ് കിടക്കണത്. ഇപ്പോഴും ഞാൻ എല്ലാ കിടന്ന കിടപ്പിലാണ്. എന്റെ മോനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്.
0: തുടർന്ന് നിയമ നടപടികളൊക്കെ നോക്കാമായിരുന്നില്ലേ? അങ്ങനെ നോക്കിയായിരുന്നോ? തുടർന്ന് നിയമ നടപടികൾ നോക്കിയായിരുന്നോ ബസ്സുമായി ബന്ധപ്പെട്ട്?
8: പറയണ്ട, പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ്, ആശുപത്രിയിൽ പറഞ്ഞ്, ഇങ്ങനെ ഞങ്ങൾ പാർട്ടിക്കാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു.
0: പക്ഷേ
8: പാർട്ടിക്കാര് വന്നത് നമ്മുടെ കാല് പിടിക്കാനാണ് വോട്ടിന് വേണ്ടിയിട്ട്.
0: എന്തായാലും ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് എത്രയും പെട്ടെന്ന് നല്ലൊരു എന്താ പറയാ അത് മാറി വരാനായിട്ട് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അവസ്ഥ ഒന്ന് മാറട്ടെ.
8: അതെ, ഈ പോലീസ് ഈ വണ്ടിക്കാര് ഈ ഡോക്ടറിന് കുറച്ച് കാശ് മേടിച്ച് പോലീസുകാരാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും ആരാണെങ്കിലും കാശിന് പറയുന്ന ആൾക്കാരോ.
0: ബസ്സിൽ യാത്ര ചെയ്യുന്നവരോടും ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധയോടെ
8: നമ്മള് വേണ്ടപ്പെട്ടവരോട് ചെല്ലുമ്പോ അവര് നമ്മളെ ഒരു വിലയില്ലാത്ത മാതിരി കണക്കാക്കി കളയും.
0: അപ്പൊ എന്താണ് മറ്റു യാത്രക്കാരോട് പറയാനായിട്ടുള്ളത്? എന്താണ് കൂടുതൽ നമ്മുടെ ശ്രദ്ധ? ഇത്തരം
8: ബസ്സുകാരോട് പറഞ്ഞത് നമ്മൾ യാത്രക്കാരി ശ്രദ്ധിച്ചാലും ശരിയാണ് ബസ്സുകാരി. അത് ഉള്ളിപ്പോ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം മുമ്പ് എറണാകുളത്ത് തന്നെ നമ്മൾ കണ്ട ടി വിയിൽ കണ്ട കാര്യം തന്നെയാണ്. ഒരു ബസ് കിടക്കുന്നു, അതിന്റെ അതിന്റെ ഒപ്പം തന്നെ ഒരു ബസ് മുന്നോട്ട് കയറി കഴിഞ്ഞി. അപ്പൊ ഒരു യാത്രക്കാരൻ അയാൾക്കടെ കുടുംബത്തിന്റെ ഭാഗ്യം കൊണ്ടിട്ടാണ് അയാൾ ഈ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അയാളെ ചേർപ്പിച്ചു കളഞ്ഞാൻ ആ ബസ്.
0: അപ്പൊ യാത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത് അല്ലേ?
8: യാത്രക്കാരും ശ്രദ്ധിക്കണം, ബസ്സുകാരും ശ്രദ്ധിക്കണം. ബസ്സുകാർക്ക് കണ്ണുമില്ല, ചെവിയില്ല, ഒടുക്കത്തെ ഫോണും കഞ്ചാവും വെച്ചിട്ടുണ്ട് ഇമാര് ഓടണത്
0: കൊണ്ട്. ഫോണിന്റെ ഉപയോഗം അതെല്ലാം കുറയ്ക്കണം അല്ലേ? അതെല്ലാം ഈ റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ട്.
8: നമ്മുടെ അവസ്ഥയിൽ നമ്മൾ നിന്നുന്ന വേദന യുവമാരെ അറിയണില്ല.
0: അതെ അതെ അതെ. അപ്പൊ എന്തായാലും
8: കുടുംബത്താക്കുന്നില്ല ഇങ്ങനെ ഒരു അവസ്ഥ തന്നെ.
0: എന്നാലും ഇപ്പോഴുള്ള ഈ അവസ്ഥ എന്ത് ചെയ്യട്ടെ, എപ്പോഴും എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ ഓക്കെ. അപ്പോ ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ശരി എന്നാ. അപ്പോ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ 34 മിനിറ്റ് 5 സെക്കൻഡ്. ഒരു ചായ കുടിക്കാൻ സമയമായെന്ന് തോന്നുന്നു. വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നവർ നോ പാർക്കിംഗ് ഏരിയയിൽ വണ്ടി നിർത്താതെ, പാർക്കിംഗ് ഏരിയയിൽ മാത്രം ഇപ്പോൾ വണ്ടി നിർത്തുക, അല്ലെങ്കിൽ ചായ കുടിച്ചു വരുമ്പോൾ ഫൈൻ അടക്കേണ്ടതായിട്ട് വരും കേട്ടോ. ദാ വർക്കിച്ചായൻ പോകുന്നു, തങ്കമ്മയുടെ ചായക്കടയിലേക്കായിരിക്കും. ഞാനും ഒന്ന് പോയിട്ട് വരട്ടെ. ഓക്കെ.

0: ദീപസ്തംഭം മഹാശ്ചര്യം.
1: തങ്കമ്മേ,
2: എന്നാ വർക്കിച്ചായ?
1: ഒന്ന് വന്നേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്.
2: പറ, എന്നാ പറ്റി?
1: എനിക്ക് ഭയങ്കര മറവി.
2: ഇത് അടവ് വല്ലതും ആണോ വർക്കിച്ചായ?
1: കാര്യമായിട്ട് പറയുമ്പോൾ കളിയാക്കുന്നു.
2: ശരിക്കും നിങ്ങൾക്ക് മറവിയുണ്ടോ?
1: ഉണ്ട്. ചില കാര്യങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല.
2: എനിക്കേ പറ്റുകാശ് തരാനുണ്ട് എന്നുള്ളത് ഓർമ്മയുണ്ടോ?
1: ഞാൻ പറ്റുകാശ് തരാനുണ്ടോ?
2: ആ ദേ കിടക്കണു. ഉണ്ടോ? ഉണ്ടേ.
1: അയ്യോ, ഓർമ്മിപ്പിക്കണേ. എത്രയാന്നുള്ളത് വേണേ എഴുതി വെച്ചോ, ഞാൻ ഒപ്പിട്ടങ്ങ് തന്നേക്കാം.
2: ഷോ, അപ്പൊ ശരിക്കും മറവിയാണല്ലേ.
1: എന്നാ പറയാനാന്നേ പറ്റിപ്പോയി.
2: ജനറൽ നോളജ് ചോദിക്കട്ടെ ഞാൻ. ചിപ്പിക്കുള്ളിൽ മുത്തുണ്ടെന്നറിയാവോ?
1: ചിപ്പിക്കുള്ളിൽ മുത്തുണ്ടോ? മറന്നു മറന്നു മറന്നു മറന്നു.
2: ഈ കടലിലെ ഒരു വിലയേറിയ രത്നമാണ് ചിപ്പിക്കുള്ളിലുള്ള മുത്ത്. അതറിയാവോ വർഗീച്ചായന്?
1: മനസ്സിലായി മനസ്സിലായി. ഇതെങ്ങനെ ചിപ്പിയുടെ ഉള്ളിൽ വരുന്നു?
2: കടലിനുള്ളിലെ ഒരു ജീവിയുടെ ശരീരത്തിലാണ് ഇത് രൂപപ്പെടുന്നത്.
1: ഓ, അപ്പോ ഇത് ചിപ്പിക്കുള്ളിൽ വന്നാണ് മുത്തായിട്ട് മാറുന്നത് അല്ലേ?
2: കറക്റ്റ് അല്ല വർക്കിച്ചായ? ഇതെങ്ങനെ അറിഞ്ഞു ഈ മറവിയുണ്ടെന്ന്?
1: നമ്മുടെ തോമാച്ചായന്റെ മോളുടെ കല്യാണം ഇല്ലായിരുന്നു.
2: ഏത് തോമച്ചന്റെ?
1: കുന്നുംപുറത്തെ. ആ കല്യാണത്തിന് പോയപ്പോ ഞാൻ സദ്യ കഴിക്കാതെ തിരിച്ചുപോയി.
2: ഷോ, കടുത്ത മറവിയാണല്ലോ അത്.
1: ആ, അവിടുന്ന് നേരെ ചായ കുടിക്കാൻ ഹോട്ടലിൽ പോയി.
2: എന്നിട്ട്
1: അവിടുന്ന് ഇറങ്ങിയപ്പോ കൊട എടുക്കാൻ മറന്നു.
2: ഷോ, കഷ്ടം.
1: എന്നിട്ട് ഞാൻ നേരെ പോയത് ബാങ്കിലോട്ട്. നമ്മുടെ ജയലക്ഷ്മി ഉണ്ടല്ലോ.
2: ഏത് ജയലക്ഷ്മി?
1: എന്താ ആരാ
2: ജയലക്ഷ്മി? ആരാന്ന്?
1: ഏത് ജയലക്ഷ്മി? എവിടെ ജയലക്ഷ്മി?
2: നിങ്ങളല്ലേ പറഞ്ഞേ ഹോട്ടലിൽ ചായ കുടിച്ചു കഴിഞ്ഞ് ബാങ്കിലെ ജയലക്ഷ്മിയെ കാണാൻ പോയെന്ന്.
1: ബാങ്കിലോട്ട്? ഞാനോ? ഏത് ഹോട്ടലിൽ?
2: ശേടാ, കല്യാണം കഴിഞ്ഞ് നേരെ അങ്ങോട്ടല്ലേ നിങ്ങൾ പോയേ?
1: കല്യാണം? ആരുടെ കല്യാണം?
2: കുന്നംപുറത്തെ തോമാച്ചന്റെ മോളുടെ കല്യാണം.
1: തോമാച്ചന്റെ മോളുടെ കല്യാണം കഴിഞ്ഞു? ദുഷ്ടൻ, എന്നെ വിളിച്ചില്ല.
0: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാമു.

0: 102.3 മെഗാഹെർട്സ് ആകാശവാണി കൊച്ചി എഫ്എമ്മിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഗുഡ് ഈവനിങ് കൊച്ചി. ഇതാ പുതിയൊരു ശ്രോതാവ് നമ്മെ വിളിക്കുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളതെന്ന്. ഓക്കേ, ഹലോ.
1: ഹലോ,
0: ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണിത്? ഹലോ
1: ഹലോ,
0: ആ പറയൂ. ഗുഡ് ഈവനിങ് കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണിത്? ഓക്കെ, പറയൂ. റോഡ് സുരക്ഷയെ കുറിച്ചും നമ്മൾ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ അതിനെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? പറഞ്ഞോ.
1: ഹലോ,
0: ആ പറഞ്ഞോ, കേൾക്കുന്നുണ്ട്. വേറെ എന്താ ഒച്ച കേൾക്കുന്നേ? ആ റേഞ്ചിൽ എടുത്ത് നിൽക്ക്. ക്ലിയർ ആകുന്നില്ല എനിക്ക് കേൾക്കാൻ പറയുന്നത്. ഒന്നും കേൾക്കുന്നില്ല എനിക്ക്. നന്നായിട്ട് കേൾക്കാം, പറഞ്ഞോ.
1: ഞാൻ പറയട്ടെ,
0: എന്താണ് റോഡിൽ നാം പാലിക്കേണ്ട നിയമങ്ങൾ അതിന്, അല്ലെങ്കിൽ
1: അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന എന്റെ അഭിപ്രായത്തിൽ ഇരുചക്ര വാഹനങ്ങളാണ്.
0: ഇരുചക്ര വാഹനങ്ങൾ പറയും.
1: അതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമത് പിള്ളേര് ശ്രദ്ധയില്ലാതെയാണ് ഓടിക്കുന്നത്, ഓവർ സ്പീഡാണ്. അതിന്റെ ഇപ്പൊ മതിലുമേ ഇടിച്ചു, അല്ലെങ്കിൽ നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയിൽ ഇടിച്ചു, ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു എന്നൊക്കെ പറയുന്നത് അമിതമായ വേഗതയിൽ
0: പോകുന്നോണ്ടാണ്. അമിത വേഗത എപ്പോഴും അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് അല്ലേ? ഹലോ ഹലോ, ആ കോള് കട്ടായെന്ന് തോന്നുന്നു. റോഡിൽ അല്പം ക്ഷമ കാണിക്കുന്നത് തോൽവി.

0: മറിച്ച് അത് ഒരു നല്ല ഡ്രൈവറുടെ ലക്ഷണമാണെന്ന് നാം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ്. നമ്മൾ വണ്ടി ഓടിക്കുന്നത് കണ്ടാണ് അടുത്ത തലമുറ എപ്പോഴും പഠിക്കുന്നത്. അപ്പോൾ ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് ഇവയൊക്കെ ധരിച്ച് റോഡിലെ പൊതുവായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കുട്ടികൾക്ക് മുതിർന്നവർ നല്ലൊരു മാതൃക കാണിച്ചു കൊടുക്കണം. വേണ്ടേ? പുതിയൊരു കോളർ വന്നിട്ടുണ്ട്. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം.
1: ആ ഹലോ,
0: ആ ഗുഡ് ഈവനിങ്, കൊച്ചിയിലേക്ക് സ്വാഗതം. ആരാണിത്? റേഡിയോയുടെ അടുത്തുനിന്ന് അല്പം മാറി നിൽക്കോ.
1: ഹലോ,
0: ആ പറയൂ, കേൾക്കാം, പറഞ്ഞോളൂ. ആരാണിത്? കേൾക്കുന്നില്ല. ഹലോ, കേൾക്കാവോ? വേറെന്തൊക്കെയോ ശബ്ദങ്ങളാണ് കേൾക്കുന്നത് അല്ലേ. നമുക്കൊരു പാട്ട് കേട്ടിട്ട് വരാം.

അപ്പോൾ ഇന്നത്തെ ഗുഡ് ഈവനിങ് കൊച്ചി ലൈവ് ഫോണിൻ പരിപാടി അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മളിന്ന് ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കുക, വേഗതയല്ല സുരക്ഷയാണ് പ്രധാനം. നമ്മെ വിളിച്ചവർ അപകടം വന്ന വഴികളെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. വീട്ടിൽ നമുക്കായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് എന്നുള്ളത് ഓർക്കുക. വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും ധരിക്കുന്നത് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈവിങ്ങിനിടയിലെ മൊബൈൽ ഫോൺ ഉപയോഗം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. രാത്രിയിൽ ചിലർക്ക് ഇങ്ങനെ കണ്ണ് കാണാതെ പോകും, ഹൈ ബീം ലൈറ്റ് അത് ഒഴിവാക്കി എതിരെ

0: വരുന്നവർക്ക് കാഴ്ച നൽകുക. സീബ്ര ക്രോസിങ്ങുകളിൽ കാൽനട യാത്രക്കാർക്ക് എപ്പോഴും മുൻഗണന നൽകണം. സുരക്ഷിതമായ ഡ്രൈവിംഗ്, സന്തോഷകരമായ ജീവിതം, അതാണ് നമ്മുടെ ചിന്ത, അതായിരിക്കട്ടെ നമ്മുടെ ചിന്ത. ഓർക്കുക, ഒരു സ്പീഡും സുരക്ഷിതമല്ല. ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോൺ ഇൻ പരിപാടി, പുതിയൊരു വിഷയവും പാട്ടുകളുമായി ഇനി നാളെ വൈകിട്ട് 5 മണിക്ക്. അതുവരെ ട്രാഫിക്കിൽ ക്ഷമയോടെ സുരക്ഷിതരായി യാത്ര തുടരുക. ഏവർക്കും ശുഭസായാഹ്നം നേരുന്നു. ഇന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചിയിൽ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ സാജു, സാങ്കേതിക സഹായം സുനി ജോർജ്, ഷീബ എം കെ, എന്നോടൊപ്പം സ്റ്റുഡിയോയിൽ ലക്ഷ്മി പ്രിയേഷ്.
1: ഗുഡ് ഈവനിംഗ് കൊച്ചി.

0: ഗുഡ് ഈവനിങ് കൊച്ചി.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ കേൾക്കാം സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല.
2: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: ഞാറ്റുവേല.
2: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
4: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
2: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
3: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

തെളിവാനം മഴവില്ലിന് ഭംഗിയേകുന്നതുപോലെയാണ് ഹരിത ഭംഗിയുള്ള ഇലച്ചെടികൾ പുഷ്പാലങ്കാരങ്ങൾക്ക് തലയെടുപ്പും മിഴിവും നൽകുന്നത്. കഡ് ഫോളിയേജ് അഥവാ കഡ് ഗ്രീൻസ് എന്നറിയപ്പെടുന്ന ഇത്തരം ഇലച്ചെടികൾ ഇന്ന് ഏത് പുഷ്പാലങ്കാരങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. എന്താണ് കഡ് ഫോളിയേജുകൾ? ആഭ്യന്തര അന്താരാഷ്ട്ര വിപണികളിൽ ഇവയുടെ പ്രാധാന്യം, കേരളത്തിൽ പ്രചാരത്തിലുള്ളതും വളർത്തുന്നതുമായ ഇത്തരം ഇലച്ചെടികൾ, അവ വളർത്താൻ വേണ്ട സാഹചര്യങ്ങൾ, പരിചരണമുറകൾ, വിളവെടുത്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം നമുക്കിന്ന് മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

പുരാണകാലം മുതൽ തന്നെ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിരുന്നു തുളസി, കൂവളം, വെറ്റില, കുരുത്തോല, ആലില, ദർഭപ്പുല്ല് എന്നീ ഇലച്ചെടികൾ. ഇന്ന് ഏതൊരു ആധുനിക പുഷ്പാലങ്കാരങ്ങളും ഇലച്ചെടികളുടെ സാന്നിധ്യമില്ലാതെ അപൂർണമാണ്. ഈ അലങ്കാരങ്ങൾക്ക് നിറവ് പകരാനും പുഷ്പങ്ങൾക്ക് പിന്നണിയായി ഹരിതഭംഗിയേകാനും കട്ട്ഫോളേജുകൾ യഥേഷ്ടം ഉപയോഗിക്കുന്നു. പൂക്കളേക്കാൾ ദീർഘകാലം കേടുകൂടാതെ ഇരിക്കുകയും നീണ്ട യാത്രകളും സൂക്ഷിപ്പുകാലവും അതിജീവിക്കാൻ കെൽപ്പുള്ളതും രോഗകീടബാധ പ്രതിരോധിക്കുന്നതും മുള്ളുകൾ ഇല്ലാത്തതും രൂക്ഷഗന്ധമില്ലാത്തതും കറകൾ ഇല്ലാത്തതും ആകർഷകമായ ഹരിതഭംഗിയുള്ള ഇലച്ചെടികളാണ് കട്ട്ഫോളേജുകളായി പരിഗണിക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഇലച്ചെടികളുടെ കൃഷിയും വിപണനവും വർദ്ധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര പുഷ്പവിപണികളിലും മികച്ച സ്വീകാര്യതയാണ് ഈ ഇലച്ചെടികൾക്ക്. പൂക്കളേക്കാൾ കുറഞ്ഞ വില, നീണ്ട സൂക്ഷിപ്പുകാലം, നിറത്തിലും ആകൃതിയിലുമുള്ള വൈവിധ്യം, കൃഷി ചെയ്യാനും മുറിച്ചെടുത്ത് സൂക്ഷിക്കാനുമുള്ള അനായാസം, ഇവയെല്ലാം കട്ട്ഫോളേജുകളെ കൃഷിക്കാർക്കിടയിലും അലങ്കാര സസ്യ സംരംഭകർക്കിടയിലും പ്രിയങ്കരമാക്കുന്നു. അന്താരാഷ്ട്ര പുഷ്പവിപണിയിൽ പൂക്കൾക്കൊപ്പം മുന്നേറിയ സ്ഥാനമാണ് കട്ട്ഫോളേജുകൾക്ക്. ഇവ കയറ്റുമതി ചെയ്യുന്ന പ്രധാന രാജ്യങ്ങൾ ഡെൻമാർക്ക്, ഇറ്റലി, ചൈന, കാനഡ, ഇന്ത്യ എന്നിവയാണ്. മുഖ്യമായി നെതർലാൻഡ്, ജർമ്മനി, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജപ്പാൻ എന്നിവയാണ് കട്ട്ഫോളേജുകൾ ഇറക്കുമതി ചെയ്യുന്നത്. പ്രധാന ഉൽപ്പാദക രാജ്യങ്ങൾ കോസ്റ്റോറിക്ക, ഗ്വാട്ടിമാല, കൊളംബിയ, കെനിയ, ഓസ്ട്രേലിയ, ശ്രീലങ്ക ഇവയാണ്. ഇന്ത്യയും ഈ ശ്രേണിയിലേക്ക് വരികയാണ്. ഇന്ത്യയിലെ വിവിധങ്ങളായ കാലാവസ്ഥ, കയറ്റുമതിക്കുള്ള സൗകര്യങ്ങൾ, കട്ട്ഫോളേജുകൾ കൃഷി ചെയ്യുന്നതിനും വിളവെടുപ്പാനന്തര പരിചരണത്തിനും വേണ്ട സാങ്കേതിക ജ്ഞാനം, ഇതെല്ലാം കട്ട്ഫോളേജുകളുടെ വിപണനത്തിന് വേണ്ട അനുയോജ്യ ഘടകങ്ങളാണ്. ഇന്ത്യൻ ആഭ്യന്തര വിപണിയിൽ ഏറ്റവും അധികം വിപണനം ചെയ്യുന്നത് അസ്പരാഗസ് ഇനങ്ങളാണ്. ഇതിൽ തന്നെ അസ്പരാഗസ് ഡെൻസിഫ്ലോറസ്, അസ്പരാഗസ് സിറ്റേഷ്യസ് മുതലായവയാണ് പ്രധാന ഇനങ്ങൾ. കട്ട്ഫോളേജുകളുടെ 70% വിപണിയിലും എവർഗ്രീൻ എന്ന് പൊതുവായി അറിയപ്പെടുന്ന അസ്പരാഗസ് ഇനങ്ങളാണ് വിറ്റുപോകുന്നത്. ഫേൺസ് അഥവാ പന്നൽ ചെടികൾ, അലങ്കാരപ്പനകൾ, ഡ്രസീന, സൈക്കാഡ്സ്, സൈപ്രസ്, യുക്കാലിപ്റ്റസ്, മുറയ്യ അഥവാ മരമുല്ല എന്നിവയാണ് മറ്റു പ്രധാനപ്പെട്ട കട്ട്ഫോളേജുകൾ. 10 തണ്ടിന്റെ ഒരു കെട്ടിന് ഇനവും ലഭ്യതയും അനുസരിച്ച് 30 to 100 രൂപ വരെ വിപണിയിൽ വിലയുണ്ട്. പല തരത്തിലുള്ള കട്ട്ഫോളേജുകൾ നമ്മുടെ നാട്ടിൽ അനായാസമായി വളർത്താം. ചെറുമരങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന സിൽവർ ഓക്ക്, ഇവ തേയിലത്തോട്ടങ്ങളിൽ തണൽ വൃക്ഷമായി നടുന്നുണ്ട്. അതുപോലെ തൂജ, യുക്കാലിപ്റ്റസ്. യുക്കാലിപ്റ്റസ് നീണ്ട ഇലകളുള്ളതുമുണ്ട്, അതുപോലെ വട്ടത്തിൽ ഇലയുള്ളതുമായ ഡോളർ യുക്കാലിപ്റ്റസും ഉണ്ട്. നീണ്ട നേർത്ത കടും പച്ച ഇലകളുള്ള പോഡോകാർപ്പസ്, ഓറക്കേറിയ അഥവാ മങ്കീസ് പസിൽ, ടീ ട്രീ അഥവാ മെല്ലിലൂക്ക മുതലായവ കേരളത്തിൽ വളർത്താൻ പറ്റുന്ന ചെറു മരങ്ങളാണ്. കുറ്റിച്ചെടികളായ മുറയ്യ അഥവാ മരമുല്ല, ഇവ വിപണിയിൽ കാമിനി ഇലകളെന്നും അറിയപ്പെടുന്നു. അതുപോലെ പലവിധ വർണ്ണക്കൂട്ടുകളിലും ആകൃതിയിലുമുള്ള ക്രോട്ടൺ ഇലകൾ, ഡ്രസീനയുടെ കൂട്ടത്തിൽപ്പെട്ട മസഞ്ചിയാന, സോങ് ഓഫ് ഇന്ത്യ, സോങ് ഓഫ് ജമൈക്ക, മെറൂൺ നിറമുള്ള കോർഡിലൈൻ ഇലകൾ, ഇവയെല്ലാം കട്ട്ഫോളേജുകളായി ഉപയോഗിക്കുന്നതാണ്. ഹെർബേഷ്യസ് പെരിനിയൽ എന്ന കൂട്ടത്തിൽപ്പെടുന്ന ഇൻഡോർ പ്ലാന്റ്സായി വളർത്താൻ പറ്റുന്ന കലാത്തിയ, ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റെറ, സ്പാത്തിഫില്ലം അഥവാ പീസ് ലില്ലി, ആന്തൂറിയം മുതലായവ കട്ട്ഫോളേജുകളായി ഉപയോഗിക്കാം. ആകർഷകമായ ഇലകളുള്ള ആന്തൂറിയത്തിന്റെ ധാരാളം സ്പീഷീസ് ഉണ്ട്. അലങ്കാരപ്പനകളായ അരീക്കാപ്പാം അഥവാ ക്രൈസാലിഡോ കാർപ്പസ്, ഫാൻ ലീഫ് പാം, ഫോക്സ്റ്റെയിൽ പാം, ലേഡി പാം, ഡേറ്റ് പാം എന്നിവയും കട്ട്ഫോളേജുകളായി ഉപയോഗിക്കാം. പന്നൽ ചെടികൾ അഥവാ ഫേൺസ്, ഈ ഗ്രൂപ്പിൽപ്പെടുന്ന നെഫ്രോലെപ്പിസ് പല സ്പീഷീസ് ഉണ്ട്. ഇലകൾ നേർത്തതും പല ആകൃതിയിലുള്ളതുമാണ് ഇവ. ഇത് തണലത്തോ ഈർപ്പമുള്ള സ്ഥലങ്ങളിലോ അകത്തളങ്ങളിലോ എളുപ്പത്തിൽ വളർത്താൻ പറ്റും. ലെതർ ലീഫ്, ടീരിസ്, അടിയാൻഡം എന്നിങ്ങനെ പലതരം ഫേണുകളും കട്ട്ഫോളേജുകളായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. കേരളത്തിലെ ഈർപ്പമുള്ള ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ പല കട്ട്ഫോളേജുകളും വളർത്താൻ പറ്റും. വെള്ളം തങ്ങി നിൽക്കാത്ത ജൈവാംശമുള്ള മിതമായ അമ്ലാംശമുള്ള മണ്ണാണ് അനുയോജ്യം. ഇലകളുടെ ആകർഷണീയതയ്ക്ക് ജലസേചനം ആവശ്യത്തിന് നൽകണം. വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്നവയ്ക്ക് സ്പ്രിംഗ്ലർ, ഡ്രിപ്പ് സംവിധാനങ്ങൾ നൽകാം. തുറന്ന കൃഷിയിടങ്ങളിൽ തണൽവല കെട്ടിയോ റബ്ബർ തോട്ടങ്ങളിലും തെങ്ങിൻ തോപ്പുകളിലും ഇടവിളയായും
പല ഇലച്ചെടികളും വളർത്താം. മരങ്ങൾ അല്ലാത്തവ ചട്ടികളിലും വളർത്താവുന്നതാണ്. മിക്ക കട്ട്ഫോളേജുകൾക്കും 50 to 75% തണൽ ആവശ്യമാണ്. ഇലകളിൽ വീഴുന്ന വെളിച്ചത്തിന്റെ തോത് അവയുടെ നിറത്തെയും ആകൃതിയെയും ഗുണനിലവാരത്തെയും കാര്യമായി ബാധിക്കുമെന്നതിനാൽ തണൽ നൽകേണ്ടത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം ഇടവിള അല്ലാതെ തുറന്ന സ്ഥലങ്ങളിൽ നടുമ്പോൾ ഡ്രസീന, കോഡിലൈൻ മുതലായവയ്ക്ക് 50% പച്ച തണൽ വലകൾ ഉപയോഗിക്കുന്നത് ചെടികളുടെ വളർച്ചയ്ക്കും ഇലകളുടെ ഗുണനിലവാരത്തിനും മികച്ചതാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഡ്രസീന മസഞ്ചിയാനയ്ക്ക് കറുത്ത വലകൾ ഉപയോഗിക്കുന്നത് ഇലകളുടെ പച്ച നിറം വർദ്ധിപ്പിക്കാൻ മികച്ചതാണ്. ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യയ്ക്ക് പച്ച നിറത്തേക്കാൾ 50% ചുമന്ന നിറത്തിലുള്ള വലകൾ ചെടികളുടെ വളർച്ചയ്ക്ക് മികച്ചതാണെന്ന് ഗവേഷണ പഠനങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഫിലോഡെൻഡ്രോൺ, മോൺസ്റ്റെറ, ഫേൺസ്, അസ്പരാഗസ് മുതലായവ ചട്ടികളിൽ നട്ട് തണലിൽ പരിപാലിക്കാം. അലങ്കാരപ്പനകൾ മരങ്ങളുടെ ചുവട്ടിൽ ഭാഗികമായ തണലുകളിലോ ഷെയ്ഡ് ഹൗസുകളിലോ വളർത്താം. മുറയ്യ അഥവാ മരമുല്ലയ്ക്ക് തുറസായ വെയിലുള്ള സാഹചര്യം വേണം. പോഡോകാർപ്പസ്, സിൽവർ ഓക്ക്, ടീ ട്രീ എന്നിവയ്ക്ക് ഭാഗികമായ തണൽ വേണം. കാര്യമായ വളപ്രയോഗമോ ശ്രദ്ധാപൂർവമുള്ള പരിചരണമോ ഇല്ലാതെ തന്നെ വീട്ടുമുറ്റത്തും പറമ്പുകളിലുമെല്ലാം നന്നായി വളരുന്നവയാണ് കട്ട്ഫോളേജുകൾ. എന്നാൽ വാണിജ്യാടിസ്ഥാനത്തിൽ വളർത്തുന്ന ചെടികൾക്ക് വളപ്രയോഗവും പരിചരണവും ഇലകളുടെ നിറവും ഗുണവും കൂട്ടുവാൻ ഫലപ്രദമാണ്. മരങ്ങളുടെ തണലിൽ വളർത്തുന്ന ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യ എന്ന ഇലച്ചെടികൾക്ക് ചെടി 1 to 100 grams ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടി 4 months കൊടുക്കുന്നതും അതുപോലെ തന്നെ രാസവളമായി NPK 48:6:12 എന്ന അനുപാതത്തിൽ ഒരു ചെടിക്ക് 1 year എന്ന തോതിൽ കൊടുക്കുന്നത് ആകെയുള്ള വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഡ്രസീന മസഞ്ചിയാനയ്ക്കാകട്ടെ ഈ NPK അനുപാതം 72:6:12 എന്ന അനുപാതത്തിൽ ഒരു ചെടിക്ക് 1 year എന്ന തോതിൽ രാസവളം കൊടുക്കുന്നത് അതിന്റെ വളർച്ചയ്ക്ക് മികച്ചതാണെന്ന് കാർഷിക സർവകലാശാലയിലെ ഗവേഷണ പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. പല കട്ട്ഫോളേജ് ചെടികളും വർഷങ്ങളോളം നിൽക്കുന്നതിനാൽ തന്നെ ആവശ്യാനുസരണം ഇലകൾ പറിച്ചെടുക്കാം. ഇലകൾ പെട്ടെന്ന് കേടാകാതിരിക്കാൻ വെയിൽ കുറഞ്ഞ സമയങ്ങളിൽ പറിക്കുന്നതാണ് ഉത്തമം. കീടരോഗബാധയില്ലാത്ത, അറ്റം കരിഞ്ഞു തുടങ്ങാത്ത, പുതുമ മാറാത്ത ഇലകളും തണ്ടുകളും പറിക്കണം. ഡ്രസീന മസഞ്ചിയാനയുടെ വേരു പിടിപ്പിച്ച കമ്പുകൾ നട്ട് 9 months ഇലകൾ മുറിച്ചെടുക്കാം. മാസത്തിൽ 5-6 ഒരു ചെടിയിൽ നിന്നും മുറിക്കാം. വള്ളിച്ചെടിയായ മോൺസ്റ്റെറ നട്ട് 10 months ഇലകൾ പറിക്കാം. പറിച്ചെടുക്കുന്ന ഇലകളും തണ്ടുകളും 10 degrees താപനിലയിൽ പ്രീകൂളിംഗ് നൽകുന്നത് നല്ലതാണ്. ഡ്രസീന റിഫ്ലക്സ സോങ് ഓഫ് ഇന്ത്യയുടെ തണ്ടുകൾ 5% സൂക്രോസ് ലായനിയിൽ 4 hours പൾസിങ്ങിനായി വെക്കുന്നതും അതോടൊപ്പം പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ് കാർഡ്ബോർഡ് പെട്ടികളിൽ പാക്ക് ചെയ്യുന്നതും അവയുടെ വേസ് ലൈഫ് കൂട്ടാൻ ഫലപ്രദമാണ്. ഇലച്ചെടികൾ ഇഷ്ടപ്പെടുന്ന ആർക്കും അനായാസമായി വളർത്താൻ പറ്റുന്നവയാണ് ഇപ്പറഞ്ഞ കട്ട്ഫോളേജുകൾ. വീട്ടുമുറ്റത്തോ പറമ്പുകളിലോ തെങ്ങിൻതോപ്പിലെ തണലുകളിലോ ഇടവിളയായിട്ടോ ചട്ടികളിലോ ഒക്കെ ഇവ വളർത്താം. ഒരിക്കൽ നട്ട് നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ ഇലച്ചെടികൾ നിൽക്കും. ആവശ്യാനുസരണം ഇലകൾ പറിക്കാമെന്നതിനാൽ തന്നെ മികച്ച ഒരു വരുമാന മാർഗവും ഉണ്ടാക്കാൻ സാധിക്കും.

ഇലച്ചാർത്തുകൾ പുഷ്പാലങ്കാരങ്ങളിൽ. ഇതേക്കുറിച്ച് ഇതുവരെ വിശദമായി സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്ലോറികൾച്ചർ ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പ്രിയകുമാരി ഐ.

0: കേരളത്തിലെ ആദ്യ കൃഷിമാസികയായ കേരള കർഷകൻ ഇപ്പോൾ ഡിജിറ്റലായും നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നു.
1: കേരള കർഷകൻ,
0: കാർഷിക കേരളത്തിന്റെ സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ കേരള കർഷകൻ മാസിക ഓൺലൈനായി വായിക്കാൻ വെറും 100 രൂപ മാത്രം.
1: കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും കേരള കർഷകൻ.
0: subscription.fibkerala.gov.in എന്ന പോർട്ടൽ ലോഗിൻ ചെയ്താൽ കേരള കർഷകൻ ഓൺലൈൻ കോപ്പി വായിക്കാവുന്നതാണ്. കേരള കർഷകന്റെ ഓൺലൈൻ വരിക്കാരനാകാൻ ഇന്ന് തന്നെ പോർട്ടൽ സന്ദർശിക്കുക.
1: കേരള കർഷകൻ,
0: കേരളത്തിന്റെ സമ്പൂർണ്ണ കൃഷി മാസിക.
2: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
3: കാർഷിക

0: സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്
3: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ച് മനസ്സിലാക്കാം.
4: ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, ഇത് ഭാരത സർക്കാരിന്റെ ഗ്രാമവികസന മന്ത്രാലയം നടപ്പാക്കുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിനായി സ്വയം തൊഴിൽ കണ്ടെത്തുക, വേതന തൊഴിലവസരങ്ങൾ പ്രാപ്തമാക്കുക, വൈവിധ്യമാർന്ന ജീവിതോപാധികൾ നേടുക എന്നിവ ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. 2010 സ്വർണ ജയന്തി ഗ്രാമീണ സ്വരോജ്ഗാർ യോജന പുനഃസംഘടിപ്പിച്ചുകൊണ്ട് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ മിഷൻ മോഡ് പദ്ധതിയായി ആരംഭിച്ചു. 2016 ഈ പദ്ധതിയുടെ പേര് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ പദ്ധതിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി ധനസഹായം നൽകുന്നു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർക്കായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വയം സഹായ സംഘങ്ങൾ പോലുള്ള ശക്തമായ കൂട്ടായ്മകൾ തുടങ്ങുന്നതിനും അവർക്ക് വിവിധ ധനകാര്യ സേവനങ്ങളും ജീവിതോപാധികളും ഒരുക്കിക്കൊടുക്കുന്നതിനും ഈ മിഷൻ ശ്രമിക്കുന്നു. ഈ കൂട്ടായ്മകൾ അവരുടെ ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനും ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. മിഷന്റെ മിക്ക ഇടപെടലുകളും സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ വനിതകൾ വഴിയാണ് നടപ്പിലാക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത്. ഗാർഹിക പീഡനം, സ്ത്രീ വിദ്യാഭ്യാസം, മറ്റ് ലിംഗപരമായ പ്രശ്നങ്ങൾ, പോഷകാഹാരം, ശുചിത്വം, ആരോഗ്യം തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തുക, മെച്ചപ്പെട്ട പെരുമാറ്റം, ആശയവിനിമയം എന്നിവയ്ക്ക് സ്വയം സഹായ സംഘങ്ങളിൽ അംഗങ്ങളായ സ്ത്രീകൾക്ക് പരിശീലനം നൽകുക എന്നിവയും മിഷൻ ലക്ഷ്യമിടുന്നു. ഔദ്യോഗികമായി വായ്പാ ലഭ്യത ഉറപ്പാക്കുക, ജീവിതോപാധികൾ വൈവിധ്യമാർന്നതാക്കുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുക, അവകാശങ്ങൾക്കും പൊതുസേവനങ്ങൾക്കുമുള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നിവയാണ് ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷന്റെ കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങളുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിയുടെ സവിശേഷതകൾ ഇനി പറയുന്നു. ഓരോ ഗ്രാമീണ ദരിദ്ര കുടുംബത്തിലെയും ഒരംഗത്തെ, പ്രധാനമായും സ്ത്രീകളെ, സ്വയം സഹായ സംഘത്തിൽ അംഗമാക്കുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് ബാങ്ക് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാകും. ഈ പദ്ധതിയിൽ 4 ഘടകങ്ങളുണ്ട്: സാമൂഹ്യ സജ്ജീകരണങ്ങൾ, ശേഷി വികസനം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ, ജീവിതോപാധികൾ നൽകൽ, വിവിധ പദ്ധതികളുടെ സംയോജനം എന്നിവയാണ് അവ. ഗ്രാമീണ യുവാക്കളുടെ കഴിവുകൾ വികസിപ്പിക്കാനും അവരുടെ തൊഴിലവസരങ്ങൾ, പരിശീലനം, സ്വയം തൊഴിൽ എന്നിവയ്ക്കായി ഗ്രാമീണ സ്വയം തൊഴിൽ സ്ഥാപനങ്ങൾ തുടങ്ങുക, അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുക, മാർക്കറ്റ് പിന്തുണ ഉറപ്പാക്കുക എന്നിവ ഈ മിഷൻ ലക്ഷ്യമിടുന്നു. വനിതാ സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ നേരിട്ട് നിറവേറ്റുന്നതിനും ആവർത്തിച്ചു വരുന്ന ധനകാര്യ ആവശ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനുമായി 10,000 മുതൽ 15,000 വരെയുള്ള റിവോൾവിംഗ് ഫണ്ട് നൽകുന്നു. കൃത്യമായ യോഗങ്ങൾ, കൃത്യമായ ധനസമാഹരണം, കൃത്യമായ വായ്പകൾ, സമയബന്ധിതമായ തിരിച്ചടവ്, പുതുക്കിയ അക്കൗണ്ടുകൾ എന്നിവ പാലിക്കുന്ന സ്വയം സഹായ സംഘങ്ങൾക്കാണ് റിവോൾവിംഗ് ഫണ്ട് നൽകുന്നത്. ക്ലസ്റ്റർ തലത്തിൽ അംഗങ്ങളുടെ വായ്പ ആവശ്യങ്ങൾ സ്വയം സഹായ സംഘങ്ങൾ വഴി നിറവേറ്റുന്നതിനും വിവിധ തലങ്ങളിലെ സംയുക്ത പ്രവർത്തനങ്ങളിലെ പ്രവർത്തന മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായി സ്വയം സഹായ സംഘങ്ങളുടെ ഫെഡറേഷനുകൾക്ക് മിഷൻ കമ്മ്യൂണിറ്റി ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് നൽകുന്നു. വിവിധ മന്ത്രാലയങ്ങൾ, ഏജൻസികൾ എന്നിവയുമായി സംയോജിച്ച് മിഷൻ പ്രവർത്തിക്കുന്നു.
3: ദീൻദയാൽ ഉപാധ്യായ് അന്ത്യോദയ യോജനയെക്കുറിച്ചാണ് നിങ്ങൾ കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

ഇന്ന് രാത്രി 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്ത.

0: സമയം 6 മണി കഴിഞ്ഞ് 10:31. ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടി. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം? ഹർഷ വിഎസുമായി അഭിമുഖം തിരുവനന്തപുരം റിലേ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണി വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ തയ്യാറാക്കിയത് MS സജീവൻ. 7:55 ഒരിടത്തൊരിടത്ത്. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 വിടരുന്ന മുട്ടകൾ. കാക്കനാട് ഭവൻസ് ആദർശ് വിദ്യാലയ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 ലളിതഗാനം. 8:50 മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം. CS സോമശേഖർ അവതരിപ്പിച്ചത് കഥ ശ്രീമദ് ഭഗവത്ഗീത തിരുവനന്തപുരം റിലേ. 10 മണിക്ക് സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം.
2: പറയൂ.
1: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
2: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
1: എങ്ങനെ ചെയ്യേണ്ടത്?
2: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
1: അത് ശരി. മാറ്റങ്ങളുണ്ടെങ്കിൽ
2: ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
1: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
2: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ KS കൃഷ്ണകുമാർ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ. തുടർന്ന് ഗ്രീൻ മോൺ സ്പൈസസ് കാവ്യധാര, ONV കുറിപ്പിന്റെ സൂര്യഗീതം എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7 മണിക്ക് മഹിതം മലയാളം. ഗ്രീൻ മോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐകെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
3: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
4: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: 7:35 FM ഡയറി തുടരും.

0: സമകാലികം. നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ. അശരണരുടെ സുവിശേഷം. വായിച്ചത് ആശാദേവി ടി എസ്. സേവന വാർത്തകൾ. എന്തു പഠിക്കണം, എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 നിയമവേദി. പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. തുടർന്ന് ഇന്നീ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ. ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ്. തുടർന്ന് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. തിരുവനന്തപുരം റിലേ 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില. തുടർന്ന് ഓർമ്മചിന്ത. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ. അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. 2:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് സഹയാത്രിക, ചലച്ചിത്ര താരം മഞ്ജു ശ്രീയുമായി അഭിമുഖം. 3:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 ആകാശവാണി FM വാർത്തകൾ. 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: 5:00 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ഗുഡ് ഈവനിംഗ് കൊച്ചി ലൈവ് ഫോണിൻ പരിപാടി. ഇതിൽ വിവേകവാണി, ദീപസ്തംഭം, മഹാശരിം, കൂടാതെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ലോക പരുത്തി ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി. പങ്കെടുക്കുന്നവർ കൃഷി ഓഫീസർ M ബഷീർ അഹമ്മദ്, പരുത്തി കർഷകൻ M രാജ എന്നിവർ. 7:20 വിപണി. 7:25 FM ഈവനിംഗ്. ഇതിൽ സമകാലികം. 7:45 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:55 ഒരിടത്തൊരിടത്ത്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണാഭരണങ്ങൾ.
0: 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 AIHMS ഹോമിയോപ്പതി. FM ഹെൽത്ത് ലൈൻ. തലവേദന, ഡോക്ടർ S ജവഹറുമായി അഭിമുഖം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. ഫ്രാൻസിസ് നൊറോണയുടെ അശരണരുടെ സുവിശേഷം എന്ന നോവൽ. 8:50 മഹിതം മലയാളം. FM ഡയറിയിലെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ചില്ലുജാലകം.

0: പതിനൊന്ന് മണിക്ക് ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിറിലെ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. ഇന്ന് മുല്ലനേഴി രചന നിർവഹിച്ച്, സജിത് ഇ എൻ സംഗീതം പകർന്ന് ശോഭാ ടിയെ ആലപിച്ച ഗാനം.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നും. സേവന വാർത്തകൾ. കൊച്ചി NPOയിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, റബ്ബർ ടെക്നോളജി, പോളിമർ ടെക്നോളജി, നാനോ ടെക്നോളജി, മെറ്റീരിയൽ സയൻസ്, ഒപ്റ്റോ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്, ഫിസിക്സ്, ഓഷ്യാനോഗ്രഫി, ഓഷ്യൻ ടെക്നോളജി, മെറ്റീരിയോളജി എന്നീ വിഷയങ്ങളിൽ ജൂനിയർ റിസർച്ച് ഫെല്ലോഷിപ്പിനുള്ള വോക്ക് ഇൻ ഇൻ്റർവ്യൂ ഈ മാസം 10 രാവിലെ 9:30 തൃക്കാക്കരയിലെ ഭവൻസ് വരണ വിദ്യാലയത്തിൽ നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി www.drdo.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, www.drdo.gov.in.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓബറോൺ മോൾ, കൊച്ചി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസിൽ ഇക്കണോമിക്സ് വിഷയത്തിലേക്ക് കരാരടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഇക്കണോമിക്സ്, ഇക്കണോമെട്രിക്സിൽ ബിരുദാനന്തര ബിരുദം, നെറ്റ് എന്നിവയാണ് യോഗ്യത. PhD യോഗ്യത അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കുക. ആപ്ലിക്കേഷനും മറ്റ് വിശദവിവരങ്ങൾക്കും https://recruit.qsat.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ കൂടി പറയാം, 04-284-2735. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 04-284-2735. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കളമശ്ശേരിയിലെ സൂപ്പർവൈസറി ഡെവലപ്മെൻറ്റ് സെൻ്ററിൽ നവംബർ മാസത്തിൽ ആരംഭിക്കുന്ന 1 വർഷ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി എഞ്ചിനീയറിംഗ് സായാഹ്ന കോഴ്സ് പാർട്ട് ടൈം ബാച്ചിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്റ്റസും സൂപ്പർവൈസറി ഡെവലപ്മെൻറ് സെൻ്ററിൽ നിന്നും ഈ മാസം 9 ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9349-89-2240 അല്ലെങ്കിൽ 04-84-2556-530 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9349-89-2240 അല്ലെങ്കിൽ 04-84-2555-6530. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇന്ന് രാത്രി 9:30 കഥാപ്രസംഗം സി എസ് സോമശേഖർ അവതരിപ്പിച്ചത്. കഥ ശ്രീമദ് ഭഗവത്ഗീത. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തെരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി എം ലിജു. ഭൌതികശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസന്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. വാർത്തകൾ വിശദമായി. സംയോജിത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. രാജ്യത്തെ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. 10 വർഷത്തേക്കുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ അതോറിറ്റി തയ്യാറാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ സംരംഭ വളർച്ചാ ഫണ്ട് രൂപീകരിക്കാനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി.
2: कई देश ऐसे हैं जिसमें एमएसएमई बहुत स्ट्रांग है. उन एग्जाम्पल्स को स्टडी करने के बाद में एमएसएमई मंत्रालय और वित्त मंत्रालय के सहयोग से यह आज फैसला लिया गया. इसमें 10,000 करोड़ रुपीस का एमएसएमई ग्रोथ फंड क्रिएट किया जाएगा. ये ग्रोथ फंड एमएसएमई और फाइनेंस मिनिस्ट्री के सहयोग से चलेगा.
1: പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. പനാമ പതാക വഹിച്ച വാണിജ്യ കപ്പലിന് നേരെ ഒമാൻ തീരത്തുണ്ടായ വ്യോമ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ഹോർമുസ് കടലിടുക്കിലേക്ക് പോകുകയായിരുന്ന കപ്പലിൽ 17 ഇന്ത്യക്കാരുൾപ്പെടെ 19 ജീവനക്കാരാണുള്ളത്. ഇതിൽ 12 പേർക്ക് പരിക്കേറ്റതായും ഒമാൻ അധികൃതരുടെ സഹായത്തോടെ ഇവർക്ക് ചികിത്സ ഉറപ്പുവരുത്തിയതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യുവതലമുറ ജീവിതത്തിലെ അവസരങ്ങളെ ലഹരിയാക്കണമെന്നും ലഹരി വസ്തുക്കൾ ജീവിതത്തിന്റെ ഭാഗമാക്കരുതെന്നും എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മാർഗാനിയസ് കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എക്സൈസ് വകുപ്പും കോളേജ് വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മയങ്ങില്ല കേരളം ക്യാമ്പയിനോടനുബന്ധിച്ചായിരുന്നു ഡ്രഗ് ഫ്രീ ക്യാമ്പസ് പ്രഖ്യാപനം. കഴിഞ്ഞ സീസണിൽ കരാറിലേർപ്പെട്ടതും നിശ്ചിത സമയത്തിനകം നെല്ല് കുത്തൽ പൂർത്തിയാക്കാൻ കഴിയാത്തതുമായ മില്ലുകളുമായി കരാറിൽ ഏർപ്പെടാൻ സപ്ലൈകോയ്ക്ക് നിബന്ധനകളോടെ അനുമതി നൽകിയതായി മന്ത്രി അനൂപ് ജേക്കബ്. കഴിഞ്ഞ സീസണിൽ നെല്ല് സംഭരിച്ച ബന്ധപ്പെട്ട ഓരോ മില്ലിലും ലഭ്യമായ നെല്ലിന്റെ സ്റ്റോക്ക് കരാറിൽ ഏർപ്പെടും മുൻപ് സപ്ലൈകോ ഉദ്യോഗസ്ഥർ പരിശോധിച്ച് വിലയിരുത്തും. ജനത്തിരക്കുള്ള കേന്ദ്രങ്ങളിൽ സപ്ലൈകോ ആരംഭിക്കുന്ന പുതിയ കൺവീനിയൻസ് സ്റ്റോർ സപ്ലൈകോ ഗോ ശൃംഖലയിലെ ആദ്യ സ്റ്റോർ നാളെ കൊച്ചി വൈറ്റില മൊബിലിറ്റി ഹബിൽ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: യാത്രക്കാർക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ, പാനീയങ്ങൾ, ബേക്കറി ഉൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, വ്യക്തിഗത ഉപയോഗത്തിനുള്ള അവശ്യ വസ്തുക്കൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളാണ് സപ്ലൈകോ ഗോ സ്റ്റോറിൽ ലഭ്യമാവുക. രാവിലെ 7 മുതൽ വൈകിട്ട് 9 വരെയാണ് പ്രവർത്തനം. സർക്കാർ പ്രഖ്യാപിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി ആരംഭിക്കുന്ന സ്റ്റോർ ദീർഘദൂര യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും

0: ഏറെ പ്രയോജനകരമാകും. വൈറ്റില മൊബിലിറ്റി ഹബിലെ ബസ് ബേയുടെ സമീപം ഏകദേശം 200 ചതുരശ്ര അടി സ്ഥലത്താണ് സപ്ലൈകോ ഗോ സജ്ജീകരിച്ചിരിക്കുന്നത്.
1: ഗണിതശേഷിയിലും ഭാഷാവിജ്ഞാനത്തിലും പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ ഉറപ്പുവരുത്തുന്ന റിവൈവ് പദ്ധതി സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുതൽക്കൂട്ടാകുമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. ഭാഷാ ഗണിതശേഷികൾ മെച്ചപ്പെടാതെ ഒരു കുട്ടിയെയും ഇനി 7ാം ക്ലാസ്സിലേക്ക് ജയിപ്പിച്ചു വിടില്ലെന്നും പദ്ധതിയുടെ സംസ്ഥാനതല സാക്ഷാത്കാര പ്രഖ്യാപനം തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് HSSൽ നിർവഹിച്ചുകൊണ്ട് മന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന് ദക്ഷിണ ധ്രുവത്തിൽ ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മിച്ചതും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതും പരിഗണിച്ചാണ് പുരസ്കാരം. UPI സേവനങ്ങൾ രാജ്യത്ത് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ആകാശവാണി അവതരിപ്പിക്കുന്ന ജൻസേവാ സേ ദേശ് സേവ പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സുരക്ഷിതവും ലളിതവുമായ പണമിടപാട് സൌകര്യം എല്ലാവർക്കും ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് 2016 ഓഗസ്റ്റിൽ UPI സേവനം രാജ്യത്ത് നടപ്പാക്കിയത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. 2025 കണക്കുകൾ പ്രകാരം ആഗോളതലത്തിലെ റിയൽ ടൈം പേയ്മെന്റുകളുടെ 49% UPI വഴിയാണ് നടക്കുന്നത്. നിലവിൽ 11 രാജ്യങ്ങളിൽ UPI സേവനം ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവനത്തിന്റെ ഭാഗമായി BJP സംഘടിപ്പിക്കുന്ന സേവാജ്യോതി യാത്ര കോട്ടയം പൊൻകുന്നം KSRTC ജംഗ്ഷനിൽ നാളെ നടക്കും. യാത്രയിൽ പങ്കെടുക്കുന്ന പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെർച്വലായി അഭിസംബോധന ചെയ്യും. കാപ്പ പ്രകാരമുള്ള കരുതൽ തടങ്കൽ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതൻ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങി. ജില്ലാ കളക്ടറുടെ ഉത്തരവാണ് ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, എസ് മുരളീകൃഷ്ണ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയത്. KSRTC വിജയകരമായി നടത്തിവരുന്ന ലോജിസ്റ്റിക് സംവിധാനം കൂടുതൽ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി കാർഗോ സേവനങ്ങൾ കൂടി ആരംഭിക്കുന്നു. മന്ത്രി CP ജോൺ നാളെ തിരുവനന്തപുരം ഡൊമസ്റ്റിക് എയർപോർട്ട് കാർഗോ ടെർമിനലിൽ ഫ്ളാഗ് ഓഫ് നിർവഹിക്കും. അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ നാളെ കൊല്ലം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ ആരംഭിക്കും. 5 ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതോത്സവത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ സംഗീത പരിപാടികൾ അരങ്ങേറും. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: മ്യൂസിക്കൽ എക്കോളജി വാട്ടർ എന്ന ആശയത്തെ ആധാരമാക്കിയാണ് സംഗീതോത്സവം വിഭാവനം ചെയ്തിരിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ സവിശേഷമായ പ്രകൃതി പശ്ചാത്തലവും കൊല്ലത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വിവിധ സംഗീത പാരമ്പര്യങ്ങളുമായി കൂട്ടിയിണക്കി വ്യത്യസ്തമായ സാംസ്കാരിക അനുഭവം ഒരുക്കുകയാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെട്ട സംഗീത പാരമ്പര്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും സംഗീത സംഘങ്ങളും ഫെസ്റ്റിവലിൽ അണിനിരക്കും. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 4 വരെ സംഗീതവുമായി ബന്ധപ്പെട്ട സിനിമകളുടെ പ്രദർശനവും നടക്കും.
1: ശബരിമല സന്നിധാനത്ത് ഭക്തർക്ക് റൂം ബുക്ക് ചെയ്യാനുള്ള സൌകര്യം പൂർണ്ണമായും ഓൺലൈനാകുന്നു. തുലാമാസ പൂജ മുതൽ ദിവസവും 400 റൂമുകൾ ഓൺലൈനായി ബുക്ക് ചെയ്ത് ഉപയോഗിക്കാം. ശബരി ഗസ്റ്റ് ഹൌസിലും ഇനി മുതൽ ഓൺലൈനായി 10 റൂമുകൾ ബുക്ക് ചെയ്യാനാകും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും പെരുമ്പാവൂരിനടുത്തുള്ള ഗവൺമെന്റ് VHSS ഓടക്കാലിയിലെ സ്കൂളിന്റെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം തകർന്നു വീണു. സ്കൂൾ വിട്ട് വിദ്യാർത്ഥികളെല്ലാം മടങ്ങിയതിനാൽ വലിയ അപകടം ഒഴിവായി. ഇന്ത്യ വെസ്റ്റിൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന്. ലക്നൌവിൽ രാത്രി 7 കളി ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബൌളിംഗ് തെരഞ്ഞെടുത്തു. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 685 പോയിന്റും നിഫ്റ്റി 220 പോയിന്റും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 1,09,280 രൂപയും ഗ്രാമിന് 13,660 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തി കേന്ദ്രമന്ത്രിസഭ. രാജ്യത്ത് സംയോജിത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിനും മന്ത്രിസഭയുടെ അംഗീകാരം. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിലെ തിരഞ്ഞെടുത്ത 30 കോളേജുകളെ ഡ്രഗ് ഫ്രീ ക്യാമ്പസുകളായി പ്രഖ്യാപിച്ച് എക്സൈസ് മന്ത്രി M. ലിജു. ഭൌതിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൾസണ്. സംസ്ഥാന

0: ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ലക്നൌവിൽ അല്പസമയത്തിനകം തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സോപാനം എന്ന ചിത്രത്തിൽ നിന്നും. ഗായകൻ യേശുദാസ്, സംഗീതം പകർന്നത് SP വെങ്കടേഷ്.

ഗായത്രി എന്ന ചിത്രത്തിനു വേണ്ടി വയലാരാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം പകർന്ന്, യേശുദാസ് നയിച്ച ഗാനം ഇനി കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി രാത്രി 10 മണിക്ക് സ്മൃതിരാഗത്തിൽ കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴയുണ്ടായില്ല. നാളെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8°C, കുറഞ്ഞ താപനില 23.8°C. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

0: വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: വിജയം നേടാൻ കഴിവ് മാത്രം പോരാ, കഠിനാധ്വാനവും ക്ഷമയും സ്ഥിരോത്സാഹവും ആവശ്യമാണ്. പലപ്പോഴും ആദ്യ ശ്രമങ്ങളിൽ പരാജയം സംഭവിക്കാം. എന്നാൽ പരാജയങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് വീണ്ടും ശ്രമിക്കുന്നവർക്കാണ് വിജയത്തിന്റെ വാതിൽ തുറക്കുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? അതിനു മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, റബ്ബറിലെ സാധാരണ ബഡ്ഡിങ്ങും ക്രൗൺ ബഡ്ഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം.
2: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
3: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
2: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
3: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
2: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
1: മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ വഴി ധാരാളം അറിവുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ വഴി പകർന്നു കിട്ടുന്ന എല്ലാ അറിവുകളും ശരിയാണോ? അല്ല എന്നതാണ് സത്യം. ശരിയായ അറിവുകളോടൊപ്പം തെറ്റിദ്ധാരണ പരത്തുന്ന അറിവുകളും സോഷ്യൽ മീഡിയ വഴി ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ പല തെറ്റിദ്ധാരണകളും പരക്കുന്നുണ്ട്. ഇത് സത്യമാണോ, ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ എന്ന് പോലും ആലോചിക്കാതെ പലരും ആ വിവരങ്ങൾ ജീവിതത്തിൽ പാലിക്കുകയും അപകടങ്ങളിൽ ചാടുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് പാലിന്റെ കാര്യം തന്നെ എടുക്കാം. പാല് കുടിക്കാമോ, എത്രത്തോളം കുടിക്കാം, എന്നും പാൽ ഉപയോഗിക്കുന്നത് ശരിയാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ധാരാളം തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെയും പ്രചരിച്ചു വരുന്നു. പാലിനെക്കുറിച്ചുള്ള സത്യസന്ധമായ ചില വിവരങ്ങൾ ഇന്ന് നമുക്ക് കേൾക്കാം. പാലും പാലുൽപ്പന്നങ്ങളും തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറും ക്ഷീരവികസന വകുപ്പിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശ്രീമതി ഹർഷ വി എസ്. ഹർഷ വി എസുമായി സംസാരിക്കുന്നത് ജി സന്തോഷ് കുമാർ.
4: വിവിധതരം പാലുകൾ നമുക്കിന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അത് എല്ലാം ആരോഗ്യത്തിന് നല്ല പാലുകളാണോ?
5: പാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് 8000 BC മനുഷ്യൻ പാലും പാലുൽപ്പന്നങ്ങളും ഉപയോഗിച്ചു എന്നതിന് തെളിവുകളുണ്ട്. അപ്പോൾ പാല് നമ്മുടെ ശരീരത്തിന് കേടാണ്, അനാരോഗ്യകരമാണ് എന്ന് പറയുന്നത് തന്നെ വളരെ തെറ്റാണ്. ഇതിൽ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓരോരുത്തരും ഓരോരുത്തരുടെയും പ്രായം, ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ശാരീരികാവസ്ഥ ഇതൊക്കെ അനുസരിച്ച് ശരിയായ പാലും പാലുൽപ്പന്നങ്ങളും തിരഞ്ഞെടുത്ത് കഴിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. ഏതാണ്ടൊരു സമ്പൂർണ്ണ ആഹാരം എന്ന് തന്നെ പാലിനെ പറയാം. കാരണം പ്രോട്ടീൻ, അതുപോലെ ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ്, പാലിലെ പഞ്ചസാരയാണ് ലാക്ടോസ്, ഏറ്റവും നല്ലൊരു പ്രോട്ടീൻ സോഴ്സാണ്. അതുപോലെ കാൽസ്യം, എല്ലുകളുടെ മറ്റു ആരോഗ്യത്തിനുള്ള കാൽസ്യം അടങ്ങിയിട്ടുണ്ട്.
4: പണ്ടൊക്കെ കുട്ടികൾക്ക് മാതാവിന്റെ മുലപ്പാൽ ലഭ്യമല്ലെങ്കിൽ ശുദ്ധമായ പശുവിൻപാൽ നേർപ്പിച്ച് കൊടുക്കുന്ന ഒരു രീതി പോലും ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ പാലിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് മിസ്ഇൻഫർമേഷൻസ് വേണമെങ്കിൽ നമുക്ക് പറയാം. പാല് ഉപയോഗിക്കുന്നതാണ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് എന്നുള്ള രീതിയിൽ പോലും ചില അവകാശവാദങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അതേക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം?
5: ഈ ഇൻഫർമേഷനുകൾ പലതും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്ന പല ഇൻഫർമേഷനും യാതൊരു അടിസ്ഥാനം പോലും ഇല്ല. പാല് മോശമാണ് എന്ന് പറയുന്നവർ അതിനെന്തെങ്കിലും ഒരു ശാസ്ത്രീയമായ ഒരു അടിത്തറയോടുകൂടി വേണം അതിനെക്കുറിച്ചൊരു കാരണം പറയാൻ. അങ്ങനെ ഒരു കാരണവും

0: ഒന്നും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഏത് ഒരു ഭക്ഷണ പദാർത്ഥം, ഇപ്പോൾ ഒരു പുതിയ ഭക്ഷണം മോശമാണെന്ന് പറയുമ്പോൾ അത് മനുഷ്യൻ ഉപയോഗിച്ച് പരിചിതമല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ പറയുന്നത്. പക്ഷെ പാലും പാലുൽപ്പന്നങ്ങളെ സംബന്ധിച്ച് അത്തരത്തിൽ എത്രയോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൂറ്റാണ്ടുകളായിട്ട് മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു ഭക്ഷണം അത് തെറ്റാണെന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. അതുപോലെ തന്നെ ശരീരത്തിന് ഒരുപാട് നല്ല പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ള പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങൾ, നമ്മുടെ യോഗേർട്ട് പോലുള്ള ആരോഗ്യത്തിന് തന്നെ ഒരുപാട് നല്ല ഒരുപാട് പാലുൽപ്പന്നങ്ങൾ വിപണിയിൽ ലഭ്യമാണ്. ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ കാലറി അല്ലെങ്കിൽ ശാരീരിക അവസ്ഥ അതൊക്കെ നോക്കി കഴിക്കുകയാണെങ്കിൽ നല്ലൊരു ഭക്ഷണം തന്നെയാണ്. പാലിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഒരുപാട് റിസർച്ച് സ്ഥാപനങ്ങളുണ്ട്, നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെയാണ് പാലിനെ സംബന്ധിക്കുന്ന ഏറ്റവും നല്ല ഗവേഷണങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം കേരളത്തിൽ തന്നെ കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി, അവിടെ വർഗീസ് കുര്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറി ടെക്നോളജി കോളേജുണ്ട്, അവിടെ ധാരാളം റിസർച്ചുകളും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. ക്ഷീരവികസന വകുപ്പുണ്ട് കേരളത്തിൽ, പാലും പാലുൽപ്പന്നങ്ങളുടെയൊക്കെ ഗുണനിലവാരം പരിശോധനയും മറ്റും അവരും നടത്തുന്നുണ്ട്. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷാ നിയമം 2006 നിലവിൽ വന്നത്, അതുപോലെ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, പാല് ഒരു 300 grams ഒരു മനുഷ്യൻ കുടിക്കണമെന്നാണ് ICMR റെക്കമെൻഡേഷൻ തന്നെ ഉള്ളത്. ഇന്ത്യ നമുക്കറിയാം പാലുൽപ്പാദനത്തിൽ 1st നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. നമുക്ക് ഏകദേശം ഈ ICMR റെക്കമെൻഡേഷൻ പറയുന്നതിലും കൂടുതലായിട്ടൊരു ഏകദേശം 485 grams പാല് പെർ ക്യാപിറ്റ എന്ന് പറയുന്ന ഒരു ആളോഹരി ശരാശരി ഉപഭോഗമായിട്ട് ഇന്ത്യയിലുണ്ട്. അപ്പോൾ ഇത്രയും വിപുലമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഏജൻസികളൊന്നും പാല് മോശമാണെന്നോ ആരോഗ്യത്തിന് ഹാനികരമാണെന്നോ അല്ലെ പാലുൽപ്പന്നങ്ങൾ മോശമാണെന്നോ പറഞ്ഞിട്ടില്ല. ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് പാലും പാലുൽപ്പന്നങ്ങൾക്കും കൃത്യമായ അളവുകൾ, അതിൻ്റെ ഫാറ്റ്, SNF തുടങ്ങിയ മറ്റു ഘടകങ്ങളായാലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ധൈര്യമായി ഉപയോഗിക്കാം. അതുപോലെ പാലിൻ്റെ ആയാലും പാലുൽപ്പന്നങ്ങൾ മാത്രമല്ല, ഏത് ഭക്ഷ്യവസ്തുവിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ നാട്ടിലെ നിയമങ്ങളും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഗവേഷണ സ്ഥാപനങ്ങളും ഒക്കെ പറയുന്ന ശാസ്ത്രീയമായ അറിവുകൾ മാത്രം നമ്മൾ കണക്കിലെടുക്കാനും ശ്രദ്ധിക്കണം.
1: നമ്മുടെ മാർക്കറ്റിൽ നിന്ന് പല വിധത്തിലുള്ള പാലുകൾ ലഭ്യമാണ്. A1, A2 പാൽ അങ്ങനെയൊക്കെയുള്ള പല കാറ്റഗറിയിലുള്ള പാൽ ലഭ്യമാണ്. അതേക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: ഇപ്പം ഏറ്റവും അധികം ചർച്ച നടക്കുന്നൊരു വിഷയമാണ് ഈ A2 പാല് നല്ലതാണ്, A1 പാല് മോശമാണെന്നുള്ളത്. അപ്പം ഇത് പറയുന്ന പലർക്കും പോലും ഈ A1, A2 പാലിൻ്റെ വ്യത്യാസം അത്രയ്ക്ക് അറിയില്ല. പാലിലെ പ്രോട്ടീൻ എന്ന് പറയുന്നത് 2 പ്രോട്ടീനുണ്ട്, കെസീനും വേ പ്രോട്ടീനും ഉണ്ട്. അതിലൊരു 80% കെസീൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഈ കെസീനിൽ തന്നെ ബീറ്റ കെസീൻ, ആൽഫ കെസീൻ, അങ്ങനെ പലതരം കെസീനുണ്ട്. അതിൽ തന്നെ ഒരു 30% ഉള്ളൂ ബീറ്റ കെസീൻ. ഈ ബീറ്റ കെസീനിൽ തന്നെ A1 beta casein, A2 beta casein എന്ന് പറഞ്ഞ് 2 കെസീനുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഈ പ്രോട്ടീൻ നമുക്കറിയാം അമിനോ ആസിഡ് കണ്ണികൾ കൊണ്ടാണ് പ്രോട്ടീൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 206 കണ്ണികൾ ഉള്ളതിൽ ഒരു 67 സ്ഥാനത്ത് A2 പാലിൽ പ്രോലീൻ എന്ന അമിനോ ആസിഡും A1 ഹിസ്റ്റിഡീനുമാണ്. ഈ ഒരു ഡിഫറൻസ് ആണ് A1 പാലും A2 പാലും തമ്മിലുള്ള ഏക വ്യത്യാസം എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈ A1 പാല് കുടിക്കുമ്പോൾ ദഹന സമയത്ത് ഒരു പെപ്റ്റൈഡ് ഉണ്ടാവുന്നുണ്ട്, β-കാസോമോർഫിൻ 7 എന്ന് പറയുന്ന ഒരു പെപ്റ്റൈഡ് ഉണ്ടാവുന്നുണ്ട്. ഇത് ശരീരത്തിന് ഹാനികരമാണെന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരണം നടക്കുന്നത്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് ഭക്ഷ്യസുരക്ഷാ നിയമമാണ്. ആ നിയമം അനുസരിച്ച് A1, A2 എന്ന രീതിയിൽ പാലിനെ വേർതിരിച്ചിട്ടില്ല. അല്ലെങ്കിൽ A2 പാല് വളരെ നല്ലതാണെന്നുള്ള ശാസ്ത്രീയമായ വലിയ ഗവേഷണ ഫലങ്ങളോ അങ്ങനത്തെ ഒന്നും പുറത്തു വന്നിട്ടുമില്ല. അപ്പോൾ ഭക്ഷ്യസുരക്ഷാ നിയമത്തിൽ പോലും, നമ്മുടെ നാട്ടിലെ സുപ്രീം ലോ അതാണ്, അതിൽ പോലും ഇതിനെ വേർതിരിക്കാത്തിടത്തോളം കാലം ഈ A1 പാല് A2 പാല് എന്ന രീതിയിൽ ഇത്തരത്തിൽ നല്ലതാണ് ചീത്തയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ വിപണിയിൽ എപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ജൈവ പാൽ, ഓർഗാനിക് മിൽക്ക്. ഇപ്പോൾ പലരും പശുവിൻ്റെ പാല് വീടുകളിൽ ജൈവ പാലാണ് ഓർഗാനിക് മിൽക്ക് ഒക്കെയാണെന്ന് പറഞ്ഞ് വിപണനം ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമുക്ക് ഈ ജൈവ പാൽ അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റും, ഇപ്പം കൃഷി സംബന്ധമായിട്ടുള്ള നമ്മുടെ നെല്ലായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, പാലായിക്കോട്ടെ, മുട്ടയായിക്കോട്ടെ, ഈ ഓർഗാനിക് എന്ന് ലേബൽ ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്തൊരു കൃത്യമായൊരു വ്യവസ്ഥയുണ്ട്. അത് പറയുകയാണെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, ഈ ഓർഗാനിക് ഫുഡ്സിൻ്റെ ഒരു റെഗുലേഷൻസ് ഉണ്ട് 2017. അതുപ്രകാരം ദേശീയ ജൈവ ഉൽപ്പാദന പ്രോഗ്രാമിലോ പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം ഫോർ ഇന്ത്യയിലോ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ഒരു ജൈവിക് ഭാരത് എന്ന് പറഞ്ഞൊരു ലോഗോയും കിട്ടും. ഈ ജൈവിക് ഭാരത് ലോഗോയുള്ള ഉൽപ്പന്നങ്ങളാണ് യഥാർത്ഥത്തിൽ ജൈവ ഉൽപ്പന്നങ്ങളെന്ന രീതിയിൽ നമ്മുടെ നാട്ടിലെ നിയമം വഴി വിൽക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് വിശ്വസിച്ച് വാങ്ങാം.

0: വിൽക്കുന്നതും ഉൾപ്പെടെ, അതുപോലെ തെറ്റായ ലേബലിംഗ് ഒക്കെ കുറ്റകരം തന്നെയാണ്.
1: അതുപോലെ തന്നെ പ്രോബയോട്ടിക്സിന്റെ കാര്യം മാഡം സൂചിപ്പിക്കുകയുണ്ടായല്ലോ, എന്താണ് ഈ പ്രോബയോട്ടിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
0: ഈ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് ഒരു ലൈവ് മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയും. നമുക്ക് ആരോഗ്യകരമായ സൂക്ഷ്മാണുക്കളാണ്. അതൊരു കൃത്യമായ അളവിൽ ശരീരത്തിൽ ചെന്നാൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതാണ്. പക്ഷേ ഈ പ്രോബയോട്ടിക്സ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ ചില വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, ഈ പ്രോബയോട്ടിക്സ് ഫുഡ് അത് വയറ്റിലെത്തിയാൽ ദഹിച്ചു പോവില്ലേ, പിന്നെ എങ്ങനെയാണ് വയറിന് നല്ല ഗുണങ്ങൾ തരുന്നത് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും ഒക്കെ നടക്കാറുണ്ട്. ശരിക്കും പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പ്രോബയോട്ടിക്സിന് ICMR ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബയോടെക്നോളജി ഒക്കെ ചേർന്നിട്ടൊരു ഗൈഡ് ലൈൻസ് ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതനുസരിച്ച് എല്ലാ ബാക്ടീരിയയും പ്രോബയോട്ടിക്സിൽ വരുന്നില്ല. നമ്മുടെ ഈ ഗ്യാസ്ട്രിക് ആസിഡിറ്റി അതുപോലെ ബൈൽ ആസിഡ്സും ദഹനരസങ്ങളും വയറ്റിലെ ആ ഒരു ദഹനം നടക്കുമ്പോഴുള്ള ആസിഡിറ്റിയുമൊക്കെ അതിജീവിക്കുന്ന സ്ട്രെയിൻസ് ഉണ്ട്, ബാക്ടീരിയ സ്ട്രെയിൻസ് ഉണ്ട്. അതാണ് പ്രോബയോട്ടിക്സ് എന്ന ഗണത്തിൽ വരുന്നത്. അപ്പോൾ അത്തരം പ്രോബയോട്ടിക് ബാക്ടീരിയ കൊണ്ട് കൾച്ചർ ചെയ്ത യോഗേർട്ട് അല്ലെങ്കിൽ തൈര് അങ്ങനെ പുളിപ്പിച്ച മറ്റു പാലുൽപ്പന്നങ്ങൾ, അവയാണ് യഥാർത്ഥത്തിൽ പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത്. അതിന് കൃത്യമായ ലേബലിംഗും അതിൻ്റെ പ്രോബയോട്ടിക്സ് ആണെന്നുള്ള വ്യക്തമാക്കിയിട്ടുണ്ടാകും. പക്ഷെ അത് നമ്മുടെ ഈ ഗട്ട് ഹെൽത്തിന്, നമ്മുടെ ഉടലിൻ്റെ ആരോഗ്യത്തിന് അതുപോലെ ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ ICMR DBT ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള കൃത്യമായ പ്രോബയോട്ടിക് ബാക്ടീരിയ സ്ട്രെയിനുകളാണ് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞ് നമുക്ക് വിശ്വസിച്ച് വാങ്ങി കഴിക്കാവുന്ന പാലുൽപ്പന്നങ്ങൾ.
1: അതിൽ
0: നമുക്ക് പുളിപ്പിച്ച പാലുൽപ്പന്നങ്ങളെല്ലാം ഈ പ്രോബയോട്ടിക് സ്ട്രെയിനുള്ള ബാക്ടീരിയ കൊണ്ടാണ് അത് പുളിപ്പിച്ചിട്ടുള്ളത്. ഇപ്പം പാൽ പുളിപ്പിക്കുന്ന ബാക്ടീരിയ നമുക്കറിയാം കൂടുതലും ലാക്ടോബാസിലസ് പോലുള്ള ബാക്ടീരിയകളാണ്. അപ്പം അതിൽ തന്നെ ഈ പ്രോബയോട്ടിക് സ്ട്രെയിനുകളാണ് ഈ ദഹനരസത്തേക്ക് അതിജീവിച്ച് നമ്മുടെ കുടലിൽ എത്തിച്ചേരുന്നു എന്നുള്ള സ്ട്രെയിനുകളിലുള്ള ബാക്ടീരിയ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലതാണ്. അത്തരം പ്രോബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുള്ള യോഗട്ട് ഉണ്ട്, ദഹി അഥവാ തൈരുണ്ട്, അതുപോലെ ശ്രീകണ്ഠ് എന്ന് പറഞ്ഞൊരു പാലുൽപ്പന്നം ഉണ്ട്. അതിലും പ്രോബയോട്ടിക്സ് വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. ഫ്ലേവറും മധുരവും ചേർത്ത തൈര് തന്നെയാണത്. ഇപ്പം ഗ്രീക്ക് യോഗട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു പേരാണ്. ഈ യോഗട്ടിൽ നിന്ന് വെള്ളം പരമാവധി നീക്കം ചെയ്ത് കിട്ടുന്നതിനാണ് ഗ്രീക്ക് യോഗട്ട് എന്ന് പറയുന്നത്. ആ ഒരു വ്യത്യാസം മാത്രം അതിലുള്ളൂ. അതിലെ ജലാംശം കുറവായിരിക്കും, അതായത് കുറച്ചുകൂടെ കട്ടിയുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും. അപ്പം അത് കഴിക്കുമ്പം പ്രോട്ടീനും മറ്റു കാര്യങ്ങളും ഒരു ചെറിയ അളവിൽ നമുക്ക് കിട്ടും. മറിച്ച് തൈരിലും യോഗട്ടിലാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഉള്ളതുകൊണ്ട് പോഷകങ്ങളുടെ ഒരു നിശ്ചിത ക്വാണ്ടിറ്റി എടുത്ത് പോഷകങ്ങളുടെ അളവ് അല്പം കൂടെ കുറവായിരിക്കും എന്നതാണ് വ്യത്യാസം.
1: ഇപ്പൊ ഈ ആരോഗ്യകരമായ ഭക്ഷണ രീതി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് പാലുൽപ്പന്നങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കാൻ കഴിയുന്നത്?
0: പ്രധാനമായിട്ടും ഡയറ്റ് ഒക്കെ ശ്രദ്ധിക്കുന്നവർ നോക്കേണ്ടത് അതിൻ്റെ ഒരു പോഷക ഗുണങ്ങളും അതുപോലെ എത്ര കലോറി ഊർജമാണ് അത് തരുന്നതെന്നാണ്. ഒരു നല്ലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം 100 ml പശുവിൻ പാലെന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 60-67 kcal ഊർജമാണ് തരുന്നത്. അതുപോലെ എരുമപ്പാൽ എടുക്കുകയാണെങ്കിൽ അറിയാലോ നമുക്ക് കൊഴുപ്പ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അതിൽ 95 മുതൽ 100 kcal ഊർജം തരും. അതുപോലെ നമ്മളിപ്പോൾ ഏത് പാക്കറ്റിൻ്റെ ഫുഡ് എടുത്താലും അതിൻ്റെ പുറത്ത് അതിൻ്റെ എല്ലാ പോഷക ഘടകങ്ങളും അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, എല്ലാ മിനറൽസ്, എല്ലാ പോഷക ഘടകങ്ങളും ഫാറ്റ് ഉൾപ്പെടെ എഴുതിയിരിക്കും. രണ്ടാമത്തെ കാര്യം അത് എത്ര ഊർജം നമുക്ക് തരുന്നെന്ന് എഴുതിയിരിക്കും. അതുപോലെ അത് ഉപയോഗിക്കേണ്ട കാലയളവ് എഴുതിയിരിക്കും. ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. ഈ ഉപയോഗിക്കേണ്ട കാലയളവെന്ന് പറഞ്ഞാൽ ഇപ്പം 1 വർഷമാണെങ്കിൽ ആ 1 വർഷം അത് ഏത് ടെമ്പറേച്ചറിൽ ഏത് ഊഷ്മാവി വെച്ചാലാണ് ഉപയോഗിക്കാവുന്നത് എന്നുകൂടി
1: ശ്രദ്ധിക്കേണ്ടതുണ്ട്.
0: ഇപ്പൊ ഉദാഹരണം UHT മിൽക്ക് 6 മാസം 1 വർഷം വരെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ഈ UHT പാക്കറ്റ് കിട്ടുന്ന മിൽക്ക് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരിക്കലും പൊട്ടിച്ചു കഴിഞ്ഞ് പുറത്തു വെച്ചു കഴിഞ്ഞാൽ അതിന് ഇത്രയും നാള് അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയും, അത്രയും നാള് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഇത്തരം കാര്യങ്ങൾ കൃത്യമായി എല്ലാ പാക്കറ്റിലും രേഖപ്പെടുത്തണമെന്ന് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമം പറയുന്നുണ്ട്. അതനുസരിച്ച് വളരെ കൃത്യമായിട്ട് നമ്മളൊരു പാക്കറ്റിൻ്റെ പുറത്ത് ഈ വിവരങ്ങൾ മനസ്സിലാക്കി വേണം നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ഈ ശാരീരിക അധ്വാനം, ഇപ്പം ജിമ്മിൽ പോകുന്നവരുണ്ടാവും അല്ലെങ്കിൽ ഡയറ്റ് ശരിക്കും നോക്കുന്നവരുണ്ടാവും, പ്രായം, പിന്നെ നിലവിൽ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ.
1: പാൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോഴും അതുപോലെ തന്നെ സൂക്ഷിക്കുമ്പോഴും എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്?
0: ഒരു ഭക്ഷണ പദാർത്ഥം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു കാലയളവിന് നമ്മൾ ഷെൽഫ് ലൈഫ് എന്നാണ് പറയുക. അതിനുശേഷം അതൊരിക്കലും ഉപയോഗിക്കരുത്. ഈ കഴിവതും നമ്മൾ കടകളിൽ നിന്ന് പാൽ വാങ്ങുമ്പം ഈ ഫ്രിഡ്ജിൽ അല്ലെങ്കിൽ ഒരു തണുപ്പിച്ച ഒരു സിസ്റ്റത്തിൽ നിന്ന്, പലയിടത്തും ഈ റോഡ് സൈഡിലും പുറത്തുമൊക്കെ ക്രേറ്റിൽ പാൽ പാക്കറ്റ് വെച്ചിട്ടുണ്ടാകും. പക്ഷെ അത് ഒരുപാട് നേരം ഇരിക്കുമ്പം അത്തരം പാല് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാലിൻ്റെ പാക്കറ്റിൻ്റെ പുറത്ത് തന്നെ

0: ചെയ്തിട്ടുണ്ടോ, അത് 4 ഡിഗ്രി അല്ലെങ്കിൽ അതിൽ താഴെ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ പാല് വാങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഓരോന്നും ഏത് ഡിഗ്രിയിൽ സൂക്ഷിക്കണമെന്ന്. ഇപ്പം വെണ്ണ എടുത്ത് നമ്മൾ ബട്ടറിന് 1 വർഷത്തോളം ഷെൽഫ് ലൈഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ 4 ഡിഗ്രിയിൽ താഴെ അല്ലെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുമ്പോഴേ അതിന് അത്രയും നാൾ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കേടാകിപ്പോവും. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം പുറത്ത് വെച്ചിട്ടും പാലും തൈരും ഒന്നും കേടാവുന്നില്ല, പുളിക്കുന്നില്ലെങ്കിൽ അതിൽ മായം ചേർന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം നമുക്കറിയാം ഒരു പാല് കറന്നെടുത്തു കഴിഞ്ഞാൽ ഒരു ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് അത് ഫ്രഷായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർഷകർ പശുവിൻ്റെ പാല് ഒക്കെ കറന്നെടുത്ത് ഉടനെ തന്നെ അത് വിൽപ്പന നടത്തുന്നത് അല്ലെങ്കിൽ ക്ഷീരസംഘങ്ങളിൽ എത്തിക്കുന്നത്. അവിടുന്ന് തന്നെ എത്രയും വേഗം അത് കോൾഡ് ചെയിനിലോട്ടാണ് മാറ്റുന്നത്, അതായത് അത് എത്രയും പെട്ടെന്ന് തണുപ്പിച്ചാണ് സൂക്ഷിക്കുന്നത്. ആ തണുപ്പിച്ച പാലാണ് പിന്നെ പാസ്ചറൈസ് ചെയ്ത്, പാസ്ചറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 72 ഡിഗ്രിയിൽ 15 സെക്കൻഡ് ചൂടാക്കിയാണ് നമ്മുടെ കയ്യിൽ പാക്കറ്റിൽ എത്തുന്നത്. അപ്പോൾ പാലെപ്പോഴും ഈ രീതിയിൽ വളരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുക, അതുപോലെ തന്നെ പരമാവധി തിളപ്പിച്ചിട്ട് മാത്രം എല്ലാ രോഗാണുക്കളും ഒക്കെ പോയെന്ന് ഉറപ്പാക്കാനായിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് മാത്രം പാൽ ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക.
1: ഇപ്പം പാൽ സൊസൈറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഈ പലപ്പോഴും ഈ പാൽപ്പൊടി പാൽ ചേർക്കുന്നത് മായമാണോ അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മയെ ബാധിക്കാറുണ്ടോ, അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പൊതുവേ ഉണ്ട്, അതേക്കുറിച്ച് എന്താണ് പറയുന്നത്?
0: പാൽപ്പൊടി പാല് ചേർക്കുന്നത് എന്തോ വലിയ തെറ്റായിട്ടൊരു വലിയൊരു തെറ്റിദ്ധാരണ പല ആളുകളുടെ ഇടയിലും ഉണ്ട്. പക്ഷേ ഈ പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മായമല്ല. പാൽപ്പൊടി എന്ന് പറയുന്നത് തന്നെ പാലിൽ നിന്നുണ്ടാക്കിയ ഒരു പ്രോഡക്റ്റാണ്. അതായത് നമ്മൾ പാല് അധികമുള്ളപ്പോൾ അത് സ്പ്രേ ഡ്രൈയിങ്ങോ ഡ്രം ഡ്രൈയിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു ടെക്നോളജി വെച്ചിട്ട് പാലിലെ ജലാംശം വറ്റിച്ച് അത് പൊടിയാക്കി മാറ്റി സൂക്ഷിക്കുന്ന മെത്തേഡാണ് പാൽപ്പൊടി എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ഒരു പാല് സൈലോയിൽ സൂക്ഷിക്കണമെങ്കിൽ വലിയൊരു സ്ഥലം വേണ്ടി വരും. പക്ഷെ അത് പൊടിയാക്കുമ്പം, പൊടിയാക്കുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. കാരണം പാലിൽ 87% വെള്ളമാണ്. അപ്പം ഈ 87% വെള്ളമെന്ന് പറയുന്നത് 5% താഴെയാക്കി വളരെ സൂക്ഷ്മമായ നല്ല വളരെ ഹൈജീനിക് ആയിട്ടാണ് പാൽപ്പൊടി ഉണ്ടാക്കുന്നത്. ഈ പാൽപ്പൊടി നമ്മൾ പാലിൽ ചേർക്കുന്നത് സ്റ്റാൻഡർഡൈസേഷന് വേണ്ടിയിട്ടാണ്. സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പാൽ വിൽക്കണമെങ്കിൽ ഈ ഭക്ഷ്യസുരക്ഷാ നിയമം അനുസരിച്ച് കൊഴുപ്പിതര പദാർത്ഥങ്ങൾക്ക് ഒരു മിനിമം അളവുണ്ട്. ഉദാഹരണം, നമ്മുടെ നാട്ടിൽ ഈ വ്യാപകമായിട്ട് കിട്ടുന്നത് ടോണ്ട് മിൽക്കാണ്. ഈ ടോണ്ട് മിൽക്ക് എന്ന് പറയുമ്പം അതിൽ 3% കൊഴുപ്പും 8.5% കൊഴുപ്പിതര പദാർത്ഥങ്ങളും ഉണ്ട്. ഈ ഒരു ക്വാളിറ്റിയിൽ ഒരു പശുവിനും പാൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് 3 ടോണ്ട് മിൽക്കായിട്ട് പശുക്കൾക്ക് പറ്റില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഈ പാല് ഡയറി പ്ലാന്റുകളിൽ വന്നു കഴിഞ്ഞാൽ അത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് പലപ്പോഴും SNF ആയിരിക്കും കുറവ്, അതായത് സോളിഡ് നോട്ട് ഫാറ്റ്, ഈ കൊഴുപ്പല്ലാത്ത കരപദാർത്ഥങ്ങൾ കുറവായിരിക്കും പാലിൽ. അപ്പോൾ ചെയ്യുന്നത് അതിൽ സ്കിംഡ് മിൽക്ക് പൗഡർ, കൊഴുപ്പ് നീക്കം ചെയ്ത പാലിൽ നിന്നും ഉണ്ടാക്കിയ പാൽപ്പൊടി ഇതിലേക്ക് ചേർക്കുകയാണ് ചെയ്യുക. അതൊരിക്കലും ഒരു മായമല്ല.
1: ജോലി തിരക്കിനിടയിലും ആകാശവാണി സ്റ്റുഡിയോയിൽ വരികയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് ഇതേക്കുറിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തു. ശ്രോതാക്കൾക്ക് വേണ്ടി ആകാശവാണിക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. നമസ്കാരം.
0: നമസ്കാരം.
2: മികച്ച ആരോഗ്യത്തിന് പാലും പാലുൽപ്പന്നങ്ങളും എങ്ങനെ തിരഞ്ഞെടുക്കാം? കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഓഫീസറും ക്ഷീരവികസന വകുപ്പിലെ മുൻ അസിസ്റ്റന്റ് ഡയറക്ടറുമായ ശ്രീമതി ഹർഷ വിഎസുമായി ജി സന്തോഷ് കുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീമതി ഹർഷ വിഎസിന്റെ ഫോൺ നമ്പർ പറയാം. 9447001071.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 24,900 മുതൽ 28,300 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 15,400 രൂപ മുതൽ 16,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000 23,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർബിഡ് ക്വിന്റലിന് 67,000 രൂപ മുതൽ 70,000 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 3,200 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 84,300 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,500 ര�ൂപ മുതൽ 4,600 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 24,000 രൂപ മുതൽ 26,800 രൂപ വരെയും

0: പൈനാപ്പിളിന് 4,400 രൂപ മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 18,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,500 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്.
1: നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: ജലലഭ്യതയനുസരിച്ച് മുണ്ടകന് ഞാറ് പൊടിഞ്ഞാറ്റടിയായോ ചേറുഞ്ഞാറ്റടിയായോ തയ്യാറാക്കാം. ജലം ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ചേറ്റുഞ്ഞാറ്റടിയാണ് ഉത്തമം. ഒരാഴ്ച മുമ്പേ വിളയും എന്നതാണ് ഈ രീതിയുടെ ഗുണം. നല്ല വളക്കൂറും നീർവാർച്ചയും ജലസേചന സൌകര്യവുമുള്ള സ്ഥലം വേണം ഞാറ്റടിക്കായി തിരഞ്ഞെടുക്കാൻ. നിലമൊരുക്കുന്നതിനോടൊപ്പം ചതുരശ്ര മീറ്ററിന് 1 കിലോഗ്രാം എന്ന തോതിൽ കമ്പോസ്റ്റോ കാലിവളമോ മണ്ണുമായി ചേർത്ത് കൊടുക്കണം. ഞാറ്റടി ഒരുക്കുമ്പോൾ വിത്തിനായി ഭാരമുള്ള നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. ഇതിനായി 150 ഗ്രാം കറിയുപ്പ് വെള്ളത്തിലിട്ട് താഴ്ന്ന നെന്മണികൾ മാത്രം ഉപയോഗിക്കുക. 1 ഏക്കറിന് 25 മുതൽ 30 കിലോഗ്രാം വിത്ത് മതിയാകും. 1 ഏക്കർ നടുന്നതിന് 10 സെന്റ് സ്ഥലത്ത് ഞാറ്റടി ഒരുക്കിയാൽ മതി. വിത്ത് കുതിർക്കുമ്പോൾ സ്യൂഡോമോണാസ് എന്ന ബാക്ടീരിയൽ മിശ്രിതം ചേർത്താൽ ഞാറ്റടിയിലുണ്ടാകുന്ന കുമിൾ രോഗങ്ങളെ ചെറുക്കാൻ സാധിക്കും. 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം മിശ്രിതം എന്ന കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി ലായനി തയ്യാറാക്കണം. മുണ്ടകന് പറ്റിയ മൂപ്പ് കുറഞ്ഞ ഇനങ്ങൾ മട്ടത്രിവേണി, ജ്യോതി, കാർത്തിക, കാഞ്ചന, രമണി, വർഷ, മകം, രേവതി തുടങ്ങിയവയും ഇടത്തരം മൂപ്പുള്ള ഇനങ്ങൾ ഐശ്വര്യ, പവിഴം, പവിത്ര, ഉമ, കനകം, ഗൗരി തുടങ്ങിയവയുമാണ്.
3: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
4: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, റബ്ബറിൽ സാധാരണ ബഡ്ഡിങ്ങും ക്രൗൺ ബഡ്ഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം, സാധാരണ ബഡ്ഡിംഗ് നടത്തുന്നത് ചെറുതൈകളിൽ നിലനിരപ്പിന് തൊട്ടുമുകളിലാണ്. എന്നാൽ ക്രൗൺ ബഡ്ഡിങ് വലിയ തൈകളിൽ 2.5 മുതൽ 3 മീറ്റർ വരെ ഉയരത്തിലാണ് ചെയ്യേണ്ടത്.
5: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
0: കിസാൻ വാണി,
2: ആകാശവാണി കൊച്ചി FM 102.3. കർഷകർക്കായുള്ള കാലാവസ്ഥ അറിയിപ്പ്. കേരളത്തിൽ ഇന്ന് ചില സ്ഥലങ്ങളിൽ മഴയുണ്ടായി. ലക്ഷദ്വീപിൽ മഴ ഉണ്ടായില്ല. നാളെ കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ സാമാന്യം വ്യാപകമായും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.8 ഡിഗ്രി സെൽഷ്യസ്.

ഇപ്പോൾ വിപണി, ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 25,400 രൂപ, ആലപ്പുഴ 25,000.

0: 10,100 രൂപ, കോട്ടയം 28,300 രൂപ, എറണാകുളം 24,900 രൂപ, കൊച്ചി റെഡി 24,900 രൂപ, ആലുവ 26,700 രൂപ, വടക്കൻപറവൂർ 26,200 രൂപ. കൊപ്ര കിണ്ടലിന് ആലപ്പുഴ തെളിവ് 15,800 രൂപ, പുകരാശി 15,750 രൂപ, എറണാകുളം 15,400 രൂപ, വടക്കൻപറവൂർ 15,700 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് എറണാകുളം 3,600 രൂപ, വടക്കൻപറവൂർ 3,800 രൂപ. കാപ്പിക്കുരു ക്വിൻ്റലിന് കട്ടപ്പന 37,000 രൂപ. നളികേരം തൊണ്ടില്ലാത്തത് 1,000 എണ്ണത്തിന് എറണാകുളം 31,000 രൂപ, തൊടുപുഴ 30,000 രൂപ, വടക്കൻപറവൂർ ക്വിൻ്റലിന് 5,000 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആറാട്ടുപുഴ 7,400 രൂപ, കൊച്ചിപ്പറവൂർ 5,200 രൂപ. കുരുമുളക് ക്വിൻ്റലിന് കൊച്ചി ഗാർബിൾഡ് 72,300 രൂപ, അൺഗാർബിൾഡ് 70,300 രൂപ, ആലുവ 68,000 രൂപ, തൊടുപുഴ 69,000 രൂപ, കട്ടപ്പന 70,200 രൂപ. ഏലം കിലോഗ്രാമിന് കൊച്ചി 4,100 രൂപ, തൊടുപുഴ 3,350 രൂപ, കട്ടപ്പന 3,100 രൂപ. ചുക്ക് ക്വിൻ്റലിന് കൊച്ചി 32,000 രൂപ, തൊടുപുഴ 30,000 രൂപ. റബ്ബർ ലോട്ട് ക്വിൻ്റലിന് കോട്ടയം 26,700 രൂപ, മൂവാറ്റുപുഴ 26,000 രൂപ, തൊടുപുഴ 25,500 രൂപ. മഞ്ഞൾ ക്വിൻ്റലിന് കൊച്ചി 18,500 രൂപ, തൊടുപുഴ 18,000 രൂപ. പുൽത്തൈലം ക്വിൻ്റലിന് കൊച്ചി 1,90,000 രൂപ, ആലുവ 1,85,000 രൂപ, കശുവണ്ടിപ്പരിപ്പ് ക്വിൻ്റലിന് കൊല്ലം 84,300 രൂപ. കോഴിമുട്ട 100 എണ്ണത്തിന് വടക്കൻപറവൂർ 620 രൂപ. പൈനാപ്പിൾ ക്വിൻ്റലിന് എറണാകുളം 5,800 രൂപ, അടയ്ക്ക 1,000 എണ്ണത്തിന് എറണാകുളം 4,600 രൂപ, വടക്കൻപറവൂർ 4,600 രൂപ. നേന്ത്രക്കായ് പച്ച ക്വിൻ്റലിന് എറണാകുളം 6,400 രൂപ, വടക്കൻപറവൂർ 6,500 രൂപ, തൊടുപുഴ 6,700 രൂപ. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം, മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്.
1: മച്ചാനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
3: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
0: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

0: ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യ പ്രവർത്തന

0: പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ എയിംസിൽ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. മാനവ സേവനമായിരിക്കണം ഡോക്ടർമാരുടെ പ്രാഥമിക ലക്ഷ്യമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: വർത്തമാൻ സമയമേ ചികിത്സ പദ്ധതിയോ ടെക്നിക്കി ഓർ സ്വാസ്ഥ്യ സേവാങ്കെ സ്വരൂപ് മേ തേജ് ഗതി സേ പരിവർത്തൻ ആ രഹാ ഹൈ. ഭവിഷ്യ മേ ഈസ് പരിവർത്തൻ കി ഗതി കോ ഓർ ഭി തീവ്ര ഹോനെ കി സംഭാവന ഹൈ. ഏസെ പരിസ്ഥിതി മേ അപ്നെ ആപ് കോ സക്ഷം ബനായെ രഖനെ കേ ലിയെ ആപ്കെ ലൈഫ് ലോംഗ് ലേർണർ ബനെ രഹനാ ചാഹിയേ.
0: എല്ലാ ഇന്ത്യൻ ഭാഷകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സുവർണ നൂലാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി C.P. Radhakrishnan. ന്യൂഡൽഹിയിലെ ശ്രീ ലാൽ ബഹാദൂർ ശാസ്ത്രി നാഷണൽ സംസ്കൃത യൂണിവേഴ്സിറ്റിയുടെ 2nd ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ശാസ്ത്രം, സാഹിത്യം, തത്വശാസ്ത്രം എന്നീ മേഖലകളിൽ സംസ്കൃതത്തിന് ഉന്നതമായ സ്ഥാനമാണുള്ളതെന്നും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകി. ഗതാഗത ലോജിസ്റ്റിക്സ് മേഖലയിലുടനീളം ഗവേഷണം, ആസൂത്രണം തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ ഇത് സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. രാജ്യത്തെ ഗതാഗത ചരക്കു നീക്ക ആസൂത്രണത്തിനായുള്ള പരമോന്നത സമിതിയായി ഇത് പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 10 വർഷ കാലയളവ് ലക്ഷ്യമിട്ടുള്ള ദീർഘകാല ദേശീയ ഗതാഗത മാസ്റ്റർ പ്ലാൻ ഈ അതോറിറ്റി തയ്യാറാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: देश में जिस तरह से GDP बढ़ रही है 7% 8% के बीच में लॉजिस्टिक्स की रिक्वायरमेंट लगातार बढ़ रही है. अब भविष्य की जरूरतों को देखते हुए जो प्लानिंग बनानी हो उस सबको स्टडी करने के लिए एक इंटीग्रेटेड ट्रांसपोर्ट एंड लॉजिस्टिक्स अथॉरिटी का निर्माण किया जाएगा.
0: ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ ഓഹരി നിക്ഷേപം നടത്തുന്നതിനായി 10,000 കോടി രൂപയുടെ ചെറുകിട ഇടത്തരം സംരംഭ വളർച്ചാ ഫണ്ട് സ്ഥാപിക്കുന്നതിനും കേന്ദ്രമന്ത്രിസഭ ഇന്ന് അംഗീകാരം നൽകി. ഇതിലൂടെ മികച്ച ബിസിനസ് സാധ്യതകളും വളർച്ചാ ശേഷിയും തെളിയിച്ചിട്ടുള്ള ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ദീർഘകാല മൂലധനം ലഭ്യമാക്കുമെന്ന് ശ്രീ വൈഷ്ണവ് പറഞ്ഞു. പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രമേയവും കേന്ദ്രമന്ത്രിസഭ ഇന്ന് പാസാക്കി. 2001 ഒക്ടോബർ 7 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റത്. ഇന്ത്യയുടെ നാവികശേഷിയും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിശാഖപട്ടണത്തെ ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 1 സൂര്യ ഫ്ളാഗ് ഓഫ് ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂടാതെ ഫ്ലീറ്റ് സപ്പോർട്ട് ഷിപ്പ് 5 കപ്പലിന്റെ നിർമ്മാണോദ്ഘാടനവും അപ്ഗ്രേഡ് ചെയ്ത സ്ലിപ്വേ 4, 300 ടൺ ശേഷിയുള്ള ഗോലിയാത് ക്രെയിൻ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പ്രവർത്തനക്ഷമതയും വ്യാപ്തിയും വർദ്ധിപ്പിക്കാൻ സൂര്യ സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി ബ്രഹ്മോസ് ഫയർ കൺട്രോൾ സിസ്റ്റവും ലോഞ്ചറുകളും വാങ്ങാനൊരുങ്ങി പ്രതിരോധ മന്ത്രാലയം. ഇതിനായി ബ്രഹ്മോസ് എയ്റോസ്പേസ് പ്രൈവറ്റ് ലിമിറ്റഡുമായി 660 കോടിയിലധികം രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പിട്ടത്. കുറഞ്ഞത് 68% തദ്ദേശീയ ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഈ പദ്ധതി MSME ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് പങ്കാളിത്തം ഉറപ്പാക്കുകയും 3 വർഷത്തിനിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ഗ്ലോബൽ സൌത്തിന് കൂടുതൽ പ്രാതിനിധ്യവും താങ്ങാൻ കഴിയുന്ന രീതിയിലുള്ള ധനസഹായവും ഉറപ്പാക്കുന്നതിനായി അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളെ പരിഷ്കരിക്കണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ. UN പൊതുസഭയുടെ സാമ്പത്തിക ധനകാര്യ കമ്മിറ്റിയിൽ പാർലമെന്റ് അംഗം C.P. Joshi ഇക്കാര്യം വ്യക്തമാക്കിയത്. നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനം 6.6% നിന്ന് 7.1% ലോകബാങ്ക്. സ്വകാര്യ ഉപഭോഗം വളർച്ചയുടെ പ്രധാന ഘടകമായി തുടരുമെന്നും പൊതുനിക്ഷേപം വർദ്ധിച്ചതും അനുകൂലമായ സാമ്പത്തിക നയ സാഹചര്യങ്ങളും ഇതിന് കൂടുതൽ കരുത്തു പകരുമെന്നും ലോകബാങ്ക് വിലയിരുത്തുന്നു.

0: ഡിആർഡിഒ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഹൈ ഓൾട്ടിറ്റ്യൂഡ് പ്ലാറ്റ്ഫോമിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. ഇന്ത്യൻ വ്യോമസേന സെന്റർ ഫോർ മിലിറ്ററി എയർവർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ, ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നിവരുമായി സഹകരിച്ചാണ് പരീക്ഷണം നടത്തിയതെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന നാഴികക്കല്ലാണിതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഒമാൻ തീരത്ത് വച്ച് പനാമയുടെ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. ആക്രമിക്കപ്പെട്ട MT ഓൺ പീസ് എന്ന കപ്പലിലെ 19 ജീവനക്കാരിൽ 17 പേരും ഇന്ത്യക്കാരാണ്. 11 ഇന്ത്യക്കാരുൾപ്പെടെ 12 ജീവനക്കാർക്ക് പരിക്കേറ്റതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒമാൻ അധികൃതരുടെ സഹായത്തോടെ പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. മേഖലയിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹോർമുസിലൂടെയുള്ള ഗതാഗതം എത്രയും വേഗം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. കരിങ്കടലിൽ MV റോയാദ് മമ്മദോവ് എന്ന കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെയും ഇന്ത്യ അപലപിച്ചു. ആക്രമണത്തിൽ 2 വിദേശ നാവികർ കൊല്ലപ്പെടുകയും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കപ്പൽ ജീവനക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനമെന്ന പ്രത്യേക പരമ്പരയിൽ UPI പണമിടപാട് സംവിധാനത്തെക്കുറിച്ചാണ് ഇന്ന്. എല്ലാ പൌരന്മാർക്കും ലളിതവും സുരക്ഷിതവുമായ പേയ്മെന്റ് സംവിധാനം ഒരുക്കുക എന്ന ആശയത്തിൽ 2016 ഓഗസ്റ്റ് 25 UPI ആരംഭിച്ചത്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വികസിപ്പിച്ച യൂണിഫൈഡ് പേയ്മെന്റ്സ് ഇന്റർഫേസ് നിലവിൽ 11 രാജ്യങ്ങളിൽ ലഭ്യമാണ്. UPI സേവനം ഇനി ഇന്ത്യയുടെ അതിർത്തികൾക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു.
2: കുറച്ച് വർഷ പഹലെ യഹാ കോയി കഹതാ കി വിദേശ് മേ ബി ഭാരത് കേ ബാങ്ക് അക്കൗണ്ട് സേ പേയ്മെന്റ് കർ ദേഗാ തോ ശായദ് ഹീ കോയി വിശ്വാസ് കർതാ ലേക്കിൻ ആജ് യഹ് ഏക് ഹഖീഖത് ഹൈ ഭാരത് കാ UPI അബ് ദുനിയാ കേ 11 ദേശോ മേ ലൈവ് ഹൈ.
0: പ്രശസ്ത ബെൽജിയൻ ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ഹാൽസൺ 2026 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിന് അർഹനായി. പ്രപഞ്ച പഠനത്തിന് പുതുവഴികൾ തുറന്ന ദക്ഷിണ ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന ഐസ് ക്യൂബ് ന്യൂട്രിനോ ഒബ്സർവേറ്ററി നിർമ്മാണത്തിനും ഉയർന്ന ഊർജ്ജമുള്ള ന്യൂട്രിനോകളെ കണ്ടെത്തിയതിനുമാണ് പുരസ്കാരം. സ്റ്റോക്ക്ഹോമിലെ റോയൽ സ്വീഡിഷ് അക്കാഡമി ഓഫ് സയൻസസ് ആണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ നാളെ രാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. ലക്നൌവിലാണ് മത്സരം. 5 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ 3 ഫോർമാറ്റുകളിൽ നിന്നുമുള്ള ക്യാപ്റ്റൻ സ്ഥാനമൊഴിഞ്ഞു. ഗുവാഹത്തിയിൽ നടന്ന BCCI അവലോകന യോഗത്തിന് ശേഷമാണ് 37-കാരിയായ ഹർമൻപ്രീത് തീരുമാനം പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ വർഷം ഇന്ത്യയ്ക്ക് കന്നി ഏകദിന ലോകകപ്പ് കിരീടവും ഏഷ്യൻ ഗെയിംസ് സ്വർണവും സമ്മാനിച്ചത് ഹർമൻപ്രീതിന്റെ നേതൃത്വത്തിലായിരുന്നു. 5 ടെസ്റ്റുകളിലും 51 ഏകദിനങ്ങളിലും 155 T20 ഇന്ത്യയെ നയിച്ച് അവർ ടീമിൽ തുടരും. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ശക്തമാക്കി സൌദി സഖ്യസേന. ഹുദൈദയിൽ സൌദി നാവികസേന നടത്തിയ ഓപ്പറേഷനിലൂടെ തെക്കൻ ചെങ്കടൽ മേഖലയിൽ നടത്താനിരുന്ന ആക്രമണങ്ങൾ തടഞ്ഞതായി സഖ്യസേന അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ പ്രവർത്തകർ സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്ക് നീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഒമാൻ തീരത്തും കരിങ്കടലിലും കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റ് ഇൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി കൊച്ചി FM 102.3.

0: എഫ് എം ഈവനിംഗിൽ ഇന്ന് ആദ്യം
1: സമകാലികം.
2: കായികവേദി. പോയ വാരത്തെ കായിക വിശേഷങ്ങൾ എം എസ് സജീവൻ തയ്യാറാക്കിയ അവലോകനം.
3: ക്രിക്കറ്റിലും ഹോക്കിയിലും സുവർണ നേട്ടത്തിന്റെ മികവോടെ ഏഷ്യൻ ഗെയിംസ് 20-ാം പതിപ്പിൽ 4-ാം സ്ഥാനത്തിന്റെ മധുരത്തിളക്കവുമായി ഇന്ത്യ. 21 സ്വർണം, 27 വെള്ളി, 37 വെങ്കലം എന്നിവ ഉൾപ്പെടെ 85 മെഡലുകളാണ് ഇന്ത്യ ജപ്പാനിലെ നഗോയയിൽ നേടിയത്.
4: ആകെ 341 മെഡലുകൾ നേടിയ ചൈനയാണ് ഏഷ്യൻ ഗെയിംസ് ജേതാക്കൾ. 169 സ്വർണം, 89 വെള്ളി, 83 വെങ്കലം എന്നിവയാണ് ചൈനയുടെ നേട്ടം. 269 മെഡലുമായി ആതിഥേയരായ ജപ്പാൻ 2-ാം സ്ഥാനം നേടി. 83 സ്വർണം, 95 വെള്ളി, 91 വെങ്കലം എന്നിവ ജപ്പാൻ കരസ്ഥമാക്കി. 150 മെഡലുമായി ദക്ഷിണകൊറിയ 3-ാം സ്ഥാനം നേടി. 39 സ്വർണം, 43 വെള്ളി, 68 വെങ്കലം എന്നിവയാണ് ദക്ഷിണകൊറിയയുടെ നേട്ടം. ഉസ്ബെക്കിസ്ഥാൻ, ഇറാൻ, തായ്ലാന്റ്, കസാഖിസ്ഥാൻ, ഹോങ്കോങ്, ബഹ്റിൻ എന്നിവയാണ് ഇന്ത്യക്ക് പിന്നിൽ ആദ്യത്തെ പത്തിലുള്ളത്.
3: കഴിഞ്ഞ ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിലെ 4-ാം സ്ഥാനം ഇന്ത്യ നിലനിർത്തിയെങ്കിലും മെഡൽ നേട്ടത്തിൽ പിന്നോക്കം പോയി. കഴിഞ്ഞ തവണ 106 മെഡലുകൾ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. ഖത്തറിലെ ദോഹയിൽ 2030 കാണാമെന്ന് പ്രഖ്യാപിച്ചാണ് ഏഷ്യൻ ഗെയിംസ് കൊടിയിറങ്ങിയത്. ഏഷ്യയിലെ 45 രാജ്യങ്ങളിലെ താരങ്ങളാണ് മത്സരിച്ചത്. പുരുഷ ക്രിക്കറ്റിന്റെ ഫൈനലിൽ പാകിസ്ഥാനെ 19 റൺസിന് തുരത്തിയാണ് ഇന്ത്യ സ്വർണം നേടിയത്. ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 211 റൺസാണ് കുറിച്ചത്. രണ്ടാമത് ബാറ്റ് ചെയ്ത പാകിസ്ഥാനെ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസിന് ഇന്ത്യ ഒതുക്കി. 96 റൺസ് എടുത്ത ഹസൻ നവാസും 29 എടുത്ത സെയിം അയ്യൂബും പൊരുതിയെങ്കിലും ടീമിനെ വിജയത്തിലെത്തിക്കാൻ ആയില്ല. ഇന്ത്യക്ക് വേണ്ടി ശിവൻ ദുബൈയും അക്സർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും 2 വിക്കറ്റ് വീതം വീഴ്ത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിലാണ് 211 റൺസ് എടുത്തത്. അഭിഷേക് ശർമ്മയുടെയും തിലക് വർമ്മയുടെയും അർദ്ധ സെഞ്ചുറികളുടെ മികവിലാണ് ഇന്ത്യ കൂറ്റൻ സ്കോർ കൈവരിച്ചത്. അഭിഷേക് 61, തിലക് 51 റണ്ണുകളാണ് നേടിയത്. ശിവൻ ദുബൈ 27 റണ്ണും ശ്രേയസ് അയ്യർ 21 റണ്ണും ഇഷാൻ കിഷൻ 20 റണ്ണും എടുത്തു. പാകിസ്ഥാന് വേണ്ടി അഹമ്മദ് ഡാനിയലും അരാഫത്ത് മിൻഹാസും 2 വിക്കറ്റ് വീതമെടുത്തു. സൈം അയ്യൂബും അബ്രാർ അഹമ്മദും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. വിജയിച്ച ക്രിക്കറ്റ് ടീമിലെ അംഗമായ സഞ്ജു സാംസണിലൂടെ കേരളത്തിന് ഏക സ്വർണ്ണ മെഡൽ നേടാനായി. രാജ്യത്തിനായി ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടാൻ കഴിഞ്ഞത് അഭിമാനകരമാണെന്ന് സഞ്ജു പറഞ്ഞു.
4: പുരുഷ ഹോക്കിയിൽ മലേഷ്യയെ 1-5 ഗോളിന് തകർത്താണ് ഇന്ത്യ സ്വർണം നേടിയത്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് 2 ഗോളുകൾ നേടി മുന്നിൽ നിന്നാണ് ഇന്ത്യയെ വിജയിപ്പിച്ചത്. ജുഗ്രാജ് സിംഗ്, ഹാർദിക് സിംഗ്, ഷിനാല ലാക്ര എന്നിവർ ഓരോ ഗോളുകളും നേടി. ഏഷ്യൻ ജയത്തോടെ 2028 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിലേക്കുള്ള നേരിട്ടുള്ള യോഗ്യതയും ഇന്ത്യ ഉറപ്പാക്കി. ഏഷ്യൻ ഗെയിംസ് ചരിത്രത്തിൽ ആദ്യമാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം കിരീടം നിലനിർത്തുന്നത്. പുരുഷ ഹോക്കിയിൽ ഇന്ത്യയുടെ 5-ാമത്തെ സ്വർണ്ണ മെഡലാണിത്. 7 കളികളിലും വിജയം നേടിയ ഇന്ത്യ 58 ഗോളുകളാണ് ആകെ നേടിയത്. 12 ഗോളുകൾ നേടിയ ക്യാപ്റ്റൻ ഹർമൻപ്രീത് മുന്നിൽ. വനിതാ ഹോക്കിയിലും ഇന്ത്യ സ്വർണം കൊയ്തു. ആവേശകരമായ ഫൈനലിൽ ചൈനയെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കിയാണ് ഇന്ത്യൻ വനിതകൾ സ്വർണം സ്വന്തമാക്കിയത്. 44 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ വനിതാ ഹോക്കിയിൽ ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടുന്നത്. മുമ്പ് 1982 ഇന്ത്യ സ്വർണം നേടിയിരുന്നു.
3: മത്സരത്തിന്റെ തുടക്കത്തിലെ ചൈന ആക്രമണം ആരംഭിച്ചെങ്കിലും 10-ാം മിനിറ്റിൽ മികച്ച ടോമഹോക്ക് ഷോട്ടിലൂടെ ലാൽ റംസിയാമിയാണ് ഇന്ത്യയുടെ വിജയഗോൾ നേടിയത്. പിന്നീട് ചൈനയുടെ ആക്രമണങ്ങളെ ഇന്ത്യൻ പ്രതിരോധ നിര മികച്ച രീതിയിൽ ചെറുത്തു. ഗോൾ കീപ്പർ സവിത പുനിയ ചൈനയുടെ പെനാൽറ്റി സ്ട്രോക്ക് രക്ഷപ്പെടുത്തിയതും ഇന്ത്യക്ക് നിർണായകമായി.

0: തുടക്കത്തിൽ തന്നെ രണ്ട് പെനാൽറ്റി കോർണറുകൾ ലഭിച്ചെങ്കിലും ഇന്ത്യൻ പ്രതിരോധം അവയെ ചെറുത്തു. മൂന്നാം ക്വാർട്ടറിലും ചൈന തുടർച്ചയായി ആക്രമിച്ചെങ്കിലും ഇന്ത്യൻ പ്രതിരോധം വഴങ്ങിയില്ല. അവസാന ക്വാർട്ടറിലും ചൈനയെ സമർത്ഥമായി ഇന്ത്യ തടഞ്ഞു. അവസാന വിസിൽ മുഴുങ്ങിയതോടെ ഇന്ത്യ വിജയം സ്വന്തമാക്കി. 44 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് വനിതാ ഹോക്കിയിൽ ഇന്ത്യ ഏഷ്യൻ ഗെയിംസ് സ്വർണം നേടിയത്.
1: ഗുസ്തിയിൽ ഇന്ത്യയുടെ അന്തിം പങ്കൽ വെള്ളി കരസ്ഥമാക്കി. ഫൈനലിൽ ജപ്പാന്റെ മോയെ കിയോക്കയോടാണ് അന്തിം വഴങ്ങിയത്. 1-9 പരാജയം. മറ്റൊരു മത്സരത്തിൽ ഗുസ്തിയിൽ ഇന്ത്യയുടെ ദീപക് പൂനിയ വെങ്കലം കരസ്ഥമാക്കി. 97 kg പുരുഷ വ്യക്തിഗത ഇനത്തിലാണ് ദീപക് പൂനിയ വെങ്കലം നേടിയത്. മംഗോളിയൻ താരം ഗൻഗു യാങ് ഗൻബാട്ടറിനെയാണ് ദീപക് തോൽപ്പിച്ചത്. 1-2 നേടിയാണ് ദീപക് വിജയിച്ചത്. ആർച്ചറിയിൽ ഇന്ത്യയുടെ നീരജ് ചൌഹാൻ വെങ്കലം നേടി. പുരുഷന്മാരുടെ റീകർവ് വ്യക്തിഗത ഇനത്തിലാണ് നീരജ് ചൌഹാന്റെ നേട്ടം. വെങ്കല മെഡൽ മത്സരത്തിൽ ഇന്ത്യയുടെ തന്നെ ധീരജ് ബൊമ്മ ബേദവരെയാണ് നീരജ് തോൽപ്പിച്ചത്. 64 നീരജ് വിജയിച്ചത്.
0: ഗോൾഫിൽ പ്രണവി ശരത്തിന് സ്വർണം. വനിതകളുടെ വ്യക്തികളുടെ വിഭാഗത്തിലാണ് പ്രണവി സ്വർണം നേടിയത്. ഏഷ്യൻ ഗെയിംസിന്റെ ചരിത്രത്തിൽ 24 വർഷത്തിന് ശേഷം ഗോൾഫിൽ സ്വർണം നേടുന്ന ഇന്ത്യൻ താരമാണ് പ്രണവി. വനിതകളുടെ ടീമിനത്തിൽ ഇന്ത്യ വെള്ളിയും നേടി. ലോങ് ജമ്പിൽ മലയാളിയായ ആൻസി സോജൻ വെള്ളി മെഡൽ നേടി. 6.88 meter എന്ന ദേശീയ റെക്കോർഡിന്റെ ഉടമയായ ആൻസി നേരിയ വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്തേക്ക് പോയത്. അമ്പെയ്ത്തിലും ഇന്ത്യക്ക് സ്വർണം കരസ്ഥമാക്കി. വനിതകളുടെ റിക്കവ് വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ കുങ്കും അനിൽ മോഹത് സ്വർണം നേടി. കൊറിയൻ താരത്തെ പരാജയപ്പെടുത്തിയാണ് 17-year-old കുങ്കും നേട്ടം സ്വന്തമാക്കിയത്. ആദ്യമായി പങ്കെടുത്ത ഏഷ്യൻ ഗെയിംസിൽ 2 gold, 1 gold എന്നിവ നേടി താരം വിസ്മയകരമായ പ്രകടനം കാഴ്ചവെച്ചു. മഹാരാഷ്ട്ര സ്വദേശിനിയാണ് കുങ്കും.
1: വെള്ളിയാഴ്ച മാത്രം ഇന്ത്യ 6 gold medals ഗെയിംസിൽ വാരിക്കൂട്ടിയത്. അമ്പെയ്ത്തിലെ സ്വർണ്ണ നേട്ടത്തിന് പിന്നാലെ ബോക്സിംഗിലും ഇന്ത്യൻ താരങ്ങൾ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ബോക്സിംഗിൽ മാത്രം 3 gold സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസ് മെഡൽ തിളക്കത്തിൽ ഇക്കുറി കേരളം പ്രതീക്ഷിച്ച നേട്ടം കൈവരിച്ചില്ല. ക്രിക്കറ്റിലൂടെ സഞ്ജു സാംസൺ മാത്രമാണ് സ്വർണം നേടിയത്. 28 മലയാളികൾ ഏഷ്യൻ ഗെയിംസിൽ പൊരുതിയെങ്കിലും 9 medals മാത്രമാണ് ലഭിച്ചത്. ഷൂട്ടിംഗിൽ വിദർശ കെ വിനോദ്, ലോങ് ജമ്പിൽ എം ശ്രീശങ്കർ, ആൻസി സോജൻ, സെയിലിംഗിൽ മനു ഫ്രാൻസിസ്, പ്രിൻസ് നോബിൾ, ബാഡ്മിന്റണിൽ എച്ച് എസ് പ്രണോയ്, എം ആർ അർജുൻ എന്നിവരാണ് മെഡൽ ജേതാക്കൾ. വിദർശ 2 gold നേടി, മനു 1 gold ഒരു വെങ്കലവും നേടി.
0: കൊൽക്കത്തയെ ആവേശത്തിലാക്കിയ ബ്രസീലിനെതിരായ സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യക്ക് 4 goals തോൽവി. ഏകപക്ഷീയമായ 4 goals ബ്രസീലിന്റെ ആധികാരിക വിജയം. ഫിഫ റാങ്കിംഗിൽ മുമ്പിലുള്ള ബ്രസീലിനെതിരെ ആദ്യ പകുതിയിൽ മികച്ച പ്രതിരോധം തീർക്കാൻ ഇന്ത്യക്കായെങ്കിലും മുൻനിര താരങ്ങളുടെ ഗോളടി മികവിന് മുന്നിൽ ഇന്ത്യൻ പ്രതിരോധം കീഴടങ്ങി. സാമുവൽ ലിനോ 2 goals, എസ്തേവായോ പെട്ര എന്നിവർ ഓരോ ഗോളുകളും നേടി. വമ്പൻ താരങ്ങൾ അണിനിരന്ന ബ്രസീലിനോട് പൊരുതുക ഇന്ത്യക്ക് എളുപ്പമായിരുന്നില്ല. ബ്രസീലിന്റെ ക്ലാസിക്കൽ പോരാട്ട ശൈലിയെ പ്രതിരോധിക്കാനും ഗോൾ വീഴ്ച 4 കഴിഞ്ഞത് ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന നേട്ടവുമാണ്. ഇന്ത്യയുടെ ദൌർബല്യം മുതലാക്കാനും ഗോൾ കീപ്പറുടെ കൈപ്പിഴകൾ ഫലപ്രദമായി ഗോൾ വീഴ്ത്താൻ ഉപയോഗിക്കാനും ബ്രസീലിന് കഴിഞ്ഞു. 28th എസ്തേവാവോ വില്ലെയിൻ ആണ് ബ്രസീലിനായി ആദ്യ ഗോൾ നേടിയത്. 2nd പ്രമുഖരെ പിൻവലിച്ച് ബ്രസീൽ പുതിയ താരങ്ങളെ കളത്തിലിറക്കി. പകരക്കാരനായ സാമുവൽ ലിനോ 58th ഇഞ്ചുറി ടൈമിലുമായി 2 goals നേടി ബ്രസീലിന്റെ വിജയം പൂർത്തിയാക്കി. റയാൽ വില്യംസും മൻവീർ സിംഗും ഇന്ത്യൻ നിരയിൽ ചില മികച്ച ഗോൾ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ബ്രസീലിയൻ ഗോൾ മുഖം തുറക്കാൻ അവർക്കായില്ല. ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ എതിരില്ലാത്ത 4 goals ബ്രസീൽ വിജയം സ്വന്തമാക്കി.
1: യുഎഫ നാഷൻസ് ലീഗ് ഫുട്ബോളിൽ ബെലാറസിന് മിന്നും ജയം. ശനിയാഴ്ച നടന്ന ഗ്രൂപ്പ് ഐ മത്സരത്തിൽ സാൻ മറൈനോയെ എതിരില്ലാത്ത 4 goals തകർത്തു. ബെലാറസിന് വേണ്ടി അട്ടിം കോൺട്സോവായി 2 goals നേടി. അട്ടിം ഷുമാൻസ്കിയും മാക്സ് എബോഗും ഓരോ ഗോൾ വീതം സ്കോർ ചെയ്തു. മറ്റൊരു മത്സരത്തിൽ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ജയം നേടി. ശനിയാഴ്ച നടന്ന ഗ്രൂപ്പ് സി മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ 1-3 തോൽപ്പിച്ചു. ലെമൈൻ യമാലും റോഡ്രിയും മൈക്കൽ മെറീനോയുമാണ് സ്പെയിനിന് വേണ്ടി ഗോളുകൾ നേടിയത്. ജിരി സ്ലാമയാണ് ചെക്ക് റിപ്പബ്ലിക്കിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്.
0: ലുസേണിൽ നടന്ന മത്സരത്തിൽ സ്വിറ്റ്സർലൻഡ് ഗ്രൂപ്പ് ഇയിൽ സ്ലൊവേനിയ 1-2 തോൽപ്പിച്ചു. ഡാൻ എൻഡോയുടെ ഗോളും സ്ലൊവേനിയൻ താരം എറിക് ജാൻസയുടെ ഓൺ ഗോളുമാണ് സ്വിറ്റ്സർലൻഡിന് വിജയം നൽകിയത്. സാൻ വിപോട്ട്നിക്കാണ് സ്ലൊവേനിയയ്ക്ക് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. റിജേക്കയിലെ യുവാഫ ഗ്രൂപ്പ് സി മത്സരത്തിൽ എതിരില്ലാത്ത 7 goals ഇംഗ്ലണ്ട് ക്രൊയേഷ്യയെ തോൽപ്പിച്ചു. ഇംഗ്ലണ്ടിന് വേണ്ടി ഹാരി കെയ്നും ബുഖായോ സാഖയും 2 goals വീതം നേടി. ജൂഡ് ബെല്ലിംഗ്ഹാം, അന്തോണി ഗോൾഡൻ, മോർഗൻ റോജേഴ്സ് എന്നിവരാണ് മറ്റ് ഗോൾ സ്കോറർമാർ.
1: ചണ്ഡിഗഡിലെ ഇന്ത്യക്കെതിരായ 3rd ഏകദിന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിന് 5 wicketsവിജയം. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 wicket നഷ്ടത്തിൽ 352 runsന്റെ വിജയലക്ഷ്യമാണ് വെസ്റ്റ് ഇൻഡീസിന് മുന്നിൽ വെച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വിൻഡീസ് 48.2 ഓവറിൽ 5 wicket നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ തകർപ്പൻ പ്രകടനമാണ് വിൻഡീസിന് ജയമൊരുക്കിയത്. പുറത്താകാതെ നിന്ന ഷായ് ഹോപ്പ് 143 പന്തുകളിൽ നിന്ന് 162 runs വാരിക്കൂട്ടി. അമീർ ജഗ്ഗു അർദ്ധ സെഞ്ചുറിയും കീമപോൾ 44 runsും

0: ഇന്ത്യൻ നിരയിൽ കെ എൽ രാഹുൽ പുറത്താകാതെ നേടിയ 129 റണ്ണിന്റെ കരുത്തിലാണ് മികച്ച സ്കോർ പടുത്തുയർത്തിയത്. വിൻഡീസ് ബാറ്റിംഗ് നിരയുടെ കരുത്തിനു മുമ്പിൽ ഇന്ത്യൻ ബൌളിംഗ് നിരയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല.
1: 2020 ക്രിക്കറ്റിൽ പുതിയ ചരിത്രം എഴുതി ദക്ഷിണാഫ്രിക്കൻ യുവതാരം ലുവാൻ ഡിപ്രിട്ടോറിയസ്. സി എസ് എ T20 ചലഞ്ചിൽ 79 പന്തിൽ പുറത്താകാതെ 188 റൺസ് നേടിയാണ് T20യിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് താരം സ്വന്തം പേരിലാക്കിയത്. കേപ് ടൌണിൽ നടന്ന ടൈറ്റൻസും നൈറ്റ്സും തമ്മിലുള്ള മത്സരത്തിലായിരുന്നു പ്രിട്ടോറിയസിന്റെ റെക്കോർഡ് പ്രകടനം. പ്രിട്ടോറിയസ് 79 പന്തിൽ 15 ഫോറും 13 സിക്സും ഉൾപ്പെടെ 188 റൺസുമായി പുറത്താകാതെ നിന്നു. ഇതോടെ T20 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡും താരത്തിന്റെ പേരിലായി.
0: 2013 IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനായി കളിക്കുമ്പോൾ പൂനെ വാരിയേഴ്സിനെതിരെ ക്രിസ് ഗെയിൽ നേടിയ 175 റൺസിന്റെ റെക്കോർഡാണ് പ്രിട്ടോറിയസ് മറികടന്നത്. ഗെയിൽ അന്ന് 66 പന്തിൽ പുറത്താകാതെ 175 റൺസാണ് നേടിയത്. IPL ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ എന്ന റെക്കോർഡ് ഇപ്പോഴും ഗെയിലിന്റെ പേരിലാണ്. ലെഗ് സ്പിന്നർ യുസേന്ദ്ര ചഹാൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. 17 വർഷത്തെ റെഡ് ബോൾ കരിയറിനാണ് 35-കാരനായ താരം വെള്ളിയാഴ്ച വിരാമമിട്ടത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ തുടർന്നും കളിക്കുമെന്ന് ചഹാൽ വ്യക്തമാക്കി. ഇന്ത്യയ്ക്കായി ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കണമെന്ന സ്വപ്നം സഫലമാകാതെ പോയേക്കാം. കരിയറിൽ ടെസ്റ്റ് ക്യാപ് സ്വന്തമാക്കുക എന്നത് തന്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നും താരം വ്യക്തമാക്കി. ഇന്ത്യയ്ക്കായി 72 ഏകദിനങ്ങളും 80 T20 മത്സരങ്ങളും കളിച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പോലും ചഹാലിന് അവസരം ലഭിച്ചിട്ടില്ല. 2023 ഓഗസ്റ്റിൽ വെസ്റ്റിൻഡീസിനെതിരെയാണ് താരം അവസാനമായി ഇന്ത്യൻ ജേഴ്സിയിൽ കളിച്ചത്. 2024 T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയെങ്കിലും ഒരു മത്സരത്തിലും കളിക്കാൻ അവസരം ലഭിച്ചില്ല.
1: 2 ദിനങ്ങളിലായി തൃശൂരിൽ നടന്ന സ്കൂൾ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ആലപ്പുഴ ജില്ല ഓവറോൾ ജേതാക്കളായി. ആകെ 17 ഇനങ്ങളും പൂർത്തിയായപ്പോൾ 4 സ്വർണം, 5 വെള്ളി, 3 വെങ്കല എന്നിവ നേടി 38 പോയിന്റുമായാണ് ആലപ്പുഴ ഒന്നാം സ്ഥാനം നേടിയത്. 4 വീതം സ്വർണം വെള്ളി മെഡലുകൾ നേടി 32 പോയിന്റോടെ തിരുവനന്തപുരമാണ് റണ്ണേഴ്സ് അപ്പ്. 2 വീതം സ്വർണം വെള്ളി മെഡലുകളും 3 വെങ്കലവും നേടി 19 പോയിന്റോടെ കോഴിക്കോട് 3ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരങ്ങൾ വിവിധ കേന്ദ്രങ്ങളിൽ പുരോഗമിക്കുന്നു. കോഴിക്കോട് തുടക്കം കുറിച്ച മത്സരങ്ങൾക്ക് തിരുവനന്തപുരം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കൊച്ചി എന്നിവിടങ്ങളും വേദിയാണ്.
2: പോയ വാരത്തെ കായിക വിശേഷങ്ങൾ MS സജീവൻ തയ്യാറാക്കിയ അവലോകനമാണ് നിങ്ങൾ കേട്ടത്.
3: അവതരണം MV ശശികുമാർ, സീന യഹിയ.
4: സമകാലികം.
5: പകുതി വിലയോ?
6: യെസ്, സിറ്റി സിൽക്സിന്റെ വമ്പൻ സൂപ്പർ ഡ്യൂപ്പർ ഓഫർ. ലേഡീസ്, ജെന്റ്സ്, കിഡ്സ് ബ്രാൻഡഡ് ഡ്രസ്സുകൾക്ക് 50% വരെ ഡിസ്കൗണ്ട്, ഒപ്പം മറ്റ് കിഡ്ലെറ്റ് ഓഫറുകളും ഏതാനും ദിവസത്തേക്ക് മാത്രം.

കെ.സി.ബി. അറിയിപ്പ്. 110 KV കണ്ടനാട് സബ്സ്റ്റേഷനിൽ പുതിയ പാനൽ സ്ഥാപിക്കുന്ന ജോലികളുമായി ബന്ധപ്പെട്ട് നാളെ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ കണ്ടനാട് സബ്സ്റ്റേഷൻ പരിധിയിലുള്ള ആരക്കുന്നം, ആമ്പല്ലൂർ, മുളന്തുരുത്തി, അരയങ്കാവ്, കണ്ടനാട്, ചോറ്റാനിക്കര, തുപ്പുംപടി, വെട്ടിക്കൽ, തിരുവാങ്കുളം, ഉദയംപേരൂർ, പൂത്തോട്ട, പെരുമ്പളം, നടക്കാവ്, പുതിയകാവ് എന്നീ സ്ഥലങ്ങളിൽ വൈദ്യുതി ഭാഗികമായോ പൂർണ്ണമായോ മുടങ്ങും. തൃപ്പൂണിത്തുറ സെക്ഷൻ പരിധിയിൽ തൃപ്പൂണിത്തുറ സ്റ്റാച്യു പരിസരം, മുനിസിപ്പാലിറ്റി കോംപ്ലക്സ് പരിസരം എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷൻ പരിധിയിൽ പെരീക്കാട് അന്തിമ കഹാളൻ ക്ഷേത്ര പരിസരം, ഓൾഡ് വാട്ടർ ടാങ്ക് പരിസരം, കേണൽ വിശ്വനാഥൻ റോഡ്, അംബിക ക്ഷേത്രം പരിസരം, ഭവൻ സ്കൂൾ പരിസരം, കുന്നറ എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. ചേരാനല്ലൂർ സെക്ഷൻ പരിധിയിൽ മൂലമ്പിള്ളി നോർത്ത്, സൗത്ത്, ടെമ്പിൾ, RHC എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പാലാരിവട്ടം സെക്ഷൻ പരിധിയിൽ മെയ്ഫസ് റോഡും പരിസരവും നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങും.

സാന്നിധ്യത്തിൽ 9-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ കാക്കനാട് സിവിൽ സ്റ്റേഷനിലെ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എറണാകുളം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. SSLC +2 ബിരുദം, ബിരുദാനന്തര ബിരുദം, ITI, ഡിപ്ലോമ, എഞ്ചിനീയറിംഗ് എന്നീ യോഗ്യതകൾ ഉള്ളവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 9-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഓൾഡ് ബ്ലോക്കിൽ 5-ാം നിലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ബയോഡേറ്റയുടെ 3 കോപ്പി സഹിതം അഭിമുഖത്തിനായി ഹാജരാകേണ്ടതാണ്. എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾക്ക് 300 രൂപ അടച്ച് ആജീവനാന്ത ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 8848536856 അല്ലെങ്കിൽ 9446930341 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 8848536856 അല്ലെങ്കിൽ 9446930341.

0: എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ യഥാസമയം പുതുക്കാനാവാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടവർക്ക് എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിൽ പുതുക്കേണ്ട മാസം 2024 ഒക്ടോബർ മുതൽ 2026 ജൂൺ വരെയുള്ളവർ അവരുടെ തനത് സീനിയോറിറ്റിയോടെ ഈ മാസം 31 വരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നേരിട്ടും www.eemployment.kerala.gov.in എന്ന വെബ്സൈറ്റിൽ സ്പെഷ്യൽ റിന്യൂവൽ ഓപ്ഷൻ വഴിയും ഓൺലൈനായും സീനിയോറിറ്റി പുതുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി 04-868-27-2262 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 04-868-27-2262.
1: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
2: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

ആലപ്പുഴ ജില്ലയിലെ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണൽ കോടതികളിലെ ഗവൺമെന്റ് പ്ലീഡഡ് തസ്തികയിൽ നിലവിലെ ഒഴിവിലേക്ക് നിയമവകുപ്പ് അഭിഭാഷകരുടെ പാനൽ ക്ഷണിച്ചു. 7 വർഷത്തിൽ കുറയാത്ത നിയമാനുസൃത പ്രാക്ടീസുള്ള അഭിഭാഷകർക്ക് അപേക്ഷിക്കാം. ഫോട്ടോ പതിച്ച ബയോഡേറ്റ, മേൽവിലാസം, ജനനത്തീയതി, എൻറോൾമെന്റ് നമ്പറും തീയതിയും, ജാതി, മതം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന രേഖകൾ, കേസ് നടത്തുന്നതിനുള്ള പരിചയ സമ്പത്ത് വ്യക്തമാക്കുന്നതിന് നടത്തിയിട്ടുള്ള 3-4 കേസുകളുടെ രേഖകൾ എന്നിവ സഹിതമായുള്ള അപേക്ഷ ഈ മാസം 9 വൈകിട്ട് 5 ജില്ലാ കളക്ടറേറ്റിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ പറയാം. 0477-2251-676. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി, 0477-2251-676. ഇമെയിൽ വിലാസം dc-dz@gov.in.

0: എഫ്എം ഈവനിംഗിൽ ഇനി
1: ഹൈ ഹൈ.

0: കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മ. ചിരിക്കാൻ നിങ്ങൾക്കിഷ്ടമാണോ? പക്ഷേ ഒരുപാട് ചിരിച്ചാലും ചിലപ്പോഴത് അപകടമായേക്കാം. ഈ കഥ കേൾക്കൂ. ചിരിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരമ്മൂമ്മയുടെ കഥ. എപ്പോഴും സന്തോഷവതിയായ ഒരമ്മൂമ്മ, ചിരിക്കാതിരിക്കാൻ പറ്റാത്ത ഒരമ്മൂമ്മ. ഒരു ദിവസം അമ്മൂമ്മ കൊഴുക്കട്ടയുണ്ടാക്കാൻ പുറപ്പെട്ടു. അരിപ്പൊടി കുഴയ്ക്കുമ്പോഴും അമ്മൂമ്മയ്ക്ക് ചിരിയായിരുന്നു. തേങ്ങയും ശർക്കരയും ചേർത്ത് മാവിനുള്ളിൽ വെച്ച് നല്ല ഭംഗിയായി കൊഴുക്കട്ട ഉരുട്ടിയെടുക്കുമ്പോൾ അമ്മൂമ്മ കുടുകുടാ ചിരിക്കുകയായിരുന്നു. തൻ്റെ കൊച്ചു മൺകലത്തിൽ കൊഴുക്കട്ട വേവിക്കാൻ വെച്ചപ്പോഴും അമ്മൂമ്മയ്ക്ക് സന്തോഷമായിരുന്നു. കൊഴുക്കട്ട വെന്ത മണം വന്നപ്പോൾ കലം തുറന്ന് അമ്മൂമ്മ ഒരു കൊഴുക്കട്ട കയ്യിലെടുത്തു. താനുണ്ടാക്കിയ നല്ല കൊഴുക്കട്ട കണ്ട സന്തോഷത്തിൽ പൊട്ടിപ്പൊട്ടിച്ചിരിച്ച അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും അത് തെറിച്ച് നിലത്ത് വീണു. വീണ പാടെ കൊഴുക്കട്ട ഉരുണ്ടൊരു പോക്ക്. ആ ഉരുണ്ട തടിയൻ കൊഴുക്കട്ട വേഗം വാതിലിലൂടെ പുറത്തു കടന്ന് മുറ്റത്തെ ഒരു കുഴിയിൽ വീണ് അപ്രത്യക്ഷമായി. എടാ കൊഴുക്കട്ടെ, അങ്ങനെ ഓടിപ്പോവാതെ! അമ്മൂമ്മ അതിന് പിന്നാലെ ഓടി. തിരിച്ചു വാ! അമ്മൂമ്മ കൊഴുക്കട്ടയെ പിടിക്കാൻ കുഴിക്കുള്ളിലേക്ക് കൈയിട്ടു. പക്ഷേ ആ കുഴിക്ക് അമ്മൂമ്മ വിചാരിച്ചതിനേക്കാളും ആഴമുണ്ടായിരുന്നു. അമ്മൂമ്മ ആ കുഴിക്കുള്ളിൽ തലയിട്ട് നോക്കി. പക്ഷേ ആ കുഴിക്ക് അറ്റം കാണാനാവാത്തത്ര ആഴമുണ്ടായിരുന്നു. ഈ കുഴി എങ്ങോട്ടാണാവോ പോകുന്നത്? രണ്ടും കൽപ്പിച്ച് അമ്മൂമ്മ ഒരു ചെറു ചിരിയോടെ ആ കുഴിയിലേക്കങ്ങ് ഇറങ്ങി. താഴോട്ട് താഴോട്ട് താഴോട്ട് അമ്മൂമ്മ മെല്ലെ മെല്ലെ നിരങ്ങി നീങ്ങി. ഒടുവിൽ അവർ കുഴിയുടെ മറുവശത്തെത്തി. അമ്മൂമ്മ കുഴിയുടെ പുറത്തേക്ക് തലയിട്ടു. എന്നിട്ട് മെല്ലെ കുഴിയിൽ നിന്നും പുറത്തേക്ക് വലിഞ്ഞു കയറി ചുറ്റും നോക്കി. അപ്പോൾ അവരവിടെ ഒരു വഴി കണ്ടു. പക്ഷേ അത് അമ്മൂമ്മയുടെ വീട്ടിലേക്കുള്ള വഴിയായിരുന്നില്ല. ചുറ്റും വിസ്തൃതമായ നെൽപ്പാടങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവയൊന്നും അമ്മൂമ്മയ്ക്ക് പരിചയമുള്ളതായിരുന്നില്ല. ഇഴഞ്ഞിഴഞ്ഞ് ഞാൻ പുതിയൊരു രാജ്യത്തെത്തിയെന്ന് തോന്നുന്നു. അമ്മൂമ്മയ്ക്ക് ബഹുസന്തോഷമായി, നല്ല രസം. അപ്പോഴാണ് ഒരു കൊഴുക്കട്ട എങ്ങനെ ഉരുണ്ടു പോകുന്നത് അമ്മൂമ്മയുടെ കണ്ണിൽപ്പെട്ടത്. അമ്പടമിടുക്ക, വാ ഇവിടെ, അമ്മൂമ്മ ഉച്ചത്തിൽ വിളിച്ചു. ചിരിച്ചുകൊണ്ട് അമ്മൂമ്മ കുത്തനെയുള്ള ഒരു ചെരുവിലൂടെ ഉരുണ്ടു പോകുന്ന കൊഴുക്കട്ടയുടെ പിന്നാലെ ഓടാൻ തുടങ്ങി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ കഥയുടെ അടുത്ത ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം. കാത്തിരിക്കണേ. കൊഴുക്കട്ട നഷ്ടപ്പെട്ട അമ്മൂമ്മയുടെ കഥ ഇഷ്ടപ്പെട്ടോ? ഈ നാടോടിക്കഥ നിങ്ങൾക്കായി വായിച്ചത് പ്രീതി.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം റീഗൽ ജ്വല്ലേഴ്സ്.
1: തൃശൂർ, ഇടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂരാൻ, പാലക്കാട്.

0: ആകാശവാണി എഫ് എം വാർത്തകൾ.
1: ആരോഗ്യ പ്രവർത്തകർ

സേവന മനോഭാവത്തോടെയും കരുണയോടെയും പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്ത രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഏകീകൃത ഗതാഗത ചരക്കുനീക്ക അതോറിറ്റി രൂപീകരിക്കുന്നതിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ചെറുകിട ഇടത്തര സംരംഭ വളർച്ചാ ഫണ്ടിനും അനുമതി. ഇന്ത്യയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശക്തവും സംയോജിതവുമായ സമുദ്ര ആവാസ വ്യവസ്ഥ ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്.

0: വിഷയവുമായി ബന്ധപ്പെട്ട് കരാറുകാരന് അന്ത്യശാസനം നൽകി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി കെ ബഷീർ. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ എല്ലാത്തരം മരുന്നുകളുടെയും വിതരണം സുഗമമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വെസ്റ്റിൻഡീസിനെതിരായ T20 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തു.
1: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: സി.വി. രാമൻ എന്ന ശാസ്ത്രപ്രതിഭ ഏഷ്യ വൻകരയ്ക്ക് ആദ്യമായി ശാസ്ത്ര നൊബേൽ സമ്മാനം നേടിത്തന്ന സർ ചന്ദ്രശേഖര വെങ്കടരാമൻ എന്ന ഇന്ത്യയുടെ പ്രിയപുത്രനായ സി.വി. രാമൻ 1888 നവംബർ 7 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത് തിരുവണക്കാവൽ എന്ന സ്ഥലത്ത് ചന്ദ്രശേഖര അയ്യരുടെയും പാർവതി അമ്മാളിന്റെയും പുത്രനായാണ് ജനിച്ചത്. പഠനത്തിൽ സമർത്ഥനായിരുന്ന സി.വി. രാമൻ പ്രസിദ്ധമായ മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്നും ഭൗതികശാസ്ത്രത്തിൽ ബിരുദം കരസ്ഥമാക്കിയ ശേഷം 18 കൽക്കത്തയിൽ ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറലായി ജോലിയിൽ പ്രവേശിച്ചു. അന്നത്തെ കാലത്തെ ഏറ്റവും മികച്ച ജോലിയായി മറ്റുള്ളവർ അതിനെ കണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ശാസ്ത്ര ലോകത്ത് തന്നെയായിരുന്നു. ജോലി സമയത്തിന് ശേഷമുള്ള സായന്തനങ്ങളും രാത്രികളും ഇന്ത്യൻ അസോസിയേഷൻ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് എന്ന ഗവേഷണ സ്ഥാപനത്തിൽ ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണങ്ങൾക്കായി മാറ്റിവെച്ചു. 1917 കൊൽക്കത്ത സർവകലാശാലയിൽ ഭൗതികശാസ്ത്രത്തിൽ പ്രൊഫസറായി അദ്ദേഹം നിയമിക്കപ്പെട്ടു. 1921 ഓക്സ്ഫോർഡിൽ നടന്ന യൂണിവേഴ്സിറ്റി കോൺഗ്രസിൽ സംബന്ധിക്കാനായുള്ള മെഡിറ്ററേനിയൻ കടലിലൂടെയുള്ള യാത്രയാണ് അദ്ദേഹത്തിനും ഭാരതത്തിനും ശാസ്ത്ര നൊബേൽ നേടിത്തന്ന നിർണായക കണ്ടുപിടുത്തത്തിന് നിദാനമായത്. ആകാശത്തിൻ്റെ പ്രതിഫലനത്താലാണ് കടലിന് നീലനിറം എന്ന പരക്കെയുള്ള വിശ്വാസം അദ്ദേഹത്തിന് സ്വീകാര്യമായി തോന്നിയില്ല. കൽക്കത്തയിലെത്തിയ അദ്ദേഹം സഹപ്രവർത്തകനായ KS കൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരുമായി നടത്തിയ പരീക്ഷണങ്ങളിലൂടെയാണ് കടൽ ജലത്തിലെ തന്മാത്രകൾ പ്രകാശത്തെ പ്രകീർണനം അഥവാ സ്കാറ്ററിംഗ് ചെയ്യുന്നതാണ് ഇതിന് കാരണമെന്ന് ദീർഘതാളത്തെ പരിശ്രമത്താൽ കണ്ടുപിടിച്ചത്. ഇതാണ് രാമൻ പ്രഭാവം എന്ന പ്രതിഭാസത്തിലേക്ക് നയിച്ചത്. ചില പദാർത്ഥങ്ങളിലൂടെ എക്സ് കിരണങ്ങൾ അഥവാ എക്സ്റേസ് കടന്നുപോകുമ്പോൾ അവ ചിതറുന്നുവെന്നും അപ്പോൾ അവയ്ക്ക് തരംഗ ദൈർഘ്യ വർധനവുണ്ടാകുന്നുവെന്നും ക്രോംപ്ടൺ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതാണ് ക്രോംപ്ടൺ പ്രഭാവത്തിലേക്ക് നയിച്ചത്. എന്നാൽ ഇതിനു മുൻപ് സി.വി. രാമൻ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിരുന്നു. 1928 പ്രകാശം പ്രകീർണനം ചെയ്യുമ്പോൾ തരംഗ ദൈർഘ്യം വ്യത്യാസപ്പെടുന്നുവെന്ന് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത്. തന്മാത്രകളുടെ ഘടനയെക്കുറിച്ചുള്ള പഠനത്തിന് പുതിയ മാനം കണ്ടുപിടിക്കപ്പെടുകയും ചെയ്ത ഈ രാമൻ പ്രഭാവമാണ് 1930 നൊബേൽ സമ്മാനം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. ബ്രിട്ടീഷ് ഭരണമായതിനാൽ ഭാരതം നേട്ടം കൊയ്യുമ്പോൾ ബ്രിട്ടീഷ് പതാക ഉയരുന്നതിൽ അദ്ദേഹത്തിന് ദുഃഖം അനുഭവപ്പെട്ടതായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തിന്റെ ആഴത്തെയാണ് ഇത് അടയാളപ്പെടുത്തുന്നത്. കുട്ടികളോട് സംവദിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന സി.വി. രാമൻ ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ് യഥാർത്ഥ ശാസ്ത്രജ്ഞനെന്നും വിലയേറിയ ഉപകരണങ്ങളെക്കാൾ ചിന്തിക്കുന്ന മനസ്സുകളാണ് വലിയ ശാസ്ത്ര നേട്ടങ്ങളുടെ ഉത്ഭവസ്ഥാനമെന്നും പ്രസ്താവിച്ചിരുന്നു. 1933 അദ്ദേഹം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ഡയറക്ടറായി. പോളണ്ടിലെ പ്രശസ്തമായ ശാസ്ത്ര സ്ഥാപനത്തിൻ്റെ മേധാവിയാകുവാനുള്ള ക്ഷണം വിനയാന്യതനായി നിഷേധിച്ചുകൊണ്ട് ഭാരതം കേന്ദ്രമാക്കി പ്രവർത്തിച്ച അദ്ദേഹം 1948 രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ഗവേഷണ സ്ഥാപനം ബാംഗ്ലൂരിൽ സ്ഥാപിച്ചു. തൻ്റെ ചിരകാല സ്വപ്നമായിട്ടാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. ധാരാളം ബഹുമതികളോടൊപ്പം ഭാരതത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം നൽകി 1954 അദ്ദേഹത്തെ ആദരിച്ചുവെന്നത് പ്രത്യേകം പ്രസ്താവ്യമാണ്. ശാസ്ത്രം പഠിക്കുവാൻ ലബോറട്ടറി ആവശ്യമില്ല, കണ്ണു തുറന്ന് പ്രകൃതിയെ നോക്കൂ, അതാണ് ഏറ്റവും വലിയ ലബോറട്ടറി എന്ന് ചിന്തിച്ച ഈ ശാസ്ത്രപ്രതിഭ 1970 നവംബർ 21 ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും രാമൻ പ്രഭാവം കണ്ടെത്തിയ ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനമായി ആചരിച്ചുകൊണ്ട് നാം ഈ മഹാശാസ്ത്രജ്ഞനെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു.
2: ഈ വിവരങ്ങൾ നൽകിയത് S. സുധീഷ് ഷേനായ്. ശാസ്ത്രദീപ്തി.

പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിടരുന്ന മുട്ടുകളിലേക്ക് സ്വാഗതം. ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ആദ്യം ഒരു ഹിന്ദി സംഘഗാനം. പാടുന്നവർ അൻവിത എസ് ബിജു, സാത്വിക കിരോഷ്, അർച്ചിത, ശ്രീ പാർവതി, അമേയ ടി ആർ, അക്ഷര, വിപിൻ.

0: അടുത്തത് ഒരു കഥയാണ്. ഈ കഥ പറഞ്ഞു തരുന്നത് ദേവാനന്ദ്.
1: രാമായണത്തിൽ അയോധ്യ കാണ്ഡത്തിലെ ഏതാനും ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. രാമായണത്തിലെ പിതൃഭക്തിയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് രാമൻ്റെ വനവാസം. അയോധ്യയിലെ രാജാവായ ദശരഥൻ തൻ്റെ ഭാര്യ കൈകേയിക്ക് യുദ്ധസമയത്ത് രണ്ടു വരങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. ശ്രീരാമൻ്റെ പത്രാഭിഷേകം ദശരഥൻ പ്രഖ്യാപിച്ചപ്പോൾ കൈകേയി തൻ്റെ രണ്ട് വരങ്ങളും ആവശ്യപ്പെട്ടു. തൻ്റെ മകനായ ഭരതനെ രാജാവാക്കണമെന്നും ശ്രീരാമനെ 14 വർഷം വനവാസത്തിൽ അയക്കണമായിരുന്നു ആവശ്യം. ഈ വാർത്ത കേട്ട് ദശരഥൻ അതീവ ദുഃഖിതനായി. എന്നാൽ പിതാവിൻ്റെ വാക്ക് പാലിക്കപ്പെടണം എന്ന ചിന്തയോടെ ശ്രീരാമൻ ഒരു പരാതിയും പറയാതെ വനവാസം സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ ശ്രീരാമനെ പിതൃഭക്തിയുടെ ഉത്തമ മാതൃകയായി ഇന്നും ആദരിക്കപ്പെടുന്നു.
0: അടുത്തത് സയൻസ് ഫാക്ട്, അവതരിപ്പിക്കുന്നത് ഹരിഗോവിന്ദ്.
2: എ വെരി ഹാപ്പി ഡേ ടു ഓൾ അവർ ലിസണേഴ്സ് ഔട്ട് ദേർ. ടുഡേ ഐ വാണ്ട് ടു ആസ്ക് യു എ ക്വിക് ക്വസ്റ്റ്യൻ. ഹാവ് യു എവർ ടോക്ക് ടു യുവർ ഹൗസ് പ്ലാന്റ്സ്? വെൽ, വെദർ യു ടോക്ക് ടു ദം ഓർ നോട്ട്, ഗെസ് വാട്ട്? ദേ ആർ ടോക്കിംഗ് ഈച്ച് അദർ ആൻഡ് സംടൈംസ് ദേ ആർ ഈവൻ സ്ക്രീമിംഗ്. യെസ്, യു ഹെർഡ് ദാറ്റ് റൈറ്റ്. ഗ്രൗണ്ട് ബ്രേക്കിംഗ് ന്യൂ സയൻറ്റിഫിക് റിസർച്ച് ഹാവ് റിവീൽഡ് ദാറ്റ് പ്ലാന്റ്സ് ആക്ച്വലി മേക്ക് ഡിസ്റ്റിൻസ് സൗണ്ട്സ് വെൻ ദേ ആർ സ്ട്രെസ്ഡ്, സാഡ് ഓർ തേഴ്സ്റ്റി. തിങ്ക് അബൌട്ട് ഇറ്റ്. When we are thirsty, we ask for water. When we are hurt, we cry.

ചൂടിൻ്റെ രോമ പുതപ്പാവുക, അറിവിൻ്റെ പാടങ്ങളൊക്കെയുമരുളുന്ന ഗുരുസമക്ഷം കൂപ്പു കയ്യാവുക. അറിവിൻ്റെ പാടങ്ങളൊക്കെയുമരുളുന്ന ഗുരുസമക്ഷം കൂപ്പു കയ്യാവുക. നിലതെറ്റി വീഴുന്ന കൂട പിറപ്പിനെ താങ്ങുന്നൊരലിവിൻ്റെ നിഴലാവുക. അച്ഛൻ

പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്നത്തെ വിടരുന്നുമുട്ടുകൾ അവതരിപ്പിച്ചത് കാക്കനാട് പാലച്ചുവട് വ്യാസവിദ്യാലയത്തിലെ കൂട്ടുകാരാണ്. ഈ പരിപാടിയുടെ അടുത്ത ഭാഗം അടുത്തയാഴ്ച ഇതേ സമയത്ത്. നിർവഹണം ലൗലി, സഹായം അംബിക ഷിബു.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രീഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

സർക്കാർ എയ്ഡഡ്, അംഗീകൃത അൺഎയ്ഡഡ്, CBSE, ICSE അഫിലിയേറ്റഡ് സ്കൂളുകളിൽ 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്ന OEC, ST വിഭാഗക്കാരായ അർഹരായ വിദ്യാർത്ഥികൾക്ക് ഇ ഗ്രാൻഡ്സ് പോർട്ടൽ മുഖേന പ്രീമെട്രിക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിനായി അപേക്ഷിക്കാം. സ്കൂൾ അധികൃതർ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് ഇ ഗ്രാൻഡ്സ് മുഖേന ഡേറ്റ എൻട്രി ഈ മാസം 20 പൂർത്തിയാക്കണം. വിവരങ്ങൾക്ക് www.egrants.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടാതെ എറണാകുളം മേഖല ഓഫീസുമായി ബന്ധപ്പെടാം. ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇതാണ്: 0484-298-3130. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0484-298-3130.

ആലപ്പുഴ ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന വിദഗ്ധ പാനലിൽ ഒഴിവുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യതകൾ MSc സൈക്കോളജിയും കുട്ടികളുടെ മേഖലയിൽ 5 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഈ മാസം 9 വൈകിട്ട് 3 മുൻപായി വിശദമായ ബയോഡേറ്റ, യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ്, ഫോൺ നമ്പർ എന്നിവ സഹിതം ജില്ലാ ശിശുസംരക്ഷണ യൂണിറ്റ്, ലാറ്റിൻ ചേർച്ച് കോംപ്ലക്സ്, കോൺവെന്റ് സ്ക്വയർ, ആലപ്പുഴ 688001 എന്ന വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 7736277581. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 7736277581.

സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ 2026 കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷന് അപേക്ഷ ക്ഷണിച്ചു. പരീക്ഷാ തീയതി പിന്നീട് അറിയിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് www.ssckkv.kar.nic.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.

0: കേരള ഹൈക്കോടതിയിൽ ഓഫീസ് അറ്റൻഡന്റെ 17 ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് www.hck.kerala.courts.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. കൂടുതൽ വിവരങ്ങൾക്ക് 04 84 2562 235 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ വീണ്ടും പറയാം, 04 84 2562 235.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

മലയാള ഭാഷാ വാരാഘോഷത്തോടനുബന്ധിച്ച് തൃക്കാക്കര സാംസ്കാരിക കേന്ദ്രം അഖില കേരളാടിസ്ഥാനത്തിൽ കെ പി രാമൻ മാസ്റ്റർ മെമ്മോറിയൽ ട്രോഫിക്കായുള്ള കവിതാലാപന മത്സരം നടത്തുന്നു. അടുത്ത മാസം 1-ന് മത്സരം. 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് ട്രോഫിക്ക് പുറമെ ക്യാഷ് അവാർഡും ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9447110645 അല്ലെങ്കിൽ 9741209008 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9447111045 അല്ലെങ്കിൽ 9741209008.

0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എൻവയൺമെന്റൽ സ്റ്റഡീസിൽ കരാർ അടിസ്ഥാനത്തിൽ ഫോറൻസിക് സയൻസ് വിഷയത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഫോറൻസിക് സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തത്തുല്യ യോഗ്യത, നെറ്റ് എന്നിവയാണ് യോഗ്യത. പഠന ഗവേഷണ ലബോറട്ടറി മേഖലയിൽ പ്രവൃത്തി പരിചയം, PhD അഭികാമ്യം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 24 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് ഈ മാസം 31 മുൻപായി ലഭിക്കത്തക്ക വിധം അയക്കണം. അപേക്ഷയ്ക്കും മറ്റ് വിശദ വിവരങ്ങൾക്കും www.recruit.qsat.az.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ കൂടി പറയാം. 04-84-28-62-55 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04-84-28-62-55.
1: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
0: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

എഫ് എം ഈവനിംഗിൽ ഇനി ഇന്നത്തെ ഈവനിംഗ് മെലഡി. ആരാധന എന്ന ഹിന്ദി ചിത്രത്തിനു വേണ്ടി ആനന്ദ് ബക്ഷി എഴുതി, എസ് ഡി ബർമൻ സംഗീതം പകർന്ന്.

0: മച്ചനെ, കേക്ക് ചേട്ടനെ ഹമാര ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
1: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.

ഹരിപ്പാട് താലൂക്ക് ആസ്ഥാന ആശുപത്രിയിൽ മുനിസിപ്പാലിറ്റി മുഖേന അധിക ഡോക്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യതകൾ MBBS ബിരുദം, തിരുവിതാംകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ, പ്രായം 45-ൽ താഴെ. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും ബയോഡേറ്റയും സഹിതം ഈ മാസം 12-ന് വൈകുന്നേരം 4 മണിക്ക് മുൻപായി താലൂക്ക് ആശുപത്രി ഓഫീസിൽ അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 0479241276. ഇമെയിൽ വിലാസം thqhharipad2765@gmail.com. ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും ഒരിക്കൽ കൂടി പറയാം: 0479241276. ഇമെയിൽ വിലാസം thqhharipad2765@gmail.com. അവസാന തീയതി ഈ മാസം 12.

കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ കുസാടെക് ഫൗണ്ടേഷനിൽ കരാർ അടിസ്ഥാനത്തിൽ ജനറൽ മാനേജർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. MBA യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വിശദമായ ബയോഡേറ്റ tbi@kusat.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 20 മുൻപായി അയക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 9895025773 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9895025773. ദാക്ഷായണി സ്വയം തൊഴിൽ സഹായ പദ്ധതിയിലേക്ക് കോട്ടയം ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വനിതകളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. 5 അതിലധികമായോ പട്ടികജാതി വനിതകൾ അംഗങ്ങളായ സ്വയം സഹായ സംഘങ്ങൾക്കും സംരംഭങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും അപേക്ഷിക്കാം. സംഘങ്ങൾ ജില്ലാ രജിസ്ട്രാർ ഓഫീസിലോ കുടുംബശ്രീയിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ രജിസ്റ്റർ ചെയ്തവയായിരിക്കണം. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ബ്ലോക്ക് മുനിസിപ്പൽ പട്ടികജാതി വികസന ഓഫീസുകളിൽ ഈ മാസം 8 മുൻപ് നൽകണം. കൂടുതൽ വിവരങ്ങൾ കോട്ടയം കളക്ടറേറ്റിലെ ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും. വിശദവിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ പറയാം: 04 812 56

5-0-3. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0-4-8-1-2-5-6-2-5-0-3.

0: മാവേലിക്കര രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് വിഭാഗത്തിൽ ശില്പകല, അപ്ലൈഡ് ആർട്സ്, പെയിന്റിംഗ് എന്നീ വിഭാഗങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരെ നിയമിക്കുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയുടെ പകർപ്പും അസൽ രേഖകളും സഹിതം ഈ മാസം 9 രാവിലെ 11 പ്രിൻസിപ്പൽ മുമ്പാകെ അഭിമുഖത്തിന് ഹാജരാകണം.
1: ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ.
2: ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്തു വരച്ച് പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാറ്റി, അത്രേ ഉള്ളൂ.
3: ഓഹോ, അങ്ങനെയാണോ? കിട്ടുന്ന കാശ് കുതിര കളിച്ച് കളയല്ല വേണ്ടത്, സമ്പാദിക്കുന്ന കാശ് കൃത്യമായി നിക്ഷേപിച്ചാൽ പിന്നെ എന്നും ഊട്ടിക്കാലം തന്നെ. അതിന് വേണ്ടത് നിക്ഷേപ രീതികളെക്കുറിച്ചുള്ള കൃത്യമായ അറിവാണ്. റൂപ്പി ടോക്ക് എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 8:05. സമ്പാദ്യം ഇനി എല്ലാവർക്കും.
0: കെൽട്രോണിന്റെ എറണാകുളം കലൂർ നോളജ് സെന്ററിൽ സർക്കാർ അംഗീകൃതവും നോർക്ക അറ്റസ്റ്റേഷന് യോഗ്യവുമായ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിത്ത് ഇ ഗാഡ്ജറ്റ് ടെക്നോളജി, PSC നിയമനങ്ങൾക്ക് യോഗ്യമായ PGDCA, DCA എന്നീ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. വിവരങ്ങൾക്ക് കെൽട്രോൺ നോളജ് സെൻറ്റർ, 3rd floor, MES കൾച്ചറൽ കോംപ്ലക്സ്, റിസർവ് ബാങ്കിന് സമീപം, കലൂർ, കൊച്ചി, എറണാകുളം 6820017. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകൾ കൂടി പറയാം. 04-84-2971-400 അല്ലെങ്കിൽ 85-90-60-5259. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി, 04-84-2971-400, 85-90-60-5259.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെന്റ് സെന്റർ കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് SSLC പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് നടത്തുന്ന 6 മാസത്തെ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്കും അഡ്മിഷനുമായി 9496244701 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9496244701. FM ഈവനിംഗിൽ ഇനിയൊരു ലളിതഗാനം. പള്ളിപ്പുറം മോഹനചന്ദ്രൻ രചന നിർവഹിച്ച്, MJ ജയചന്ദ്രൻ സംഗീതം പകർന്ന്, ചിത്ര പാടിയത്.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി.
2: ഭരണനിർവഹണം ജനങ്ങളുടെ ഭാഷയിലാകണം. എന്നാൽ മാത്രമേ ജനാധിപത്യം സാർത്ഥകമാകൂ. ഐക്യകേരള പിറവിക്ക് ശേഷം EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന ആദ്യ സർക്കാർ തന്നെ ഭരണം മലയാളത്തിലാക്കാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. ഇന്ന് മലയാളം ഔദ്യോഗിക ഭാഷയായി പ്രയോഗിക്കപ്പെടാനുള്ള കരുത്ത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. സാഹിത്യശാഖയിൽ എന്ന പോലെ ഔദ്യോഗിക ഭാഷയിൽ പദങ്ങളുടെ ഉപയോഗത്തിൽ സ്വാതന്ത്ര്യമെടുക്കാൻ കഴിയില്ല. ഭരണഭാഷ എന്ന പുസ്തകത്തിൽ ഇതിനുള്ള ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ആക്ട്, റൂൾ, ഓർഡർ എന്നിവയ്ക്കൊക്കെ നിയമപരമായ അർത്ഥവും ഭരണഘടനാപരമായ സവിശേഷ നിർവചനവും നൽകിയിട്ടുണ്ട്. മലയാളത്തിൽ നിയമം എന്ന വാക്ക് ഈ മൂന്നിനും തർജ്ജമയായി നൽകാം. പക്ഷേ ഔദ്യോഗിക ഭാഷയിൽ ആക്ടിന് നിയമമെന്നും റൂളിന് ചട്ടമെന്നും ഓർഡറിന് ഉത്തരവെന്നും മാത്രമേ പ്രയോഗിക്കാവൂ. ഇത്തരത്തിലുള്ള മാനകീകരണം ഔദ്യോഗിക ഭാഷയിൽ ഒഴിവാക്കാനാകുകയില്ല. അന്യഭാഷാ പദങ്ങൾക്ക് ഭരണഭാഷയിൽ ചിലപ്പോഴൊക്കെ തൽഭവങ്ങൾ ഉണ്ടാക്കി എടുക്കാറുണ്ട്. ക്രീമി ലെയർ എന്ന ഇംഗ്ലീഷ് പദത്തിനു പകരം ചില മലയാള പത്രങ്ങൾ വെണ്ണപ്പാളി എന്ന പദാനുപദ തർജ്ജമ നൽകിയെങ്കിലും അത് ഉചിതമല്ലെന്ന് കണ്ട് ഉപേക്ഷിക്കപ്പെട്ടു. മറ്റു ചില പത്രങ്ങൾ നൽകിയ മേൽത്തട്ട എന്ന പ്രയോഗമാണ് ഇന്ന് സാർവത്രികമായിരിക്കുന്നത്. സെക്കൻഡർ എന്നതിന് പിന്താങ്ങുന്നവനെന്നും ബാക്ക് പേപ്പർ എന്നതിന് മുൻരേഖയെന്നും മനോഹരമായ തർജ്ജമകൾ മലയാളം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കവറിംഗ് ലെറ്റർ മലയാളത്തിൽ ആമുഖ കത്താകുന്നത് കൃത്യമായി ആശയത്തെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ. കൗണ്ടർ സിഗ്നേച്ചർ മേലൊപ്പ് എന്ന് തർജ്ജമ ചെയ്തതും തികച്ചും ഉചിതമായിട്ടുണ്ട്. ഇത്തരത്തിൽ ഇംഗ്ലീഷ് ഭാഷയുടെ മേൽക്കോയ്മയിൽ നിന്ന് പുറത്തു കിടന്ന് ഭരണഭാഷ മലയാളത്തിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ നമ്മൾ ബഹുദൂരം മുന്നിലെത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഭരണ നിർവഹണത്തിനും മലയാളം സുസജ്ജമായി കഴിഞ്ഞു എന്നർത്ഥം.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
4: മച്ചനെ, കേക്ക് ചേട്ടന് ഹമാരാ ചോയ്സ് പൊളിയാണ്. പണിക്കൂലിയൊക്കെ ഭീകര കുറവ്.
5: ആന്റിക് ചെട്ടിനാട് നഖാസ് മോഡലുകൾക്ക് ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ പണിക്കൂലി. ഡയമണ്ട്, പ്രഷ്യസ്, അൺകട്ട് എന്നിവ ഹോൾസെയിൽ വിലയിൽ പെർച്ചേസ് ചെയ്യാനുള്ള സുവർണ അവസരം. സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഒബറോൺ മോൾ, കൊച്ചി.
6: ഷോ, ഈ റേഡിയോയുടെ ചാർജ് തീർന്നു എന്നാ തോന്നുന്നേ. പോയി വരുമ്പോ 2 ബാറ്ററിയും കൂടെ വാങ്ങിയിട്ട് വരണേ.
7: ഇനി ബാറ്ററി ഒന്നും വേണ്ടേ, നിനക്ക് സുഖമായിട്ട് മൊബൈലിൽ കേൾക്കാലോ. പ്രസാർ ഭാരതിയുടെ പുതിയ വേവ്സ് ആപ്പ് ഇല്ലേ?
6: വേവ്സ് ആപ്പോ?
7: അതെ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ പോയി വേവ്സ് എന്ന് സെർച്ച് ചെയ്യ്. WAVES. ഈ വേവ്സ് ആപ്പിൽ രാജ്യത്തെ എല്ലാ ആകാശവാണി നിലയങ്ങളും ഇന്റർനെറ്റ് വഴി നല്ല HD ക്ലാരിറ്റിയിൽ കേൾക്കാന്നേ.
6: ആണോ? എന്നാ ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കട്ടെ.
7: മാത്രമല്ല, നമ്മൾ പണ്ട് കണ്ടിരുന്ന ദൂരദർശൻ സീരിയലുകളില്ലേ, ഹംലോക്, സർക്കസ്, ഫൗജി, അലിഫ് ലൈല, ഇതെല്ലാം ഉണ്ട്.
8: അപ്പോൾ മൊബൈലിൽ ഇനി ആകാശവാണിയും കേട്ടു തുടങ്ങൂ. വേവ്സ് ആപ്പ് ഇന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യൂ. ഇൻസ്റ്റാൾ ചെയ്യാനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ വേവ്സ് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സന്ദർശിക്കുക.

0: കേരള ഹൈക്കോടതിയിൽ ക്ലറിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പ്രത്യേക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഭിന്നശേഷിക്കാർക്കായാണ് നിയമനം. ഒഴിവ് 1, ഓട്ടിസം പ്രത്യേക പഠന വൈകല്യം, 40 മുതൽ 70% വരെ മാനസിക വൈകല്യം, വിവിധ വിഭാഗങ്ങളിലുള്ള ബഹുവൈകല്യം എന്നിവയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് https://hckrecruitment.keralacourts.in വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി പറയാം, https://hckrecruitment.keralacourts.in.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
0: എഫ് എം ഈവനിംഗിൽ ഇനി ഇന്ന് രാവിലെ പ്രക്ഷേപണം ചെയ്ത FM ഡയറിയിലെ ചോദ്യവും ഉത്തരവും. ചോദ്യം ഇതായിരുന്നു, രാമായണത്തെ അധികരിച്ച് കൊട്ടാരക്കര തമ്പുരാന്റേതായി 8 ആട്ടക്കഥയാണ് ഉള്ളത്. പ്രത്യേകമായി ശ്രീരാമ പട്ടാഭിഷേകം എന്ന കഥ അദ്ദേഹം രചിച്ചിട്ടില്ല. ആരെഴുതിയ ശ്രീരാമ പട്ടാഭിഷേകമാണ് ഇന്ന് അവതരിപ്പിച്ചു വരുന്നത്? ഉത്തരം, കൊട്ടാരത്തിൽ ശങ്കുണ്ണി. നാളെ രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. 8:05 നിയമവേദി, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് പറയൂ നിങ്ങൾക്കറിയാമോ, തത്സമയ പ്രശ്നോത്തരി. രാത്രി 8:05 AIHMS ഹോമിയോപ്പതി FM ഹെൽത്ത് ലൈൻ, തലവേദന, ഡോക്ടർ എസ് ജവഹറുമായി അഭിമുഖം. പ്രിയ ശ്രോതാക്കളെ, സായാഹ്ന പ്രക്ഷേപണത്തിലെ നിങ്ങളുടെ ഇഷ്ടപരിപാടികൾ കോർത്തിണക്കിയ ഇന്നത്തെ FM ഈവനിംഗ് ഇവിടെ പൂർണ്ണമാകുന്നു. FM ഈവനിംഗ് വീണ്ടും നാളെ രാത്രി ഇതേ സമയം.

സമയം 9 മണി കഴിഞ്ഞ 15:43. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം യൂത്ത് എന്ന ചിത്രത്തിനു വേണ്ടി എസ് പി ബാലസുബ്രഹ്മണ്യം, സുജാത എന്നിവർ ആലപിച്ചത്. ഗാനരചന വാലി, സംഗീതം മണിശർമ്മ.

ചിത്രം ആടിപ്പതിനെട്ട്. ധാരാപുരം സൗന്ദരരാജൻ സംഗീതം പകർന്ന ഈ ഗാനം ആലപിച്ചത് എസ് ജാനകിയും.

0: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഭരതന്നൂർ സി എസ് സോമശേഖർ. കഥ ശ്രീമദ് ഭഗവത്ഗീത.
1: പ്രിയമുള്ളവരെ, ഭൗതിക ജീവിതത്തിന്റെ താളലയങ്ങളിൽ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ദുഃഖവും ദുരിതവും അനുഭവിക്കേണ്ടി വരും എന്നതാണ് കാലത്തെയും ജീവിത യാഥാർത്ഥ്യം. വർത്തമാന കാലത്തിൽ അത് ഏറെയാണ്. മനുഷ്യ ജീവിതത്തിന് ആത്മീയ ചിന്ത നൽകുന്ന ശക്തി അപാരമാണ്. വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളുമൊക്കെ മനുഷ്യ മനസ്സിന് ശക്തി നൽകാൻ വേണ്ടി രചിക്കപ്പെട്ടവയാണ്. ഋഷിവര്യന്മാരുടെ അകക്കണ്ണുകൾ കണ്ടറിഞ്ഞ പ്രപഞ്ച സത്യങ്ങളാണ് അവയെല്ലാം. അവയെ അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് നമ്മെ അലട്ടുന്ന പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കും. ഇത്തരം ഒരു ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് വേദവ്യാസ മഹർഷി ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യം.

പ്രതീകമാക്കിക്കൊണ്ട് കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തോട് ഉപദേശിച്ചതാണിത്. ഈ ഉപദേശം നിങ്ങൾക്കും ഒരാശ്വാസത്തിന് ഇടവരട്ടെ എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു ശ്രീമദ് ഭഗവത്ഗീത.

മഹാഭാരതം കഥയിലെ ഭീഷ്മപർവ്വത്തിലെ 18 അധ്യായങ്ങളിലായി പരന്നു കിടക്കുന്ന 700 ശ്ലോകങ്ങൾ, ഭഗവാന്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ആ രംഗങ്ങളിലൂടെ ഒന്ന് കടന്നുപോകാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ വിനയപൂർവം ക്ഷണിക്കുകയാണ്. പാണ്ഡവർക്ക് അർഹതപ്പെട്ട പകുതി രാജ്യം അവർക്ക് നൽകാത്തതുകൊണ്ടാണ് ഈ മഹായുദ്ധം ഉണ്ടായത്. മഹാഭാരത യുദ്ധത്തിൽ അർജുനന്റെ തേരാളിയായിട്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കടന്നുവരുന്നത്. ജന്മനാ അന്ധനായ ധൃതരാഷ്ട്രർക്ക് യുദ്ധരംഗത്ത് നടക്കുന്ന വിശേഷങ്ങൾ യഥാസമയം മനസ്സിലാക്കി കൊടുക്കാൻ ധൃതരാഷ്ട്രരുടെ മന്ത്രിയായ സഞ്ജയന് വ്യാസഭഗവാൻ ദിവ്യമായ കാഴ്ചശക്തി നൽകി.

യുദ്ധം നടന്ന കുരുക്ഷേത്ര ഭൂമിയിൽ നിന്ന് നമുക്ക് കഥ ആരംഭിക്കാം. യുദ്ധാരംഭം കുറിക്കുന്നതിനായി ഭഗവാൻ ശ്രീകൃഷ്ണൻ പാഞ്ചജന്യം മുഴക്കി. യുദ്ധഭൂമിയിലൂടെ ഒരു തേര് കടന്നു വരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തെളിക്കുന്ന തേര്, അർജുനന്റെ തേര്. അർജുനൻ വിളിച്ചു, കൃഷ്ണ, ഇരു സൈന്യങ്ങളുടെയും മധ്യത്തായി എന്റെ തേര് നിർത്തു. കൃഷ്ണൻ തേര് നിർത്തി. അർജുനൻ ശത്രുപക്ഷത്തേക്കൊന്ന് നോക്കി. ഭീഷ്മ പിതാമഹർ, ദ്രോണാചാര്യർ, കൃപാചാര്യർ, സഹോദരന്മാർ, സതീർത്ഥ്യന്മാർ, ബന്ധുക്കൾ, സ്വന്തക്കാർ, വയ്യ വയ്യ കൃഷ്ണ, എനിക്ക് യുദ്ധം ചെയ്യാനാവില്ല. ആചാര്യന്മാരെയും ബന്ധുജനങ്ങളെയും കൊന്ന് കൊലവിളിച്ച് ആ രാജസിംഹാസനം എനിക്ക് വേണ്ട. അർജുനന്റെ കയ്യിൽ നിന്നും ഗാന്ധീവൻ നിലത്തുവീണു. അർജുനൻ തേർത്തട്ടിൽ തളർന്നിരുന്നു. അർജുന, ഈ വിഷമഘട്ടത്തിൽ ശ്രേഷ്ഠരായവർ കൈക്കൊള്ളേണ്ടതും സ്വർഗപ്രാപ്തിക്കുതകാത്തതുമായ ഈ മൗഢ്യം നിനക്ക് എങ്ങനെ വന്നു ചേർന്നു? ആണും പെണ്ണും കെട്ട ഈ അവസ്ഥ നിനക്കൊട്ടും യോജിച്ചതല്ല. ഹൃദയ ദൗർബല്യങ്ങളെല്ലാം കളഞ്ഞ് വേഗം എഴുന്നേൽക്ക്. ക്ഷുദ്രം ഹൃദയ ദൗർബല്യം അർജുന, നീ ദുഃഖിക്കാൻ ആവശ്യമില്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുകയും ജ്ഞാനികളുടെ മട്ടിൽ സംസാരിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? അർജുന, മരിച്ചവരെ കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല. നീയും ഞാനും ഈ രാജാക്കന്മാരും ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അവർ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇനി ഉണ്ടാവുകയും ചെയ്യും. എല്ലാവരുടെയും ജീവൻ ഒരു ദേഹം വിട്ടുപോയാൽ മറ്റൊരു ദേഹത്ത് വസിക്കാൻ പോകുന്നു. അതായത് ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങൾ സ്വീകരിക്കുന്നു. അർജുന, ജനിച്ചവന് മരണം തീർച്ചയാണ്, അതുപോലെ മരിച്ചവൻ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. പാർത്ഥ, ഈ യുദ്ധം നീ ചെയ്തില്ല എങ്കിൽ അതുമൂലം സ്വധർമ്മവും കീർത്തിയും വെടിഞ്ഞ് നീ സമ്പാദിക്കുന്നത് പാപമായിരിക്കും.

പ്രപഞ്ചത്തിന്റെ ശ്രീകോവിൽ തുറന്ന് അതിനുള്ളിൽ അമർന്നിരിക്കുന്ന ജ്ഞാനത്തിന്റെ ദിവ്യപ്രഭയിലൂടെ ഭഗവാൻ അർജുനന് നൽകിയ ഈ ഉപദേശത്തെ സാംഖ്യയോഗം എന്ന് പറയുന്നു.

സാംഖ്യയോഗം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് കർമ്മയോഗവും. അതിനെക്കുറിച്ചുള്ള അറിവ് കൂടെ ഉണ്ടായാൽ ജീവിതം ഒരു വൈഷമ്യവും കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അർജുന, ഫലം കിട്ടുമെന്ന് കരുതി കർമ്മം ചെയ്യരുത്. ഫലം കിട്ടില്ല എന്ന് കരുതി കർമ്മം ചെയ്യാതെയും ഇരിക്കരുത്. അർജുന, സന്തുഷ്ടനായിട്ട് ഒരാൾ എപ്പോഴാണോ തന്റെ മനസ്സിലെ സർവ്വ കാമനകളെയും ത്യജിക്കുന്നത്, അപ്പോൾ അയാളെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു. ആരാണോ സർവ്വ കാമനകളെയും വെടിഞ്ഞ് ആശയും മമതയും അഹങ്കാരവും കൂടാതെ വർത്തിക്കുന്നത്, അയാൾ ശാന്തി അനുഭവിക്കുന്നു. അതാണ് ബ്രഹ്മനിഷ്ഠ. ബ്രഹ്മനിഷ്ഠ നേടിയാൽ പിന്നെ ഇഹലോക ജീവിതത്തിൽ ഭ്രമിച്ചു പോവില്ല. ഭഗവാൻ ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും നമ്മെപ്പോലെ തന്നെ അർജുനനും ഇതൊന്നും മനസ്സിലായില്ല അല്ലയോ കൃഷ്ണ? ആരും ആഗ്രഹിക്കാതിരുന്നിട്ടും ഏതൊരു പ്രേരണയാലാണ് ബലാൽ നിയോഗിക്കപ്പെട്ടതുപോലെ മനുഷ്യൻ പാപം ചെയ്യുന്നത്? അതിന് ഭഗവാൻ നൽകിയ മറുപടി കാമവും അതേ തുടർന്നുണ്ടാകുന്ന ക്രോധവുമാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളെയാണ് എല്ലാവരും ശ്രേഷ്ഠമായി കരുതുന്നത്. എന്നാൽ മനസ്സ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ്. മനസ്സിനേക്കാൾ ശ്രേഷ്ഠം ബുദ്ധിയാണ്. ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠം ആത്മാവാണ്. ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ നിശ്ചലമാക്കി മനസ്സിനെ വിഷയസുഖങ്ങളിൽ പ്രവർത്തിക്കാതാക്കി കാമരൂപിയും ദുർജയനുമായ ശത്രുവിനെ നശിപ്പിക്കുക. നാശരഹിതമായ ഈ യോഗത്തെ ഞാൻ സൂര്യൻ ഉപദേശിച്ചു, സൂര്യൻ മനുവിന് ഉപദേശിച്ചു, മനു ഇഷ്യാകുവിനും ഉപദേശിച്ചു. ഇപ്രകാരം പരമ്പരയായി ഈ യോഗത്തെ രാജർഷികളും അറിഞ്ഞു. എന്നാൽ ദീർഘകാലമായി ആ യോഗം ഇവിടെ നഷ്ടപ്പെട്ടു. അർജുന, ഈ യോഗം ഞാൻ നിനക്ക് ഉപദേശിച്ചു തരികയാണ്. ഇത് രഹസ്യവും ഉത്തമവുമാണ്. ഭഗവാനെ, അങ്ങയുടെ ജന്മം ഇപ്പോഴല്ലേ? സൂര്യദേവന്റെ ജന്മമാകട്ടെ അതിപുരാതനവുമാണ്, പിന്നെ എങ്ങനെയാണ് അങ്ങിത് സൂര്യൻ ഉപദേശിച്ചു കൊടുത്തത്? പാർത്ഥ, എനിക്കും നിനക്കും എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അവയെല്ലാം ഞാൻ അറിയുന്നു, പക്ഷേ നീ അറിയുന്നില്ല എന്ന് മാത്രം. പ്രപഞ്ചത്തിന്റെ പരമ്പരകളായി ഞാൻ നിന്റെ മുമ്പിൽ എത്തിയതാണെങ്കിലും എനിക്ക് ജനനമോ മരണമോ ഇല്ലെന്നറിയുക. എങ്കിലും ഞാൻ സ്വപ്രകൃതിയെ വശീകരിച്ച് സ്വന്തം മായാശക്തി കൊണ്ട് ജന്മമെടുക്കുകയാണ്. ഇങ്ങനെ സജ്ജനങ്ങളെ സംരക്ഷിക്കുവാനും ദുർജനങ്ങളെ നശിപ്പിക്കുവാനും യുഗങ്ങൾ തോറും ഞാൻ അവതാരമെടുക്കുന്നു.

0: ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗേയുഗേ.
1: അർജുന, രാഗക്രോധ ഭയങ്ങളില്ലാതെ തന്നിൽ തന്നെ ലീനമായ മനസ്സോടെ എന്നെ തന്നെ ആശ്രയിച്ച് ജ്ഞാനമാകുന്ന തപസ്സുകൊണ്ട് പരിശുദ്ധരായി എത്രയോ സാധകന്മാർ എന്റെ ഭാവത്തെ പ്രാപിച്ചിരിക്കുന്നു. ഓരോരുത്തരും നിർവഹിക്കുന്ന കർമ്മമനുസരിച്ചും ആ കർമ്മത്തിന്റെ സ്വഭാവമനുസരിച്ചും ഞാൻ അവരെ ബ്രാഹ്മണൻ

ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ നാല് വർണ്ണങ്ങളായി തിരിച്ചിരിക്കുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ വർത്തമാനകാലത്ത് ജാതിക്ക് ശ്രീകൃഷ്ണ ഭഗവാന്റെ ജാതി വ്യവസ്ഥയുമായി യാതൊരു ബന്ധവുമില്ലെന്ന് കാണാം. ആരാണോ സ്വകർമ്മങ്ങളൊക്കെയും ബ്രഹ്മാർപ്പണമായി സംഘം വിളിഞ്ഞ് ചെയ്യുന്നത്, അവൻ വെള്ളത്താൽ താമരയിലെ നനയ്ക്കപ്പെടാത്തതുപോലെ പാപത്താൽ ബന്ധിക്കപ്പെടുന്നില്ല. അതിനായി ഭഗവാൻ പറയുന്നത് അവനവനെ അവനവൻ തന്നെ ഉയർത്തണമെന്നാണ്. ഓരോരുത്തരുടെയും ശത്രുവും മിത്രവും അവനവൻ തന്നെയാണ്. ആത്മാവിനെ കൊണ്ട് ആത്മാവിനെ ജയിച്ചവന് താൻ തന്നെ തനിക്ക് ബന്ധുവാകുന്നു. എന്നാൽ മനോബലം നേടിയിട്ടില്ലാത്തവന് താൻ തന്നെ തനിക്ക് ശത്രുവായിത്തീരുന്നു. ധ്യാനയോഗത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. ധ്യാനയോഗി തപസ്സിയേക്കാൾ ശ്രേഷ്ഠനാണ്, ശാസ്ത്ര പണ്ഡിതന്മാരെക്കാളും ശ്രേഷ്ഠനാണ്, കർമ്മികളെക്കാളും ശ്രേഷ്ഠനാണ്. അതുകൊണ്ട് അർജുന, നീയും ധ്യാനയോഗിയായി ഭവിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.

അർജുന, എന്നിലൊന്നും അന്യമായി ഒന്നും തന്നെയില്ല. ഉള്ളവയെല്ലാം എന്നിൽ തന്നെയാണ്. ജലത്തിൽ രസവും സൂര്യചന്ദ്രന്മാരിൽ പ്രഭയും വേദങ്ങളിൽ ഓങ്കാരവും ആകാശത്തിൽ ശബ്ദവും മനുഷ്യനിൽ പൗരുഷവും ഞാനാകുന്നു. ഭൂമിയിൽ പുണ്യഗന്ധവും അഗ്നിയിൽ തേജസ്സും സർവജീവികളിലും ജീവചൈതന്യവും തപസ്സികളിൽ തപസ്സും ഞാനാകുന്നു. അർജുന, എന്റെ സർവചരാചരങ്ങളുടെയും സനാതന ബീജമെന്നറിഞ്ഞാലും ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും തേജസ്സികളുടെ തേജസ്സും ഞാനാകുന്നു. സ്വാത്വികങ്ങളായി എന്തൊക്കെയുണ്ടോ, രാജസങ്ങളായും താമസങ്ങളായും എന്തൊക്കെയുണ്ടോ, അവയെല്ലാം എന്നിൽ തന്നെ ഉണ്ടായിട്ടുള്ളവയാണ് എന്നറിയുക. അല്ലയോ അർജുന? ആർത്തൻ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ഇങ്ങനെ നാല് വിധത്തിലുള്ള പുണ്യാത്മാക്കൾ എന്നെ ഭജിക്കുന്നു. അവരിൽ സദാ സമചിത്തതയോടുകൂടിയവനും താനും ഈശ്വരനും ഒന്നാണെന്ന് ഭാവമുള്ള ജ്ഞാനിയാണ് ശ്രേഷ്ഠൻ. ഞാൻ ജ്ഞാനിക്ക് പ്രിയനത്രേ. അതുപോലെ അവൻ എനിക്കും പ്രിയങ്കരനാകുന്നു. ഭഗവാൻ അർജുനനിലൂടെ നമ്മെ ഉപദേശിക്കുകയാണ്. ശരീര മനോബുദ്ധികളൊക്കെയും പ്രവർത്തിക്കുന്നത് ഒരേ ആത്മചൈതന്യത്തെ ആശ്രയിച്ചാണ്. എല്ലാ പേരുടെയും ആരാധനാവേദി ഒന്നല്ലെങ്കിലും ഓരോരുത്തരും ഇഷ്ടദേവതാ രൂപത്തിൽ ആരാധിക്കുന്നത് ഏകനായ ആ പരമാത്മാവിനെ തന്നെയാണ്.

അർജുനനിൽ വീണ്ടും സംശയങ്ങൾ ഉയർന്നു വരികയാണ്. ഭഗവാനെ, ബ്രഹ്മം എന്നാൽ എന്താണ്? ആധ്യാത്മികം എന്നാൽ എന്താണ്? കർമ്മം എന്നാൽ എന്താണ്? അതിഭൂതം, അതിദൈവതം, ഇവയൊന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭഗവാന്റെ മറുപടിയിൽ നിന്ന് അതെന്താണെന്ന് നമുക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാം. പരമോത്കൃഷ്ടവും നാശരഹിതവുമായത് ബ്രഹ്മം. ബ്രഹ്മത്തിന്റെ സ്വഭാവത്തെ ആധ്യാത്മികം എന്ന് പറയുന്നു. ജീവരാശികളുടെ ഉന്മയ്ക്ക് ഹേതുവായ നിർമ്മാണാത്മകമായ ക്രിയയാണ് കർമ്മം. നാശമുള്ളതിനെ അതിഭൂതം എന്ന് പറയുന്നു. ശരീര മനോബുദ്ധികളിൽ കുടിയൊള്ളുന്ന ആത്മചൈതന്യമാണ് അതിദൈവതം. ദേഹമെടുത്തവരിൽ ശ്രേഷ്ഠനായ അർജുന, ഈ ദേഹത്തിൽ ഞാൻ തന്നെയാണ് അതിയജ്ഞൻ. ആരാണോ മരണസമയത്തും എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ദേഹം പിടിയുന്നത്, അവൻ എന്നിൽ തന്നെ ലയിക്കുന്നു. ലോകസത്യം ഇതാകയാൽ എല്ലാ സമയത്തും നീ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊള്ളൂ. യുദ്ധത്തിൽ നീ വിജയിക്കും.

ഇന്ദ്രിയങ്ങൾക്കനുഭവിക്കാനാകാത്ത സ്വരൂപത്തോടു കൂടിയവനാണ് ഞാൻ. എന്നാൽ എല്ലാ ജഗത്തും അവയിൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഭൂതഗണങ്ങളുമെല്ലാം എന്നിൽ വസിക്കുന്നു. സർവത്ര സഞ്ചരിക്കുന്ന കരുത്തുറ്റ വായു എപ്രകാരമാണോ ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്രകാരമാണ് എല്ലാ ഭൂതഗണങ്ങളും എന്നിലിരിക്കുന്നത് എന്ന് നീ അറിയുക. കൽപ്പാവസാനത്തിൽ എല്ലാ ചരാചരങ്ങളും എന്നിൽ ലയിക്കുന്നു. അടുത്ത കൽപ്പം തുടങ്ങുമ്പോൾ അവ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്നു. അർജുന, എന്റെ ഉത്ഭവം ദേവഗണങ്ങൾ അറിയുന്നില്ല, മഹർഷിമാരും അറിയുന്നില്ല. എന്തെന്നാൽ ദേവന്മാർക്കും മഹർഷിമാർക്കും എല്ലാവിധത്തിലും ഞാൻ ആദികാരണമാകുന്നു. എന്നെ തന്നെ ലോകേശ്വരനായിട്ട് ആരാണോ അറിയുന്നത്, അവൻ സർവ പാപങ്ങളിൽ നിന്നും മുക്തനാകുന്നു. ഭഗവാനെ, പരബ്രഹ്മവും പരമപവിത്ര സ്വരൂപിയുമാണ് അവിടുന്ന് അങ്ങേ ശാശ്വത ദിവ്യ പുരുഷൻ, ആദിദേവൻ, ജനനരഹിതൻ, സർവവ്യാപി എന്നൊക്കെ ഋഷിമാരും അസിതനും ദേവലനും ദേവർഷി നാരദനും വ്യാസനും പറയുന്നു. അർജുന, സർവഭൂതഗണങ്ങളുടെയും ഉള്ളിൽ വിളങ്ങുന്ന ആത്മാവ് ഞാനാകുന്നു. ആദിത്യന്മാരിൽ വിഷ്ണു ഞാനാണ്. ജ്യോതിർഗോളങ്ങളിൽ തേജോമയനായ സൂര്യൻ ഞാനാകുന്നു. മരുത്തുക്കളിൽ മരീചി, നക്ഷത്രങ്ങളിൽ ചന്ദ്രൻ ഞാനാണ്. വേദങ്ങളിൽ സാമവേദവും ദേവന്മാരിൽ ഇന്ദ്രനും ഇന്ദ്രിയങ്ങളിൽ മനസ്സും ജീവികളിലെ ചേതനയും ഞാനാകുന്നു. ഞാൻ എൻ്റെ ഒരു അംശം കൊണ്ട് മാത്രം ഈ ജഗത്ത് മുഴുവനും താങ്ങിക്കൊണ്ട് അങ്ങനെ സ്ഥിതി ചെയ്യുന്നു എന്നറിയുക. ഭഗവാനെ, അങ്ങയുടെ ആത്മരൂപത്തെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അർജുനന്റെ അപേക്ഷ കേട്ട ഭഗവാൻ പറഞ്ഞു, നാനാവിധത്തിലുള്ള നാനാവർണത്തിലുള്ള എന്റെ ദിവ്യരൂപം നീ കണ്ടുകൊള്ളുക. ആദിത്യന്മാരെയും വസുക്കളെയും രുദ്രന്മാരെയും അശ്വിനിദേവന്മാരെയും മരുത്തുക്കളെയും നീ കണ്ടാലും ബാഹ്യ ചക്ഷുസ് കൊണ്ട് നിനക്കെന്നെ പൂർണ്ണമായി കാണാൻ കഴിയില്ല. അതുകൊണ്ട് നിനക്ക് ഞാൻ ദിവ്യ ചക്ഷുസ് നൽകുന്നു. ഭഗവാൻ അർജുനന് തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു.

ആ ദിവ്യ ദർശനം കണ്ട് വിസ്മയം പൂണ്ട അർജുനൻ ഭഗവാനെ ഭക്തിപൂർവം വണങ്ങിക്കൊണ്ട് പറഞ്ഞു, അങ്ങയുടെ ദേഹത്തിൽ ഞാൻ കാണാത്തതായി ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ലെന്ന് എനിക്ക് ബോധ്യമായി. അർജുന, ഓരോ ശരീരത്തെയും ക്ഷേത്രം എന്ന് പറയുന്നു. ക്ഷേത്രത്തെ അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ. അർജുന, സർവക്ഷേത്രങ്ങളിലും ഞാനാണ് ക്ഷേത്രജ്ഞൻ. പ്രകൃതിയെയും പുരുഷനെയും അനാദികളെന്നറിയുക. വികാരങ്ങളും ഗുണങ്ങളുമൊക്കെ പ്രകൃതിയിൽ നിന്നാണ് ഉണ്ടാവുക. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് പ്രകൃതിയാണ്. പുരുഷൻ അഥവാ ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആകാശം എപ്രകാരം മാലിന്യമേൽക്കുന്നില്ലയോ അപ്രകാരം എല്ലാ ദേഹങ്ങളിലും കുടികൊള്ളുന്ന ആത്മാവ് മാലിന്യമേൽക്കുന്നില്ല. അർജുന, ഏകനായ സൂര്യൻ ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് പോലെ ആത്മാവ് എല്ലാ ശരീരത്തെയും പ്രകാശിപ്പിക്കുന്നു. അർജുന, ബ്രഹ്മമെന്ന മഹത്തായ പ്രകൃതി എൻ്റെ ഗർഭസ്ഥാനമാകുന്നു. അതിൽ ഞാൻ ഗർഭധാരണം ചെയ്യുന്നു. അതിൽ നിന്നാണ് സർവചരാചരങ്ങളും ജനിക്കുന്നത്. വിവിധ രൂപത്തിലുള്ള സർവചരാചരങ്ങളുടെയും ജനനി മഹത്തായ പ്രകൃതിയാകുന്നു. ബീജദാനം ചെയ്യുന്ന ജനകൻ ഞാനാണെന്നും അറിയുക. തുടർന്ന് ദൈവീ സമ്പത്ത്

ആസുരി സമ്പത്ത് എന്താണെന്ന് ഭഗവാൻ വെളിപ്പെടുത്തുകയാണ്. ഭയമില്ലായ്മ, അന്ധകരണ ശുക്തി, ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ, ദാനവും ദമവും സാധ്യായവും തപസ്സും ആർജവവും പരദ്രോഹം ചെയ്യാതിരിക്കൽ, കള്ളത്തരമില്ലായ്മ, ക്രോധമില്ലായ്മ, ത്യാഗമനോഭാവം തുടങ്ങിയവയെല്ലാം ദൈവീ സമ്പത്തിനെ ആശ്രയിച്ച് ജനിച്ചവനുണ്ടാകും. എന്നാൽ ഇല്ലാത്ത ഗുണങ്ങൾ തനിക്കുണ്ടെന്ന നടുക്കിൽ ധനാദികളെ കൊണ്ടുള്ള ഞെളിയിൽ അഭിമാനം, ക്രോധം, കാഠിന്യം, അവിവേകം മുതലായ ധർമ്മങ്ങളൊക്കെയും ആസുരി സമ്പത്തിന് അവകാശിയായ മനുഷ്യനിൽ വിളഞ്ഞു കാണാം. ദൈവീ സമ്പത്ത് മോക്ഷത്തിനും ആസുരി സമ്പത്ത് ബന്ധത്തിനും കാരണമാകുന്നു. ചെയ്യേണ്ടതെന്ത്, ചെയ്തുകൂടാത്തതെന്ത് എന്നൊന്നും ആസുര ജനങ്ങൾക്ക് അറിയാം.

ഭഗവാൻ സ്വകർമ്മത്തിൽ വ്യാപൃതരാകാൻ ലോകത്തോടും ഉപദേശിക്കുകയാണ്. അർജുനനോടൊപ്പം നമുക്കും ദുഃഖസാഗരം നീന്തിക്കിടക്കാനുള്ള സിദ്ധ ഔഷധമായി അത് മാറിയിരിക്കുന്നു. അർജുന, നിനക്ക് ഞാൻ ഉപദേശിച്ച ഈ ശാസ്ത്രം ആത്മസംയമനം ശീലിക്കാത്തവന് ഒരിക്കലും ഉപദേശിക്കരുത്. ഭക്തിയില്ലാത്തവനും പരസേവനം ചെയ്യാത്തവനും എന്നെ നിന്ദിക്കുന്നവനും നീ ഇതൊരിക്കലും ഉപദേശിക്കരുത്.

പരമമായ ഈ ശാസ്ത്രം ആരാണോ എന്നിൽ പരമഭക്തിയോടെ എന്റെ ഭക്തന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത്, അവൻ തീർച്ചയായും എന്നെ പ്രാപിക്കും. മാത്രമല്ല, അവനേക്കാൾ എനിക്ക് പ്രിയം ചെയ്യുന്നവനായിട്ട് മറ്റാരുമില്ല. നാം തമ്മിൽ ആധ്യാത്മിക തത്വത്തെക്കുറിച്ച് നടത്തിയ ഈ സംവാദത്തെ ആര് പഠിക്കുന്നുവോ അവൻ എന്നെ ജ്ഞാനയജ്ഞം കൊണ്ട് ആരാധിക്കുന്നതായി ഞാൻ കണക്കാക്കും. ശ്രദ്ധയുള്ളവനും അസൂയയില്ലാത്തവനുമായ ഏത് മനുഷ്യൻ ഇത് കേൾക്കുകയെങ്കിലും ചെയ്യുന്നുവോ അവനും മുക്തനായി പുണ്യാത്മാക്കളുടെ ലോകത്തിൽ എത്തിച്ചേരും. ജീവിതത്തെ സംബന്ധിച്ച് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ അർജുനന്റെ മുമ്പിൽ നിരത്തിവെച്ചു കഴിഞ്ഞു. അവയെല്ലാം വേണ്ടതുപോലെ പരിശോധിച്ച് എന്ത് ചെയ്യണമെന്ന് അർജുനൻ തീരുമാനിക്കട്ടെ എന്നാണ് ഭഗവാന്റെ നിലപാട്. പ്രിയമുള്ളവരെ, കുരുക്ഷേത്ര ഭൂമിയിൽ നടന്ന ഈ സംവാദം ധൃതരാഷ്ട്രയെ അറിയിക്കാൻ നിയുക്തനായ സഞ്ജയൻ ഈ ലോകത്തോട് ഉപദേശിക്കുകയാണ്. യോഗേശ്വരനായ കൃഷ്ണനും ധനുർധരനായ പാർത്ഥനും എവിടെയാണോ ഉള്ളത്, അവിടെയാണ് വിജയവും ഐശ്വര്യവും ഉണ്ടാകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയ ശേഷം അർജുനനോട് ചോദിച്ചു, അർജുന, ഞാൻ പറഞ്ഞതൊക്കെയും നീ മനസ്സിരുത്തി കേട്ടില്ലേ? അജ്ഞത മൂലം വന്നു ചേർന്ന സമൂഹം നല്ലതുപോലെ നീങ്ങിയോ? ആവേശഭരിതനായി അർജുനൻ പറഞ്ഞു, ഭഗവാനെ, നിൻ തിരുവടിയുടെ അനുഗ്രഹത്താൽ എന്റെ എല്ലാ സമൂഹവും നീങ്ങി ശരിയായ ബോധം എനിക്ക് കിട്ടുകയും ചെയ്തു. ഞാനിതാ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നു, ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചാലും.

ശ്രീമദ് ഭഗവത്ഗീത ഭരതന്നൂർ സി എസ് സോമശേഖർ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ ആൻഡോ കുട്ടമല, ശ്രീകുമാർ ആര്യനാട്, ഐര റോബിൻസൺ.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: നിയമവേദി,
2: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
1: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
2: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.

0: നക്ഷത്രക്കയർ കടിച്ചുപിടിച്ച അണപ്പല്ലിൽ നിന്നും ചോര പൊടിയുന്നതറിയാതെ തേവൻ പഞ്ഞിമരത്തിലേക്ക് കയറിക്കൊണ്ടിരുന്നു.
1: ഒക്ടോബർ 7 മുതൽ രാവിലെ 7:50 നോവൽ പാരായണത്തിൽ അശരണരുടെ സുവിശേഷം, ഫ്രാൻസിസ് നൊറോണ എഴുതിയ നോവൽ, വായിക്കുന്നത് TS ആശാദേവി.

സമയം 10 മണി കഴിഞ്ഞ് 28 സെക്കൻഡ്. സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ. സ്മൃതിരാഗത്തിൽ ഇന്നാദ്യം സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനം. യൂസഫ് അലിക്കച്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് ജി ദേവരാജൻ, ഗായകൻ യേശുദാസ്.

അശ്വമേധം എന്ന ചിത്രത്തിനു വേണ്ടി ബി വസന്ത ആലപിച്ചതാണ് സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം. വയലാരാമവർമ്മയുടെ വരികൾക്ക് സംഗീതം പകർന്നത് ജി ദേവരാജൻ.

ചിത്രം അഗ്നിപരീക്ഷ. വയലാറാമവർമ്മയുടെ വരികൾ, ജി ദേവരാജൻ്റെ സംഗീതം. ആലാപനം യേശുദാസ്.

തോക്കുകൾ കഥ പറയുന്നു. ഈ ചിത്രത്തിനു വേണ്ടി വയലാരാമവർമ്മ എഴുതി, ജി ദേവരാജൻ ചിട്ടപ്പെടുത്തി. യേശുദാസ് ആലപിച്ച ഗാനം.

അനാഥശില്പങ്ങൾ. ഈ ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, ആർ കെ ശേഖർ സംഗീതം പകർന്ന്, പി ജയചന്ദ്രൻ, എസ് ജാനകി എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം.

ഗായകൻ പി ജയചന്ദ്രൻ, ചിത്രം അഗ്നിപുത്രി. ഗാനശില്പികൾ വയലാർ രാമവർമ്മ, എം എസ് ബാബുരാജ്.

ആറടി മണ്ണിൻ്റെ ജന്മി. ഈ ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ എഴുതി, ആർ കെ ശേഖർ സംഗീതം നൽകി, എസ് ജാനകി പാടിയ ഗാനം.

ആരോമലുണ്ണി എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ രാമവർമ്മയും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം, ഗായകർ യേശുദാസ്, പി സുശീല.

ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 32:07 102.3 MHz ആകാശവാണി കൊച്ചി FM-ലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു സ്മൃതിരാഗം, പഴയ ചലച്ചിത്ര ഗാനങ്ങൾ.

തുലാവർഷം എന്ന ചിത്രത്തിനു വേണ്ടി വയലാരാമവർമ്മ എഴുതി, സലിൽ ചൗധരി സംഗീതം പകർന്ന്, യേശുദാസ് ആലപിച്ച ഗാനമാണ് നിങ്ങൾ കേട്ടത്. അടുത്ത ഗാനം പാടിയത് പി ജയചന്ദ്രൻ, ചിത്രം കള്ളിച്ചെല്ലമ്മ. ഗാനശില്പികൾ പി ഭാസ്കരൻ, കെ രാഘവൻ.

ശ്രീകുമാരൻ തമ്പി വി ദക്ഷിണാമൂർത്തി യേശുദാസ് കൂട്ടുകെട്ടിൽ പിറന്നൊരു ഗാനം. ചിത്രം കടുവയെ പിടിച്ച കിടുവ.

ഭൂമിദേവി പുഷ്പണിയായി. ഈ ചിത്രത്തിനു വേണ്ടി വയലാരാമവർമ്മ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

ആദ്യത്തെ കഥ എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയതാണ് സ്മൃതിരാഗത്തിലെ അടുത്ത ഗാനം. വയലാരാമവർമ്മയുടെ വരികൾ, എം കെ അർജുനൻ്റെ സംഗീതം.

ഈ ഗാനം മറക്കുമോ. ഈ ചിത്രത്തിന് വേണ്ടി ഒ എൻ വി കുറിപ്പ് എഴുതി, സലിൽ ചൗധരി സംഗീതം പകർന്ന്, എസ് ജാനകി പാടിയ ഗാനം.

ചിത്രം കണ്ണപ്പനുണ്ണി. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം കെ രാഘവൻ, ഗായിക പി സുശീല.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ സ്മൃതിരാഗം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും 11:30 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.